നമസ്കാരം ഏവർക്കും. ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 കന്നി 23 2026 ഒക്ടോബർ 9 വെള്ളിയാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

ചിന്തകൾ. ഈ ലോകത്ത് ബുദ്ധിയുള്ളവർ ആരെയും കുറ്റപ്പെടുത്താതെ തനിക്കോ അന്യർക്കോ സംഭവിച്ച തെറ്റിൽ നിന്ന് സ്വയം പാഠം ഉൾക്കൊണ്ട് ആവശ്യമായ തിരുത്തലുകൾ സ്വയം വരുത്തി മുന്നോട്ട് കുതിക്കുന്നു. എന്നാൽ ശരാശരി ആളുകൾ സ്വന്തം അനുഭവത്തിൽ നിന്ന് മാത്രം പഠിക്കുന്നു. വിഡ്ഢികൾ സ്വയം തിരുത്താതെ എല്ലാ തെറ്റിനെയും ന്യായീകരിക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഇതിൽ ഏത് കൂട്ടത്തിൽ പെടുമെന്ന് സ്വയം വിലയിരുത്തുക. ഏവർക്കും ശുഭദിന ആശംസകൾ.

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് സമാഗമം, 9 മണിക്ക് ഇന്നിസൈ, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1:20 കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 മധുരം സംസ്കൃതം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 7 മണിക്ക് റീഡിംഗ് റൂം, 8 മണിക്ക് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ, 9 മണിക്ക് കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. ഇന്ത്യൻ സമയം വെളുപ്പിനെ 3 മണിക്കും അമേരിക്കൻ സമയം വൈകുന്നേരം 5:30 പ്രവാസ വിശേഷങ്ങൾ. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് 9 ഒക്ടോബർ. ഇന്ന് 9 ഒക്ടോബർ ലോക തപാൽ ദിനം. 1874 സ്വിറ്റ്സർലൻഡിലെ ബേൺ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ സ്ഥാപിതമായതിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും 9 ഒക്ടോബർ ലോക തപാൽ ദിനം ആചരിക്കുന്നു. ഇതിൽ ഇന്ത്യ ഒരു വലിയ പങ്ക് വഹിച്ചിരുന്നു. അതിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും 10 ഒക്ടോബർ ഇന്ത്യയുടെ ദേശീയ തപാൽ ദിനം ആഘോഷിക്കുന്നത്. ദക്ഷിണേന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി മഹാത്മാഗാന്ധി 3-ാമത് കേരള സന്ദർശനം നടത്തിയത് 1927 ഒക്ടോബർ 9. വർഷത്തോളം ബ്രിട്ടീഷ് അധീനതയിൽ ആയിരുന്ന ഉഗാണ്ട സ്വതന്ത്രമായത് 1962 ഒക്ടോബർ എന്നീ ദിവസമായിരുന്നു. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കെ കാമരാജ് മലമ്പുഴ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തത് 1955 ഒക്ടോബർ 9. വിദ്യാഭ്യാസത്തിനായി ശബ്ദമുയർത്തിയ മലാല ഭീകരരുടെ വെടിയേറ്റത് 2012 ഒക്ടോബർ 9. രോഹിണി റോക്കറ്റ് വിക്ഷേപണത്തോടെ ശ്രീഹരിക്കോട്ടിൽ നിന്ന് റോക്കറ്റ് വിക്ഷേപണത്തിന് തുടക്കമായത് 1971 ഒക്ടോബർ 9. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ കാലാവസ്ഥാ പഠനത്തിനും അന്തരീക്ഷ പഠനത്തിനുമായി വികസിപ്പിച്ച സൗണ്ടിംഗ് റോക്കറ്റുകളുടെ ഒരു പരമ്പരയാണ് രോഹിണി. ക്യാൻസർ ചികിത്സാ രംഗത്തെ ആണവ റിയാക്ടറായ ഭാബ ഡ്രോൺ 2 പ്രവർത്തനം ആരംഭിച്ചത് 2007 ഒക്ടോബർ ഇന്നേ ദിവസമായിരുന്നു. കേരളത്തിലെ ആദ്യ ആരോഗ്യമന്ത്രിയായിരുന്ന ഡോക്ടർ AR മേനോൻ അന്തരിച്ചത് 1920 ഒക്ടോബർ 9. ജനകീയാരോഗ്യ നയത്തിന്റെ സൃഷ്ടാവായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ആദ്യ ആരോഗ്യമന്ത്രിയായ ഡോക്ടർ AR മേനോന്റെ ചരമദിനമാണ് ഇന്ന്. 1960 ഒക്ടോബർ 9 അദ്ദേഹം അന്തരിച്ചത്. ജനകീയാരോഗ്യ നയത്തിന്റെ സൃഷ്ടാവായിരുന്നു അദ്ദേഹം. കേരള നടനത്തിന്റെ ഉപജ്ഞാതാവായ ഗുരു ഗോപിനാഥിന്റെ ചരമദിനമാണ് ഇന്ന്. 1987 ഒക്ടോബർ 9 അദ്ദേഹം അന്തരിച്ചത്.
2: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.
1: കുടികൊള്ളും മഹേശ്വരി ഗുണദായിനീ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. വനിതാ ശിശുവികസന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. സംസ്ഥാനത്തെ റോഡ് വികസനം. മുഖ്യമന്ത്രി വി ഡി സതീശൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ മഴ കനക്കും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം വൈകിട്ട് റാഞ്ചിയിൽ. വാർത്തകൾ വിശദമായി. വനിതാ ശിശുവികസന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. ന്യൂഡൽഹിയിലെ ദ്വിദിന ഉച്ചകോടിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും വനിതാ ശിശുവികസന മേഖലയിലെ രാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. സഹകരണം ശക്തിപ്പെടുത്തുക, ദേശീയ മുൻഗണനകളിൽ കൂട്ടായ ഉത്തരവാദിത്ത ബോധം വളർത്തുക, കേന്ദ്ര സംസ്ഥാന സഹകരണം മെച്ചപ്പെടുത്തി പ്രവർത്തന ഫലങ്ങൾ വേഗത്തിലാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഉച്ചകോടി നടത്തുന്നത്. പോഷകാഹാരം, പ്രാഥമിക വിദ്യാഭ്യാസം, ശിശു സംരക്ഷണം, സ്ത്രീകളുടെ സുരക്ഷയും ശാക്തീകരണവും എന്നീ നാല് പ്രധാന വിഷയങ്ങളിലാണ് ഉച്ചകോടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ജി എസ് ടി കൌൺസിൽ അംഗീകരിച്ച പുതിയ ജി എസ് ടി പരിഷ്കരണ നടപടികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. അറസ്റ്റ് വ്യവസ്ഥകൾ ഒഴിവാക്കുക, കുറ്റവിമുക്തമാക്കൽ നടപടിക്രമങ്ങൾ ലളിതമാക്കുക തുടങ്ങിയ ശുപാർശകൾ ഗുണപരമായ സ്വാധീനം ചെലുത്തുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കർഷകർക്കിടയിൽ നിരന്തര ബോധവൽക്കരണവും കൃഷിയിടത്തിലെ സാങ്കേതിക വിദ്യ കൈമാറ്റവും ഉറപ്പാക്കണമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. റാഞ്ചിയിലെ ഗർഗത്തങ്കയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചറൽ ബയോടെക്നോളജിയിലെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 119 കോടി രൂപ ചെലവ് വരുന്ന പുതിയ ഗസ്റ്റ് ഹൌസിനും കേന്ദ്രമന്ത്രി തറക്കല്ലിട്ടു. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത ക്യാൻസർ മരുന്നുകളുടെ വിതരണത്തിലും വിൽപ്പനയിലും ഈടാക്കുന്ന മാർജിനുകൾക്ക് MRP യുടെ 30% പരിധി ഏർപ്പെടുത്താൻ കേന്ദ്രം അനുമതി നൽകി. നടപടിയിലൂടെ മരുന്നുകളുടെ വിലയിൽ 70% വരെ കുറവുണ്ടാകുമെന്നും അതുവഴി ക്യാൻസർ രോഗികൾക്ക് പ്രതിപക്ഷം 2500 കോടി രൂപ ലാഭിക്കാൻ കഴിയുമെന്നും കേന്ദ്ര രാസവള മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്തെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. ദേശീയപാതാ നവീകരണം ഉൾപ്പെടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ ചർച്ചയിൽ വിഷയമായി. ദേശീയപാത 66 വികസനം വേഗത്തിലാക്കാനും ഇതിന് പുഴമണൽ ലഭ്യമാക്കാനും തീരുമാനമായതായി മുഖ്യമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഒരു വർഷത്തിലേറെയായി പ്രവർത്തനരഹിതമായ നടൂക്കരയിലെ ജൈവ യൂണിറ്റ് പുനരുജ്ജീവിപ്പിച്ച് പ്രവർത്തനക്ഷമമാക്കാൻ ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. ജൈവ യൂണിറ്റ് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിൽ ജനങ്ങളുടെ ചിന്തകളെയും രാഷ്ട്രീയ ബോധത്തെയും സ്വാധീനിച്ച ശക്തമായ മാധ്യമമായിരുന്നു നാടകമെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. സംസ്കാര സാഹിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അയ്യങ്കാളി ഹാളിൽ സംഘടിപ്പിച്ച സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇടക്കാലത്തെ ക്ഷീണത്തിനുശേഷം നാടകവേദിയിലേക്ക് പുതിയ തലമുറ വീണ്ടും എത്തുന്നത് പ്രതീക്ഷ നൽകുന്നതാണെന്നും മികച്ച സിനിമകൾ എത്രയുണ്ടെങ്കിലും വേദിയിൽ നേരിട്ട് അവതരിപ്പിക്കും നാടകം നൽകുന്ന അനുഭവത്തിനും ആസ്വാദനത്തിനും പകരം മറ്റൊന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്ന പ്രയത്നത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക പരിപാടിയിൽ ഇന്ന് ത്രിപുരയിലെ അഭിലാഷ ജില്ല, വൈബ്രന്റ് വില്ലേജസ് എന്നീ പദ്ധതികളിലൂടെ ഈ കാഴ്ചപ്പാട് എങ്ങനെ പ്രാവർത്തികമാക്കി എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്.
1: നിതി ആയോഗിന്റെ അഭിലാഷ ജില്ലാ പദ്ധതിക്ക് കീഴിൽ ത്രിപുരയിലെ ഉൾപ്രദേശമായ ധലൈ ജില്ലയിൽ ശ്രദ്ധേയമായ മാറ്റങ്ങളുണ്ടായി. മാതൃശിശു ആരോഗ്യം, പ്രാഥമിക വിദ്യാഭ്യാസം, പഠന നിലവാരം, സൂക്ഷ്മ ജലസേചനം, ഗ്രാമീണ റോഡ് ഗതാഗതം എന്നീ മേഖലകളിൽ നടപ്പിലാക്കിയ കൃത്യമായ ഇടപെടലുകൾ ജില്ലയുടെ സാമൂഹിക സാമ്പത്തിക നിലവാരം ക്രമേണ മെച്ചപ്പെടുത്തി. ബംഗ്ലാദേശ് ത്രിപുര അതിർത്തിയിൽ വൈബ്രന്റ് വില്ലേജസ് പദ്ധതി അതിർത്തി ഗ്രാമങ്ങളെ സ്വയം പര്യാപ്തമായ കേന്ദ്രമാക്കി മാറ്റുകയാണ്. ആധുനിക ഡിജിറ്റൽ ശൃംഖലകൾ, എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന റോഡുകൾ, കുടിവെള്ളം, സൌരോർജ്ജം എന്നിവയിലൂടെ

0: അടിസ്ഥാന സൗകര്യ രംഗത്തെ ദീർഘകാലത്തെ കുറവുകൾ പരിഹരിക്കാനും ഇതിലൂടെ കഴിഞ്ഞു.
1: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേരളത്തിലെ 6 മുനിസിപ്പൽ കോർപ്പറേഷനുകൾക്കിടയിൽ അടുത്ത ദിവസം തന്നെ തപാൽ ഉരുപ്പടികൾ എത്തിക്കുന്ന അഷ്വർഡ് നെക്സ്റ്റ് ഡേ ഡെലിവറി സേവനത്തിന് തപാൽ വകുപ്പ് തുടക്കം കുറിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലെ തപാൽ ഓഫീസുകളെ ബന്ധിപ്പിച്ച് സ്പീഡ് പോസ്റ്റ് രേഖകളും പാർസലുകളും അടുത്ത ദിവസം തന്നെ വിതരണം ചെയ്യുന്ന പദ്ധതിക്കാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയും തിരിച്ചും പ്രത്യേക വാനിലൂടെ തപാൽ ഉരുപ്പടികൾ കൊണ്ടുപോകാനായി ആരംഭിച്ച സംവിധാനമാണ് പുതിയ സേവനത്തിനായി പ്രയോജനപ്പെടുത്തുന്നത്. ഫ്ലൈ ദുബായ് പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ ആദരിക്കാനായുള്ള പ്രത്യേക തപാൽ കവർ പ്രകാശനവും ശുചീകരണ തൊഴിലാളികളെ തപാൽ വകുപ്പ് ആദരിക്കുന്ന ചടങ്ങും ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും.
1: വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തെറ്റുതിരുത്താനും സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കും. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കും. അപേക്ഷകർ ഫോറം 6 മാത്രം സിറ്റിസൺ സർവീസ് പോർട്ടൽ അല്ലെങ്കിൽ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴി സമർപ്പിക്കാം. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. റാഞ്ചിയിൽ വൈകിട്ട് 7 മത്സരം. 5 മത്സര പരമ്പരയിൽ ആദ്യ മത്സരം ജയിച്ച് ഇന്ത്യ 1-0 മുന്നിലാണ്. കായിക താരങ്ങളുടെ വളർച്ചയിൽ രക്ഷിതാക്കൾക്ക് വലിയ പങ്കുണ്ടെന്ന് ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റൺ ഡബിൾസ് വെങ്കല മെഡൽ നേടിയ അർജുൻ എംആർ പറഞ്ഞു. ബാഡ്മിന്റൺ അക്കാദമികളിലൂടെ പരിശീലന രംഗത്തേക്ക് കടക്കാൻ ആഗ്രഹമുണ്ടെന്നും അർജുൻ കോഴിക്കോട് ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ആദരിക്കൽ ചടങ്ങിൽ പറഞ്ഞു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ നിലവിലെ ജേതാക്കളായ കണ്ണൂർ വാരിയേഴ്സ് എഫ്സിയും ഫോസ കൊച്ചി എഫ്സിയും ഇന്ന് കണ്ണൂരിൽ ഏറ്റുമുട്ടും. അവസാനത്തെ 2 മത്സരത്തിലും തോൽവി അറിയാതെയാണ് ഫോസ കൊച്ചി കണ്ണൂരിൽ എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കെഒ ശശിധരൻ.
3: ആദ്യ മത്സരത്തിൽ മലപ്പുറം എഫ്സിയെയും 2 മത്സരത്തിൽ തൃശൂർ മാജിക് എഫ്സിയെയും തോൽപ്പിച്ചാണ് ഫോഴ്സ കൊച്ചി മത്സരിക്കാനായി കണ്ണൂരിലെത്തുന്നത്. തിരുവനന്തപുരം കൊമ്പൻസിനെതിരെ പെനാൽറ്റിയിൽ തോറ്റാണ് കണ്ണൂർ വാരിയേഴ്സിന്റെ വരവ്. സ്വന്തം ആരാധകർക്ക് മുന്നിൽ വിജയിച്ച് ശക്തമായ തിരിച്ചുവരവ് നടത്താനുള്ള ശ്രമത്തിലാണ് വാരിയേഴ്സ്. ഇന്ന് വിജയിക്കുന്ന ടീമിന് പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്താം. 2 മത്സരം വീതം പൂർത്തിയാക്കിയ ഇരു ടീമുകളും 2-3 സ്ഥാനത്താണ്. ഫോഴ്സ കൊച്ചിക്ക് 5 കണ്ണൂർ വാരിയേഴ്സിന് 4 ഇന്ന് രാത്രി 7:30 മുതൽ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലാണ് മത്സരം.
1: റിയാദിലെ അബഹ അന്താരാഷ്ട്ര വിമാനത്താവളം, കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവ ലക്ഷ്യമാക്കി കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആക്രമണങ്ങളെ ഇന്ത്യ അപലപിച്ചു. അടിസ്ഥാന സൌകര്യങ്ങളെ ലക്ഷ്യമിടുന്ന ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളെ രാജ്യം അനുശോചനം അറിയിച്ചു. സൌദി അറേബ്യയിലെ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യൻ പൌരന്മാർ ജാഗ്രത പാലിക്കണമെന്നും ആവശ്യമെങ്കിൽ വീടിനുള്ളിൽ തന്നെ കഴിയണമെന്നും റിയാദിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി. നിലവിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകളോ വാർത്തകളോ പ്രചരിപ്പിക്കുകയോ റീപോസ്റ്റ് ചെയ്യുകയോ ചെയ്യരുതെന്ന് എംബസി ഇന്ത്യൻ പൌരന്മാരോട് അഭ്യർത്ഥിച്ചു. മലപ്പുറം ജില്ലയിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ പടിഞ്ഞാറേക്കര സൺസെറ്റ് ബീച്ച് പാർക്ക് ടൂറിസം പദ്ധതി മന്ത്രി പി സി വിന്ന് മന്ത്രി പറഞ്ഞു. വാഹനാപകടത്തിൽപ്പെട്ട് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിന് നീതി ലഭിക്കാൻ ആത്മാർത്ഥമായ ഇടപെടലുകളും ശ്രമങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. മലപ്പുറം പ്രസ് ക്ലബ്ബിൽ കെ എം ബഷീർ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുജിസി നെറ്റ് ഡിസംബർ സെക്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഉദ്യോഗാർത്ഥികൾക്ക് യുജിസി നെറ്റ് .nta.nic.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. ഈ മാസം 28 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. ഡിസംബർ 14 മുതൽ 19 വരെയാണ് പരീക്ഷ. 16 കേരള നിയമസഭയുടെ 2 സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും. 29 വരെ 9 ദിവസമാണ് സമ്മേളനകാലത്ത് സഭ ചേരുക. വനിതാ ശിശുവികസന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. കർഷകർക്കിടയിൽ നിരന്തര ബോധവൽക്കരണവും സാങ്കേതിക വിദ്യ കൈമാറ്റവും ഉറപ്പാക്കണമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. സംസ്ഥാനത്തെ റോഡ് വികസനം മുഖ്യമന്ത്രി വി ഡി സതീശൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ മഴ കനക്കും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം വൈകിട്ട് റാഞ്ചിയിൽ.

0: ഇന്നത്തെ വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका ऋचा झा.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned.
3: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

0: പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഹേ നിഷ, എവിടേക്ക് എത്ര തിരക്കിട്ട്?
2: ഒരു ഫംഗ്ഷൻ ഉണ്ട് നേഹ, അതിന്റെ ഓട്ടത്തിലാ.
1: നിന്റെ മുടി കാണാൻ എന്തൊരു ഭംഗിയാ, നല്ല നീളവും നല്ല ഓളിയോ. എന്തെങ്കിലും സീക്രട്ട് കാണാതിരിക്കില്ല?
2: ആ, അതൊക്കെ ഒരു സീക്രട്ടാ.
1: എന്റെ മുടി ഒന്ന് നോക്കി നിഷ, നീളവും കുറവ് പഴയ പോലെ ഉള്ളൂല്ല. ഇതായപ്പോ സ്കാൽപ്പും കാണാം. എന്തൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ല.
2: നീ എലഗന്റ് നാച്ചുറൽ ഹെയറിനെ പരിചയപ്പെടേണ്ട സമയം എന്നെ കഴിഞ്ഞിരിക്കുന്നു.
1: എലഗന്റ് നാച്ചുറൽ ഹെയറോ?
2: ആ, നമ്മുടെ കൊല്ലം തിരുമുല്ലവാരത്തുള്ള എലഗന്റ് നാച്ചുറൽ ഹെയർ. അവിടെ നമ്മുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും യോജിക്കുന്ന രീതിയിൽ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ കൊണ്ടുള്ള ഹെയർ എക്സ്റ്റൻഷൻ, വിഗുകൾ, പാച്ചസ്, ടോപ്പേഴ്സ്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇനി ഹെയറിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട.
1: ആ നമ്പർ ഒന്ന് പറഞ്ഞേഹ.
2: 6282529527. എങ്ങനെ?
1: 6282529527.
2: പിന്നെ ആ അഡ്രസ് കൂടി സേവ് ചെയ്തു. എലഗന്റ് നാച്ചുറൽ ഹെയർ, കുന്നേമുക്ക്, തിരുമുല്ലവാരം, കൊല്ലം.
1: എലഗന്റ് നാച്ചുറൽ ഹെയർ, നിങ്ങളുടെ മുടിയുടെ ഭംഗിക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തിനും.
3: ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
4: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
3: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
4: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
3: ഏവർക്കും ദീപാവലി ആശംസകൾ.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.
1: ഹേ നിഷ, എവിടേക്ക് എത്ര തിരക്കിട്ട്?
2: ഒരു ഫംഗ്ഷൻ ഉണ്ട് നേഹ, അതിന്റെ ഓട്ടത്തിലാ.
1: നിന്റെ മുടി കാണാൻ എന്തൊരു ഭംഗിയാ, നല്ല നീളവും നല്ല ഓളിയോ. എന്തെങ്കിലും സീക്രട്ട് കാണാതിരിക്കില്ല?
2: ആ, അതൊക്കെ ഒരു സീക്രട്ടാ.
1: എന്റെ മുടി ഒന്ന് നോക്കി നിഷ, നീളവും കുറവ് പഴയ പോലെ ഉള്ളൂല്ല. ഇതായപ്പോ സ്കാൽപ്പും കാണാം. എന്തൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ല.
2: നീ എലഗന്റ് നാച്ചുറൽ ഹെയറിനെ പരിചയപ്പെടേണ്ട സമയം എന്നെ കഴിഞ്ഞിരിക്കുന്നു.
1: എലഗന്റ് നാച്ചുറൽ ഹെയറോ?
2: ആ, നമ്മുടെ കൊല്ലം തിരുമുല്ലവാരത്തുള്ള എലഗന്റ് നാച്ചുറൽ ഹെയർ. അവിടെ നമ്മുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും യോജിക്കുന്ന രീതിയിൽ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ കൊണ്ടുള്ള ഹെയർ എക്സ്റ്റൻഷൻ, വിഗുകൾ, പാച്ചസ്, ടോപ്പേഴ്സ്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇനി ഹെയറിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട.
1: ആ നമ്പർ ഒന്ന് പറഞ്ഞേഹ.
2: 6282529527. എങ്ങനെ?
1: 6282529527.
2: പിന്നെ ആ അഡ്രസ് കൂടി സേവ് ചെയ്തു. എലഗന്റ് നാച്ചുറൽ ഹെയർ, കുന്നേമുക്ക്, തിരുമുല്ലവാരം, കൊല്ലം.
1: എലഗന്റ് നാച്ചുറൽ ഹെയർ, നിങ്ങളുടെ മുടിയുടെ ഭംഗിക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തിനും.
6: ഡിഫറൻ്റ്ലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.

കൈമാറിയ വാക്കുകളിൽ കാലം ഒളിപ്പിച്ചു വെച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30 ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാന ഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

0: പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ജി എസ് ടി ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ചെയ്യാൻ ഉണ്ടായിരുന്ന അധികാരം ഒഴിവാക്കാൻ ജി എസ് ടി കൌൺസിൽ ശുപാർശ. പരിഷ്കാരങ്ങളെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത അർബുദ പ്രതിരോധ മരുന്നുകൾക്ക് ഈടാക്കാവുന്ന ലാഭവിഹിതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. സൗദി അറേബ്യയിൽ വീണ്ടും മിസൈൽ ആക്രമണം നടത്തി യമനിലെ ഹൂതി വിമതർ. അപലപിച്ച് ഇന്ത്യ, പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് റാഞ്ചിയിൽ. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വനിതാ ശിശു വികസന മേഖലയിലെ പ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. ദേശീയ മുൻഗണനകളിൽ കൂട്ടായ ഉത്തരവാദിത്വം ഉറപ്പാക്കുക, കേന്ദ്ര സംസ്ഥാന സഹകരണം കൂടുതൽ ശക്തമാക്കി ലക്ഷ്യങ്ങൾ വേഗത്തിൽ കൈവരിക്കുക എന്നിവ ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന വകുപ്പുതല ഉച്ചകോടികളുടെ പരമ്പരയിലെ രണ്ടാമത്തേതാണ് ഇത്. ജി എസ് ടി ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഒഴിവാക്കാൻ ജി എസ് ടി കൌൺസിൽ ശുപാർശ ചെയ്തതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പ്രോസിക്യൂഷൻ നടപടികൾക്കുള്ള തുകയുടെ പരിധി 1 കോടി രൂപയിൽ നിന്ന് 5 കോടി രൂപയായി ഉയർത്തിയതായും 57th ജി എസ് ടി കൌൺസിൽ യോഗത്തിന് ശേഷം ധനമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 10,000 രൂപയോ അതിൽ കുറവോ തുകയുള്ള വിഷയങ്ങളിൽ ഇനി മുതൽ നികുതിദായകർക്ക് നോട്ടീസ് അയക്കില്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കി.
1: GST Council has recommended common standards for notices and proceedings and no notices below the prescribed monetary threshold of 10,000 rupees, including withdrawal of pending notices below the said threshold. We will not be issuing any notices for monetary threshold of 10,000 or below.
0: പുതിയ ജി എസ് ടി പരിഷ്കാരങ്ങളെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അറസ്റ്റ് വ്യവസ്ഥകൾ നീക്കം ചെയ്യുക, കുറ്റകരമായ നടപടികളുടെ പരിധി കുറയ്ക്കുക, നടപടിക്രമങ്ങൾ ലളിതമാക്കുക തുടങ്ങിയ വിഷയങ്ങളിൽ ജി എസ് ടി കൌൺസിൽ നൽകിയ ശുപാർശകൾ അനുകൂലമായ ഫലങ്ങൾ നൽകുമെന്ന് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ അറിയിച്ചു. വേഗത്തിലുള്ള തീരുമാനങ്ങൾ, ഓട്ടോമാറ്റിക് റീഫണ്ട് സംവിധാനം, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഭരണനിർവഹണം എന്നിവയ്ക്കാണ് പരിഷ്കാരങ്ങൾ ഊന്നൽ നൽകുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത അർബുദ പ്രതിരോധ മരുന്നുകൾക്ക് ഈടാക്കാവുന്ന ലാഭവിഹിതത്തിന് കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി. പരമാവധി വിൽപ്പന വിലയുടെ 30% ലാഭവിഹിതം പരിമിതപ്പെടുത്താനാണ് രാസവസ്തു വളം മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഇതുവഴി രോഗികൾക്ക് പ്രതിവർഷം 2,500 കോടി രൂപയോളം ലാഭിക്കാൻ സാധിക്കും. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസിന്റെ കീഴിലുള്ള വിദഗ്ധ സമിതി മരുന്നുകളുടെ പട്ടിക അന്തിമമാക്കുന്നതോടെ നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിക്കും. UGC നെറ്റ് ഡിസംബർ സെഷനിലേക്കുള്ള രജിസ്ട്രേഷൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആരംഭിച്ചു. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ്, PhD എന്നിവയ്ക്ക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് UGCnet.nta.nic.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. ഈ മാസം 28th അവസാന തീയതി. December 14 മുതൽ 19 വരെയായിരിക്കും പരീക്ഷ. സൗദി അറേബ്യയിലെ വിമാനത്താവളങ്ങളും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് യമനിലെ ഹൂതി വിമതർ വീണ്ടും മിസൈൽ ആക്രമണം നടത്തി. റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം, നജ്രാൻ വിമാനത്താവളം, ഖമീസ് മുഷൈദിലെ വ്യോമസേനാ താവളം എന്നിവിടങ്ങളിലാണ് ഇന്നലെ ആക്രമണം ഉണ്ടായത്. 3 ബാലിസ്റ്റിക് മിസൈലുകൾ സൗദി വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. എയർ ഇന്ത്യ, ഇൻഡിഗോ, ആകാശ എയർ ഉൾപ്പെടെ പ്രമുഖ വ്യോമയാന കമ്പനികൾ റിയാദിലേക്കുള്ള സർവീസ് താൽക്കാലികമായി നിർത്തിവച്ചു. സൗദിയിലെ വിമാനത്താവളങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ തികച്ചും അംഗീകരിക്കാനാകാത്തതാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. അതേസമയം പൌരന്മാർക്ക് റിയാദിലെ ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകി. പ്രവാസികൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും ആവശ്യാനുസരണം വീടുകളിൽ തന്നെ തുടരണമെന്നും എംബസി അറിയിച്ചു. നടൻ നാനാ പടേക്കറുടെ സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. മഹാരാഷ്ട്രയിലെ പൂനെക്കടുത്തുള്ള ഡോൺജയിലെ നാനാച്ചിവാടി ഫാം ഹൌസ് വളപ്പിൽ ഇന്നലെ രാത്രി 11:30 മകൻ മൽഹാർ പടേക്കർ അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചു. പുണെ വിമാനത്താവളത്തിൽ എത്തിച്ച ഭൗതിക ശരീരത്തിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഉൾപ്പെടെയുള്ള പ്രമുഖർ ആദരാഞ്ജലി അർപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindia

0: റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാർ ത്രിപുരയിൽ നടപ്പാക്കിയ വികസന പദ്ധതികളായ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ്, വൈബ്രന്റ് വില്ലേജസ് എന്നിവയെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
2: നിതി ആയോഗിന്റെ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ് പദ്ധതിക്ക് കീഴിൽ ത്രിപുരയിലെ മലയോര ജില്ലയായ ധലായ് ശ്രദ്ധേയമായ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. മാതൃശിശു പരിപാലനം, പ്രാഥമിക വിദ്യാഭ്യാസം, വിദ്യാലയങ്ങളിലെ പഠന നിലവാരം, സൂക്ഷ്മ ജലസേചനം, ഗ്രാമീണ റോഡ് വികസനം എന്നിവയിൽ നടത്തിയ ലക്ഷ്യാധിഷ്ഠിത ഇടപെടലുകൾ ജില്ലയുടെ സാമൂഹിക സാമ്പത്തിക നിലവാരം ഉയർത്തി. അതേസമയം ബംഗ്ലാദേശുമായി 856 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന ത്രിപുരയിലെ ഗ്രാമങ്ങളെ സ്വയം പര്യാപ്തമാക്കുകയാണ് വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം. ഡിജിറ്റൽ ശൃംഖലയുടെ വ്യാപനം, എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ റോഡുകൾ, കുടിവെള്ളം കണക്ഷനുകൾ എന്നിവ വഴി അതിർത്തി ഗ്രാമങ്ങളിലെ അടിസ്ഥാന സൗകര്യ വിടവുകൾ പൂർണ്ണമായും നികത്തപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. ആഗോള ബഹിരാകാശ വാരാഘോഷങ്ങൾക്ക് നാളെ സമാപനം. ഇതോടനുബന്ധിച്ച് വിവിധ പരിപാടികളാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ അടക്കമുള്ള സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: വിദ്യാർത്ഥികൾക്കായുള്ള വീഡിയോ മത്സരം, ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങി നിരവധി പരിപാടികളാണ് ആഗോള ബഹിരാകാശ വാരത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു വരുന്നത്. റോക്കറ്റ് വിപ്ലവം, ഇതാണ് ഈ വർഷത്തെ പ്രമേയം. ബഹിരാകാശ വാരത്തോടനുബന്ധിച്ച് നടത്തുന്ന യുവർ സ്പേസ് വീഡിയോ അവതരണ മത്സരത്തിന് നാളെ വരെ എൻട്രികൾ സമർപ്പിക്കാം. രജിസ്റ്റർ ചെയ്ത സ്കൂളുകൾക്ക് ഓരോ വീഡിയോ വീതം അയക്കാം. പൊതുജനങ്ങൾക്കായുള്ള ബോധവൽക്കരണ പരിപാടി നാളെ രാവിലെ 10 മുതൽ തിരുവനന്തപുരം ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിൽ നടത്തും.
1: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ഇന്ന് റാഞ്ചിയിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകിട്ട് 7 മത്സരം ആരംഭിക്കുന്നത്. ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. ഇന്ത്യൻ കമ്പനികളായ ഇൻഫോസിസ്, TCS, വിപ്രോ, HCL എന്നിവയുൾപ്പെടെ 8 പ്രമുഖ സാങ്കേതികവിദ്യ ഔട്ട്സോഴ്സിംഗ് കമ്പനികളുടെ തൊഴിലധിഷ്ഠിത ഗ്രീൻ കാർഡ് നടപടികൾക്ക് വിലക്കേർപ്പെടുത്തി അമേരിക്ക. കോഗ്നിസന്റ്, ക്യാപ്ജെമിനി, മൈക്രോസോഫ്റ്റ്, അഡോബി എന്നീ കമ്പനികളും ഇതിൽ ഉൾപ്പെടുന്നു. കമ്പനികൾക്കെതിരെ ഫെഡറൽ അന്വേഷണങ്ങൾ തുടരുന്നതിനിടെയാണ് നടപടി. കുറഞ്ഞ വേതനത്തിൽ വിദേശ തൊഴിലാളികളെ നിയമിച്ച് അമേരിക്കൻ തൊഴിലാളികളെ മാറ്റി നിർത്താൻ കമ്പനികൾ പെർമനന്റ് ലേബർ സർട്ടിഫിക്കേഷൻ സംവിധാനം ഉപയോഗിക്കുന്നതായി വൈസ് പ്രസിഡന്റ് JD Vance പറഞ്ഞു. അതേസമയം ആരോപണങ്ങൾ മൈക്രോസോഫ്റ്റ് നിഷേധിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതിന്യായ വ്യവസ്ഥ, മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നിവയെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് 42 മുൻ ജഡ്ജിമാർ തുറന്ന കത്തെഴുതി. ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ തുടർച്ചയായ ആക്രമണങ്ങൾ നേരിടുന്നതായും കത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനത്തെ അസ്ഥിരപ്പെടുത്തുന്നതിന്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ കണക്കിലെടുക്കാതെ രാഷ്ട്രീയ താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് ഈ പ്രചാരണം നടത്തുന്നതെന്ന് മുൻ ജഡ്ജിമാർ ആരോപിച്ചു. SIR നിയമാനുസൃതമാണെന്നും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരപരിധിയിൽ വരുന്നതാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടി. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. GST ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ചെയ്യാനുണ്ടായിരുന്ന അധികാരം ഒഴിവാക്കാൻ GST കൌൺസിൽ ശുപാർശ. പരിഷ്കാരങ്ങളെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത അർബുദ പ്രതിരോധ മരുന്നുകൾക്ക് ഈടാക്കാവുന്ന ലാഭവിഹിതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. സൌദി അറേബ്യയിൽ വീണ്ടും മിസൈൽ ആക്രമണം നടത്തി യമനിലെ ഹൂതി വിമതർ. അപലപിച്ച് ഇന്ത്യ, പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് റാഞ്ചിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡിഫറൻലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്,

0: തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
1: മഴ

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ.

നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
1: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
0: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ശിശുകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
2: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
1: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
2: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
1: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.
4: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സമാഗമം. ആശയം അവതരണം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
5: കലയുടെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരോടത്തുള്ള ഹൃദയം തൊട്ട വർത്തമാനം സമാഗമം.

0: സമാഗമത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. റേഡിയോ സാന്ത്വനം 90.4 സമാഗമത്തിലൂടെ ഞങ്ങൾ നിങ്ങളിലേക്ക് നിരവധി പ്രതിഭകളെയാണ് എത്തിച്ചത്. സാംസ്കാരിക, സാമൂഹിക, സാഹിത്യ രംഗത്തെ നിരവധി പ്രതിഭകളാണ് സമാഗമത്തിലൂടെ റേഡിയോ സാന്ത്വനം 90.4 സ്റ്റുഡിയോയിലേക്ക് എത്തുകയും അവരുടെ വ്യത്യസ്തങ്ങളായ നിരവധി കാഴ്ചപ്പാടും അനുഭവങ്ങളും ഒക്കെ തന്നെ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയും ചെയ്തു. ഞാൻ രജനി ഗിരീഷ്. ഇന്ന് റേഡിയോ സാന്ത്വനം 90.4 സ്റ്റുഡിയോയിൽ സമാഗമത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ ഷിബു റാവുത്തറാണ്. സാമൂഹിക പ്രവർത്തകൻ, ജീവകാരുണ്യ രംഗത്തും മനുഷ്യാവകാശ സംഘടനകളുമായി ബന്ധപ്പെട്ട പൊതുസേവന രംഗത്ത് ഏകദേശം 17 വർഷത്തിലധികമായി സജീവമായി നിലകൊള്ളുന്ന വ്യക്തിത്വമാണ് ശ്രീ ഷിബു റാവുത്തർ. നമസ്കാരം സർ.
1: നമസ്കാരം
0: സർ. റേഡിയോ സാന്ത്വനത്തിലേക്ക് വന്നതിന് ആദ്യമായി ഒരു നന്ദി എല്ലാവർക്കും വേണ്ടി ഞാൻ പറയുകയാണ്. അപ്പം ഒരു പൊതുപ്രവർത്തകനായ ശ്രീ ഷിബു റാവുത്തർ എങ്ങനെയാണ് ഈ ഒരു രംഗത്തേക്ക് കടന്നു വന്നത്? അതിൻ്റെ ഒരു പ്രചോദനം എന്താണ്, അതിനൊരു പ്രചോദനമായത് എന്നത്?
1: ശരിക്കും ജീവിതത്തിൽ ഏറെ സന്തോഷമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ഞാൻ സഞ്ചരിക്കുന്നത്. ഇപ്പോൾ 17 വർഷമായി ഈ മേഖലയിൽ, ജീവകാരുണ്യ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലേക്ക് സജീവമായി നിലനിൽക്കുന്നതിന് ഇതിനെല്ലാം കാരണമായത് 2009 വൈസ്മെൻസ് ഇൻ്റർനാഷണൽ എന്ന ഒരു ഇൻ്റർനാഷണൽ സംഘടനയിലൂടെയാണ് ഞാൻ ഈ ഒരു ജീവകാരുണ്യ മേഖലയിലേക്ക് കടന്നു വന്നത്. ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട എനിക്ക് ഇതുപോലുള്ള ഒരു അന്താരാഷ്ട്ര സംഘടനകളിൽ മെമ്പറായത് തന്നെ എൻ്റെ പ്രിയപ്പെട്ട കുറച്ച് ഒരുപാട് വ്യക്തിത്വങ്ങൾ ഉണ്ടെങ്കിൽ പോലും പ്രസന്നകുമാർ എന്ന് പറയുന്ന ഒരു ജ്യേഷ്ഠ സഹോദരനിലൂടെയാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. 2009 വൈസ്മെൻസ് ഇൻ്റർനാഷണൽ കൊല്ലം സിവിൽ സ്റ്റേഷൻ എന്ന ഒരു ക്ലബിലൂടെ വന്നെങ്കിലും ആ ക്ലബിൽ വന്ന് ആ ക്ലബിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ മനസ്സിലാക്കി ആ ഇൻ്റർനാഷണൽ സംഘടന ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പാവപ്പെട്ടവരെ സഹായിക്കുക, അർഹരായവർക്ക് അർഹമായ സഹായങ്ങൾ എങ്ങനെ ഈ സമസ്ത മേഖലകളിലും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും അന്നുവരെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളും, വലിയ പൊതുസമൂഹത്തിലുള്ളതുപോലെ വലിയ ലെവലിൽ ജീവിക്കണം, വലിയ ആഡംബരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയൊക്കെ പോകണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തിയാണ് ഞാനെങ്കിലും ഈ ഇങ്ങനൊരു പ്രസ്ഥാനത്തിലേക്ക് വന്നപ്പം നമ്മുടെ ജീവിതത്തോടൊപ്പം അവകാശങ്ങൾക്കൊപ്പം നമ്മളെ കടമകൾ കൂടി നിറവേറ്റുക എന്ന ഒരു ആപ്തവാക്യം എൻ്റെ മനസ്സിലേക്ക് എത്തുകയും അത് ഇന്നും ഈ നിമിഷവും ഞാനത് എല്ലാ അർത്ഥത്തിലും പ്രയോജന

0: എന്നുള്ളതാണ് സത്യം.
1: അതാണൊരു പ്രചോദനമായത്.
0: തീർച്ചയായും
1: ആ ഒരു പ്രവർത്തനമാണ് ഈ 2009 വൈസ്മെൻസ് ഇന്റർനാഷണലിലൂടെ വന്ന്. അപ്പം സ്വദേശം എവിടെയാണ്
0: ഇപ്പം? ശരിക്കും സ്വദേശം കൊല്ലം പള്ളിമുക്കിലാണ്. ഇപ്പൊ താമസിക്കുന്നത് കൊട്ടിയത്താണ്.
1: കുടുംബമൊക്കെ അവിടെയാണ്?
0: അതെ, കുടുംബം എല്ലാം അവിടെയാണ്.
1: അതിലേക്കൊക്കെ നമ്മൾ വിശദമായി വരുന്നുണ്ട്. അപ്പം നമുക്ക് കുറേയധികം കാര്യങ്ങള്, കാരണം ഇന്ന് വരെ സമാഗമത്തില് മനുഷ്യ അവകാശത്തിന് വേണ്ടി എത്തുന്ന ഒരു സാംസ്കാരിക സാമൂഹിക നേതാവ് ആദ്യമായിട്ടാണ് നമുക്ക് ഈ റേഡിയോ സാന്ത്വനത്തിൽ ഈ സമാഗമത്തിലേക്ക് വരുന്നത്. അപ്പം നമുക്ക് അറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട്. പ്രത്യേകിച്ച് ആദ്യം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു മനുഷ്യനാവുക എന്നുള്ളതാണ് പ്രധാനം
0: അല്ലെ?
1: ആസ് എ ഹ്യൂമൻ ബീയിങ്, നമ്മൾ എല്ലാവരിലും ആദ്യം വേണ്ടത് സഹജീവികളോട് മനുഷ്യത്വവും കരുണയും ഉണ്ടാകുക എന്നുള്ളൊരു ആപ്തവാക്യമാണ് ഇന്ന് ഈ ദിനത്തിൽ നമ്മൾ എടുത്തു പറയുന്നത്.
0: അപ്പം
1: ഇങ്ങനെ നിരന്തരമായ ചില ഇടപെടലുകളൊക്കെ ചില മേഖലകളിലൊക്കെ വേണ്ടി വരുന്നുണ്ടാവാം ഇങ്ങനെയുള്ള പ്രവർത്തനത്തിൽ. അപ്പം ചിലർക്കൊക്കെ ജീവിതത്തിൽ വളരെയധികം ഒരു കൈത്താങ്ങായി മാറിയിട്ടുമുണ്ട്. അത്തരം ഒരു മറക്കാനാകാത്ത ഏതെങ്കിലും ഒരു കാര്യം ആദ്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ബാക്കിയുള്ളതിലേക്കൊക്കെ ഒന്ന് പോകാം.
0: ശരിക്കും ഈ പറയുന്നത് പോലെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വൈസ്മെൻസിലൂടെ പ്രവർത്തിച്ച് 2013 റോട്ടറി ഇന്റർനാഷണൽ എന്ന പ്രസ്ഥാനത്തിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന JC ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ. അപ്പം ഇങ്ങനെ 3 ഇന്റർനാഷണൽ സംഘടനകളിലൂടെയാണ് നമ്മൾ പ്രവർത്തന മേഖലയിലൂടെ വന്നത്. പക്ഷെ നമുക്ക് ഏറ്റവും എടുത്ത് പറയത്തക്ക ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ്, കോവിഡിനൊക്കെ മുമ്പ്, കണ്ടച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത്, മങ്ങാട് കണ്ടച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത്, നമ്മുടെ കേരള സംസ്ഥാനത്തിലെ മുഴുവനും എന്താ പറയുന്നത്, സമ്പൂർണമായി വൈദ്യുതീകരണം പൂർത്തിയായെന്ന് പറഞ്ഞ പ്രഖ്യാപനത്തിന് ശേഷവും ഒരു വീട്ടിൽ എത്രയോ വർഷമായിട്ട് വീട്ടിൽ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാതെ, അപ്പോൾ ഇതെൻ്റെ ശ്രദ്ധയിൽ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അറിവിലേക്ക് എത്തി. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ഒരു അച്ഛനും അമ്മയും 2 കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു കുടുംബം പഠിക്കുന്നത് പകലിലാണ്, രാത്രി അവർക്ക് ഇരുട്ടിലാണ്. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ അയൽപ്പക്കക്കാരുടെ ചെറിയ ഒരു ഈഗോ, അവർക്ക് ഒരു അവരെ വീട്ടിന്റെ മുന്നിലൂടെ ഒരു ഇലക്ട്രിസിറ്റി ലൈൻ വലിച്ചാൽ തീരുന്ന കേസേ ഉള്ളൂ, പക്ഷെ അവരത് ചെയ്യില്ല.
1: ചിലയിടങ്ങളിലൊക്കെ സറി പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഓർക്കേണ്ടത് പെട്ടെന്ന് ഇടപഴകിയല്ല ഞാൻ, പക്ഷെ മനുഷ്യത്വം മരവിച്ചു പോയ ഒരുപാട് മനുഷ്യ കോലങ്ങൾ നിങ്ങൾ ഈ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതുകൊണ്ട് നമ്മുടെ ഈ സംഘടനയ്ക്ക് കാണാൻ കഴിയും.
0: തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നമ്മുടെ സംഘടന, അപ്പം ഞാൻ കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായും ഇപ്പോൾ അതിൻ്റെ സംസ്ഥാന ചീഫ് മീഡിയ കോർഡിനേറ്ററായിട്ടും പ്രവർത്തിക്കുകയാണ്. നമ്മുടെ സംഘടനയിലെന്ന് പറയുമ്പം നമ്മൾ എന്താണോ കാണുന്നത്, ആ കാണുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളവിടെ സഹായങ്ങൾ എത്തിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ മനുഷ്യാവകാശ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ നിൽക്കുമ്പം നമുക്ക് ഒരുപാട് അബദ്ധങ്ങളിൽ ചെന്ന് ചാടാനുള്ള അവസരവും നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഈ ചിലപ്പം ഗവൺമെൻറ് തലത്തിലുള്ള പ്രശ്നങ്ങൾ, ഇല്ലെങ്കിൽ ഏതെങ്കിലും, ഇപ്പം ഈ കൊല്ലത്ത് തന്നെ കഴിഞ്ഞ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അബ്ദുൽ നാസർ IAS കളക്ടറായി, കൊല്ലം ജില്ലാ കളക്ടറായിട്ട് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കളക്ടറേറ്റ് ഓഫീസിന് തൊട്ടടുത്ത് തന്നെ ഏതോ ഒരു ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു കുടുംബത്തിൽ കോഴി മാലിന്യങ്ങൾ കഴിക്കുന്നു എന്നും പറഞ്ഞിട്ടൊരു വാർത്ത. അപ്പം ഈ വാർത്ത നമ്മുടെ ശ്രദ്ധയിൽ പെട്ടപ്പോൾ അതിൻ്റെ വിഷ്വലൊക്കെ കണ്ടപ്പം ഒരു ഭയങ്കര വിഷമമായി പോയി. കാരണം ഒരു കൊച്ചു കുടുംബത്തിൽ അവർ കല്യാണ വീടുകളിൽ പോയി ആഹാരം എടുക്കുന്നു, കോഴി കടയിൽ പോയി വേസ്റ്റ് കൊണ്ടുവന്ന് അതിനെ പാചകം ചെയ്ത് കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ മനുഷ്യാവകാശ പ്രവർത്തകൻ, ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഐതിൻ അൻസർ, അങ്ങനെ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ടീം ഉടനെ തന്നെ അവർക്കൊരു 10,000-5,000 രൂപയ്ക്ക് മുകളിലുള്ള അത്യാവശ്യമുള്ള ഭക്ഷ്യ സാധനങ്ങളുമായിട്ട് വാങ്ങിച്ച് നമ്മൾ ഈ ഒരു പറയപ്പെടുന്ന സ്ഥലത്ത് വന്നു. കൊടുത്തു കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് സംഭവം അറിയുന്നത്, ഇദ്ദേഹം ഈ പറയപ്പെടുന്ന വീട്ടുകാരനൊരു ഫ്രോഡ് ലെവലിൽ പോകുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. നമുക്കതറിയില്ല. ഉടനെ തന്നെ സംഘടന, നമ്മുടെ സംഘടനയിലെ ഇപ്പം മനുഷ്യാവകാശ സംഘടനാ പ്രവർത്തകർ ഇങ്ങനെ വന്നു എന്നൊക്കെ വാർത്തയെല്ലാം പ്രചരിപ്പിച്ചു. അപ്പം അവസാനം പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഞങ്ങളെ വിളിപ്പിച്ചു, നിങ്ങൾ ഏതൊരു മനുഷ്യാവകാശ സംഘടനാ പ്രവർത്തകരാണ്, നിങ്ങൾ ഏത് കാര്യം ചെയ്താലും നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പം അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി ചെയ്യണം എന്ന് പറഞ്ഞ്, അപ്പം യഥാർത്ഥ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളെ ഈ പറയപ്പെടുന്ന രീതിയിൽ കബളിപ്പിക്കപ്പെടാനും ഇതുപോലെയൊക്കെയുള്ള വാർത്ത നമ്മുടെ ശ്രദ്ധയിൽ വരും, നമ്മളറിയില്ല.
1: ഇങ്ങനൊരു വാർത്ത നിങ്ങളിലേക്ക് എത്തിയാൽ ആ വാർത്തയുടെ വ്യക്തമായ സത്യസന്ധമായ ഒരു ഉറവിടം, ഇതിന്റെ സോഴ്സ് എന്താണെന്ന് നിജസ്ഥിതി വിലയിരുത്തിയതിനു ശേഷം
0: ചെയ്യണം. അത് ഞങ്ങൾക്ക് അതൊരു പാഠമായി. കാരണം നമ്മൾ എപ്പോഴും കാണുന്നതെന്ന് പറഞ്ഞാൽ എന്താണോ അപ്പോഴും കാണുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അതാണ്. പിന്നെ
1: അങ്ങനെ ഇത്തരം ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്, മറക്കാനാകാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു വലിയ പാഠമാണ് ജീവിതത്തിൽ. അപ്പം ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ മുന്നില് ഇത്രയും പ്രവർത്തനങ്ങളൊക്കെ ഇത്രയും നീണ്ട വർഷത്തിൽ അധികമായി 17 വർഷത്തിലധികമായി നടത്തി വരുന്നു, മുന്നിൽ എന്തെങ്കിലും ഒരു റോൾ മോഡലായിട്ടുള്ള അങ്ങനെ ഒരാള് മുന്നിലുണ്ടോ?
0: ശരിക്കും സത്യത്തില് ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തു പോകുമ്പം ഇപ്പൊ അങ്ങനെ പ്രത്യേകിച്ചൊരു റോൾ

മോഡലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ എന്ത് പ്രവർത്തനങ്ങൾ, അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിരിക്കാം, ഞാൻ എന്ത് കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാലും അതെല്ലാം വളരെ ഈസി ആയിട്ടാണ് അത് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് മറ്റുള്ളവർക്ക് അത് ചിന്തിക്കുമ്പം വലിയ സംഭവമായിട്ട് തോന്നുമെങ്കിലും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ എൻ്റെ ആരോഗ്യവും എൻ്റെ സാമ്പത്തികവും മനസ്സും എല്ലാം ഈ പൊതു ഈ പറയുന്ന കണക്ക് പൊതുവായിട്ട് ജനങ്ങൾക്കായിട്ട് നൽകി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫ്

0: നമുക്ക് സമ്പത്തൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ അത് ഉള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് കൂട്ടി വെച്ചിട്ട് അത് അത്യാവശ്യം അർഹതപ്പെട്ടവരിലേക്ക് നമ്മൾ എത്തിക്കുന്നു. അതൊക്കെ ഒരു വലിയ പ്രവർത്തനമാണ്. അപ്പം ഒരിക്കലും നമുക്ക് ഇത്തരം ദൈവത്തിനെ നമ്മൾ വിളിക്കും, പക്ഷെ ദൈവത്തിന് വരാൻ കഴിയാത്തത് കൊണ്ട് മനുഷ്യരൂപത്തിൽ നമ്മളെയൊക്കെ ഇങ്ങനെ ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കുന്നു അല്ലേ. അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം നമുക്ക് റേഡിയോ സാന്ത്വനത്തിൽ ഇന്ന് എത്തി ഒരുപാട് കാര്യങ്ങളൊക്കെ ഇനിയും നമുക്ക് കേൾക്കാനുണ്ട്. എന്നാലും നമ്മുടെ സമാഗമത്തിലെ നമുക്കൊരു ചെറിയൊരു ഇടവേളയാണ്. അപ്പം നമുക്ക് നല്ലൊരു പാട്ടൊക്കെ, ഞാൻ ഇവിടേക്ക് വിളിച്ചപ്പോഴേ പറഞ്ഞു ഒരു പാട്ടൊക്കെ, പാട്ട് പാടുന്ന ആളാണെന്ന് എനിക്കറിയാം.
1: ശരിക്കും 2015 മുതൽ, 2015 നവംബർ 1 മുതൽ ഞങ്ങൾ കുറച്ച് ഒരു 4-5 സുഹൃത്തുക്കൾ ചേർന്ന് ഒരു രൂപം കൊടുത്തൊരു സംഘടനയുണ്ട്, AVM ഫൗണ്ടേഷൻ. ഇന്ന് ആ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലുമുള്ള സംഗീത പ്രേമികളെയൊക്കെ ഉൾപ്പെടുത്തി എനിക്ക് AVM ഫൗണ്ടേഷൻ മ്യൂസിക് ക്ലബ് എന്നൊരു മ്യൂസിക് ക്ലബ്. അത് കൊല്ലം ബേസ് ആണ്, ഞാൻ തന്നെയാണ് അതിന്റെ ഗ്രൂപ്പ് അഡ്മിൻ. പക്ഷെ അതൊക്കെ ഒരു അങ്ങനെ നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് അതെ തീർച്ചയായിട്ടും. അപ്പം അത്യാവശ്യം
0: പാട്ട് പാടാമോ?
1: തീർച്ചയായിട്ടും ഞാൻ പാട്ട് പാടാം. പക്ഷേ ശരിക്കും ഞാനൊരു പാട്ടുകാരനായത്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ സംഘടന വൈസ്മെൻസ് ക്ലബിന്റെ ആ ഒരു ടൂർ പോയപ്പം, ഞങ്ങളുടെ ടൂറിൽ ബസ്സിൽ വെച്ച് ഞങ്ങൾ പലരും പല ജീവിത അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കും. ഇങ്ങനെ പല അനുഭവങ്ങളും പങ്കുവെച്ചപ്പോൾ പല ടേണായിട്ട് വന്നപ്പോൾ അവസാനം പാട്ട് പാടണോ എന്നുള്ളൊരു ടാസ്ക് ആയി. അപ്പൊ എനിക്ക് പാട്ട് പാടിയേ പറ്റൂ.
0: അപ്പൊ
1: അങ്ങനെ ഞാൻ ശരിക്കും അല്ല, ഞാനൊരു പാട്ടുകാരനാണെന്ന് ഞാൻ എനിക്ക് തിരിച്ചറിവില്ല അന്ന്. അപ്പം ഞാൻ ആദ്യമായിട്ട് മൂളിയ ഒരു പാട്ടുണ്ട് ഞാൻ,
0: അതും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി. കുഴപ്പമില്ല സർ, പാടൂ
1: തീർച്ചയായും.

മനോഹരമായിട്ടാണ് പാടിയത്. അപ്പം പാട്ടിലൊരു സംശയമൊന്നും വേണ്ട, ഗായകൻ തന്നെയാണ്, ഞങ്ങൾ ഉറപ്പിച്ചു. നന്നായിരുന്നു, നല്ലൊരു പാട്ടാണ്. അപ്പം സമാഗമത്തിൽ ഇനി ചെറിയൊരിടവേളയാണ്.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448 40. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: തിരികെ വരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ ഷിബു റാവുത്തറാണ്. സാമൂഹിക പ്രവർത്തകൻ, ജീവകാരുണ്യ രംഗത്തും മനുഷ്യാവകാശ സംഘടനകളുമൊക്കെയായി ബന്ധപ്പെട്ട് പൊതുസേവന രംഗത്ത്, ഇങ്ങനെ സാമൂഹ്യ രംഗത്തുമൊക്കെ നിറഞ്ഞു

0: ഒരു വ്യക്തിത്വമാണ് ശ്രീ ഷിബു റാവത്ത്. അദ്ദേഹം തന്റെ ഒരുപാട് അനുഭവങ്ങളാണ് പങ്കുവെച്ചുകൊണ്ടിരുന്നത്. സർ, നിരന്തരമായ ഒരുപാട് ഇടപെടലുകൾ നടത്തി ഇങ്ങനെ ജീവകാരുണ്യ രംഗത്ത് ഒരുപാട് ജീവിതങ്ങൾക്ക് കൈത്താങ്ങായി നിലകൊള്ളുന്നു. അപ്പം സ്വന്തം ജീവിതത്തിലെ ഏതെങ്കിലും ഒരു അനുഭവം ഈ രംഗത്തേക്ക് കടന്നു വരാൻ അങ്ങനെ ചില വ്യക്തിത്വങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മള് ഒരുപക്ഷെ പിന്നീട് അവരൊരുപാട് ഉയരങ്ങളിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം പറയും, എന്റെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് അതാണ് എനിക്ക് പ്രചോദനമായെന്നൊക്കെ. അങ്ങനെ എന്തെങ്കിലും ഒരു
1: ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് പ്രചോദനം നമുക്ക് അങ്ങനെ ഒന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞാൻ ഈ ഒരു പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷമാണ് ഇതെല്ലാം, ഈ പ്രസ്ഥാനം ചെയ്യുന്ന നല്ല വശങ്ങൾ പഠിച്ചിട്ട് ഞാനത് പ്രാവർത്തികമാക്കുന്നു മാത്രമേ.
0: അപ്പം പിന്നെ അതുപോലെ ഈ സംഘടന, ഈ സംഘടനയുടെ പേരൊന്ന് പറയാമോ?
1: ഞാൻ പ്രവർത്തിക്കുന്ന സംഘടനകളാണ്,
0: ഞാൻ
1: ഇപ്പം ഈ പറയപ്പെടുന്ന സംഘടന കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി കഴിഞ്ഞ 30 വർഷമായിട്ട് കേരളത്തിൽ എല്ലാ ജില്ലകളിലും സജീവമായ ഇടപെടലുകൾ നടത്തി ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ ആ ഒരു സംഘടനയിൽ എല്ലാ മേഖല, ഈ വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന, ഇപ്പം ഞങ്ങളുടെ 13-ാമത്തെ വീടിൻ്റെ ഉദ്ഘാടനം ഏകദേശം ഈ 2 മാസത്തിനകത്ത് തൃശ്ശൂർ ജില്ലയിൽ നടക്കും. അങ്ങനെ പിന്നെ ഞാൻ കുട്ടികളുടെ സംരക്ഷണത്തിനായിട്ട് ചൈൽഡ് പ്രൊട്ടക്റ്റ് ടീമിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് വരെ ആയിരുന്നു. ഇപ്പം എൻ്റെ സംസ്ഥാന ഒരു മെമ്പറാണെന്ന് മാത്രമേ ഉള്ളൂ.
0: ഈ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ഏകദേശം 30 വർഷമായി കേരളത്തിലുണ്ട്, രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു
1: സംഘടന.
0: അപ്പം ഇതില് ഒരുപാട് സന്നദ്ധ പ്രവർത്തകരുണ്ട്. പിന്നീട് മനസ്സറിഞ്ഞ് നമ്മിലേക്ക് സഹായമൊക്കെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് തരുന്ന ഇങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവങ്ങൾ ഉണ്ടോ അതോ?
1: ഇല്ല, നമുക്ക് ഈ പറയുന്ന ഇങ്ങോട്ട് വരുന്നൊന്നുമില്ല. നമ്മളെ ഓരോരുത്തരുടെയും കയ്യിലുള്ള പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ചെയ്യുന്നത് തന്നെയാണ്, അല്ലാതെ നമുക്ക് ഇങ്ങോട്ട് ആരും സംഭാവന ചെയ്ത് ചെയ്യുന്ന ഒരു സംഭവം നമ്മളെ ഈ സംഘടനകളിൽ
0: ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചത്, ചിലരൊക്കെ ഒരുപാട് പേർക്ക് കൈത്താങ്ങാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനോ ഒരു കൂട്ടായ്മയൊക്കെ രൂപീകരിക്കാറുണ്ട്, അങ്ങനെയൊന്നുമില്ല. സജീവമായി എന്നിട്ടും നമ്മുടെ തന്നെ സാമ്പത്തിക സ്രോതസ് ഉപയോഗിച്ച് പൊതുരംഗത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയൊരു
1: സത്യം.
0: അതാണ് ഒരു പ്രത്യേകതയും എന്നാണെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ നമുക്ക് ഈ ഒരു പ്രവർത്തനത്തില് വെല്ലുവിളികൾ എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടോ?
1: അത് തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങളില്, കാരണം ഇവിടുത്തെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഇടപെടാറുണ്ട്. അതുപോലെ തന്നെ ജില്ലയിലെ ഹോസ്പിറ്റലുകളിൽ പല വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടപെടാറുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് തിക്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും അത് സത്യസന്ധമായ ഇടപെടലുകൾ ആവുന്നത് കൊണ്ട് അത് നമുക്ക് ഒരു വലിയ ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ അതിനെ തരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്.
0: അങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് തോന്നിയതാണ്, ഈ സത്യസന്ധമായി നമ്മൾ ഇടപെടുമ്പോൾ ഫോഴ്സും, അതായത് ഗവൺമെന്റിന്റെ പോലീസ് സേന, പിന്നെ എല്ലാവരും നമ്മുടെ തലപ്പത്തിരിക്കുന്ന ഇങ്ങേറ്റം കളക്ടർ മുതൽ താഴോട്ടുള്ള എല്ലാവരും നമ്മുടെ ഈ ഒരു ജീവകാരുണ്യ രംഗത്ത് നമ്മൾ സത്യസന്ധമായി നിലകൊള്ളുന്നതുകൊണ്ട് അതിനോടൊക്കെ സഹകരിക്കാറും ഉണ്ടല്ലേ?
1: തീർച്ചയായിട്ടും.
0: അതൊരു വലിയ ഒരു കാര്യം തന്നെയാണ്, കാരണം നമുക്ക് നമ്മളൊരു എൻ ജി ഒ പോലെ പ്രവർത്തിക്കുന്നു. അപ്പൊ അതിന്റെ കൂടെ അവരുടെയും കൂടെ ഒരു ജോയിന്റ് വന്നാൽ മാത്രമേ നമുക്കിതിന് പൂർണ്ണതയിലെത്താൻ കഴിയൂല്ലേ?
1: അതെ, ഈ എൻ ജി ഒ ആയിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റാത്ത, പരിഹരിക്കപ്പെടാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളത് ഗവൺമെന്റ് ഓർഗനൈസേഷനിൽ നമ്മൾ അറിയിച്ചു. അങ്ങനെയാണ് ഒരു 99% പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത്.
0: എനിക്ക് തോന്നുന്നത് ഇപ്പം നമുക്കിപ്പം നമ്മുടെ ഗവൺമെന്റ് ഇപ്പം അല്ലെങ്കിൽ ഒരു ഭരണസമിതി, വാർഡ് കൗൺസിലർ, ഒരുപക്ഷെ ഒരു കൗൺസിലറിന് പോലും പരിഹരിക്കാനാകാത്ത, എത്താൻ പറ്റാത്ത ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളും മേഖലകളും, പിന്നെ അതിലൊരു വലിയ പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങളുടെ ആ ഒരു ഇടപെടലുകൾ, ഒരുപക്ഷെ അത് രണ്ടുപേരെയും കേട്ട് തർക്കത്തിലൊക്കെ ഉള്ളവർ, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് അനുഭവം ഉണ്ടാവില്ലേ?
1: തീർച്ചയായിട്ടും. മാഡം പറഞ്ഞതുപോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊല്ലം കോർപ്പറേഷനിലെ തന്നെ ഇതിന്റെ ചെയർമാൻ അടക്കമുള്ള 1-2 വ്യക്തികൾ തന്നെ ഈ കൊല്ലത്ത് തന്നെ പല ബുദ്ധിമുട്ടായിട്ടുള്ള അഭയ കേന്ദ്രങ്ങളിൽ പ്രവേശിപ്പിക്കേണ്ടവരായിട്ടുള്ള ആൾക്കാർ, ഇല്ലെങ്കിൽ റോഡിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാർ. ഇപ്പൊ ഞാൻ ഗാന്ധിഭവന്റെ PR കൂടിയാണ്, ഗാന്ധിഭവൻ പത്തനാപുരം ശാഖ നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിന്റെ PR കഴിഞ്ഞ 6 വർഷമായിട്ട്. അപ്പൊ അതിന്റെ ഇടപെടലിലൂടെ നമുക്ക് കൊല്ലം ജില്ലയിലെ ഒട്ടനവധി അഭയ കേന്ദ്രങ്ങളുമായിട്ട് എനിക്ക് നല്ല അടുപ്പമാണ്. അപ്പൊ ഈ പറയുന്നത് പോലെ കൊല്ലം കോർപ്പറേഷനിലെ തന്നെ അവരുടെ കൗൺസിലർമാരുടെ നിർദ്ദേശപ്രകാരം ഏകദേശം കൊല്ലത്ത് നിന്ന് തന്നെ ഒരു 10-12 ആൾക്കാരെ മയ്യനാട് SS സമിതിയിലും ഗാന്ധിഭവൻ സ്നേഹാലയത്തിലും സമുദ്രതീരം കല്ലുവാതുകൾ സമുദ്രതീരത്തിലും ഇങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പ്രവേശിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഒരു അതും നമുക്ക് പോലും അറിഞ്ഞുകൂടാത്ത മാനസിക നില തെറ്റി, ശരിക്കും പറഞ്ഞാൽ അർദ്ധനഗ്നായി നടക്കുന്ന മാനസിക രോഗികളെ ഉൾപ്പെടെ ഉള്ളവരെ നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ ജീവിതത്തിൽ ഒരു സുഹൃതമായിട്ട് കരുതുക.
0: അതാ ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഇടങ്ങളിൽ എത്താൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യം.

0: ഇനി തന്നെ ഇപ്പൊ നമുക്ക് സാധാരണക്കാർക്ക് പെട്ടെന്ന് കൗൺസിലർ അവൈലബിൾ ആയിരിക്കത്തില്ല, ബോർഡ് മെമ്പറെ കാണാനായിട്ട് ചിലപ്പം ചെന്നാൽ പറ്റത്തില്ല. പക്ഷെ നിങ്ങളുടെ ഇത്തരം പ്രവർത്തകരുടെ നമ്പരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്നൊരു രക്ഷയ്ക്ക് വിളിക്കാം, ഞങ്ങള് പെട്ടെന്നൊന്ന് വായോ, ഇവിടെ ഒരു സഹായം വേണം. എനിക്ക് തോന്നുന്നു സമൂഹത്തിന്റെ നാനാ തുറകളില് സത്യസന്ധമായി നിലകൊള്ളുന്ന ഇത്തരം സംഘടനകൾ ഉണ്ടാകണം, എങ്കിൽ മാത്രമേ നാളെ ഇനി അങ്ങോട്ട്, കാരണം കലുഷിതമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വളരെ പ്രശ്നബാധിതമായ ഒരു മനസ്സും മനുഷ്യനും മാറിക്കൊണ്ടിരിക്കുകയാണ് ലഹരിയുടെ ഉപയോഗം അല്ലേ. അങ്ങനെയൊക്കെ വരുമ്പോഴേ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കൂടി വരുന്നതേ ഉള്ളൂ.
1: ഇപ്പൊ തന്നെ നമ്മുടെ കേരള സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഓപ്പറേഷൻ തൂഫാന്റെ ബാഡ്ജ് വാങ്ങിക്കുന്നത് നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല സാറാണ് എനിക്ക് ആ ബാഡ്ജ് അണിയിച്ചു തന്നത്. നമുക്ക് ഈ ഓപ്പറേഷൻ തൂഫാൻ വരുന്നതിന് മുമ്പും നമ്മൾ ഈ ലഹരിയുമായി ബന്ധപ്പെടുന്ന ആൾക്കാർക്ക്, കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർക്ക് നമ്മൾ കൗൺസിലിംഗും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ശരിക്കും ഇപ്പോഴത്തെ ഈ ഗവൺമെന്റ് ചെയ്യുന്ന ഈ തൂഫാൻ എന്തുകൊണ്ടും സാധാരണ വീട്ടമ്മമാർക്കൊക്കെയാണ് ഏറ്റവും വലിയ ആശ്വാസമാകുന്നത്. കാരണം അവരുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഇപ്പം ഈ ഒരു സർക്കാരിന്റെ ഈ ഒരു ഇത് വന്നത് വളരെ.
0: ഇപ്പൊ സപ്പോസ് നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ, ഞാൻ ഇപ്പൊ പറയണത് നമ്മുടെ പോലീസ് സ്റ്റേഷൻ കൊട്ടിയമാണ്. ഇപ്പൊ കൊട്ടിയം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്ന ഇത്രയധികം സ്ഥലങ്ങളിൽ ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ കാരണവശാല് ഈ പോലീസിനും മേധാവികൾക്കും ഒന്നും കണ്ടെത്താത്ത ഒരുപാട് കാര്യങ്ങൾ പ്രാദേശികമായിട്ട് ആ പ്രദേശത്തുള്ള ഒരു വ്യക്തിക്ക്, ഒരു കവലയിലുള്ള വ്യക്തിയോട് ചോദിച്ചാൽ നമുക്കിവിടെ എവിടെയാണ് അല്ലെ, എവിടുന്നാണ് ഇതിന്റെ സോഴ്സ്, എവിടെയാണ് മയക്കുമരുന്ന്. അപ്പം ഒരുപാട് പേര് പറയാൻ, പോലീസിനോട് പറയാൻ മടിക്കുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ നിങ്ങളെ പോലെയുള്ള പൊതുപ്രവർത്തകരോട് രഹസ്യമായി അവര് പറയും.
1: അപ്പം
0: എപ്പോഴും നമ്മുടെ ഏതൊരു പദ്ധതി നടപ്പിലാക്കിയാലും അത് ജനകീയമായി നിലനിൽക്കുന്നത് ഇങ്ങനെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരെയും കൂടെ. സാറ് വന്നപ്പോഴേ പറഞ്ഞു, സാറിന് പിന്നെ രാഷ്ട്രീയമില്ല, ജാതിയില്ല, അങ്ങനെ ഒന്നും മത അങ്ങനെ ഒരു അടിസ്ഥാനത്തിലൊന്നും അല്ല, ഞങ്ങൾ സത്യസന്ധമായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് സത്യം. അതായിരിക്കാം ഒരുപക്ഷെ സാറ് മുന്നോട്ട് പറഞ്ഞില്ലേ, എനിക്ക് ദൈവം, ഞാൻ വിചാരിക്കുന്നതൊക്കെ ഇങ്ങ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞത്
1: സത്യമാണ്.
0: അതായിരിക്കും, അതൊരു വലിയൊരു കാര്യമാണ്
1: ശരിക്കും. അത് ഇപ്പൊ പറഞ്ഞതുപോലെ, ഞാൻ ആമുഖമായിട്ട് പറഞ്ഞതുപോലെ, ഈ മതപരം, രാഷ്ട്രീയം, വർഗീയം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ സൈഡ് ലൈൻ ചെയ്യപ്പെടും, മനസ്സിലായില്ലേ? അതാണ് തീർച്ചയായിട്ടും. അപ്പൊ ഞാനിതെല്ലാം വളരെ ദീർഘവിഷമത്തോടെ മനസ്സിലാക്കി. എന്നാൽ ആർക്കും ഒരു പരിക്കില്ലാത്ത രീതിയിൽ എന്നാൽ എല്ലാ സ്ഥലങ്ങളിൽ നമ്മളെ സഹായ സേവനങ്ങൾ എത്തണമെന്നുള്ള ഒരൊറ്റ ഒരു ഇതിലാണ് മുമ്പോട്ട്.
0: അതായത് ഒരിക്കൽ ഇടപെട്ടാൽ അവരാരും നമ്മളെ പിന്നെ മറക്കില്ല. രണ്ടാമത് പരിസരത്ത് എന്തെങ്കിലും ഒരു വിഷയം വന്നാലും അവർ നിങ്ങളെ ആയിരിക്കും ആദ്യം. മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിലൂടെയാണ് ഈ സാമൂഹ്യ രംഗത്ത് ഇങ്ങനെ ഇത്ര വർഷമായിട്ട് നിലകൊള്ളുന്നത്, അല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അതൊരു വലിയ ഒരു കാര്യമാണ്. അപ്പം പിന്നെ ഈ വെല്ലുവിളികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മള് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഇതുവരെയുള്ള ഒരു 17 വർഷത്തെ ഈ പ്രവർത്തനത്തിൽ നമുക്കായിട്ട് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് അഭിമാനം തോന്നിയ ഒരു നിമിഷം ഉണ്ടോ?
1: തീർച്ചയായിട്ടും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പണ്ടൊക്കെ ഞാൻ ഈ പറഞ്ഞില്ലേ, ഈ വൈസ് മെൻസ് ക്ലബിന്റെ പ്രവർത്തനങ്ങളിലൂടെ ഇങ്ങോട്ട് വരുമ്പം ആ ക്ലബിൽ തന്നെ എല്ലാ വർഷങ്ങളിലും കായിക കലാകായിക മേളയുണ്ട്, പിന്നെ കൾച്ചറൽ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ട്രോഫികളും കാര്യങ്ങളൊക്കെ, അത്യാവശ്യം എല്ലാ മേഖലയുമായി ബന്ധപ്പെടുന്ന ചെറിയ ചെറിയ ഒരുപാട് ട്രോഫികളൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം. പക്ഷെ നമ്മളെ ഈ ശരിക്കും നമ്മളെ ജീവകാരുണ്യ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ എനിക്ക് ആദ്യമായിട്ടൊരു പുരസ്കാരം കിട്ടുന്നത് സാമൂഹ്യ സേവന പുരസ്കാരം ഏകദേശം ഒരു 10 വർഷത്തിന് മുമ്പ് നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ട് അജി എന്ന് പറയും, പുള്ളി കരോട്ടയുടെ ഒരു ഒരു അസോസിയേഷൻ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു അംഗീകാരമാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടും. അതിനുശേഷം ഒരുപാട്, കാരണം പുരസ്കാരങ്ങൾ നമ്മളിൽ ഇപ്പം ഒരുപാട് കിട്ടുന്നുണ്ട്. പക്ഷെ എങ്കിലും എടുത്തു പറയപ്പെടേണ്ട പുരസ്കാരങ്ങൾ ആചാര്യ ഫിലിം സൊസൈറ്റിയുടെ പുരസ്കാരങ്ങളുണ്ട്, പിന്നെ അതുപോലെ തന്നെ മികച്ച സോഷ്യൽ വർക്കർ അവാർഡ്, അങ്ങനെ ഒട്ടനവധി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ കോവിഡ് സമയത്തൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.
0: ആ സമയത്താണല്ലോ നമ്മൾ ഒരുപാട് പൊതുരംഗത്ത് നിൽക്കുന്നവർ മറ്റുള്ളവർക്ക് കൈത്താങ്ങായി മാറിയ, കാരണം ഒരുപാടിടങ്ങളിൽ അത്യാവശ്യ സഹായം വേണ്ടിടത്തൊക്കെ ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ പോലും മടിക്കുന്ന സമയത്ത് നിങ്ങളെ പോലുള്ള വ്യക്തികൾ കടന്നു വരിക,
1: അല്ലെ,
0: അവരെ വേണ്ട പരിചരണം കൊടുത്തവരെ ആ സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളത്. അപ്പം ആ സമയത്ത് തിരിച്ചറിഞ്ഞ ഒരുപാട് മനുഷ്യത്വത്തിന്റെ കരങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊരു വലിയ കാര്യം തന്നെ. അപ്പം നമുക്ക് ഈ ഒരു വെല്ലുവിളികളെ കുറിച്ചും പിന്നെ അഭിമാനം തോന്നിയ നിമിഷത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഈ അവാർഡുകള് ഒരുപാട് അങ്ങനെ കിട്ടിയല്ലേ, ഈ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നത് കൊണ്ട് ഒരു വലിയ കാര്യമാണ്. നമുക്ക് പറയാം അടുത്തത്, ഇത്തരം ഒരു പ്രവർത്തനങ്ങൾക്കൊക്കെ ആവശ്യമായി വരുന്ന സാമ്പത്തിക സ്രോതസ് നമ്മുടെ അടുത്ത് നിന്ന് തന്നെ ആണെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ കൊല്ലം ജില്ലയിൽ ഉള്ളൊരു വിങ് ശക്തമായി പ്രവർത്തിക്കുന്നത് ഈ കൊല്ലം ടൗണിലാണോ അതോ ഏത് ഭാഗത്താണത്?

0: ഇപ്പം നമ്മുടെ ഈ ഞാനിപ്പം നമ്മൾ സംസാരിച്ച് വരുന്നതിൻ്റെ പ്രധാന ഒരു സംഘടന കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ പേരിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മറ്റ് പല സംഘടനകളുണ്ടെങ്കിൽ പോലും അപ്പം ഇത് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് കൊല്ലമാണ്. ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ തൃശ്ശൂർ, കാസർഗോഡ്, തിരുവനന്തപുരം മേഖലകളിലൊക്കെ നമ്മളെ
1: സംഘടന
0: ഡോക്ടർ ആയിത്തിരൻ സർ
1: അദ്ദേഹമാണ് ഇതിന്റെ സംസ്ഥാന പ്രസിഡന്റ്.
0: സ്വദേശം കൊല്ലം ആയിത്തിലാണ്
1: അദ്ദേഹത്തിന്റെ. പിന്നെ ആ ഒരു അദ്ദേഹമാണ് ഈ ഓർഗനൈസേഷൻ ഇങ്ങനെ കൊണ്ടുപോകുന്നത്.
0: ഈ സംഘടന, ഈ പറയപ്പെടുന്ന
1: സംഘടന ഒരുപാട് പേരുണ്ട് അതിനകത്ത്.
0: ശരിക്കും ഇവിടെ തന്നെ കൊല്ലത്ത് തന്നെ ഏകദേശം 180 ആൾക്കാരുണ്ട്. അങ്ങനെ
1: പലയിടത്തും പ്രൊഫഷണൽസ് ആണോ അതോ ഇതിനു വേണ്ടി ഇങ്ങനെ?
0: അല്ല, പ്രൊഫഷണൽസ് ഉണ്ട്, സാധാരണക്കാരുണ്ട്, എല്ലാ സമസ്ത മേഖലകളിലുള്ളവരുണ്ട്. കാരണം ഈ ജീവകാരുണ്യ പ്രവർത്തകർ എന്ന് പറയുമ്പം അങ്ങനെയാണല്ലോ, നമുക്ക് ഓട്ടോ ഓടിക്കുന്ന ആളും നമ്മുടെ മെമ്പറാണ്, അതേസമയം ഡോക്ടറും നമ്മുടെ മെമ്പറാണ്, അതായത് ലീഗൽ അഡ്വൈസർ, അഡ്വക്കേറ്റ്, അങ്ങനെ എല്ലാ മേഖലയിലുള്ള.
1: മാസം തോറുമാണോ അതിന്റെ പ്രവർത്തനം വിലയിരുത്തി വരുന്നത്? എങ്ങനെ?
0: അല്ലല്ല, നമുക്ക് മാസം തോറുമൊന്നുമല്ല, നമുക്ക് എല്ലാ ദിവസങ്ങളിലും നമ്മള് പറ്റുന്ന കണക്കൊക്കെയുള്ള പ്രോഗ്രാംസുകൾ ചെയ്തു പോകും.
1: അല്ല, ഞാൻ ചോദിച്ചത് നമുക്കായിട്ടൊരു ഒരിടത്തിരുന്ന് നമ്മളെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ആ സഹായം വേണ്ടിടത്തേക്ക് അത് വിനിയോഗിക്കുന്നു, അങ്ങനെ അത് പ്രസിഡന്റ് ആണ് അതിന്റെ?
0: അല്ല, അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ നമ്മുടെ ഈ സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കലണ്ടർ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടല്ലോ, മിക്ക പ്രോഗ്രാമുകളും നമ്മൾ നടത്തും,
1: മിക്ക ദിവസങ്ങളിലെ
0: പ്രത്യേകതകൾ അനുസരിച്ച് നടത്തും. പിന്നെ എന്തെങ്കിലും ഈ പറയപ്പെടുന്ന സഹായം അനുസരിച്ച് അപ്പം ഒരുപാട് പരാതികൾ നമുക്ക് വരും. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ വസ്തു തർക്കങ്ങൾ വരും, ഇല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും, പിന്നെ സ്വത്ത് അറിയാലോ എല്ലാം. അപ്പൊ അങ്ങനെയൊക്കെ അതാണ് നമ്മുടെ സംഘടനയുടെ പ്രധാനപ്പെട്ട കാര്യം.
1: നമ്മൾ പൊതുവെ ഒരു തർക്കം ഉണ്ടായാൽ ആൾക്കാർ പെട്ടെന്ന് പറയും, ഇപ്പൊ സഹോദരങ്ങളായാൽ തന്നെ എന്തോ നീതിക്ക് വേണ്ടിയായിരിക്കും ഒരു പക്ഷേ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്. പക്ഷേ ഈ ചില ഇടങ്ങളിൽ നമ്മളിപ്പം നമ്മളെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന സാധാരണ മനുഷ്യരാണ്, അവരും ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ഈ പറയുന്നത് പെട്ടെന്ന് നമ്മളൊരു തർക്കം ഉണ്ടാകുമ്പോൾ പോലീസിൽ കൊണ്ടൊരു കേസ് കൊടുത്താൽ പറയും, നീ എനിക്കെതിരെ പോലീസ് കേസ് എന്ന് വെച്ചാൽ എന്തോ വലിയൊരു അപരാധം, നീ എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയില്ലേന്ന്. അല്ലെ, അങ്ങനെ ഒരു പറച്ചിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളെ പോലുള്ള സംഘടനകളിലെ ആൾക്കാരാണെങ്കിൽ അത് നിങ്ങൾക്ക് ആ ഒഫീഷ്യൽസിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ ആ വീട്ടില് അവരുമായിട്ട് അടുത്തിടപഴകാനും അവരുടെ കാര്യങ്ങൾ നല്ല ആഴത്തിലൊന്ന് അറിഞ്ഞ് എന്താണ് ഇതിന്റെ വസ്തുതയെന്ന് പഠിച്ചിട്ട് അത് പരിഹരിക്കാനൊക്കെ പറ്റൂല്ലേ?
0: ശരിക്കും നമ്മളിപ്പോ ഒരു പരാതി നമുക്ക് കിട്ടുമ്പോൾ ചിലപ്പോ ഈ പറഞ്ഞതുപോലെ പോലീസ് സ്റ്റേഷനിൽ പോയി ആകെ കുഴപ്പ കേസായിരിക്കും നമ്മളെ അടുത്ത് വരുന്നത്. പക്ഷെ നമ്മൾ അതിനെ പഠിക്കുമ്പോൾ നമുക്കറിയാം എവിടെയെങ്കിലും ഒരു ചെറിയ ഒരു പോയിന്റ് കുറവായിരിക്കും, പക്ഷെ അതിനെ നമ്മൾ ബേസ് ചെയ്തിട്ട് അവർക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകി ഈ എതിർ പാർട്ടികളെയും കൂടെ കണക്ട് ചെയ്തിട്ട് രണ്ടും കൂടി ഫേവർ ചെയ്ത് പോകുന്ന രീതിയിലൊക്കെ
1: പരിഹരിച്ചു
0: വിട്ടിട്ട് നമ്മൾ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി അവരെ കേസ് വിഡ്രോ ചെയ്യുന്ന കാര്യം, അതാണ് നമ്മൾ നടക്കുന്നത്.
1: ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. പുതിയ തലമുറയിലേക്ക് വരുമ്പം കുറെ പറയാനുണ്ടാവും. അപ്പം ഈ പുതിയ ആളുകൾ ഈ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുക, അതിന് ആ ക്വസ്റ്റ്യനിലേക്കൊക്കെ നമുക്ക് വരാം. എന്നാലും നമുക്ക് ഒരു ഇടവേളയ്ക്കുള്ള സമയമായിരിക്കുകയാണ്. അപ്പം സമാഗമത്തിൽ ചെറിയൊരു ഇടവേള.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം. തിരികെ വരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ ഞാൻ രജനി ഗിരീഷാണ്. ഇന്ന് സമാഗമത്തിൽ നമ്മോടൊപ്പം ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ ഷിബു റാവത്തറാണ്. മനുഷ്യാവകാശ സംഘടനകളുമായി ബന്ധപ്പെട്ട് പൊതുസേവന രംഗത്ത് വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് പറയാൻ നിരവധി കാര്യങ്ങളാണ് നമ്മോടുള്ളത്. കാരണം മനുഷ്യത്വം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മളൊക്കെ മുറവിളി കൂട്ടുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഒരു മനുഷ്യനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ആ ഒരു അവകാശ സംരക്ഷണത്തിന് വേണ്ടി നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് സ്റ്റുഡിയോയിലുള്ളത്. സാർ, നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചും അത്തരം മേഖലകളിൽ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചൊക്കെയാണ്. അപ്പം ഇനി ഒരു ചോദിക്കാനുള്ളത്, നമ്മുടെ യുവതലമുറയുടെ പങ്കാളിത്തത്തെക്കുറിച്ച് അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്?
1: ശരിക്കും നമ്മുടെയൊക്കെ കാലഘട്ടമല്ല ഇപ്പോഴത്തെ കാലഘട്ടം. ശരിക്കും നമ്മളൊക്കെ മാതാപിതാക്കളെയൊക്കെ വളരെയേറെ അനുസരിച്ചും ബഹുമാനിച്ചും പോകുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഇപ്പം നമ്മുടെ കുട്ടികളെ, ഇപ്പം ശരിക്കും എൻ്റെ മക്കളെയാണെങ്കിൽ പോലും ഒരു ലിമിറ്റിന് അപ്പുറം നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ മക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ എൻ്റെ ഈ ഒരു പോക്കും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു പരിധിവരെ അവർ എന്നോടൊപ്പം സഹകരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അവര് പുറത്തെന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല.
0: എന്നാലും പറയും, നമ്മുടെ ആ ബ്ലഡിന്റെ ഒരു സ്വഭാവം എത്രയായാലും ഉണ്ടാവും.
1: അതെ അതെ അതെ,
0: അങ്ങനെയാണ് പുതിയ തലമുറയുടെ. കാരണം നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റാത്ത, അവരെ കുറ്റപ്പെടുത്താനും നമുക്ക് പറ്റില്ല. നമ്മളെയൊക്കെ കാട്ടിലും ഒരുപാട് ദീർഘവീക്ഷണമുള്ള കുട്ടികളാണ് നമ്മുടെ ഈ പുതിയ തലമുറയിലെ കുട്ടികൾ. അപ്പൊ നമുക്ക് അവരെ കോർണർ ചെയ്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ മനുഷ്യത്വത്തോടെ ഇടപെടുക എന്നുള്ളതാണ് പ്രധാനം, അല്ലെ? നമ്മളിപ്പം സഹജീവികളോട്, നമ്മുടെ പൊതുസമൂഹത്തിൽ നമ്മൾ പലയിടത്തും പ്രവർത്തിക്കുമ്പോഴും പലയിടത്ത് പോകുമ്പോഴും അത്യാവശ്യം കരുണയും സ്നേഹവും മനുഷ്യത്വവും ഒക്കെ വേണ്ടുന്ന ചില സന്ദർഭങ്ങളുണ്ട്, ഒരു റോഡിൽ തന്നെ ആയാലും. പക്ഷെ നമ്മൾ ചിലപ്പോഴൊക്കെ സാറേ പറഞ്ഞ പോലെ നമ്മൾ ചിന്തിക്കും, എവിടെയാണ്, നമ്മൾക്ക് ചിന്തിച്ചു പോകുന്നില്ല, എവിടെയോ ഈ യുവതലമുറയ്ക്ക് ലക്ഷ്യബോധം നഷ്ടപ്പെട്ടോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന ഒരുപാട്
1: ഒരുപാട് സാഹചര്യങ്ങൾ എനിക്കുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മള് പല വീട്ടമ്മമാരും അവരെ മക്കളെ കുറിച്ച് തന്നെ, ഇപ്പൊ ഈ അടുത്ത സമയത്ത് വർക്കലയിലുള്ള ഒരു പാവം ഒരു അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അനുജത്തിയുടെ മകള് 19 വയസ്സേ ഉള്ളൂ, വീട്ടുകാര് പറഞ്ഞ് എന്തു പറഞ്ഞാലും പ്രശ്നമാണ്, കാരണം ഈ പെൺകുട്ടിക്ക് വേറൊരു പയ്യനുമായിട്ട് ചെറിയൊരു അഫയർ. പക്ഷെ അത് ഇപ്പം ലാസ്റ്റ് എന്നെ വിളിച്ചെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഒരു കൗൺസിലിംഗ് കൊടുത്തെങ്കിലും അതിനെ ഒന്ന് മാറ്റാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ അതിനെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വേറെ ഒന്ന് രണ്ട് ആൾക്കാരെ വെച്ചിട്ടൊക്കെ സംസാരിച്ചെങ്കിലും ഇപ്പം കുറച്ച് ഭേദമായിട്ട് നിൽക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതലായിട്ട് നമുക്ക് ആ ഒരു കുടുംബമായിട്ട് നമുക്ക് അങ്ങനെ ഒന്ന് ഫോഴ്സ് ചെയ്ത് സംസാരിക്കാനും പറ്റില്ല.
0: നമുക്കിപ്പം ഇടപെടലുകൾ വേണ്ടി വരുന്ന നമുക്ക് പ്രണയം ഓക്കെ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ അത് അതിരുകൾ വിടുമ്പോഴോ അത് വീട്ടിൽ കുടുംബ വഴക്കുകളൊക്കെ ആകുമ്പോഴാണ് ഇത്തരം ഇടപെടലുകളൊക്കെ വേണ്ടി വരുന്നത്. ശരിയാണ്. അപ്പം നമുക്ക് നമ്മുടെ തന്നെ കുട്ടി, ഇപ്പം വേറൊരു കാര്യം ഞാൻ സാറിനോട് കേട്ടു, നമ്മൾ മനുഷ്യത്വപരമായ ഒരിടത്ത് ഇടപെട്ടു, നമ്മൾ അവർക്ക് സഹായം കൊടുത്തു. പക്ഷെ ചിലർ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അത് കേൾക്കുമ്പോഴാണ് നമുക്ക് വിഷമം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും?
1: തീർച്ചയായും അത് ഞാനൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പറയുകയാണ്, നമ്മൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് പ്രവർത്തനം ചെയ്താലും അതിൽ നമ്മളെ സംശയിക്കുന്നവരുണ്ടാകും. അതങ്ങനെയാണ്. ഇപ്പൊ ഞാൻ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഏതെങ്കിലും ഒരു 100-ൽ 90% പേരും ചിലപ്പോൾ നമ്മളെ അംഗീകരിക്കണമെന്നില്ല, ചിലപ്പോൾ നമ്മളെ കുറിച്ച് നെഗറ്റീവായിരിക്കും പറയുന്നത്. പക്ഷെ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്നെ കുറിച്ച് നെഗറ്റീവ് പറയുന്നവരെ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തിട്ട് ആ നെഗറ്റീവാണ് ഞാൻ എൻ്റെ പോസിറ്റീവായിട്ട് എടുക്കുന്നത്. പക്ഷെ ഇപ്പം 10 പേര് നല്ലത് പറഞ്ഞാൽ ആ 10 പേരെ പിറകെ എനിക്ക് പോകേണ്ട കാര്യമില്ല. ബാക്കി ആരാണോ എന്നെ വിഷമപ്പെടുത്തുന്നത് ഞാൻ അവരെ പിറകെ പോയി അവരെ നേരെയാക്കി അങ്ങ് കൊണ്ടു. അതാണ്
0: അതെ അതെ, അവരുടെ ഒരു പിന്നെ ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ ബോധമണ്ഡലത്തിലേക്ക് വരുന്നത് എന്തെങ്കിലുമൊക്കെ ഇത് കിട്ടിയിട്ടായി, പ്രയോജനം കിട്ടിയിട്ടായിരിക്കും ഇവരിതിൻ്റെ പുറകെയൊക്കെ നടക്കുന്നത്. അപ്പം ചിലവരൊക്കെ നമ്മളോട് ഇങ്ങനെ ചോദിക്കും, നല്ല രീതിയിൽ പ്രവർത്തിക്കും, നമ്മൾ വിചാരിക്കും മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹം. പക്ഷെ അങ്ങനെയൊന്നും അല്ല, ഒരുപാട് മനുഷ്യത്വം ഉള്ള നല്ല മനസ്സുള്ള വ്യക്തികൾ ഉള്ളൊരു നാട്ടിൽ തന്നെയാണ് നമ്മൾ പിറന്നിരിക്കുന്നത്. കാരണം അത് നമുക്ക് നല്ല രീതിയിൽ, നമ്മളൊരു ഇന്ത്യക്കാരനാണെന്ന് പറയും, പ്രത്യേകിച്ച് ഒരു കേരളീയനാണ് നടന്ന് പറയുമ്പോൾ ഒരുപാട് ഇടങ്ങളിൽ നമ്മളിപ്പോ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം സഹായം വേണ്ട ഒരു സ്ഥലത്ത് പെട്ടെന്ന് ഒരാൾ സഹായം അഭ്യർത്ഥിക്കുമ്പോൾ നമ്മൾ കേരളം കണ്ട ഒരു കാഴ്ചയൊക്കെ ഉണ്ട്. കോടിക്കണക്കിന് രൂപ വളരെ പെട്ടെന്ന് പിരിഞ്ഞു കിട്ടി അതിന് പോകും. അപ്പം നമുക്ക് ഇപ്പം തീർത്തും മനുഷ്യത്വം ഇല്ലാത്ത മനുഷ്യരാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ സംഘടനകളിലേക്കൊക്കെ അത്യാവശ്യം മനസ്സോടെ കടന്നു വരുന്ന ഒരു യുവതലമുറയ്ക്ക് നമ്മളൊരു വാം വെൽക്കം കൊടുത്ത് അല്ലെ പ്രോത്സാഹിപ്പിക്കുന്നത്, അതിന് നിങ്ങളൊക്കെ ചെയ്യുന്ന പ്രവർത്തനം വലിയൊരു വഴികാട്ടിയാകട്ടെ എന്നുള്ള നമ്മൾ ആശംസിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പുതിയ തലമുറയ്ക്ക് എന്തെങ്കിലും ഒരു സന്ദേശം അങ്ങനെ എന്തെങ്കിലും?
1: തീർച്ചയായിട്ടും നമുക്ക് പ്രതിഫലം ആഗ്രഹിക്കാതെ നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാവണം. അതാണ് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ഞാൻ കുറേ സംഘടനകളിൽ പ്രവർത്തിക്കുന്നെങ്കിലും ആ സംഘടനകളുടെ പേരും പ്രശസ്തിയും പൊതുസമൂഹത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഇന്ന് ഓരോ സംഘടനകളുടെയും തലപ്പത്തുനിന്ന് തന്നെ പറയാം അവിടെ എത്തുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളും ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ പുതിയതായി വരുന്നവരും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞാനൊരു ജില്ലാ ലീഗൽ സർവീസിൻ്റെ ഒരു ഓഫീസിൽ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ജില്ലാ ഈ കൗൺസിലിംഗ് മീഡിയേറ്ററായിട്ട്. ഞാൻ ചെന്നപ്പോൾ അവിടെ നിന്നൊരു ഇൻ്റർവ്യൂവിൽ മാഡം ചോദിച്ചെന്ന് പറഞ്ഞാൽ യാതൊരുവിധ സഹായ സഹകരണങ്ങളൊന്നും ഇവിടെ നിന്ന് കിട്ടത്തില്ല, സാമ്പത്തികമായിട്ടൊരു നേട്ടവും ഇല്ല, നിങ്ങൾ ചെയ്യാൻ തയ്യാറാണോ എന്നാണ് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചത്. എന്നോടെന്നല്ല അവിടെ വന്ന് പലരോടും ചോദിച്ചാൽ അങ്ങനെ ആയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ 2009 മുതൽ പ്രതിഫലം ആഗ്രഹിക്കാതെ ഒട്ടനവധി കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നൊരു വ്യക്തിയായതുകൊണ്ട് ആ സർവീസിനോടൊപ്പം ഈ സർവീസും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞ് എന്നെ വിട്ടു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിലായിരിക്കും ചിലപ്പോൾ നമ്മളോട് ചോദിച്ചത്, ഒരാളുടെ മനസ്സറിയാൻ വേണ്ടിയിട്ട്.
0: അതെ അതെ, നമുക്കിപ്പം ഇവിടെ ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു ആപ്തവാക്യം എന്ന് വെച്ചാൽ മാ ഭലേഷു കഥാജന എന്നൊരു വാക്യം നമുക്ക് ഇവിടെ ചേർത്ത് വെക്കാം. കാരണം ഒരു ഒന്നും ഇച്ഛിക്കാതെ ആഗ്രഹിക്കാതെ നമ്മൾ സത്യസന്ധമായ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ

0: ിലേക്ക് ഇറങ്ങുന്നു, വളരെ പെട്ടെന്ന് ഇറങ്ങുന്നു. പിന്നെ നീണ്ട ഇത്രയും വർഷങ്ങൾ നിൽക്കുമ്പോൾ ഒരുപാട് സംഘടനകളുമായിട്ട് പൊതുരംഗത്ത് നിൽക്കുന്നതുകൊണ്ട് പരിചയം വരുന്നു, പ്രവർത്തിക്കുന്നു. അപ്പം അത്യാവശ്യ സഹായം മനുഷ്യർക്ക് പല രംഗങ്ങളിൽ നിന്ന് വേണ്ടി വരും. അവിടെയൊക്കെ നിങ്ങൾക്കൊക്കെ ഓടിയെത്താനും രാഷ്ട്രീയമായും പിന്നെ പല വ്യക്തിത്വങ്ങളെ ഇതിൽ ഇടപെടുത്താനും ഒക്കെ കഴിഞ്ഞ് മന്ത്രിതലത്തിലും അങ്ങനെയൊക്കെ ഇടപെടുത്തി പ്രശ്ന പരിഹാരത്തിന്. അപ്പൊ ഇത്തരം സംഘടനകൾ, സത്യസന്ധമായി നിലനിൽക്കുന്ന സംഘടനകൾ ഉണ്ടാവണം എന്നത് ാണ് നമ്മള് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ റേഡിയോ ആണ്. അപ്പം ഇന്ന് സാറിന് ഒരുപക്ഷെ ഈ പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ ഭാഗമായി നിൽക്കുന്ന റേഡിയോ സാന്ത്വനത്തിലെത്താൻ പറ്റിയതും അത്തരം ഒരു ദൈവത്തിന്റെ നിയോഗം,
1: നന്മയുടെ ഭാഗമായതുകൊണ്ട് മാത്രമാണ് അത് വളരെ സന്തോഷിക്കുന്നുണ്ട്.
0: അതെ അതെ, സത്യസന്ധമായ ഒരു കാര്യമാണ്. അപ്പം അത്തരത്തിൽ എല്ലാവിധ ഈ ഒരു യാത്രയിൽ പുതിയ ആ ഒരു മുന്നോട്ടുള്ള പാതയിൽ ജഗദീശ്വരന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളിൽ നിന്നും ഉണ്ടാകും. ഇപ്പൊ കുടുംബത്തെ കുറിച്ച് പറഞ്ഞില്ല, ഭാര്യയുടെ പേര്, കുട്ടികൾ.
1: ശരിക്കും എന്റെ ഭാര്യയുടെ പേര് റജീന ഷിബു എന്നാണ്. എനിക്ക് രണ്ടു മക്കളാണ്, മൂത്ത മകൾ ഫാത്തിമ ഷിബു, മകൻ അബു താഹിർ. മകളിപ്പം എറണാകുളത്ത് ഏവിയേഷൻ കോഴ്സിൽ പഠിക്കുകയാണ്. മകൻ ഇപ്പം പ്ലസ് വൺ സ്റ്റുഡന്റ് ആണ്. ഇത് മൈലാപ്പൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളാണ്,
0: നല്ല സ്കൂളാണ്.
1: മകള് പഠിച്ചത് ചെറുപുഷ്പം ഹയർ സെക്കൻഡറി സ്കൂളിൽ. ആ രണ്ട് സ്കൂളും അവരുടെ ആ സ്കൂളുകളിലെല്ലാം ഞാൻ എന്റെ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തു വരുന്നുണ്ട്. പിന്നെ എനിക്ക് എന്റെ മദർ ഒസീല ബീവി അമ്മ, എന്റെ ഫാദർ മൈദീൻ സാർ റാവുത്തർ മരണപ്പെട്ടു പോയി. ആ ഉമ്മയുടെ ഒറ്റ ബലം കൊണ്ടാണ് ഞാൻ ഇന്നും ഇവിടെ നിൽക്കുന്നത്. ഉമ്മ കൂടെയുണ്ട്. എനിക്ക് ഞാൻ ഒറ്റ മകനാണ്, സഹോദരങ്ങൾ മറ്റാരും ഇല്ലെങ്കിലും ഈ സമൂഹം മുഴുവൻ എന്റെ സഹോദരി സഹോദരന്മാരാണ്.
0: എനിക്ക് തോന്നുന്നു സമാഗമത്തിൽ എത്തുന്ന കഴിഞ്ഞ ആഴ്ചയിൽ മുൻപത്തെത്തിയ ഒരു ഫിലിമിൽ ഒരു സംവിധായകൻ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹവും പറഞ്ഞത് അമ്മ, അമ്മയെ കുറിച്ചാണ് പറഞ്ഞത്. അമ്മയുടെ പക്ഷെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ. അപ്പം നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. സത്യം പറഞ്ഞാൽ ഒരു വ്യക്തിയെ ഏറ്റവും അധികം പൂർണ്ണനാക്കുന്നത് അമ്മയോടൊപ്പം ചിലവഴിച്ച കാലഘട്ടവും ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പം നമുക്ക് അതൊക്കെ പറയുമ്പോൾ നമ്മുടെ വാക്കുകൾ ഇടമുറിഞ്ഞു പോകും, കണ്ണു നിറയും. പക്ഷെ അമ്മ എന്നില്ലാത്തവർക്കൊക്കെ കേട്ടുകൊണ്ട് അമ്മയുടെ ആ മണവും അമ്മയുടെ കറി രുചിയും ഒന്നും തന്നെ വേറെ ആര് വിളമ്പി തന്നാലും ഈ ലോകത്തൊന്നിനും കോംപ്രമൈസ് ഇല്ല എന്നുള്ളത് ഒരു കാര്യമാണ്. അപ്പം അതൊക്കെ ആയിരിക്കാം സാറിനും ഒരു വലിയൊരു അനുഗ്രഹമായി കിട്ടിയത്. അതൊക്കെ ജഗദീശ്വരന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും ഈ റേഡിയോ സാന്ത്വനത്തിൽ എത്താനും ഇവിടെ വന്ന് ഇത്തരം അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കാനും. കാരണം ഇത്തരം ഒരു റേഡിയോയിലൂടെ മാത്രമേ ഇത് നമ്മുടെ സാധാരണക്കാരിലേക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ എത്തേണ്ടതാണ്. കാരണം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികൾക്കും ഒരുപക്ഷെ മനസ്സിലുണ്ടാവാം, പക്ഷെ സമയം കിട്ടാത്ത വ്യക്തികളും ഉണ്ടാവാം. എനിക്കും എന്തെങ്കിലും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തേക്ക് വരണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ റേഡിയോ സാന്ത്വനത്തിലൊക്കെ വരിക, വന്നിട്ട് ഞങ്ങളോടൊക്കെ സഹകരിക്കാനും എല്ലാവർക്കും താല്പര്യം കാണും. കാരണം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ റേഡിയോ കൂടിയാണ് അത്. ആയിരക്കണക്കിന് ക്യാൻസർ പേഷ്യന്റിനെ ലാഭേച്ഛയില്ലാതെ നമ്മൾ ഇന്നും പരിചരിച്ചു പോരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രത്യേകത അല്ലേ സാറേ. അപ്പം നമുക്ക് സാറ് നന്നായിട്ടൊരു പാട്ടൊക്കെ ആദ്യത്തെ ഇതിൽ പാടി ഒരു പാട്ടും കൂടെ പാടിയിട്ട് നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം.
1: സന്തോഷം. ശരിക്കും ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പാട്ട് വൈസ്മെനിലൂടെയാണ് വന്ന് പാടിയെങ്കിലും എൻ്റെ ഫാമിലി, എൻ്റെ ഫാമിലി ഫ്രണ്ട് ഡോക്ടർ ശ്രീകുമാർ, അദ്ദേഹം ഇപ്പം ഖത്തറിലെ ഏറ്റവും വലിയൊരു ചിത്രകാരനാണ്. അവരുടെ കുടുംബം ഞാൻ എൻ്റെ അച്ഛനും അമ്മയെ പോലെ തന്നെ കരുതുന്ന പത്മനാഭൻ അയ്യങ്കാർ, അമ്മ സുഷമ പത്മനാഭൻ. സുഷമ പത്മനാഭൻ എന്ന് പറഞ്ഞാൽ പണ്ട് കടലമ്മ എന്നുള്ള സിനിമയിൽ സത്യൻ്റെ നായികയായിട്ട് അഭിനയിച്ചതാണ്. സിനിമ നടിയായിട്ടുള്ള മാവേലിക്കര പൊന്നമ്മയുടെ മകളാണ്. അപ്പം ഞാൻ അവിടുത്തെ ഈ ഡോക്ടർ ശ്രീകുമാറിൻ്റെ സുഹൃത്താണ്. അപ്പൊ ഞാൻ എന്നെ അവളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചപ്പം ആദ്യമായിട്ട് ചെല്ലുമ്പം എന്നെ കൊണ്ടൊരു പാട്ട് പാടിച്ചു. ആ പാട്ടെന്ന് പറഞ്ഞാൽ പണ്ട് ബോംബെ സിനിമയിലെ ഉയരേ വന്ന് എന്നോട് കളിന്ത് വീട്, ആ പാട്ടുണ്ടല്ലോ. അപ്പൊ അതില് പാടിയപ്പോഴാണ് നീ നല്ലൊരു പാട്ടുകാരനാണെന്നൊക്കെ അമ്മ അന്ന് പറയുമായിരുന്നു. 1995 ഏകദേശം 31 വർഷമായി. ഇല്ല ആ പാട്ട് പാടുന്നില്ല, അത് ഞാൻ വേറെ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്, ഞാൻ ഒരുപാട് വേദികളിൽ പാടുന്നൊരു പാട്ടുണ്ട്, അത് പാടാം.

0: നല്ല പ്രൊഫഷണൽ സിംഗറെ പോലെ തന്നെയാണ് പാടുന്നത്. ഒരിക്കലും അപ്പം പാട്ട് പുറകോട്ട് കൊണ്ടുപോകണ്ട, പാട്ട് മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു റിക്വസ്റ്റ്. നന്നായിട്ട് പാടുന്നു, നല്ലതായിട്ട് പാടാൻ പറ്റും, നല്ല സൗണ്ട്. അപ്പം നമുക്കിന്ന് റേഡിയോ സാന്ത്വനത്തിലെത്തി സമാഗമത്തിൽ പങ്കെടുത്തു, ഒരുപാട് അനുഭവങ്ങൾ പങ്കുവച്ചു. അപ്പം ഈ ഒരു സാമൂഹിക രംഗത്തും നമ്മുടെ കാരുണ്യ പ്രവർത്തനത്തിലുമൊക്കെ മുന്നിട്ട് നിന്ന് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായ താങ്കൾ ഞങ്ങളുടെ ഒരു ക്ഷണം സ്വീകരിച്ച്, ഞാൻ വിളിച്ച ഉടനെ വളരെ പെട്ടെന്ന് ഞാൻ വന്നോളാം, തിരക്കുകളൊക്കെ മാറ്റി വെച്ചു. ഇപ്പോഴും നല്ല തിരക്കിലാണ് എന്നറിയാം, എന്നാലും എത്തിയതിന് ഒത്തിരി നന്ദിയുണ്ട്. അതിനോടൊപ്പം തന്നെ നാളെയുടെ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഇടങ്ങളാകട്ടെ എന്നുള്ളൊരു ആശംസകളും റേഡിയോ സാന്ത്വനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഞാൻ ആശംസിക്കുകയാണ്. പിന്നെ സാറിന് എന്തെങ്കിലും നമ്മുടെ പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിനെ കുറിച്ചൊക്കെ പറയാനായിട്ട് ഉണ്ടോ?
1: തീർച്ചയായിട്ടും, ഞാനിപ്പം ഇവിടെ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ ഭാഗമായിട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ, ക്യാൻസർ രോഗികൾ അടക്കമുള്ളവർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ റേഡിയോ സാന്ത്വനം 90.4 പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് എൻ്റെ പ്രവർത്തന മണ്ഡലത്തിലൂടെ ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിനെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഒരു സാന്നിധ്യവും സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ ഭാഗമായി നിൽക്കുന്ന ഈ റേഡിയോ സാന്ത്വനം 90.4 എന്ന ഈ ഒരു സമാഗമം പരിപാടിയിലേക്ക് എന്നെ അതിഥിയായിട്ട് ക്ഷണിച്ചതിനുള്ള നന്ദിയും കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.
0: നന്ദി സാർ. ഞാൻ രജനി ഗിരീഷാണ്. സമാഗമം ഇന്ന് ഇവിടെ പൂർണ്ണമാകുകയാണ്.

0: കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്തനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്തനം 90.4 FM.
1: ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0% down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
2: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
3: ശ്രദ്ധിക്കുന്നുണ്ട്, എന്താ രാജി നിനക്കൊരു വിഷമം?
4: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
3: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
4: അർച്ചന ഫൈനാൻസോ?
3: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
4: വിശ്വസിക്കാവുന്നതാണോ?
3: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
5: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
3: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
5: അർച്ചന ഫൈനാൻസ്. അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
7: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
8: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% off.
7: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
8: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
7: ഏവർക്കും ദീപാവലി ആശംസകൾ.
9: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇൻ ഇസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: ഇവർക്കായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട് കൊല്ലം.
1: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
2: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
1: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്രോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
2: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
1: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
2: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
1: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
2: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
1: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
2: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
1: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
2: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
1: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
2: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
1: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര, കോൺടാക്ട് 8547025367.
2: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.
0: യു ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ സാന്ത്വനം 90.4 FM, കീപ്പിംഗ് യു കമ്പനി ഓൾ ഡേ.
3: நேயர்கள் கேட்டுக்கொண்டிருப்பது ரேடியோ சாந்த்வனம் 90.4 ஒளிபரப்பும் இன்னிசை நிகழ்ச்சியின் அடுத்த பாடல், உயிரே உயிரே வந்து என்னோடு கலந்துவிடு, நினைவே நினைவே எந்த நெஞ்சோடு கலந்துவிடு. காதலின் தீவிரத்தையும் காதலர்கள் இருவரின் மனங்கள் ஒன்றோடு ஒன்று இரண்டட கலந்து விடுவதையும் கவிஞர் வைரமுத்து மிக அழகாக விவரித்துள்ளார். இயற்கை உவமைகள் மூலம் காதலன் தன் காதலியிடம் தன் உயிர் மற்றும் நினைவுகளை ஒன்றிணைக்க வேண்டுகிறான். வைரமுத்துவின் வரிகளுக்கு இசைப்போயல் AR ரகுமான் இசையில் மும்பை திரைப்படத்திற்காக ஹரிகரன், சித்ரா இணைந்து பாடிய சிறந்த பாடலை நேயர்கள் கேட்டு மகிழுங்கள்.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: നേയർകളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും റേഡിയോ സാന്ത്വനം 90.4 അലവരസിയിൽ ഒലിപരപ്പും ഇന്നിസൈ നികഴ്ചിയും. അടുത്ത പാടൽ മനതെ അമേദിപ്പെടുത്തും മെന്മയാണ് ഇസൈ മറ്റും ഇനിയ കുറൽ കലവി മികുന്ന പാടൽ. എന്തൻ നെഞ്ചിൽ നീങ്കാതെ തെന്റൽ നീതാന, എണ്ണം എങ്കും നീ പാടും തിരുതിരു തില്ലാന, ഇസയിൻ സ്വരങ്ങൾ തേന ഇസയ്ക്കും കുയിൽ നീതാന. വാ കലൈഞൻ എന്ന തിരപ്പടത്തിൽ കവിഞർ വാലിയൻ വരികൾക്ക് ഇസൈഞാനി ഇളയരാജ ഇസയമൈത്ത് കെ ജെ യേശുദാസ് മറ്റും എസ് ജാനകി പാടിയ പാടൽ. ഇളയരാജാവിൻ മയക്കം ഇസയിൽ ഉരുവാണ് ഈ പാടൽ കാതലിൻ ആഴത്തെയും രമ്യമാണ് സൂഴ്നിലയും എടുത്തു കാട്ടുകിറത്. പാടലെ കേട്ടു മഹിളുങ്ങൾ.

0: മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
2: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
1: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
2: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
1: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.
4: റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
5: நேயர்கள் கேட்டுக்கொண்டிருப்பது ரேடியோ சாந்த்வனம் 90.4 ஒளிபரப்பும் இன்னிசை நிகழ்ச்சியின் கடைசி பாடல் ஆல் யுவர் பியூட்டி அழகு கண்ணாடி பைன் குவாலிட்டி உன் பர்சனாலிட்டி படிச்சு பாரு இங்கிலீஷ் பேப்பர் நானடி நான் பேரண்டவளி போட்டு வந்த சூப்பர் மேனடி கானா பாலா எழுதி பாடிய பாடல் இசை எஸ் என் அருணகிரி நண்பர்களின் காதல் உணர்வுகளை கோயம்பேடு மார்க்கெட் சூழலில் கானா பாலா பாணியில் காதலியின் அழகையும் பர்சனாலிட்டியையும் பாராட்டி பாடும் ஒரு துள்ளலான காதல் பாடல் கோலி சோடாவுக்கு வேண்டி இதோ பாடல் நேயர்களே கேட்டு மகிழுங்கள்

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4

ഞായറാഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്. Thank you.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: വീട്ടിലെ തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിനൊരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC വിമാസഖി.

0: സഖിയോ, അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ബീമാ സഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം.
1: വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ?
0: തീർച്ചയായും, സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും.
1: ബീമാ സഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും?
0: തീർച്ചയായും, പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശ യാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്ക് അനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്.
2: വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാ സഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
3: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
2: ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
4: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
1: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഹായ് ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവർക്കും. റേഡിയോ സാന്ത്വനം 90.4 FM ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് പ്രിയ ശ്രോതാക്കളോടൊപ്പം ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഞാൻ ശ്രീലക്ഷ്മിയാണ്, എന്നോടൊപ്പം പ്രീത ടീച്ചറാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ് ടീച്ചർ.
1: ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ലൊരു ഓം ഗുഡ് മോർണിംഗ് പറയുന്നു, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൻ്റെ ഒരു

0: എന്താണ് ഇന്നത്തെ ഒരു ലൈവിലേക്ക് അങ്ങോട്ട് കടന്നിരിക്കുകയാണ് അല്ലെ. ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമുക്ക് ശ്രോതാക്കളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പൊ എല്ലാവരും ഞങ്ങളെ കേൾക്കാനായിട്ട് സെറ്റായിട്ട് ഇരിപ്പുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം അല്ലെ. ഒരുപാട് പേരുണ്ട് നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ ശ്രോതാക്കളായിട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നവർ. അപ്പൊ അവരെല്ലാവരെയും ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പുതിയ പുതിയ ശ്രോതാക്കൾ നമുക്ക് എല്ലാ ദിവസവും ഉണ്ട്. അവരെല്ലാവരും നമ്മുടെ നമ്പർ നോട്ട് ചെയ്ത് 8848585875 ഇങ്ങനെ മെസ്സേജസ് ഒക്കെ അയച്ചോളൂ. കുസൃതി ചോദ്യം വരുന്നുണ്ട്.
1: എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒന്നാണ് കുസൃതി ചോദ്യം.
0: അപ്പൊ ചിലരൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ എന്താ ജി കെ ഒക്കെ ചോദിക്കും. നമ്മൾ ഇടയ്ക്കൊക്കെ ജി കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമായിരുന്നു. നമ്മുടെ ശ്രോതാക്കളൊക്കെ കുറച്ച് ഇന്റലിജന്റ് ആവട്ടെ എന്ന് വിചാരിച്ചല്ലേ. അപ്പൊ ഇന്ന് നമ്മളൊരു ജി കെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഒരു കുസൃതി ചോദ്യം ജി കെ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം വേണ്ടി ഇങ്ങനെ കട്ട വെയിറ്റിങ്ങിലൊക്കെ എല്ലാവരും ഇരുന്നോളൂ. ഒരു ചായക്ക് കുടിച്ച് ചാരി ഇരുന്നോളൂ. ജോലിയൊക്കെ ചെയ്യുന്ന വീട്ടമ്മമാരാണെങ്കിൽ ജോലിയൊക്കെ ചെയ്തോളൂ, ഞങ്ങളെ കേട്ടോണ്ട് ഇരുന്നോളൂ അല്ലെ.
1: ഇപ്പൊ ഒരു കുറച്ചൊന്ന് വിശ്രമിക്കാനുള്ള സമയം. എല്ലാവരും ഇപ്പൊ വീട്ടിൽ നിന്ന് ഓഫീസിലും അതേപോലെ സ്കൂളിലും ഒക്കെ പോയി കാണും. അപ്പൊ എല്ലാവരും ചെറുതായിട്ടൊന്ന് വിശ്രമിക്കാനൊക്കെ ഉള്ളൊരു സമയമാണ് ചിലടത്ത്. പക്ഷെ അങ്ങനെയല്ല, ബാക്കിയുള്ള കുറച്ച് ജോലികളൊക്കെ കിടക്കുകയാണ് പെൻഡിങ് അപ്പോൾ ഇതൊക്കെ കാണുന്ന. ഇപ്പം നമ്മൾ ഒരുവിധം ജോലിയെല്ലാം ഒതുങ്ങി ഇപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും പോയി നമ്മൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മളെ കാത്ത് കുറേ പാത്രങ്ങൾ, കുറേ തുണികൾ ഇങ്ങനെ കിടക്കുന്നതാണ്. ഒരു ചെറിയ തലകറക്കം വരാറില്ലേന്ന്
0: അത് വലിയൊരു ഒരു തലവേദന തന്നെയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. പാത്രം കഴുകൽ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ജോലിയാണ്. എത്ര ചെയ്താലും തീരാത്തൊരു കാര്യം. ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി, നമ്മളൊരു 10 പാത്രം നമ്മൾ കഴുകും
1: അല്ലെ. അതെ അതെ.
0: അപ്പം അതുകൊണ്ട് അത് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ? നമ്മൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ഡിഷ് വാഷർ ഒക്കെ വാങ്ങിച്ച് വെച്ചാൽ പോലും നമുക്ക് നമ്മൾ തന്നെയാണ് വീട്ടിലെ ഏറ്റവും വലിയ ഡിഷ് വാഷ് ചെയ്യുന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ പണി നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും.
1: അതെ മിസ്സേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്ന് വളരെയധികം ആശ്വാസത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുന്ന റിലാക്സ് ചെയ്തിരിക്കുമ്പോഴാണ് വെറുതെ കണ്ണിങ്ങനെ അടുക്കളയിലെ സിങ്കിലോട്ട് ഇങ്ങനെ ഒന്ന് പോകുന്നത്. അവിടെ നമ്മളെ കാത്തിരിക്കുന്ന ഒരു മല പോലെ ഒരു കുറേ പാത്രങ്ങൾ, അപ്പോഴേ നമ്മളുടെ കുറച്ചും കൂടി അയ്യോ എന്നുള്ളൊരു ഫീൽ വരും.
0: അതെ അതെ അതെ. അപ്പോൾ വീട്ടിലുള്ള എല്ലാവരും ഈ പാത്രങ്ങൾ കഴുകാനായിട്ട് വീട്ടിലുള്ള സ്ത്രീകളെ സഹായിക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റോട് കൂടി ഇന്ന് നമ്മൾ ലൈവിലെ കാര്യങ്ങളിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ ശ്രീലക്ഷ്മി, നമ്മൾ സാധാരണ വന്നിരിക്കുമ്പോൾ എല്ലാ ദിവസവും നമ്മളൊരു ശുഭചിന്ത കൊടുക്കാറുണ്ട് അല്ലേ. നമ്മളെ ശ്രോതാക്കളൊക്കെ അതിന് പോസിറ്റീവ് ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ള ഒരു ശുഭചിന്ത ഇതാണ്. ഈ അടുത്തിടയ്ക്ക് ഒരാൾ പറഞ്ഞതാണ്, ഒരു 5 ദിവസം മുമ്പ് ഗോവയിലെ ഒരു പരിപാടിക്കിടെ പറഞ്ഞതാണ് ഒരു വ്യക്തി. ആരാണെന്ന് ഞാൻ പിന്നീട് പറയാം. നാളെ ഞാൻ ഇവിടെ കാണുമോ എന്നറിയില്ല. നമ്മളെല്ലാം എന്തെങ്കിലും പോകേണ്ടവരാണ്. അതിനു മുമ്പ് ആഗ്രഹിച്ചതെല്ലാം ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞത് മറ്റാരുമല്ല, ഇന്നലെ നമ്മളെ വിട്ടുപോയ പ്രിയപ്പെട്ട, നമ്മളെല്ലാം പ്രിയപ്പെട്ട നടനായിട്ടുള്ള നാനാ പട്ടേക്കറാണ്. അപ്പോൾ അദ്ദേഹം ഗോവയിലാണ് ഇന്നലെ അന്തരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണിത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളെന്ന് പറയുമ്പോൾ അദ്ദേഹം നമുക്ക് തന്ന ഒരു വലിയ മെസ്സേജായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തേണ്ടിയിരിക്കുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു 5 ദിവസത്തിന് മുമ്പ് അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരിക്കലും ഓർത്തില്ല ഇനി എനിക്ക് വളരെ കുറച്ച് ദിവസം കൂടിയേ ഈ ലോകത്തുള്ളൂ എന്നുള്ള കാര്യം. അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തീർക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് ആസ്വദിക്കണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ, നമുക്ക് ഭക്ഷിക്കണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ അല്ലേ, നമുക്ക് എന്തെങ്കിലും പുതുമയുള്ള എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണം എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ അതിനൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അത് എത്രയും പെട്ടെന്ന് ചെയ്യണം അല്ലേ. പിന്നെ അന്ന് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കാതെ അല്ലേ ശ്രീലക്ഷ്മിക്ക് അങ്ങനെ തോന്നാറില്ലേ?
1: തീർച്ചയായിട്ടും നമുക്ക് ആകപ്പാടൊരു കൊച്ചു ജീവിതമാണ് അല്ലേ. അത് കൂടുതലും നമുക്ക് ഈ ഒരു ജീവിതം നമുക്ക് നമ്മളുടെ ഓർമ്മയിലും അല്ലെങ്കിൽ നമ്മളുടെ ആസ്വാദനത്തിലൊക്കെ ഉള്ളൊരു, നമുക്കിപ്പോൾ ലൈവിൽ നമുക്കതാണ് അല്ലേ. അപ്പം നാളെ എന്ത് എന്നുള്ളതിനേക്കാൾ ഉപരി ഇന്ന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ നമുക്ക് നമ്മളെപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ ന്യൂ ഇയർ തുടങ്ങുന്ന സമയത്ത് കുറേ ആഗ്രഹങ്ങളൊക്കെ നമ്മളിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അത് നമ്മളിങ്ങനെ ഈ ഒരു വർഷം നമ്മൾ ചെയ്യണം എന്നുള്ളതൊക്കെ, പലതും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. പക്ഷെ ഒരു തുടക്കമെങ്കിലും നമുക്ക് തുടങ്ങി വെക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പയ്യെ അങ്ങ് പൊക്കോളൂ അല്ലേ. നമുക്ക് ആദ്യം നമ്മൾ അതിൻ്റെ ഒരു ട്രാക്കിലോട്ട് നമ്മൾ എന്തായാലും വരും. പക്ഷെ നമുക്കൊരു തുടക്കം പോലും തുടങ്ങാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്.
0: അതെ അതെ അതെ. നമ്മൾ കുറച്ചും കൂടി ആക്റ്റീവ് ആകേണ്ടിയിരിക്കുന്നു. നമ്മളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെ ഒന്ന് എന്താണ് അത് ഒന്ന് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പണി നമ്മൾ എടുക്കണം അല്ലേ. നമ്മളിപ്പോൾ ഒന്ന് ചിന്തിച്ചാൽ എനിക്കൊന്ന്, ശ്രീലക്ഷ്മി, നമ്മൾ ജനുവരിയിൽ എടുത്ത നമ്മുടെ റെസല്യൂഷൻസ് ഒക്കെ വഴി കിടക്കുകയാണ് അല്ലേ. ഇനി നമുക്ക് 2 മാസം കൂടിയേ ഉള്ളൂ. നവംബർ ഒക്ടോബർ നമ്മൾ കൂട്ടണ്ട, നവംബർ ഡിസംബർ 2 മാസം കൂടിയേ ഉള്ളൂ. അപ്പോൾ December 31 ആയിരിക്കും നമ്മൾ ആലോചിക്കുന്നത്. നമ്മുടെ റെസല്യൂഷൻസ് ഒന്നും നടന്നില്ല, നമ്മൾ വെറുതെ മനസ്സിലിങ്ങനെ ചിന്തിച്ചതേ ഉള്ളൂ എന്നല്ലേ. അപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു ഇനിയും നമുക്ക് സമയമുണ്ട്. എന്തെങ്കിലുമൊക്കെ പുതുമയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം അല്ലേ.
1: അതെ. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്കെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല, പക്ഷെ തുടക്കം തുടങ്ങി വെക്കാൻ ഒരു സാധിച്ചു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ കുറച്ച് സമയം എടുത്തേ അത് നടക്കുകയുള്ളൂ എന്ന് എനിക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അതുകൊണ്ട് അത്ര വലിയ വിഷമമൊന്നും ഇല്ല, പക്ഷേ അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സന്തോഷം ഞാനിങ്ങനെ പറയുകയാണ്.
0: അതെ അതെ അതെ. അപ്പോൾ നമുക്ക് എനിക്കറിയാം, നമ്മുടെ ശ്രോതാക്കൾക്കും ഒക്കെ പലർക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ അവരൊക്കെ മെസ്സേജ് ചെയ്യട്ടെ, എന്തെങ്കിലുമൊക്കെ ഡിസിഷൻസ് ഒക്കെ എടുത്ത് ഞാൻ ഈ വർഷം ഇതൊക്കെ ചെയ്യുമെന്ന് വെച്ചിട്ട് ചെയ്തവരുണ്ടോ, അതോ ചെയ്യാതെ മറന്നുപോയി കിടക്കുന്നവരുണ്ടോ, അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്നവരുണ്ടോ,

0: വിശ്വനാഥ് പടേക്കർ എന്ന നാനാ പടേക്കർ നാടകവേദിയിലൂടെയൊക്കെയാണ് അദ്ദേഹം നാടകത്തിലായിരുന്നു ആദ്യം അദ്ദേഹം അഭിനയിച്ചിരുന്നത്. പിന്നീടാണ് ഇന്ത്യൻ സിനിമയിലെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു നടനായിട്ട് അദ്ദേഹം വളരുന്നത്. അപ്പം നമ്മുടെ ഈ നാനാ പടേക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു മുഖം വരുന്നത് ഒരു ആഴമുള്ള ഒരു ശബ്ദവും അല്ലേ, വളരെ തീക്ഷ്ണമായിട്ടുള്ള ഒരു കണ്ണുകളും വളരെ സ്വാഭാവികമായിട്ടുള്ള അഭിനയവും ഒക്കെയാണ്. അപ്പം നമ്മുടെ മലയാളത്തിലും അതുപോലെയുള്ള ഒരുപാട് നടന്മാരുണ്ട് അല്ലേ. ഇപ്പം നമ്മുടെ പിന്നെ എന്താണ് മമ്മൂട്ടി, മോഹൻലാൽ അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്നൊക്കെ പറയുമ്പോൾ അതിൽ അല്ല എന്നൊക്കെ പറയുമ്പോൾ ഉള്ള മുഖം എന്ന് പറയുന്നത് നമുക്കറിയാം അവരൊക്കെ കുറച്ച് സ്വീറ്റാണ് കാണാനായിട്ട് അല്ലേ, കുറച്ച് റൊമാൻറ്റിക്കാണ്, അല്ലെങ്കിൽ അവർ നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു പിന്നെ എന്താണ് കാഴ്ചയിൽ അങ്ങനെയാണ് അവർ. പക്ഷേ ഇവർ ഇദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിനയ ശൈലി എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ളതും വളരെ സ്വാഭാവികമായിട്ടുള്ള അഭിനയവും ഒക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് അദ്ദേഹം ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുകയല്ല ശരിക്കും അദ്ദേഹം, ആ കഥാപാത്രമായിട്ട് അദ്ദേഹം അങ്ങോട്ട് മാറുകയാണ് അദ്ദേഹത്തിന് കിട്ടിയ കഥാപാത്രങ്ങളെല്ലാം. അപ്പം ക്രാന്തിവീർ, പ്രഹാർ, പരിന്ത എന്നൊക്കെ പറഞ്ഞ ചിത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള അഭിനയ ശൈലി നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹാസ്യവും അദ്ദേഹത്തിന് വഴങ്ങും എന്ന് അദ്ദേഹം ചില സിനിമകളിൽ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം മറാത്തി സിനിമയിലും അതുപോലെ തന്നെ നാടകത്തിലും ഒക്കെ അദ്ദേഹം നൽകിയ സംഭാവനകളൊക്കെ വളരെ വിലപ്പെട്ടതാണ്. അപ്പം അദ്ദേഹത്തിനെ തേടി ഒരുപാട് അംഗീകാരങ്ങളും വന്നിട്ടുണ്ട്. മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഉൾപ്പെടെ 3 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയ അദ്ദേഹം 2013 അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരവും ഒക്കെ സ്വന്തമാക്കിയത്. അപ്പോൾ നമുക്കറിയാം ഇത്രയും അംഗീകാരങ്ങൾ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിനയ ശൈലിയുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു നാനാ പടേക്കർ അല്ലേ.
1: അതെ. അപ്പോൾ ഒരു അല്ലെങ്കിൽ ഒരു അഭിനേതാവിനപ്പുറം അദ്ദേഹം ഈ നാം ഫൗണ്ടേഷനൊക്കെ രൂപീകരിക്കുകയുണ്ടായി. അതായത് മഹാരാഷ്ട്രയിൽ ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 2015 നാം ഫൗണ്ടേഷൻ എന്ന സംഘടനയ്ക്ക് അദ്ദേഹം രൂപം നൽകിയത്. അതേപോലെ തന്നെ 99 കാർഗിൽ യുദ്ധത്തിൽ അദ്ദേഹം സൈനികർക്കൊപ്പം സേവനം അനുഷ്ഠിക്കുകയൊക്കെ ഉണ്ടായി. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് സാമൂഹ്യ സേവനം എന്നുള്ള രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്കൊരു ചലച്ചിത്ര മേഖല അല്ലെങ്കിൽ സിനിമാ നടൻ അല്ലെങ്കിൽ അഭിനേതാവ് എന്ന് മാത്രം അദ്ദേഹത്തെ മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കില്ല. സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സംഭാവനകളൊക്കെ നൽകിയിട്ടുണ്ട്.
0: അപ്പം ശ്രീലക്ഷ്മി, അദ്ദേഹം ഈ ഒരു അഭിനേതാവ് എന്നുള്ളതിൽ ഉപരി കർഷകരുടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലേക്കും അതുപോലെ തന്നെ ഗ്രാമീണ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലേക്കും ഒക്കെ ശ്രദ്ധ തിരിച്ച ഒരു സാമൂഹിക പ്രവർത്തകനും കൂടിയായിരുന്നു. അപ്പം നമുക്ക് ഈ ചില കലാകാരന്മാർ അവരുടെ ചിത്രങ്ങളിലൂടെ നമ്മളെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ഒക്കെ ചെയ്യും അല്ലേ. പക്ഷേ അവരുടെ ജീവിതയാത്ര അവസാനിച്ചാലും അവരെ നമ്മളെപ്പോഴും ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കും അല്ലേ. അവരുടെ ചിത്രങ്ങളിലൂടെ സിനിമകളിലൂടെ ഒക്കെ നമ്മൾ അവരെ ഓർക്കും. അപ്പം നാനാ പടേക്കറുടെ വിയോഗം എന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യൻ സിനിമയ്ക്ക് തീർച്ചയായിട്ടും ഒരു വലിയ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും അതുപോലെ തന്നെ ആരാധകരുടെയും ഒക്കെ ദുഃഖത്തിൽ നമ്മളും ഇന്ന് പങ്കുചേരുകയാണ്. അപ്പം ഓർമ്മകളിൽ എന്നും ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ നാനാ പടേക്കറിന് റേഡിയോ സാന്ത്വനം ടീമിൻ്റെയും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അപ്പോൾ ശ്രീലക്ഷ്മി, നമുക്ക് ഇനി ഒരു എനിക്ക് തോന്നുന്നു നമുക്കൊരു ഇടവേളയിലേക്കൊക്കെ പോകാനുള്ള സമയമായി അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യവും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത ലിങ്കിൽ നമുക്ക് നമ്മുടെ ചോദ്യമൊക്കെ വരാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചോദ്യത്തിനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നുള്ളൂ. ഇപ്പം നമ്മൾ ചെറിയൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്. നമുക്ക് നല്ലൊരു ഗാനമൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഉടൻ തന്നെ തിരിച്ചെത്താം. കീപ് ലിസ്ണിംഗ് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയും എന്നോടൊപ്പം പ്രീത ടീച്ചറുമാണ്. അപ്പം നല്ലൊരു പാട്ടൊക്കെ കേട്ട് നമ്മൾ തിരികെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് വിശേഷങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഒരു കുസൃതി ചോദ്യമൊക്കെ ഇങ്ങനെ കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പെട്ടെന്ന് ഞങ്ങളിലേക്ക് എത്തിക്കുക. അയക്കേണ്ട നമ്പർ 8848785785. അപ്പോൾ ടീച്ചറെ,
4: അതെ അതെ, ഇന്ന് നമ്മൾ എനിക്ക് തോന്നുന്നു മഴയുടെ ഒരു അലേർട്ട് ഉണ്ട് അല്ലേ, നമുക്ക് ശ്രോതാക്കളെയൊക്കെ അറിയിക്കാനായിട്ട് മഴയുടെ ഒരു അലേർട്ട്. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞോളൂ ശ്രീലക്ഷ്മി.
3: അതെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നലെയൊക്കെ ചെറിയ ഇടിയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇന്നലെ തൊട്ട് നമുക്ക് ചെറിയ ഒരു രീതിയിൽ മഴ ഉണ്ടെങ്കിലും നല്ല വെയിലും ചൂടും ഉണ്ട്, നമുക്ക് ഒരേപോലെ നമുക്ക് അനുഭവിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ചെറിയൊരു മഴ പെയ്താൽ പോലും അസഹനീയമായിട്ടുള്ള ചൂട്, നമുക്കത് പെട്ടെന്ന് വെയിൽ വരുന്ന സമയത്ത് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ചൂടും നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ എത്ര മഴയുണ്ടെന്ന് പറഞ്ഞാലും വെള്ളമെല്ലാം എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ അത് ഫോളോ ചെയ്യുക കുടിക്കാനും ഒക്കെ. ഇപ്പോൾ AC നിൽക്കുന്നവരാണെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് മറന്നു പോകാറുണ്ട് വെള്ളം കുടിക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും. അപ്പോൾ എത്ര മഴയാണെങ്കിലും വെയിലാണെങ്കിലും ആവശ്യത്തിനുള്ള ശരീരത്തിന് ആവശ്യമായ വെള്ളം എപ്പോഴും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുകൂടി പറയുകയാണ്. അപ്പോൾ അത് ഈ മഴ പറയുന്ന സമയത്ത് തന്നെ ആ ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മ വരികയാണ്. കാരണം നമ്മൾ പ്രോപ്പറായിട്ട് ഇപ്പോൾ തണുപ്പുണ്ട് അല്ലെങ്കിൽ AC പറയുമ്പോൾ വെള്ളം കുടിക്കാൻ നമ്മൾ മറന്നു പോകാറാണ്. അപ്പോൾ ദാഹിച്ചാലും നമ്മളത് ഓർക്കാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ വെള്ളമൊക്കെ വൃത്തിയായിട്ട്, അതായത് ശുദ്ധമായ വെള്ളം, തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ പരമാവധി കുടിക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുകൂടി പറയുന്നു. അപ്പോൾ മഴയുള്ളതുകൊണ്ട് തന്നെ പലയിടത്തും അസുഖങ്ങളാണ്. ഇപ്പോൾ ഡെങ്കിപ്പനി വളരെയധികം വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. പലയിടത്തും ഡെങ്കിപ്പനിയായിട്ട് ഇങ്ങനെ സ്ഥിരീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഒന്ന് കെയർ ആയിട്ടിരിക്കുക. അപ്പോൾ മഴയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് പല സ്ഥലങ്ങളിലും യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ഇന്ന് കൊല്ലം

0: പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. അതേപോലെ നാളെ 10-ാം തീയതി പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും യെല്ലോ അലേർട്ടാണ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നലെ മുതൽ, അതായത് 10-ാം തീയതി വരെ, ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40-50 കിലോമീറ്റർ വേഗതയിലോ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായിട്ടുള്ള അറിയിപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ 11-12 തീയതികളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30-40 കിലോമീറ്റർ വരെ വേഗതയിലോ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നുള്ള ഒരു അറിയിപ്പാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് വരുന്ന മറ്റൊരു പ്രശ്നമാണ് കള്ളക്കടൽ പ്രതിഭാസം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ അതോറിറ്റി നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് മത്സ്യത്തൊഴിലാളികളും ഇതൊക്കെ അത് എപ്പോഴും ശ്രദ്ധിക്കണം.
1: കൂടി അടുത്ത് താമസിക്കുന്നവരും ഒക്കെ അവരെല്ലാവരും ഒന്ന് ശ്രദ്ധയോടുകൂടി ഇരിക്കുക. കാരണം ഇങ്ങനെ ശ്രീലക്ഷ്മി, നമുക്ക് ഈ ഒരു പെട്ടെന്ന് മഴ, അതുപോലെ തന്നെ 2 ദിവസം അതിഭയങ്കരമായിട്ടുള്ള വെയിൽ ചൂടും, പിന്നെ പെട്ടെന്നൊരു മഴ, അല്ല എങ്ങനെ ഒന്ന് മാറുന്നത്? ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശാരീരികമായും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു കാലാവസ്ഥയുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് നമ്മളെല്ലാവരും ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിൽ വയ്ക്കുക. ശ്രീലക്ഷ്മി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ശരീരം ഹൈഡ്രേറ്റ് ചെയ്ത വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? നമുക്ക് രോഗങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ശ്രീലക്ഷ്മി, രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണോ വന്നത്? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചായിരുന്നു?
0: ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് ഞാൻ രാവിലെ കഴിച്ചിട്ട് വന്നത്.
1: അതെന്താണത്?
0: അത് മുട്ട. അപ്പോൾ എപ്പോഴും നമ്മൾ ചിലപ്പോൾ പുഴുങ്ങിയാണ് രാവിലെ മുട്ട കഴിക്കാറ്. പക്ഷേ ചില സമയത്ത് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഈ പാൻ ചൂടായി വരുമ്പോൾ ഒന്ന് പൊട്ടിച്ചൊഴിക്കുമ്പം അതിൻ്റെ പൊട്ടാതെ ഇരിക്കണം. അപ്പം എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിൽ കൂടി ജസ്റ്റ് ഒരു ഉപ്പ് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന്
1: വിതറും.
0: അത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ അതായിട്ട് ഒരു സൈഡ് മാത്രം മുറിച്ച് കഴിക്കാം. പക്ഷെ എനിക്ക് രണ്ട് സൈഡും കൂടി കുറച്ച് മുറിച്ച് കിട്ടുന്നതാണ് ഇഷ്ടം. പക്ഷെ അതിന്റെ കരു പൊട്ടാൻ പാടില്ല,
1: അത് നമുക്ക് നിർബന്ധമാണ്. കഴിക്കാൻ നേരം പൊട്ടിച്ച്
0: കഴിക്കും.
1: അതേപോലെ അമ്മയ്ക്ക് അമ്മയെങ്ങാണ്ട് നമുക്കത് പൊട്ടിച്ച് തന്നു കഴിഞ്ഞാൽ അവിടെ വലിയ വഴക്ക് വിപ്ലവം ഒക്കെ നടക്കും
0: അല്ലേ? അല്ല, ഇതിപ്പോ ഞാൻ ഇനി സ്വന്തമായിട്ട് ഞാൻ തന്നെയാണ് ഉണ്ടാക്കാറ്. അതേപോലെ തന്നെ ഇപ്പം മുട്ട വെച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പം നമുക്കറിയാം ഓംലെറ്റ് അല്ലെ, നമുക്കൊരു ഇപ്പൊ ഒരു ദോശയുടെ കൂടെ ഒക്കെയാകുമ്പോൾ ഒരു ഓംലെറ്റും കൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ,
1: രാത്രിയിലൊക്കെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ നല്ല ചൂട് ദോശയും നല്ല ചട്നി സാമ്പാർ അതിൻ്റെ കൂടെ നല്ല ഉള്ളിയും പച്ചമുളകും തേങ്ങയും ഒക്കെ ഇട്ട് നല്ല ചൂടോടെ ഒരു ഓംലെറ്റും കൂടെ അങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ അടിപൊളിയാണ്
0: അല്ലേ? അതെ. അപ്പോൾ ഓംലെറ്റ് അതേപോലെ തന്നെ നമുക്കിപ്പോൾ എന്താ പറയുക, നമ്മളിപ്പം വെറുതെ വീട്ടിൽ സ്നാക്സ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ, ഇപ്പോൾ ജസ്റ്റ് ഒരു ബണ്ണ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് അതൊന്ന് നെടുകെ മുറിച്ചിട്ട് അപ്പുറം ഇപ്പം നമുക്ക് മുട്ടയുടെ ആ ഒരു എന്താ ജസ്റ്റ് ഒന്ന് കലക്കിയിട്ട് അതൊന്ന് തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുറിച്ചെടുത്താൽ അതും കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ്. ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഉള്ളി കുറച്ച് പച്ചമുളക് വേണമെങ്കിൽ മതി കേട്ടോ, കുറച്ച് എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ അതൊക്കെ ചെയ്ത് വെച്ചിട്ട് ഒരുമിച്ച് കഴിക്കുകയാണെങ്കിലും ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഈ മുട്ട വെച്ചിട്ട് ഒരുപാട് വിഭവങ്ങൾ നമുക്ക് ഇങ്ങനെ
1: ഒരുപാട്
0: ഉണ്ടാക്കാൻ സാധിക്കും.
1: ശ്രീലക്ഷ്മി മുട്ട പൊരിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ശ്രീലക്ഷ്മിക്ക് ഒരു ടിപ്പ് പറഞ്ഞു തരാം, അത് നമ്മളെ ശ്രോതാക്കളും കൂടി കേൾക്കട്ടെ അല്ലേ? അപ്പോൾ നമ്മൾ മുട്ട പൊരിക്കുമ്പോൾ സാധാരണ നമ്മൾ മുട്ട പൊരിച്ച് നമ്മൾ ചോറിലൊക്കെ കൊണ്ടുപോകാറുണ്ട്. ഇല നമ്മൾ വാഴയിലയിൽ പുതിയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് മുട്ട പൊരിച്ചത് നിർബന്ധമാണ് അല്ലേ?
0: മുട്ട പൊരിച്ചത് ചെറിയൊരു
1: അഥവാ മീൻ ഇല്ലെങ്കിൽ നമ്മൾ മുട്ട പൊരിച്ചത് വെച്ചാണ് മിക്ക വീടുകളിലും അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ മീനൊന്നും കിട്ടിയിട്ടില്ല, മീനും ഇറച്ചി ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും മുട്ട പൊരിച്ച് കൊടുക്കും എന്ന് പറയും. അപ്പോൾ ഈ മുട്ട പൊരിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളിയും പച്ചമുളകും എല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് നല്ലപോലെ ഇച്ചിരി തേങ്ങാപ്പീര ഇടണം. അതിൻ്റെ കൂടെ നമ്മൾ 1 സ്പൂൺ പാലും കൂടെ ഒഴിക്കണം. പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് മുട്ട പൊരിച്ച് നോക്കണം എല്ലാവരും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓംലെറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പാലൊഴിക്കാൻ ചിലപ്പോൾക്ക് ഇഷ്ടമില്ല എങ്കിൽ 1 സ്പൂൺ വെള്ളം ഒഴിച്ചാലും മതി. അപ്പോൾ നമ്മൾ എല്ലാവരും ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കും, എന്നിട്ട് നാളെ പറയണം അല്ലേ?
0: പാലൊഴിക്കുന്ന സമയത്ത് അതിൻ്റെ എന്തെങ്കിലും ഒരു
1: ഇല്ല, ഒന്നും നമ്മൾ അറിയത്തേ ഇല്ല. നമ്മുടെ ആ ഓംലെറ്റ് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് മാറും. നല്ലപോലെ ബീറ്റ് ചെയ്യണം, എന്നിട്ട് വേണം നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ശ്രീലക്ഷ്മി ഇന്ന് വീട്ടിൽ പോയി ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ശ്രോതാക്കളും മുട്ടയൊക്കെ എപ്പോഴും കഴിക്കുന്നവർ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ഡിഫറൻസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലർക്കൊക്കെ അറിയാം. ഇത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ടിപ്പൊക്കെ പറഞ്ഞു കൊടുത്തത്. ശ്രീലക്ഷ്മി, ഇന്ന് നമ്മൾ ഈ മുട്ടയുടെ കഥയൊക്കെ പറഞ്ഞ് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. മറ്റൊന്നുമല്ല, ഇന്ന് ലോകം മുട്ട ദിനമാണല്ലേ.
0: അതെ അതെ, ഇന്ന് ലോക മുട്ട ദിനമാണ്. അപ്പോൾ മുട്ട എന്ന് പറയുന്നത് ഒരു പോഷകാഹാരമാണ്. പണ്ട് സ്കൂൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് സ്കൂളിലാണ്. കാരണം സ്കൂളിൽ അന്ന് അവിടുന്ന് ചോറ് കഴിക്കുന്നവർക്ക്, അതായത് അവിടെ നിന്നുള്ള ഭക്ഷണം കഴിക്കുന്നവർക്ക് ഒരു മുട്ട കൊടുക്കുമായിരുന്നു. അത് നമ്മൾ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇപ്പം കുറച്ചും കൂടി വിപുലമായി. അപ്പൊ അന്ന് നമുക്ക് മുട്ടയും കിട്ടും പാലും കിട്ടും, സമീകൃത ആഹാരം എന്നുള്ള രീതിയിൽ. അപ്പൊ അന്ന് പെട്ടെന്ന് ആ ഒരു ഓർമ്മകളോട്ടൊക്കെയാണ് പോകുന്നത്. കാരണം ഇന്ന് നമുക്ക് ആ ഒരു ദിവസം, ഒരു സ്പെഷ്യൽ ദിവസം നമുക്ക് മുട്ടയുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കഴിച്ചില്ലെങ്കിലും നമുക്ക് മുട്ട, അന്ന് മുട്ട കിട്ടും. അപ്പം അതിന്റെ ഉള്ളിക്കറിയൊക്കെ നമുക്ക് അവിടുന്ന് ഇങ്ങനെ ഉണ്ടാക്കി തരാറുണ്ട്. അപ്പൊ പെട്ടെന്ന് നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ആ ഒരു സ്കൂളിലോട്ടൊന്ന് ചെറുതായിട്ട് ഓടിപ്പോയി
1: അല്ലേ. അപ്പം പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം എന്ന നിലയിലാണ് മുട്ട ലോകമെമ്പാടുമുള്ള ആളുകളുടെ ഒരു ഭക്ഷണ ക്രമത്തിന്റെ ഭാഗമായിരിക്കുന്നത്. അപ്പോൾ 1996 വിയന്നയിൽ നടന്ന ഇന്റർനാഷണൽ എഗ് കമ്മീഷൻ സമ്മേളനത്തിലാണ് വേൾഡ് എഗ് ഡേ ആചരിക്കാൻ തീരുമാനിച്ചത്. അതിനുശേഷം എല്ലാ വർഷവും ഒക്ടോബറിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ഈ ദിനം ആചരിക്കുന്നു. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് ഒക്ടോബറിലെ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ വേൾഡ് എഗ് ഡേ ഒക്കെ അങ്ങോട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ ഇന്ന് വീട്ടിലിരിക്കുന്ന മുട്ടയെല്ലാം പൊട്ടിച്ച് എല്ലാവരും കഴിച്ചോളൂ അല്ലേ, ആഘോഷിച്ചോളൂ.
0: പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി മാത്രമല്ല മുട്ട ഉപയോഗിക്കാറ്, നമ്മൾ ഫേസ് പാക്കിനകത്ത് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ
1: സ്ത്രീകൾ പിന്നെ എന്ത് കിട്ടിയാലും ഫേസ് പാക്ക് ആക്കും.
0: പിന്നെ ഹെയറിനകത്ത് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ഒരുപാട് മേഖലകളിൽ മുട്ട തന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് കൂടുതൽ ഉപയോഗിക്കാറ്? അതുകൂടി നമുക്ക് മെസ്സേജ് അയച്ചോളൂ. അപ്പൊ ടീച്ചറെ, നമുക്കൊരു കുസൃതി ചോദ്യം ഉണ്ടായിരുന്നു.
1: അതെ അതെ. അപ്പൊ നമ്മുടെ കുസൃതി ചോദ്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുസൃതി ചോദ്യം ഇതാ വരുന്നു. ഇതാണ് കുസൃതി ചോദ്യം. നിങ്ങൾ പറയാനുള്ളത് ഒരു സാധനത്തിന്റെ പേരാണ്. അപ്പൊ അത് നമ്മൾ ആദ്യം അങ്ങ് എടുക്കും, പിന്നീട് നമ്മൾ കൊടുക്കും. ഇതാണ് നമ്മുടെ ചോദ്യം.
0: ആദ്യം എടുക്കും,
1: പിന്നെ കൊടുക്കും. അപ്പൊ എല്ലാവരും ഇത്, നമ്മൾ എടുക്കുന്നവരും കൊടുക്കുന്നവരും ഒക്കെയാണ്, നമ്മളെല്ലാവരും ഇത് ചെയ്യാറുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്, പെട്ടെന്ന് ആലോചിച്ചാൽ കിട്ടുന്നതേ ഉള്ളൂ. ആദ്യം എടുക്കും, പിന്നീട് കൊടുക്കും. അപ്പൊ എന്താണ് ഈ സാധനം എന്നുള്ളത് കണ്ടുപിടിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് മെസ്സേജ് അയച്ചോളൂ. അപ്പൊ നിങ്ങളുടെ മെസ്സേജസിനായിട്ട് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ശ്രീലക്ഷ്മി, നമുക്ക് ഈ കുസൃതി ചോദ്യത്തിനോടൊപ്പം തന്നെ ഒരു ജനറൽ നോളജ് ക്വസ്റ്റ്യനും എല്ലാ ദിവസവും നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, ഒരുപാട് പേര് ഇപ്പൊ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ തന്നെ നമുക്കൊന്ന് നമ്മളുടെ ഒന്ന് ജനറൽ നോളജൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പോകണം ഉള്ളവരുണ്ട്, അതുപോലെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവരും ഒക്കെ ഉണ്ട്. അപ്പൊ ചിലതൊക്കെ നമ്മൾ വായിക്കാതെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ മിസ്സായി പോകും. അപ്പോൾ അങ്ങനെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി വരുന്ന ജനറൽ നോളജ് ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ ഉൾപ്പെടുത്തും. അപ്പോൾ അതിനു മുമ്പൊക്കെ നമ്മൾ ചോദിക്കുമായിരുന്നു, ഇടയ്ക്ക് പിന്നെ നമ്മൾ കുസൃതി ചോദ്യത്തിൽ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇന്ന് നമുക്ക് അങ്ങനെ ഒരു ചോദ്യവും കൂടി കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ജി കെ ക്വസ്റ്റ്യൻ. ഇതാണ് ഇപ്പോൾ അവസാനിച്ച ഏഷ്യൻ ഗെയിംസ്, നമുക്കറിയാം ജപ്പാനിൽ വെച്ചിട്ടാണ് നടന്നത്. അപ്പോൾ അടുത്ത ഏഷ്യൻ ഗെയിംസ് എന്ന് പറയുന്നത് 2030 നടക്കാൻ പോകുന്നത്. 2030 ഏഷ്യൻ ഗെയിംസ് എവിടെ വെച്ചിട്ടാണ് നടക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ജി കെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരം എല്ലാവരും മെസ്സേജ് ചെയ്തോളൂ. അതിനുവേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. അതിനോടൊപ്പം വീട്ടിലിരിക്കുന്ന മുട്ടയൊക്കെ തിന്നോളൂ.
0: അതെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യനാണ്, ഒന്ന് കുസൃതി ചോദ്യം കൊടുത്തിട്ടുണ്ട്, ഒന്ന് ജി കെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് തരത്തിൽ ചിന്തിക്കണം.
1: അതെ,
0: കുസൃതി ചോദ്യം അതിൻ്റെതായിട്ടുള്ള കുറച്ച് കുരുട്ട് ബുദ്ധിയോട് കൂടി ചിന്തിക്കണം. ജി കെ ക്വസ്റ്റ്യൻ നമ്മൾ വളരെയധികം ജെന്യൂൻ ആയിട്ട്, അതായത് നമ്മൾ അതിൻ്റെ രീതിയിൽ നമ്മളൊന്ന് ചിന്തിക്കണം എങ്ങനെയാണ്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു അത് നമുക്കൊരിക്കലും പിന്നീട് അത് വരത്തില്ല. ചിലപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ നമുക്ക് ഏഷ്യൻ ഗെയിംസ് കഴിഞ്ഞതുകൊണ്ട് ഇപ്പോൾ അതെപ്പോഴാണ് ഇനി അടുത്തത് എന്നുള്ളത് ആ ഒരു സമയത്ത് മാത്രമേ നമ്മൾ ചിന്തിക്കാറുണ്ട്.
1: അതെ അതെ.
0: അതുകൊണ്ട് ഇപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്കൊരു പാട്ട് കേൾക്കാനുള്ളൊരു സമയമായി. നല്ലൊരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പെണ്ണിന്റെ ചെറുക്കന് കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: No. 1 പ്രദീപ് ഫ്ലവർ മോച്ചിൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: ഇത്തവണ ജോയ് വാലി ദീപാവലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
4: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
3: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
4: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
3: ഏവർക്കും ദീപാവലി ആശംസകൾ.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.
6: വെൽക്കം ബാക്ക് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ലൈവ് പ്രോഗ്രാം ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇന്ന് ലൈവിൽ നിങ്ങളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം ശ്രീലക്ഷ്മിയുണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു, നമ്മൾ 2 ചോദ്യങ്ങളൊക്കെ തന്നു. എനിക്കൊന്ന് ശ്രീലക്ഷ്മി, നമ്മൾ കേൾക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മുടെ ക്വസ്റ്റ്യൻ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് പറയുകയാണ്. നമ്മുടെ കുസൃതി ചോദ്യം ഇതാണ്: ആദ്യം നമ്മൾ എടുക്കും, പിന്നീട് നമ്മൾ കൊടുക്കും, എന്താണ് ഈ സാധനം? അതാണ് നമ്മുടെ ഇന്നത്തെ കുസൃതി ചോദ്യം. പെട്ടെന്ന് ആൻസേഴ്സ് കണ്ടുപിടിച്ചോളൂ. അതുപോലെ തന്നെ നമ്മളൊരു ജനറൽ നോളജ് ക്വസ്റ്റ്യനും കൂടി ആഡ് ചെയ്തിരുന്നു. അടുത്ത ഏഷ്യൻ ഗെയിംസ് ഏത് സ്ഥലത്ത് വെച്ച് നടത്താനാണ് തീരുമാനിച്ചത്? അപ്പോൾ ആ ഏഷ്യൻ ഗെയിംസിൻ്റെ ലാസ്റ്റ് ഡേ അതൊക്കെ ഡിക്ലയർ ചെയ്തിരുന്നു. ഇനി നമുക്ക് 2030 ഇന്ന സ്ഥലത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും പിരിഞ്ഞത് അല്ലേ. ഈ വർഷം ജപ്പാനിൽ വെച്ചിട്ടായിരുന്നു നടന്നത്. അപ്പോൾ അടുത്ത ഏഷ്യൻ ഗെയിംസ് ഏത് സ്ഥലത്താണ് നടത്തുന്നത് എന്നുള്ളതും കൂടി കണ്ടുപിടിച്ച്, പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും. അപ്പോൾ അതും കൂടെ കണ്ടുപിടിച്ച് നമുക്ക് മെസ്സേജസ് ആയിട്ട് അയച്ചോളൂ. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന മെസ്സേജസ് വായിക്കാം അല്ലേ ശ്രീലക്ഷ്മി?
7: അതെ. അപ്പോൾ ടീച്ചറെ, കുസൃതി ചോദ്യം നമ്മൾ ഇന്ന് കുസൃതി ചോദ്യം കുസൃതിയായിട്ടും ചിന്തിക്കാം, അല്ലാതെ ഡയറക്റ്റ് ആയിട്ടും ചിന്തിക്കാം. അതിന്റെ ആൻസർ അറിഞ്ഞപ്പോൾ എനിക്കത് വളരെയധികം ഡയറക്റ്റ് ആണോ എന്ന് തോന്നിപ്പോയി. കാരണം നമ്മൾ എപ്പോഴും എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്താണ് ആദ്യം നമ്മൾ എടുക്കും, പിന്നെ നമ്മൾ കൊടുക്കും, എന്താണത് എന്നുള്ളത് കുറച്ച് നമ്മൾ ഡയറക്റ്റ് ആയിട്ടും കൂടി നമുക്ക് ചിന്തിക്കാം. ചുറ്റുവട്ടം ഒന്ന് നോക്കൂ.
6: അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യോയോ കുട്ടികളെല്ലാം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അല്ലെ.
7: ഇപ്പൊ യോയോ എന്ന് മാത്രമല്ല, യോയോ നമ്മുടെ കുറച്ച് പഴയ കാലത്തുള്ളവരും എല്ലാം
6: എല്ലാവരും എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു കാര്യവുമാണ് അല്ലെ.
7: അതെ അതെ. അപ്പൊ
6: ഇതുപോലെ ക്ലൂ ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല.
7: നമ്മളിനി ക്ലൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ പെട്ടെന്ന് നമ്മൾ അങ്ങനെ മനസ്സിലാക്കിക്കുന്നത്.
6: അതെ അതെ. അങ്ങനെ കുറച്ച് പണിയെടുക്കട്ടെ.
7: അതെ അതെ, കുറച്ച് ചിന്തിക്കുക. അപ്പൊ നിങ്ങൾ രണ്ടു രീതിയിലും ചിന്തിക്കും. കുസൃതിയായിട്ടും അതേപോലെ തന്നെ നമ്മൾക്ക് കുറച്ചൊരു ഒരു ജി കെയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കും. അപ്പം നമുക്ക് ആൻസറൊക്കെ വരുന്നുണ്ട്. അപ്പം ഇന്ന് ഒരു നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് കുറേ ബർത്ത്ഡേ ഒക്കെ ഉള്ള ദിവസം കൂടിയാണ്. അപ്പം ഇന്ന് നമ്മളുടെ അപർണ, അതായത് നമ്മൾ പൂർവ്വ വിദ്യാർത്ഥി സൗഹൃദ കൂട്ടായ്മയുണ്ട്. അപ്പോൾ അവിടെ അതിലെ അംഗമായിട്ടുള്ള അപർണയുടെ പിറന്നാളാണ്. അപർണ കായംകുളം സ്വദേശിയാണ്. കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് അവിടെ താമസിക്കുകയാണ്. അപ്പോൾ അവരെല്ലാം കൂടെ ചേർന്നിട്ട് മനോഹരമായൊരു ബർത്ത്ഡേ വിഷസ് നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ശ്രീക്കുട്ടി, അതിലെ അംഗമായിട്ടുള്ള ശ്രീക്കുട്ടിയുടെയും ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞുപോയി. അപ്പോൾ ഒരു ബിലേറ്റഡ് വിഷസും കൂടി ശ്രീക്കുട്ടിക്ക് അറിയിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ടിരിക്കും. അപ്പോൾ കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞ് ശ്രീക്കുട്ടി വിഷമിക്കേണ്ട, രണ്ടുപേരും ഒരുമിച്ച് ആഘോഷിക്കുക. ഒരു കൂട്ടായ്മയിലൂടെ തന്നെ ആഘോഷിക്കുമെന്ന് കൂടി പറയുന്നു.
6: അല്ല, ആ ദിവസം തന്നെ ആഘോഷിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലെ. നമുക്ക് പറ്റി കൺവീനിയന്റ് ആയിട്ടുള്ളൊരു ദിവസം നമ്മൾ അങ്ങ് സെലിബ്രേറ്റ് ചെയ്താൽ മതി. അപ്പൊ ശ്രീക്കുട്ടി നന്നായിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യൂ. ബർത്ത്ഡേ കഴിഞ്ഞു പോയെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് നമ്മൾ അറിയിക്കുന്നു. അപർണ അല്ലേ, മറ്റേത് അപർണയാണ്.
7: അപ്പൊ
6: ഡിയർ അപർണ, അപർണ എൻജോയ് യുവർ ഡേ അല്ലേ, അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. ഇന്നത്തെ ദിവസം അപർണയുടേത് മാത്രമാണ്. അപ്പൊ ഇന്ന് സെലിബ്രേറ്റ് ചെയ്തോളൂ. അപ്പൊ സെലിബ്രേഷനിൽ ഞങ്ങളും ജോയിൻ ചെയ്തിരിക്കുന്നു അല്ലേ?
7: വേണമെങ്കിൽ നമുക്ക് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവരാം.
6: അതെ അതെ, ഞങ്ങളെ കാണാൻ വരൂ. സന്തോഷം ആഘോഷിക്കാനായിട്ട് അവിടെ നിന്ന് കായംകുളമല്ലേ, അവിടെ വരെ വരാനായിട്ട് വലിയ ദൂരമൊന്നുമില്ല. അപ്പം നമുക്ക് നമ്മളെ കാണാൻ വരാം. ഇന്ന് തന്നെ വരണമെന്നില്ല, വേറൊരു ദിവസം വന്നാലും മതി. അപ്പം എന്തായാലും നല്ലൊരു വർഷമായിരിക്കട്ടെ അവർണയ്ക്ക്. ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കാനും ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനും അല്ലേ, ഒരുപാട് സ്നേഹമൊക്കെ വാരി വിതറാനും ഒക്കെ സാധിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു.
7: തീർച്ചയായിട്ടും. അപ്പോൾ പറ്റുമെങ്കിൽ ചെറിയ ട്രിപ്പൊക്കെ ഒന്ന് പോകാൻ നോക്കുക അല്ലേ?
6: അതെ അതെ അതെ.
7: അപ്പോൾ എന്തായാലും നമുക്ക് തൊട്ടടുത്തുള്ള നമുക്ക് കുറച്ച് നേരം എൻജോയ് കിട്ടുന്ന എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് പോകാനായിട്ടൊക്കെ ഒരു ദിവസം മാറ്റി വയ്ക്കുമെന്ന് കൂടി പറയുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പാടായിരിക്കും അങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാൻ. എങ്കിലും നമുക്ക് അതിനുള്ള സമയം കണ്ടെത്തും.
6: കുട്ടികളൊക്കെ രണ്ടു ദിവസം ആർക്കെങ്കിലും ഏൽപ്പിക്കൂ,
7: സെൽഫ് ലവിന്റെ ഒരു ഭാഗമാക്കും ഇന്നത്തെ ദിവസം എന്ന് കൂടി പറയുന്നു.
6: രണ്ടു ദിവസത്തേക്ക് എല്ലാം മറന്നേക്കൂ. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ ഈ സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഈ പെർഫെക്ഷൻ കുറച്ച് കൂടുതലാണ്. അയ്യോ, നമ്മൾ ഇന്നിപ്പോ രാത്രി ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് കിടന്ന് ഉറങ്ങിയില്ലെങ്കിൽ എന്തോ സംഭവിക്കുന്നതാണ് നമ്മുടെ വിശ്വാസം. നമ്മൾ എത്ര വയ്യെങ്കിലും ആ ജോലിയെല്ലാം ചെയ്യാനായിട്ട് ശ്രമിക്കും, പക്ഷെ അത് അങ്ങനെ ചെയ്യരുത്. സ്ത്രീകളൊക്കെ അത് മനസ്സിൽ വെക്കൂ, നാളെ രാവിലെ ചെയ്താലും വലിയ കുഴപ്പമൊന്നും ഇല്ല. അപ്പൊ നമ്മൾ നമ്മളുടെ ഒരു ആരോഗ്യവും അല്ലെങ്കിൽ നമ്മളുടെ ഒരു സന്തോഷവും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മൾ കൂടുതൽ

0: ഇലക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആരും അവാർഡൊന്നും പ്രത്യേകിച്ച് തരാൻ പോകുന്നില്ല. നമ്മുടെ കൈയും കാലും പോകുന്നതല്ലാതെ പ്രത്യേകിച്ച് വേറെ ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല.
1: എന്തെങ്കിലും ഒരു ദിവസം ഒരു പെയിന്റിംഗ് വന്നാൽ പിന്നെ അതിന്റെ റിവാർഡ് കിട്ടുന്ന പലതും വേറെ പലതായിരിക്കും.
0: അതെ അതെ, അത് അതിലൊന്നും കാര്യമൊന്നുമില്ല. നമ്മൾ എന്തായാലും നമ്മളുടെ ഒരു സെൽഫ് ലവ് എന്ന് പറയുന്നത്, ഞാൻ ഈ വർഷം ആദ്യത്തെ എൻ്റെ റെസൊല്യൂഷൻ തന്നെ അതായിരുന്നു, സെൽഫ് ലവ് ആയിരുന്നു. അപ്പം നമ്മൾ പറ്റാത്ത കാര്യങ്ങൾക്ക് നോ പറയുക, നമ്മൾ നമ്മളുടെ ഒരു സന്തോഷവും സമാധാനത്തിനും കൂടുതൽ പ്രാധാന്യം എല്ലാവരും കൊടുക്കുക. അപ്പം അത് സ്ത്രീകൾ മാത്രമല്ല എല്ലാവരും അല്ലേ.
1: അതെ, അപ്പൊ നമുക്ക് മറ്റു ഒരുപാട് മെസ്സേജുകൾ അടിമാലിയിൽ നിന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ അടിമാലി അപ്പോൾ തന്നെ നമുക്കറിയാം അവിടെ എന്തോ ഒരു വിശേഷമുണ്ട്.
0: അടിമാലിക്കാരെന്ന് പറഞ്ഞാൽ പൊളിയല്ലേ അല്ലെ, അവരെ ഒന്നിച്ചാണ് ആഘോഷിക്കുന്നത്.
1: അതെ അതെ, അപ്പൊ നമുക്ക് മെസ്സേജ് അടിമാലി ബ്രദേഴ്സ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്ന് അജീഷിന്റെ പിറന്നാളാണ്, അപ്പോൾ ഒരു വിഷ് നമുക്ക് റേഡിയോയിലൂടെ പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു റൈറ്റിംഗ്സ് ഒക്കെ നമുക്ക് അടിമാലി ബ്രദേഴ്സ് തന്നിട്ടുണ്ട്. മേ യുവർ ബർത്ത്ഡേ ബ്രിങ് യു എൻലെസ് ഹാപ്പിനെസ്, ഗുഡ് ഹെൽത്ത്, സക്സസ് ആൻഡ് ബ്യൂട്ടിഫുൾ മൊമെന്റ്സ്. മേ എവറി ഡ്രീം യു ഹാവ് കം ട്രൂ ആൻഡ് മേ ദ കമ്മിങ് ഇയർ ബി ഫിൽഡ് വിത്ത് ലവ്, ലാഫർ ആൻഡ് വണ്ടർഫുൾ മെമ്മറീസ്. കീപ് സ്മൈലിംഗ്, കീപ് ഷൈനിങ് ആൻഡ് കണ്ടിന്യൂ സ്പ്രെഡിങ് ഹാപ്പിനെസ് വെറെവർ യു ഗോ. വൺസ് എഗൈൻ എ വെരി ഹാപ്പി ബർത്ത്ഡേ ഡിയർ അജീഷ്, വിത്ത് ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് പ്രയേഴ്സ്, അടിമാലി ബ്രദേഴ്സ്.
0: ഓ, അടിമാലി ബ്രദേഴ്സ് എന്ന് പൊളിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഡിയർ അജീഷ്, അജീഷ് ഞങ്ങളെ കേൾക്കുന്നുണ്ടോ അല്ലേ, നമ്മളെ കേൾക്കുന്നുണ്ടോ എന്ന് നമ്മൾ പിന്നെയും പിന്നെയും ചോദിക്കുകയാണ്. ഡിയർ അജീഷ്, അജീഷിന്റെ ഡേ ആണ് ഇന്ന് അല്ലേ. അജീഷിന്റെ ബർത്ത്ഡേ അജീഷിന്റെ മാത്രമുള്ള ഡേ ആണ്. അപ്പോൾ ഇന്ന് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യൂ. അജീഷിന് ഈ ഒരു വർഷം നല്ലൊരു വർഷമായിരിക്കട്ടെ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കാനും അതുപോലെ തന്നെ എല്ലാവരെയും സ്നേഹിക്കാനും സന്തോഷത്തോടെ ഇരിക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇന്ന് റേഡിയോ സാന്ത്വനം അജീഷിന് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസിലൂടെ അറിയിക്കുകയാണ്. അപ്പോൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളെയും കൂടിയൊക്കെ ഓർക്കണം. അപ്പോൾ അവിടുത്തെ അടിമാലി സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് അല്ലേ, ബ്രദേഴ്സ് മാത്രമല്ല നമുക്ക് അവിടെ ഒരുപാട് സിസ്റ്റേഴ്സും ഉണ്ട്, അവരെല്ലാവരും ഇന്ന് നമ്മൾ അന്വേഷിക്കുന്നു. അപ്പോൾ എല്ലാവരും കൂടി അടിച്ച് പൊളിച്ച് ഇന്ന് അജീഷിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുക. അജീഷ് വലിയ കേക്കൊക്കെ മേടിക്കേണ്ടി വരും അല്ലേ, കൊടുക്കണ്ടേ?
1: തീർച്ചയായിട്ടും അതങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആഘോഷിക്കുകയാണ്. അപ്പോൾ രതീഷ് നല്ലൊരു എന്താ നമുക്കൊരു വിഷൊക്കെ തന്നിട്ടുണ്ട്, രാവിലെ ഗുഡ് മോർണിംഗ് വിഷൊക്കെ തന്നിട്ടുണ്ട്. അതേപോലെ എന്തു, ഹലോ സുപ്രഭാതം, എൻ്റെ പ്രിയ സുഹൃത്ത് അജീഷ് പി വിയുടെ ജന്മദിനമാണ് ഇന്ന്.
0: ഞങ്ങളുടെ പ്രിയ സുഹൃത്താണ്, അതെന്താണ് എന്തു അങ്ങനെ പറഞ്ഞതല്ലേ.
1: അതെ, 1000 ജന്മദിന ആശംസകൾ എന്ന് പറഞ്ഞിട്ടൊരു വിഷ് നമ്മുടെ എൽദോ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ബേസിൽ അടിമാലി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് അജീഷിന്റെ ജന്മദിനമാണ്, എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ജന്മദിനാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ നെൽസൺ ചേട്ടൻ നമുക്കൊരു ഗുഡ് മോർണിംഗ് ഒക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ.
0: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്.
1: നമ്മുടെ ജോബിച്ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നു, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. എന്നിട്ടൊരു കോട്ടിക്സ് എപ്പോഴും നമുക്ക് വരാറുള്ള ഒരു കുറച്ച് ഒരു ശുഭദിനം ചിന്ത കൂടി നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. നദിയെ പോലെ ജീവിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്, തടസ്സങ്ങളും പ്രതിസന്ധികളും വന്നാൽ വഴി മാറി ഒഴുകുക.
0: അതെ,
1: പക്ഷെ ഒരിക്കലും ഒഴുക്കൊരിക്കലും നിർത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്
0: അല്ലേ. അല്ല, നദിയെ നമ്മൾ ശ്രദ്ധിച്ച അങ്ങനെയാണ് അല്ലെ, ഒരുപാട് കല്ലുകളും വലിയ വലിയ പാറകളും ഒക്കെ ഉണ്ടാവും, പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഒഴുകി അതിങ്ങനെ പൊയ്ക്കൊണ്ടേ.
1: ഈ നദി ഇപ്പോ ഇങ്ങനെ ഒഴുകി വരുന്ന സമയത്ത് ഈ പാറക്കല്ലിനൊക്കെ അടിയിലാക്കി അത് ഒഴുകും അല്ലെ, അതിന് മുകളിൽ കൂടി. അപ്പൊ ഏതൊരു പ്രതിസന്ധി വന്നാലും നമുക്ക് അതിന്റെ മുമ്പിൽ അതിനേക്കാൾ മുൻകൂട്ടി നമുക്ക് നിൽക്കാൻ സാധിക്കണം. അതൊക്കെ വരും പോകും അങ്ങനെയൊക്കെ സംഭവിക്കും അല്ലെ, നമ്മളത് ജസ്റ്റ് അതിനേക്കാൾ മുന്നേറി നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബിനീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നു, ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് അജീഷിന് 100,000 ജന്മദിന ആശംസകൾ എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അജീഷ് അടിമാലി ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഈ അജീഷിന്റെ ബർത്ത്ഡേ ആണ് തോന്നുന്നു പറയുന്നത്. അജീഷ് എനിക്ക് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഒരു പാട്ട് വെച്ച് തരുമോ എന്നുള്ളത്. ജോക്കർ മൂവിയിലെ കണ്ണീർ മഴയത്ത് എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അജീഷിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്, എന്തുകൊണ്ടും അജീഷ് ഈ ഒരു പാട്ടാണ് ചോദിച്ചത്. പക്ഷേ ഇഷ്ടമുള്ള
0: പാട്ടുകളായിരിക്കും, അതുകൊണ്ടാണ്, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട, അജീഷിന് ഇഷ്ടമുള്ള ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നു. ചിലപ്പോൾ നമുക്ക് അങ്ങനത്തെ ചില ഇങ്ങനത്തെ മെലഡീസ് ഒക്കെ ഒരു സാഡായിട്ടുള്ള പാട്ടുകളൊക്കെ നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടുകൾ ഉണ്ടാവില്ല, അപ്പൊ അങ്ങനെ ചോദിച്ചതാണ്. അപ്പൊ എന്തായാലും അജീഷിന്റെ ബർത്ത്ഡേ ഇന്ന് നമ്മൾ എല്ലാവരും കൂടി സെലിബ്രേറ്റ് ചെയ്യുന്നു. എനിക്കൊന്ന് നമ്മൾ ഇങ്ങനെ പറഞ്ഞപ്പോ തന്നെ അജീഷിന് നല്ലൊരു സെലിബ്രേഷൻ ആയി കാണും അല്ലേ.
1: അപ്പൊ
0: ശരിക്കും നമ്മളുടെ ബർത്ത്ഡേ വേറുള്ളവരൊക്കെ ഓർത്ത് വെച്ച് നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുക, അവർക്ക് വേണ്ടി നമ്മളെ വിഷസ് ഒക്കെ കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലേ.
1: അതെ,
0: അപ്പൊ അതുകൊണ്ട് ഇന്ന് തീർച്ചയായിട്ടും നമ്മളുടെ എല്ലാ ഒരുപാട് സ്നേഹവും സന്തോഷവും ഒക്കെ നമ്മൾ അജീഷിനെ അറിയിക്കുന്നു. എൻജോയ് യുവർ ഡേ അല്ലേ.
1: അതെ, അപ്പൊ അതേപോലെ സുഭാഷ് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. സുഭാഷ് പറഞ്ഞിട്ടുണ്ട് ഇന്ന് അജീഷ് ചേട്ടന്റെ പിറന്നാളാണ്, ഒരു പാട്ട് ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്, വന്തേണ്ട പാൽക്കാരൻ എന്ന് പറഞ്ഞിട്ടൊരു
0: പാട്ടാണ് അല്ലേ.
1: അണ്ണാമല എന്നുള്ള ചിത്രത്തിലെ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ പാട്ടൊക്കെ നമ്മൾ പ്ലേ ചെയ്ത് തരാം കേട്ടോ. ചിലപ്പോൾ ഉടനെ നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നതാണ്. അതേപോലെ അജിത് അടിമാലി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹാപ്പി ബർത്ത്ഡേ അജീഷ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരുടെയും വിഷൊക്കെ നമ്മൾ ഇങ്ങനെ

പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പോൾ സമയം 10:48 അപ്പൊ നമുക്കൊരു ചെറിയ ബ്രേക്കിനുള്ളൊരു സമയമായി. അപ്പൊ നല്ലൊരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് നമുക്ക് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി

0: ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0% down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
2: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
3: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയും എന്നോടൊപ്പം പ്രീത ടീച്ചറുമാണ്. അപ്പം നല്ലൊരു പാട്ടൊക്കെ നമ്മൾ കേട്ടു. നമ്മുടെ അജേഷിന് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു പാട്ടായിരുന്നു ചോദിച്ചത്. അപ്പോൾ അജേഷ് ചോദിച്ചൊരു പാട്ടാണ്. അപ്പോൾ ഈ ഒരു പാട്ട് നമ്മൾ അജേഷിന് വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തതാണ്.
4: അതെ അതെ. അപ്പോൾ അജേഷ് നമ്മുടെ പ്ലേ ചെയ്ത പാട്ട് കേട്ട് കാണുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കേട്ടെങ്കിലും നമുക്കൊരു തംസ് അപ്പ് ഇടണം.
3: അതെ അതെ അതെ.
4: സന്തോഷമായെങ്കിലും നമുക്കൊരു തംസ് അപ്പ് ഇടണം. അതിനുവേണ്ടി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു, നോക്കും ഞങ്ങൾ താമസം ഇട്ടിട്ടുണ്ടോ എന്ന്. അല്ലെ?
3: അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഇന്ന് മറ്റൊരു ബർത്ത്ഡേയും കൂടി വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ബീന ഗുവേര മെസ്സേജ് അയച്ചിരിക്കുന്നു. എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് ഷീന റിനിയുടെ മകൻ അഭിമന്യുവിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അവന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വിഷ് നമ്മൾ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അഭിമന്യുവിന് നല്ലൊരു പിറന്നാൾ നമ്മുടെ റേഡിയോ സാന്ത്വന 90.4 FM ആശംസിക്കുകയാണ്. ഒരു പാട്ട് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ അഭിമന്യു കുട്ടിനെ വേണ്ടിയിട്ട് നല്ലൊരു പാട്ടൊക്കെ നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും അല്ലേ?
4: അപ്പൊ നമ്മുടെ ഡിയർ അഭിമന്യു, ഇന്ന് അഭിമന്യുവിന്റെ ബർത്ത്ഡേ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യൂ. അഭിമന്യുവിന് ഹാപ്പി ബർത്ത്ഡേ ആൻഡ് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ അല്ലേ. മേ യു ബി ബ്ലെസ്ഡ് വിത്ത്, അല്ലെങ്കിൽ മേ ദ ഗോഡ് ഷവർ ഓൾ ഹിസ് ബ്ലെസ്സിങ്സ് അപ്പോൺ യു. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായിട്ട് എൻജോയ് ചെയ്യാനും അതുപോലെ തന്നെ ഈ വർഷം മൊത്തവും നല്ലൊരു വർഷമായിട്ടിരിക്കാനും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ ആശംസിക്കുന്നു. അപ്പോൾ അഭിമന്യു കുട്ടൻ സന്തോഷമായി കാണുമെന്ന് വിചാരിക്കുന്നു അല്ലേ?
3: അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഇന്ന് മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കുസൃതി ചോദ്യത്തിന്റെ ഉത്തരം വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ചിലതൊക്കെ ഇതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ സനോജൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് പറയുവാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ആൻസർ ആയി പോകും. പക്ഷെ നമുക്ക് ഓക്കെ, നമുക്കത് പരിഗണിക്കാം. അതൊക്കെ ടീച്ചറിന്റെ തീരുമാനമാണ്, ആ ഉത്തരം നമുക്ക് പരിഗണിക്കാമോ വേണ്ടയോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇങ്ങനെ ആണോ ആണോ എന്നുള്ള ചോദ്യത്തിന് വളരെ തെറ്റായിട്ടുള്ള ആൻസർ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് പറയും, അതല്ല എന്ന് പറയും. പക്ഷെ ഇത് ഏകദേശം അടുത്ത് വന്നതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അതിനെ കുറിച്ച് റിവീൽ ചെയ്യുന്നില്ല. എങ്കിലും കുറച്ചും കൂടി ഒന്ന് ചിന്തിക്കൂ ടീച്ചറെ. ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഒന്ന് പറയൂ.
4: നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ആദ്യം നമ്മൾ എടുക്കും പിന്നീട് നമ്മൾ കൊടുക്കും, എന്താണ് ഈ സാധനം? അതാണ് നമ്മുടെ ചോദ്യം. അതായത് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മളെല്ലാ മനുഷ്യരും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലത്ത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ആദ്യം നമ്മൾ എടുക്കും പിന്നീട് നമ്മളത് കൊടുക്കും. അപ്പൊ അതെന്താണെന്ന്
3: അവൈലബിലിറ്റി കൂടുതലാണ്. അതെ
4: അതെ, അത് നമുക്കത് ഇപ്പൊ വളരെ കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യവുമാണ്. പിന്നെ നമ്മുടെ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, അടുത്ത ഏഷ്യൻ ഗെയിംസ് ഏത് രാജ്യത്ത് വെച്ചാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്? അതും കൂടി എല്ലാവരും മെസ്സേജ് ചെയ്തോളൂ. അപ്പൊ അത് രണ്ടുമായിരുന്നു ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻസ് അല്ലേ?
3: അതെ ടീച്ചറെ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമുക്ക് ഇപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ ഒരു ബർത്ത്ഡേ വിഷയൊക്കെ നമ്മളിങ്ങനെ മൊബൈലിലൂടെ കൊടുക്കും, പക്ഷെ പണ്ട് അങ്ങനെ അല്ലായിരുന്നു.
4: അതെ അതെ,
3: നമ്മളിങ്ങനെ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ ബർത്ത്ഡേ നമ്മൾ ഇപ്പോൾ ഇപ്പോഴും ഉണ്ട്, നമ്മളിങ്ങനെ ഗ്രീറ്റിംഗ് കാർഡ് കൊടുക്കുക, എങ്കിലും എഴുതി കൊടുക്കുന്നതൊക്കെ വളരെയധികം രസമുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്ക് ഒരു വിഷയം നമ്മൾ ചിലപ്പോൾ ഇപ്പൊ സ്റ്റാറ്റസ് ഇടുക, സ്റ്റോറി ഇടുക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനു മുൻപ് നമ്മളിങ്ങനെ എഴുതി കൊടുക്കും. അപ്പൊ അതിൽ നമ്മൾ കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ നമ്മൾ എഴുതാറുണ്ട് അല്ലെ? പക്ഷെ കുറച്ച് ദൂരമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ലെറ്റർ ഒക്കെ നമ്മൾ എഴുതി കൊടുക്കും.
4: അതെ, അത് ഒരു വല്ലാത്തൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒരാളിന് വേണ്ടി നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുക, ആ വാക്കുകളൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുക, കണ്ടെത്തുക അല്ലേ. എന്നിട്ട് അത് നമ്മൾ അതിന് കുറച്ചൊരു എഫേർട്ടുണ്ട്. നമ്മളൊരു ഗ്രീറ്റിംഗ് കാർഡൊക്കെ പോയി വാങ്ങിക്കുക, എന്നിട്ട് അത് നമ്മൾ എഴുതി, പിന്നീട് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോയി അത് പോസ്റ്റ് ചെയ്യുക, ആ ആളിനത് കിട്ടിയോ എന്നറിയാനുള്ള ഒരു ആകാംക്ഷയോടെ നമ്മളൊരു കാത്തിരിപ്പ്, അയാളുടെ ഒരു ലെറ്റർ തിരിച്ചു വരുമ്പോഴാണ് നമുക്കിത് കിട്ടിയെന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പം അങ്ങനെ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം നമ്മൾ ചെയ്യുന്നൊരു കാലമുണ്ടായിരുന്നു. അപ്പൊ ശ്രീലക്ഷ്മി, ഇന്ന് നമുക്കൊരു പ്രത്യേക ദിവസമാണ്. അതായത് നമുക്ക് 9 October എന്ന് പറയുന്നത് ലോക തപാൽ ദിനമാണ്. അപ്പൊ 4 October 10 എന്ന് പറയുന്നത് ദേശീയ തപാൽ ദിനമാണ്.

0: അപ്പോൾ രണ്ടും അടുത്തടുത്ത് തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പം ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരാൾക്കൊരു മെസ്സേജ് അയക്കണമെങ്കിൽ നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് അല്ലേ നമുക്കൊരു വാട്സാപ്പിലൂടെ ആ ഒരു മെസ്സേജ് നമുക്ക് ടൈപ്പ് ചെയ്ത് പെട്ടെന്ന് അയക്കാം. സെക്കൻഡുകൾക്കുള്ളിൽ സന്ദേശം മറ്റേയാളിൻ്റെ കയ്യിലേക്ക് എത്തും അല്ലേ. പക്ഷേ പണ്ടത്തെ ആ ഒരു ഒരു ഓർമ്മ എന്ന് പറയുന്നത്, അപ്പോൾ എനിക്ക് തോന്നുന്നു ശ്രീലക്ഷ്മിക്കൊക്കെ ഓർമ്മ കുറവായിരിക്കും അധികം എഴുത്തെഴുതിയ അല്ല എഴുത്തെഴുതിയ കാലമൊക്കെ ശ്രീലക്ഷ്മിക്കൊക്കെ
1: അങ്ങനെ മൊബൈൽ ആ സമയത്ത് മെസ്സേജൊക്കെ അയക്കാം. പക്ഷേ എങ്കിലും ഒരു കൗതുകത്തിന് നമ്മളിങ്ങനെ നമ്മുടെ കൂട്ടുകാർക്ക് ലെറ്റർ എഴുതാറുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ ഒരു എന്താണെന്നുള്ളത് നമുക്കൊരു ഇതൊന്നും ഒരു ഫീൽ ചെയ്യണമല്ലോ. അപ്പോൾ
0: അത് അല്ല എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഡിഗ്രിയൊക്കെ ഫൈനൽ ഇയർ കഴിയുമ്പോൾ ദൂരെയൊക്കെ ഉള്ള കുട്ടികളൊക്കെ നമ്മളോടൊപ്പം പഠിക്കുന്നുണ്ടോ അവരൊക്കെ നമ്മളെ വിട്ടു പോയി കഴിഞ്ഞാൽ ഈ കത്തിലൂടെ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമേ നമുക്കുള്ളൂ. അപ്പം ചിലപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങ് കളയും. പിന്നെ ഇവരുമായിട്ട് നമുക്ക് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. പിന്നെ ഇവരെവിടാണെന്ന് അറിഞ്ഞുകൂടാ, ഇവർ കല്യാണം കഴിച്ച് പോയോ അല്ലെങ്കിൽ ഇവർ ജോലി കിട്ടിപ്പോയോ അല്ലെങ്കിൽ വിദേശത്ത് എവിടെയെങ്കിലും പോയോ, ഇപ്പോൾ എവിടെയാണ് ഇവർ താമസിക്കുന്നത് എന്നൊന്നും അറിഞ്ഞുകൂടാത്തൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, നമ്മളെല്ലാവരും ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ. നമുക്ക് അവരെങ്ങോട്ട് പോകുന്നു എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ട് നമ്മളിങ്ങനെ പോകും അല്ലേ. അതുപോലെ തന്നെ ഈ പോസ്റ്റ്മാനെയുള്ള ഒരു കാത്തിരിപ്പുണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത്. ഈ പോസ്റ്റ്മാന് വേണ്ടിയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഇങ്ങനെ ഒരു 11 മണിക്ക് 12 മണിക്കൊക്കെ വരുന്ന ഒരു പോസ്റ്റ്മാൻ കൊണ്ടുവരുന്ന ലെറ്റേഴ്സിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കും. ഗ്രീറ്റിംഗ് കാർഡായിരിക്കും, ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ലെറ്റേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ ലവേഴ്സിൻ്റെ ഒക്കെ ലെറ്റർ ആയിരിക്കും. വീട്ടിലാർക്കും അച്ഛൻ്റെ അമ്മയുടെയും കൈ കൊണ്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഗേറ്റിൻ്റെ അവിടെ പോയി നിൽക്കും. ഇത് നമ്മുടെ കയ്യിൽ തന്നെ കിട്ടണം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലർക്കിപ്പോൾ ഓർമ്മ വന്ന് കാണും. അങ്ങനെയൊക്കെ കത്തെഴുതിയിട്ടുള്ളവർ അല്ലേ, ബോയ് ഫ്രണ്ടിന് കത്തൊക്കെ എഴുതിയിട്ടുള്ളവർ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിന് കത്തൊക്കെ എഴുതിയിട്ടുള്ളവർക്ക് ഓർമ്മ കാണും. എന്നിട്ട് അച്ഛൻ്റെ അമ്മയുടെയും കൈ കിട്ടാതിരിക്കാൻ വേണ്ടി വഴിയിൽ പോസ്റ്റ്മാനെ കാത്തു നിന്നവരും ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം വേണമെങ്കിൽ പറയാം അല്ലേ നമ്മളോട്.
1: അതെ അതെ, അപ്പം തീർച്ചയായിട്ടും പറയാം. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്, അങ്ങനെയൊക്കെ കത്ത് നമുക്ക് ഡയറക്റ്റ് അങ്ങനെ കിട്ടിയിട്ടില്ല, പക്ഷേ മറ്റുള്ളവർക്ക് കിട്ടിയത് ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. അതൊരു
0: അപ്പൊ അതുപോലെ ഈ ഇങ്ങനെ ലെറ്റർ ഇങ്ങനെ വായിക്കുന്നവരുണ്ട്. ശ്രീലക്ഷ്മി പറഞ്ഞപ്പോ ഇങ്ങനെ അതിന്റെ ഇടയിൽ കൂടെ വായിക്കുന്നവരുണ്ട്. ഇപ്പൊ നമ്മൾ ഇല്ലൻഡിലൊക്കെ ലെറ്റർ അയക്കുമ്പോൾ അതിന്റെ ഇടയിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ വായിക്കുന്നവരുണ്ട്. നമ്മുടെ ലെറ്റർ ഒക്കെ ഇങ്ങനെ വായിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ പല രസകരമായിട്ടുള്ള കഥകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് പറയാനുണ്ട്.
1: നമുക്ക് വിത്ത് കൺസെന്റോട് കൂടിയാണ് നമ്മൾ ഒരാളുടെ ലെറ്റർ വായിക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ നമുക്ക്
0: കൺസെന്റ് ഇല്ലാതെയും വായിക്കുന്നവരുണ്ട്.
1: അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഈ ലെറ്റർ കൈമാറാൻ പോകുന്ന കുറെ ഹംസങ്ങൾ കാണുമെന്ന് അല്ലേ, അപ്പൊ അവരൊക്കെ ചിലപ്പോ ഒന്ന് വായിച്ചിട്ടുണ്ടായിരിക്കാം.
0: അപ്പോ ശ്രീലക്ഷ്മി, ഈ ഒക്ടോബർ 9 നമ്മൾ ലോക തപാൽ ദിനമായിട്ട് ആചരിക്കുന്നതിന് ഒരു ഹിസ്റ്ററി ഉണ്ട്. അതായത് 1874 ഒക്ടോബർ 9 സ്വിറ്റ്സർലാൻഡിലെ ബേൺ നഗരത്തിലെ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ സ്ഥാപിതമായി. വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള തപാൽ കൈമാറ്റം കൂടുതൽ സുഗമമാക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. 1969 ടോക്കിയോയിൽ നടന്ന യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ സമ്മേളനത്തിലാണ് ഒക്ടോബർ 9 ലോക തപാൽ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ലോക തപാൽ ദിനമായിട്ട് ആചരിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ദേശീയ തപാൽ ദിനമായിട്ട് നാളെ ഒക്ടോബർ 10 ആചരിക്കുന്നതും. അപ്പോൾ നമ്മൾ ഈ തപാൽ സംവിധാനം എന്ന് പറയുന്ന കത്തുകൾ കൈമാറുക എന്ന് മാത്രമല്ല, ലോകത്തിലുള്ള വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് അല്ലേ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിന് വേറെ ഒരുപാട് കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. പണ്ട് കത്ത് കൈമാറുക എന്നുള്ളത് മാത്രമായിരുന്നു, പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഒരുപാട് പാഴ്സൽ സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക സേവനങ്ങൾ, ഡിജിറ്റൽ സേവനങ്ങൾ തുടങ്ങി നിരവധി മേഖലകളിലും പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആരും അങ്ങനെ എഴുത്തെഴുതാറില്ല. പക്ഷേ നമുക്ക് അവസാനമായിട്ട് എഴുതിയ ഒരു എഴുത്തിനെ പറ്റി ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അല്ലേ നമ്മുടെ ലിസണേഴ്സിന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഞാനിങ്ങനൊരു കത്താണ് അവസാനമായിട്ട് ഇന്നൊരാളിനെ എഴുതിയത് എന്ന് ഓർമ്മയുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ആ ഒരു ഓർമ്മ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, കിട്ടിയ കത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനെപ്പറ്റിയുള്ള ഓർമ്മകളൊക്കെ രസകരമായിട്ട് വല്ലതും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യും അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ലൊരു ഒരു ഓർമ്മ തന്നെയാണ്. അപ്പം നമ്മൾ ഈ കത്തെഴുതുക എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ എന്താണ് അതിൻ്റെ ഒരു ഭാഷ അല്ലേ, അതിനുപയോഗിക്കുന്ന വാക്കുകൾ, അത് മാത്രമല്ല നമുക്കത് വീണ്ടും വീണ്ടും എടുത്തു വെച്ച് വായിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ചില കത്തുകളൊക്കെ ചിലർ നമുക്ക് എഴുതി അയക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് തരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അതൊന്നും അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ അത് നഷ്ടപ്പെട്ടപ്പോ നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ കിട്ടി അല്ലേ. അപ്പൊ അത് നമ്മൾ പറയണമല്ലോ. ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞതുപോലെ പോസ്റ്റ് ഓഫീസ് വരെ നടന്നുപോയി വെയിലൊക്കെ കൊണ്ടുപോയി സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് അല്ലേ അയക്കേണ്ട കാര്യമൊന്നും ഇല്ല. അല്ലാതെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ക്യുക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യയിലൊക്കെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടും. പക്ഷേ എന്നാലും നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴും ഒരു കത്തൊക്കെ എഴുതി ആർക്കെങ്കിലുമൊക്കെ അയക്കാം അല്ലെ. അത് കിട്ടുമ്പോൾ അവർക്കൊരു സന്തോഷമായിക്കോട്ടെ.
1: അതെ, തിരിച്ച് അവരുടെ ഭാഗത്തു നിന്നൊരു കത്ത്, പക്ഷേ അവരും കൂടി എഴുതണമെങ്കിൽ മാത്രമേ അതൊരു അല്ലെ ഒരു കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ആരെങ്കിലും ഇപ്പോൾ കത്ത് എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നത് അതിന് പറ്റിയൊരു ദിവസമാണ് ഇന്ന് നാളെയും ഒക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദൂരത്തുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിന് ഒക്കെ നമുക്കൊരു കത്ത് എഴുതാൻ നിങ്ങൾക്ക് ഇന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എഴുതി അറിയിക്കൂ. അവരോട് നിങ്ങളുടെ സ്നേഹം പങ്കുവെക്കൂ കത്തുകളിലൂടെ എന്ന് കൂടി പറയുന്നു. അങ്ങനെ ഇന്ന് നമുക്കൊരു ഫോണും ഇന്റർനെറ്റും ഒക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാലഘട്ടത്തിലും നമുക്ക് ചിലർ എഴുതി അയക്കുന്നവരുണ്ട്. അതായത് അങ്ങനെ എഴുതി അയക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്.
0: അതെ അതെ, പ്രത്യേകതയാണ്. അപ്പൊ നമ്മുടെ ഒരു സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് വളർന്നുകൊണ്ടേയിരിക്കുന്നു, പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ നമുക്ക് പറയുക, ഒരു ദിവസം പറയാനുള്ള ഒരേ ഒരു കാര്യം ഇതാണ്, മനുഷ്യരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സ്നേഹത്തിന്റെ സന്ദേശങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും നിലച്ചു പോകരുത്. അത് കത്തിലൂടെ ആയാലും വാട്സാപ്പിലൂടെ ആയാലും എപ്പോഴും ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കട്ടെ അല്ലേ.
1: അതെ അതെ. അപ്പൊ ടീച്ചറെ, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇപ്പൊ നമ്മള് ജസ്റ്റ് ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മളിവിടെ ചിരിച്ചുകൊണ്ടായിരിക്കും പക്ഷെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്, പക്ഷെ അപ്പുറത്തത് വായിക്കുന്നത് ചിലപ്പോൾ വേറൊരു ടോണിലായിരിക്കും അല്ലേ. അപ്പൊ ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇപ്പൊ കത്ത് എഴുതുമ്പോൾ എങ്ങനെയാണ് അവർക്ക് അത് ഒരു ഭാഷ അവർക്ക് അങ്ങനെ തന്നെ അത് കൺവേ ചെയ്യാൻ സാധിക്കുന്നത്. ഒരിക്കലും കത്ത് എഴുതി വായിച്ചിട്ട് ഒരു പ്രൊവോക്ക് ആയിട്ടുള്ള അങ്ങനെയൊന്നും നമ്മൾ കേട്ടിട്ടില്ല. ഇനി ഉണ്ടോന്ന് അറിയില്ല, പക്ഷേ ഇത്തരത്തിൽ വാട്സ്ആപ്പ് മെസ്സേജുകൾ അയച്ചു, അല്ലെങ്കിൽ നമ്മളിങ്ങനെ മെസ്സേജുകൾ അയച്ചു എപ്പോഴും അയക്കുന്നത് കൊണ്ടാണോ എന്ന് നമുക്കറിയില്ല.
0: അല്ല, ഇപ്പൊ വാട്സാപ്പിന് വേറൊരു ബെനിഫിറ്റ് ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് അതിൽ അതിന്റെ കൂടെ നമ്മൾ കുറച്ച് ഇമോജീസ് ഒക്കെ സെൻഡ് ചെയ്യും അല്ലെ. നമ്മളുടെ മനസ്സിലുള്ള ആ ഒരു ഇമോഷൻ ചിലപ്പോൾ ദേഷ്യമായിരിക്കാം, ചിലപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കാം, ചിലപ്പോൾ എന്തോ ഒരു ഡൗട്ട് ആയിരിക്കാം അല്ലേ. ഇതൊക്കെ നമ്മൾ അതിലൂടെ ഒക്കെ സെൻഡ് ചെയ്യാറുണ്ട്. കത്തിലൊന്നും അങ്ങനെയുള്ള പറ്റില്ലായിരുന്നു. പക്ഷെ എന്നാലും വളരെ നല്ല ഭാഷയിൽ നമ്മൾ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. നമ്മുടെ ഭാഷ കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ആവാനും ഈ കത്തെഴുത്ത് ഒരു കാലത്ത് നമ്മളെ സഹായിച്ചിരുന്നു. പണ്ടത്തെ കാലത്ത് പെൻ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ റേഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ ഇരിക്കുന്നവരെയോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ളവരുമായിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പെൻ ഫ്രണ്ട്സ്. അപ്പോൾ അവരുടെ പരസ്യങ്ങളൊക്കെ പത്രങ്ങളിൽ ഇങ്ങനെ വരുമായിരുന്നു, എനിക്കിങ്ങനെ പെൻ ഫ്രണ്ട്സിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു, അപ്പം എനിക്ക് എൻ്റെ അഡ്രസ്സ് ഇതാണ്, അപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അപ്പം നമുക്ക് അവരുമായിട്ടൊക്കെ വേണമെങ്കിൽ സംസാരിക്കാം. അപ്പോൾ പുറത്തൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവരുടെ ഭാഷയിൽ, അതായത് ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ ആയിരിക്കും നമ്മൾ ലെറ്റേഴ്സ് അയക്കുന്നത്. അപ്പം നമ്മുടെ ഭാഷ ഒന്ന് ഇമ്പ്രൂവ് ആവാനും തീർച്ചയായിട്ടും അത് നമ്മളെ സഹായിക്കാറുണ്ട്. അവരുടെ വിശേഷങ്ങളൊക്കെ അറിയാനും ഒക്കെ നമുക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പെൻ ഫ്രണ്ട്സിന് എഴുത്തയച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും നമുക്ക് മെസ്സേജ് അയക്കട്ടെ. ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നു. അപ്പോൾ എനിക്ക് പെൻ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ പെൻ ഫ്രണ്ട്സിന് എഴുത്തയക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള കാര്യമായിരുന്നു. ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇപ്പം പിന്നെ മുംബൈയിലോ ഒക്കെ ഉള്ളവരൊക്കെ നമുക്ക് പെൻ ഫ്രണ്ട്സ് ആയിട്ട് കൊണ്ടുപോകും. അവരൊന്നും നമ്മൾ കണ്ടിട്ടില്ല, ഈ ലെറ്ററിലൂടെ മാത്രമാണ് നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു നല്ലൊരു രസകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ. ഇപ്പം നമ്മൾ ഈ ഫേസ്ബുക്കിലൂടെയും അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ നമുക്ക് നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്തവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നില്ലേ, അതുപോലെ മറ്റൊരു മാർഗം എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം പെൻ ഫ്രണ്ട്സിനെ പറ്റി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യൂ അല്ലേ. അപ്പം അത് ഒരു രസകരമായ ഒരു കാലമായിരുന്നു അതൊക്കെ അല്ലേ. അപ്പം ഇന്ന് നമ്മൾ ആ ഒരു ലോക പോസ്റ്റൽ ഡേ നമ്മളിന്ന് ആചരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പം അത് നമ്മൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം അല്ലേ.
1: തീർച്ചയായിട്ടും. അപ്പം നമ്മുടെ സമയം ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു ഇടവേളക്കുള്ളൊരു സമയമായി, നല്ലൊരു ഗാനം കേൾക്കാനുള്ള സമയമായി. അപ്പോൾ നല്ലൊരു പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഹേ നിഷ, എവിടേക്ക് എത്ര തിരക്കിട്ട്?
1: ഒരു ഫംഗ്ഷൻ ഉണ്ട് നേഹ, അതിന്റെ ഓട്ടത്തിലാ.
0: നിന്റെ മുടി കാണാൻ എന്തൊരു ഭംഗിയാ, നല്ല നീളവും നല്ല ഓളിയോ. എന്തെങ്കിലും സീക്രട്ട് കാണാതിരിക്കില്ല?
1: ആ, അതൊക്കെ ഒരു സീക്രട്ടാ.
0: എന്റെ മുടി ഒന്ന് നോക്കിയേ നിഷ, നീളവും കുറവ് പഴയ പോലെ ഉള്ളൂല്ല. ഇതായപ്പോ സ്കാൽപ്പും കാണാം. എന്തൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ല.
1: നീ എലഗന്റ് നാച്ചുറൽ ഹെയറിനെ പരിചയപ്പെടേണ്ട സമയം എന്നെ കഴിഞ്ഞിരിക്കുന്നു.
0: എലഗന്റ് നാച്ചുറൽ ഹെയറോ?
1: ആ, നമ്മുടെ കൊല്ലം തിരുമുല്ലവരത്തുള്ള എലഗന്റ് നാച്ചുറൽ ഹെയർ. അവിടെ നമ്മുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും യോജിക്കുന്ന രീതിയിൽ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ കൊണ്ടുള്ള ഹെയർ എക്സ്റ്റെൻഷൻസ്, വിഗുകൾ, പാച്ചസ്, ടോപ്പേഴ്സ്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇനി ഹെയറിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട.
0: ആ നമ്പർ ഒന്ന് പറഞ്ഞേഹ.
1: 6282529527. എങ്ങനെ?
0: 6282529527.
1: പിന്നെ ആ അഡ്രസ്സോട് സേവ് ചെയ്തു. എലഗന്റ് നാച്ചുറൽ ഹെയർ, കുന്നേമുക്ക്, തിരുമുല്ലവാരം, കൊല്ലം.
0: എലഗന്റ് നാച്ചുറൽ ഹെയർ, നിങ്ങളുടെ മുടിയുടെ ഭംഗിക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തിനും.
2: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
3: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
2: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
3: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യം.

0: ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
2: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
1: അതിനാണോ ഈ വിഷമം?

0: കൈത്താങ്ങായി നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
1: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
0: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
2: വെൽക്കം ബാക്ക് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ലൈവ് പ്രോഗ്രാം ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇന്ന് ലൈവിൽ നിങ്ങളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം ശ്രീലക്ഷ്മിയാണ്. അപ്പം നമ്മൾ ഇങ്ങനെ തപാൽ ദിനത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അല്ലേ, നമ്മുടെ ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവരുടെ ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പണ്ടൊക്കെ എഴുത്തെഴുതിയതിനെ പറ്റിയും അത് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്തതിനെ പറ്റിയൊക്കെ ഉള്ള ഓർമ്മകളെ പറ്റിയൊക്കെ പലരും ഷെയർ ചെയ്തിട്ടുണ്ട് അല്ലേ.
3: അതെ, അപ്പം ടീച്ചറ് ചോദിച്ചില്ലേ ലാസ്റ്റ് എഴുതിയ കത്ത് ആർക്കാണ് എന്നുള്ളത്. അപ്പം എന്നെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരാൾക്കാണ് കത്ത് എഴുതിയത്. അത് വളരെ നിലവിൽ താമസിക്കുന്ന എൻ്റെ കൂട്ടുകാരിയുണ്ട്, മെഹ്റ എന്നാണ്, ഇപ്പോൾ ദുബായിലാണ്. അപ്പോൾ മെഹ്റയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു കത്ത് എഴുതിയത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ ഒരു കത്ത് എഴുതി. അത് ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു കൂട്ടുകാർക്ക് നമുക്ക് കത്ത് എഴുതാനായിട്ട് വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ എഴുതിയതാണ്. അപ്പോൾ ഒരു ചെറിയ കാർഡൊക്കെ കൊടുത്തു, അപ്പോൾ കിട്ടി. അപ്പോൾ എന്നിട്ടും നമുക്ക് അപ്ഡേറ്റ്സ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ വളരെ സർപ്രൈസ് ആയിട്ട് ഒരു അയച്ചൊരു കത്താണത്. അപ്പോൾ എനിക്ക് തിരിച്ച് അതിൻ്റെ ഒരു കോളോ കാര്യങ്ങളോ ഒന്നും ഒന്നും അറിയാൻ വയ്യ. അപ്പോൾ ഞാൻ അവസാനം വിളിച്ച് ചോദിച്ചു കത്ത് കിട്ടിയോ, ആ സർപ്രൈസ് അവിടെ പൊട്ടി. പക്ഷേ പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ കത്ത് കിട്ടി. അപ്പോൾ ഒരുപാട് സന്തോഷമാണ് നമുക്ക് ഒരു കത്ത് എഴുതി കിട്ടി വായിക്കാൻ സാധിച്ചു എന്നുള്ളത്. അപ്പോൾ എനിക്ക് അത് അയച്ചതിലൊരു സന്തോഷമുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ എഴുതി കിട്ടിയിട്ടില്ല കേട്ടോ. തിരിച്ച് എനിക്കായിട്ടൊരു ലെറ്റർ എന്നുള്ള രീതിയിൽ ഇതുവരെ അങ്ങനെ എനിക്ക് ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തിന് നമുക്ക് ഇങ്ങനെ കത്ത് എഴുതി കൊടുത്തു, അവരുടെ ഒരു അത് കിട്ടിയ സമയത്തുള്ള ഒരു സന്തോഷം എക്സ്പീരിയൻസ് അതൊക്കെ നമ്മളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ സാധിച്ചു.
2: അതെ അതെ, അത് ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മൾ പണ്ടത്തെ കാലത്ത് അത് ഒരുപാട് എൻജോയ് ചെയ്തിരുന്ന കാര്യമായിരുന്നു. നമ്മൾ മനോഹരമായ വാക്കുകളിലൂടെ നമ്മളുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ വികാരങ്ങളൊക്കെ ഇങ്ങനെ അല്ലേ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ വാക്കുകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു മെത്തേഡായിരുന്നു. അപ്പോൾ അത് ആസ്വദിച്ച ഒരു നല്ലൊരു ജനറേഷൻ ഇപ്പോഴും നമ്മൾ ജീവിച്ചിരിപ്പോണ്ട്, ഇൻക്ലൂഡിങ് മീ അല്ലേ, ഞാനും ആ കൂട്ടത്തിലുള്ള ഒരാളാണ്. പക്ഷേ ഇപ്പം നമ്മൾ മറ്റു പുതിയ സാങ്കേതിക വിദ്യയിലൂടെയൊക്കെ നമ്മളിങ്ങനെ ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ട്
3: പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് എത്ര ദൂരമാണെന്നുണ്ടെങ്കിലും ഒരു ഒരു അല്ലേ നമുക്കൊരു ഒരു നമ്മൾ ഈ മൊബൈൽ എന്ന് പറയുന്നത് എത്രയോ ദൂരത്തുള്ള ഒരാളിനെ അടുത്ത നിമിഷം നമുക്ക് അപ്പുറത്ത് കണക്ട് ചെയ്യാൻ സാധിക്കും, അവരെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ സാധിക്കും. ഒരു പക്ഷേ അവർക്ക് നമുക്ക് അവരെ തൊടാൻ സാധിക്കുന്നില്ല, പക്ഷേ ഇങ്ങനെ അപ്പുറത്തുണ്ട് എന്നുള്ള തീർച്ചയായിട്ടും നമുക്കത് കിട്ടാൻ സാധിക്കും. അപ്പൊ അതൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജ് ആണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ. അപ്പൊ നമുക്കിനി മെസ്സേജുകൾ വന്നിട്ടുണ്ട്, നമുക്ക് ആ ഒരു മെസ്സേജുകളൊക്കെ വായിക്കാം. നമ്മുടെ രഘുനാഥൻ സാർ പറഞ്ഞിട്ടുണ്ട്, ഡെങ്കിപ്പനി കൂടുതലുള്ളത് കാരണം ശുചീകരണവും ഫോഗിങ്ങും എല്ലാം സ്ഥലത്തും നടത്താൻ അധികൃതർ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ അടുത്ത ഏഷ്യൻ ഗെയിംസ് എവിടെയാണ് നടക്കുന്നത് എന്നുള്ള ആൻസർ, കറക്റ്റ് ആൻസർ ആണ് അദ്ദേഹം അയച്ചിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ രാജമുഖത്തല കുസൃതി ചോദ്യത്തിന്റെ ആൻസർ ചപ്പൽ എന്നാണ് അയച്ചിരിക്കുന്നത്. പക്ഷെ ചപ്പലല്ല, ഒന്നും കൂടി ആദ്യം എടുക്കും പിന്നെ കൊടുക്കും, അതാണ് ആ ഒരു കുസൃതി ചോദ്യം. അപ്പൊ എന്താണ് ഒന്നും കൂടി ഒന്ന് ആലോചിക്കൂ, ആലോചിച്ച് നമുക്ക് കുറച്ച് പെട്ടെന്ന് കിട്ടും കേട്ടോ. നമുക്ക് ആ ഒരു ആൻസർ ഒക്കെ നമുക്ക് കിട്ടും.
2: ആൻസർ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അയ്യോ ഇത് വളരെ സിമ്പിൾ ആയിരുന്നല്ലോ എന്ന്.
3: അപ്പൊ നമ്മളുടെ ഇന്ന് റോബിൻ ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അടിമാലിക്കാരൻ അജേഷൻ എന്റെ ഹാപ്പി ബർത്ത്ഡേ ആൻഡ് എ ഗുഡ് ഡേ എന്നും പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. വിഷയങ്ങളൊന്നും തീരുന്നില്ല. അപ്പൊ ഇന്ന് അഭിമന്യുവിന്റെ പിറന്നാളായിരുന്നു. അപ്പൊ നമ്മൾ നേരത്തെ ലിങ്കിൽ നമ്മൾ അഭിമന്യുവിന്റെ പിറന്നാളിനെ പറ്റി സംസാരിച്ചിരുന്നു. അതേപോലെ അപർണയുടെയും ശ്രീകുട്ടിയുടെയും ഒക്കെ പിറന്നാൾ ആ ഒരു ആഘോഷങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും നല്ല ആശംസകൾ നമ്മൾ നേർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരുപാട് മെസ്സേജുകളൊക്കെ ഇങ്ങനെ ഇവർക്കായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ രാജലക്ഷ്മി മാം മെസ്സേജ് അയച്ചിട്ടുണ്ട്, ജി കെ കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. പക്ഷേ കുസൃതി ചോദ്യത്തിന്റെ ആൻസർ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി, കുട്ടിയെ എടുക്കും ഉമ്മ കൊടുക്കും എന്നുള്ളത്. പക്ഷേ അതല്ല ആൻസർ, നമ്മളൊന്ന് ഒന്നുകൂടി ചിന്തിക്കൂ, നോക്കൂ, അവരിവിടെയൊക്കെ നോക്കൂ, അപ്പൊ കിട്ടും.
2: അപ്പൊ മാഡം ഒന്നും കൂടി ഒന്ന് ആലോചിക്കൂ, തീർച്ചയായിട്ടും ഉത്തരം കിട്ടും. ഇത് നമ്മളെല്ലാവരും ഇപ്പം ചെയ്യുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് നമ്മളുടെ ഈ ഒരു ആധുനിക ലോകത്ത് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കും, പിന്നീട് അതങ്ങ് കൊടുക്കും.
3: അപ്പോൾ അതേപോലെ നമ്മുടെ ചിത്രാമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് പ്രീത് ടീച്ചർ ശ്രീകുട്ടി ആൻഡ് ടെക്.
2: അതെ, മോർണിംഗ് ചിത്രാമ്മ,
3: സുഖമായിട്ടിരിക്കുന്നു. അതെ, അപ്പൊ നമ്മുടെ ചിത്രാമ്മ ആൻസർ നമ്മുടെ ജി കെയുടെ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പ്രീത് ടീച്ചർ, നമ്മുടെ ആശ്രാമം ഇപ്പോൾ അഷ്ടമുടിക്കായലിന്റെ തീരത്തെ വിവിധ ബാൻഡ്സിന്റെ സംഗീതവും പുസ്തകോത്സവവും കൊണ്ട് എല്ലാം കൊണ്ട് സമ്പന്നമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
2: തീർച്ചയായിട്ടും നമ്മൾ അവിടെ ഇനിയിപ്പം നമ്മുടെ എം ജി ശ്രീകുമാറിന്റെയും അല്ലേ പിന്നെ മറ്റേ ഹരിശങ്കറിന്റെയും ഒക്കെ ഗാനമേള വരുന്നുണ്ട്. അല്ലാതെ തന്നെ മ്യൂസിക്കൽ ഒരു പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ട്. മറ്റേ ശ്രീനാരായണ സാംസ്കാരിക ഭാഗത്ത് നടക്കുന്നുണ്ട്.
3: അതേപോലെ ശംഖ ട്രൈബിന്റെ ഒക്കെ

0: ഇത് പ്രോഗ്രാംസൊക്കെ വരുന്നുണ്ട്.
1: അപ്പൊ മൊത്തത്തിൽ നമ്മള് ആശ്രാമം ഇങ്ങനെ ആഘോഷ ലഹരിയിലാണ് അല്ലെ? അപ്പൊ ഞങ്ങൾ ആശ്രാമത്തുകാർക്ക് ഇങ്ങനെ ഭയങ്കര സന്തോഷമുള്ള ദിവസങ്ങളാണ്. ഇനിയിപ്പോ നമുക്ക് കുറച്ച് ഹോളിഡേയ്സ് ഒക്കെ വരുന്നുണ്ട്, നമ്മുടെ പൂജ വയ്പൊക്കെ ആയിട്ട് പ്രമാണിച്ചിട്ടുള്ള, അപ്പോഴും ഒക്കെ നമ്മളുടെ സെലിബ്രേഷൻസ് ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ? അത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത സെലിബ്രേഷനിലേക്ക് പോകും. അപ്പം ചിത്രാമ്മ നമുക്ക് അടിച്ചു പൊളിക്കാം അല്ലെ?
0: തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് അതേപോലെ തന്നെ ഗ്രാമഭംഗിയിലൂടെ ചുമട് താങ്ങിയെ കുറിച്ച്, അതായത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് വിശകലനം ചെയ്ത ശ്രീകുട്ടിക്കും മാദർസിനും ആശംസകൾ, റേഡിയോ സാന്ത്വനത്തിനും ആശംസകൾ എന്ന് പറഞ്ഞിട്ട് ചിത്രാമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്
1: ചിത്രാമ്മ. എനിക്കൊന്ന് ശ്രീലക്ഷ്മിയുടെ ഈ ഗ്രാമഭംഗി എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ വലിയൊരു ഫാൻ ആണെന്ന് തോന്നുന്നു. എപ്പോഴും അതിന്റെ അതിനെ പറ്റിയൊക്കെ പറയാറുണ്ട്,
0: നിർദ്ദേശങ്ങളും തരാറുണ്ട്. അപ്പൊ അതൊക്കെ ഒരുപാട് സന്തോഷമാണ്.
1: ശരിക്കും ചിത്രാമ്മ അത് നന്നായിട്ട് കേൾക്കുന്നുണ്ട്, ശ്രീലക്ഷ്മിയെ നന്നായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട്. അത് ഒത്തിരി സന്തോഷം അല്ലേ? അങ്ങനെ തന്നെ ആയിരിക്കട്ടെ.
0: താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ സനൂജ് ഒരു മെസ്സേജ്, ഇങ്ങനെ ഒരു സ്റ്റിക്കർ ഇട്ടിട്ടുണ്ട്. ഒരു പൂച്ചക്കുട്ടി വന്ന് ഇങ്ങനെ നോക്കുകയാണ് ഇന്ന് ആരൊക്കെയാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ സാധാരണ രീതിയിൽ ഞാനും ആതിരയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതേപോലെ പൂച്ചക്കുട്ടി വന്ന് നോക്കാറുണ്ട്. അങ്ങനെ പൂച്ചക്കുട്ടി വന്ന് നോക്കിയിട്ട് പ്രീത ടീച്ചർ അല്ലാന്നുണ്ടെങ്കിൽ പൂച്ചക്കുട്ടി പോകും, പിന്നെ മെസ്സേജ് ഒന്നും അയക്കില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ കറക്റ്റ് ആൻസറുകളാണ് നമ്മുടെ സനോജ് അയച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ കുസൃതി ചോദ്യത്തിൻ്റെ ആൻസർ അത് ടീച്ചർ തന്നെ കൺഫേം ആക്കണം. കാരണം ഞാൻ ടീച്ചറിനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അത് വേറൊരു പേരാണ് സനോജ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണോ എന്ന് നമ്മുടെ ടീച്ചർ കൺഫേം ആക്കിയാൽ നമുക്കത് കറക്റ്റ് ആണെന്ന് പറയാൻ സാധിക്കുള്ളൂ. അതേപോലെ തന്നെ ഗുഡ് നമ്മുടെ റീജ രണ്ട് ആൻസറും കറക്റ്റ് ആയിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതേപോലെ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. റീജ ഗുഡ് മോർണിംഗ്, സുഖമായിട്ടിരിക്കുന്നു, എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷങ്ങൾ കൂടി പോരട്ടെ, ആൻസേഴ്സ് മാത്രം പോരാ. അതേപോലെ തന്നെ നമ്മുടെ റസീന ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നു, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പൊ ചേച്ചിക്കും നല്ലൊരു ദിവസം നമ്മൾ ആശംസിക്കുകയാണ്. അപ്പോൾ ജി കെയുടെ ആൻസർ കറക്റ്റ് ആണ്. അതേപോലെ തന്നെ ഇന്ന് എൻ്റെ മുഹമ്മദ് സലീഖിന്റെ പിറന്നാളാണ്. റേഡിയോ സാന്ത്വനത്തിലൂടെ ആശംസകൾ അറിയിക്കുന്നു, ഒപ്പം ഒരു നല്ല പാട്ടും പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു പാട്ട് നമ്മുടെ അഭിമന്യുവിനും അതേപോലെ തന്നെ നമ്മുടെ ഈ മുഹമ്മദ് സലീഖിനും വേണ്ടിയിട്ട് സ്പെഷ്യലി ബർത്ത്ഡേ ആയതുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ പാട്ട് തന്നെ നമുക്ക് പ്ലേ ചെയ്യുന്നതാണ്. അതേപോലെ നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് വനജാമ്മയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് സാന്ത്വന കുടുംബത്തിനും FM കേൾക്കുന്ന എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേരുന്നു. അതേപോലെ ഒരു പാട്ട് ഒരു ചോദിച്ചിട്ടുണ്ട്, തൊട്ടാവാടി നിന്നെ എനിക്ക് എന്തിഷ്ടമാണെന്നോ, ഏത് പടത്തിലാണെന്നുള്ളത് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട്
1: കണ്ടുപിടിക്കാം.
0: അതെ അതെ. അപ്പോ ഇതാണ് പാട്ട്, അപ്പൊ ഇതാണ് ഫസ്റ്റ് വരിയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ട് നോക്കാം. എന്തായാലും ഇപ്പൊ ലൈവിൽ പ്ലേ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് ശേഷമൊക്കെ നമ്മൾ പ്ലേ ചെയ്യുന്നതാണ്. നമ്മുടെ ബിനീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നു, അഭിമന്യുവിന് ഞങ്ങൾ അടിമാലിക്കാരുടെ ജന്മദിനാശംസകൾ എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മുടെ കലച്ചേച്ചി കറക്റ്റ് ആൻസർ ആണ് രണ്ടും അയച്ചിരിക്കുന്നത്. നമ്മുടെ അജേഷ് അടിമാലി നമ്മൾ പറഞ്ഞിരുന്നു പാട്ട് കേട്ട് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തംസ് അപ്പ് ഒക്കെ ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ട് തംസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഡബിൾ ഹാപ്പി ആയണമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു.
1: അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികളെന്നൊന്നും പറഞ്ഞില്ലല്ലോ അല്ലെ? അവിടുത്തെ സെലിബ്രേഷന്റെ വിവരങ്ങളൊക്കെ നാളെ നമ്മളെ അറിയിക്കണം അല്ലെ?
0: അതെ അതെ. അപ്പം എങ്ങനെയൊക്കെയാണ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തതെന്ന് കൂടി നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ബീന വി പിള്ള എന്ന് പറഞ്ഞ ഒരു നമ്മുടെ ഒരു ശ്രോതാവുണ്ട്. അപ്പോ ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു വോയിസ് ആണ്, നമുക്കൊന്ന് കേട്ടാ.
2: ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വന കുടുംബത്തിലുള്ള എല്ലാവർക്കും നമസ്കാരം. പ്രീത ടീച്ചർ, ശ്രീലക്ഷ്മി, പിന്നെ ആരൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാവർക്കും നമസ്കാരം. നിന്ന് തപാൽ ദിനം ആണെന്ന് ഓർമ്മിപ്പിച്ചതിന് പ്രീത ടീച്ചറിന് വളരെയധികം നന്ദി. ലെറ്ററൊക്കെ അയച്ച കാലമൊക്കെ മറന്നു. ലെറ്റർ ഞാൻ ബോർഡിങ്ങിൽ നിന്നായിരുന്നു പഠിച്ചത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ വീട്ടിൽ നിന്ന് ലെറ്റർ വരികയും തിരിച്ച് ലെറ്റർ അങ്ങോട്ട് അയക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് ഈ പറയുന്ന കണക്ക് തുറന്ന് വായിച്ചിട്ടാണ് ടീച്ചേഴ്സ് അത് വീട്ടിലോട്ട് അയക്കുന്നതും വീട്ടിൽ നിന്ന് വരുന്ന ലെറ്റേഴ്സ് നമുക്ക് തരുന്നതും അതേ കണക്ക് തന്നെ ആയിരുന്നു. പിന്നെ പറഞ്ഞ പെൻ ഫ്രണ്ട്സിൻ്റെ കാര്യമൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. എനിക്ക് പെൻ ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇതെല്ലാം ഓർമ്മിപ്പിച്ചതിന് വളരെയധികം സന്തോഷം. പിന്നെ എന്തായാലും നല്ലൊരു കാര്യമാണ് പിന്നെ ഓർമ്മിപ്പിച്ചത് റേഡിയോ സാന്ത്വനത്തിലൂടെ. താങ്ക് യു.
1: താങ്ക് യു ബീന ചേച്ചി, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മൾ തപാൽ ദിനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് പഴയ ഓർമ്മകളിലേക്കൊക്കെ കൊണ്ടുപോകാൻ സാധിച്ചു എന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം അല്ലേ? അപ്പോൾ ശ്രീലക്ഷ്മി, ഇന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ്

0: ായിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. നമുക്കറിയാം നോബൽ പ്രൈസസ് ഒക്കെ ഇങ്ങനെ ഡിക്ലയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുതിയ ഓരോന്നിൻ്റെയും അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അപ്പോൾ ഇന്നലെ സാഹിത്യത്തിൻ്റെ നോബൽ പ്രൈസ് ഡിക്ലയർ ചെയ്തിരുന്നു. അപ്പോൾ സാഹിത്യ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ പുരസ്കാരങ്ങളിലൊന്നാണ് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം എന്ന് പറയുന്നത്. അപ്പോൾ കവിത, നോവല്, നാടകം, ചെറുകഥ തുടങ്ങിയ സാഹിത്യ രചനകളിലൂടെ ലോക സാഹിത്യത്തിന് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകുന്ന എഴുത്തുകാർക്കാണ് സാധാരണയായിട്ട് ഈ പുരസ്കാരം നൽകുന്നത്. അപ്പോൾ 1901 ആദ്യമായിട്ട് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നൽകിയത്. അപ്പോൾ 2026 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത്, അപ്പോൾ അത് പ്രഖ്യാപിച്ചത് ഇന്നലെയാണ്, ഒക്ടോബർ 8 കനേഡിയൻ കവിയും അതുപോലെ തന്നെ എഴുത്തുകാരിയുമായിട്ടുള്ള ആൻ കാസൺ ആണ് ഈ വർഷത്തെ ജേതാവ്. അപ്പോൾ പരീക്ഷകൾക്കൊക്കെ പഠിക്കുന്നവരൊക്കെ ഓർത്തു വെക്കുക അല്ലേ, PSC UPSC എക്സാംസ് ഒക്കെ എഴുതുന്നവർക്ക് തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, 2026 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് ആരാണ്, അല്ലെങ്കിൽ അവരുടെ രാജ്യം ഏതാണ് എന്നൊക്കെ ചോദിച്ചേക്കാം. അപ്പം അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നറിയാവോ ശ്രീലക്ഷ്മി? പ്രാചീന സാഹിത്യ പാരമ്പര്യങ്ങളുമായി പുതിയ രീതിയിൽ സംവദിക്കുക, പ്രാചീന കാര്യങ്ങളുമായിട്ട് സംവദിക്കുകയും അതുപോലെ തന്നെ കവിത, ഗദ്യം, സംഭാഷണം, വിവർത്തനം എന്നിവ സമന്വയിപ്പിച്ച് വ്യത്യസ്തമായിട്ടുള്ള സാഹിത്യ രൂപങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തതിനാണ് അവരെ ഈ ഒരു സമ്മാനം കൊടുത്ത് ആദരിച്ചിരിക്കുന്നത്. അപ്പോൾ സമ്മാന തുക എന്താണ് എന്ന് കേട്ടാൽ നമുക്കൊരു ഞെട്ടലൊക്കെ ആണ് കേട്ടോ, വലിയ സമ്മാന തുകയൊക്കെയാണ് കിട്ടാൻ പോകുന്നത്. അപ്പം 1.2 crore സ്വീഡിഷ് ക്രോണാണ് അവരുടെ സമ്മാന തുക എന്ന് പറയുന്നത്. ഏകദേശം 11.63 crore പുരസ്കാര തുകയായിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പം നോബൽ പ്രൈസ് കിട്ടുക എന്ന് പറയുന്ന ചില്ലറ കാര്യമൊന്നുമല്ല. അപ്പം ഈ 1950 ടൊറൻ്റോയിലാണ് ആൻ ജനിച്ചത്. അപ്പോൾ അതുപോലെ പുരാതന ഗ്രീക്ക് റോമൻ സാഹിത്യത്തിലെ ഇതിവൃത്തങ്ങൾ അടിസ്ഥാനമാക്കിയാണ് അവർ കൂടുതലായിട്ടും എഴുതിയിട്ടുള്ളത്. അതുമാത്രമല്ല, അവർ ഒരുപാട് ഗ്രീക്ക് ക്ലാസിക്കൽ കൃതികൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും വിവിധ സർവകലാശാലകളിൽ അധ്യാപികയും ഒക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു അവരുടെ ഒരു കൃതികൾക്ക് മൊത്തത്തിൽ കൺസിഡർ ചെയ്തിട്ട് ഒരു നോബൽ പ്രൈസ് കിട്ടുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന ഒരു അച്ചീവ്മെൻ്റ് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അല്ലേ, ഇതുപോലെ ഒരു വലിയ പുരസ്കാര ജേതാവിന്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും എനിക്ക് തോന്നുന്നു നമുക്ക് ഇപ്പം ഇന്ത്യയിൽ ഇപ്പം നമ്മൾ പഠിക്കുന്നവർക്കും അല്ലെങ്കിൽ ഇന്ത്യയിലെ ടീച്ചേഴ്സിനായാലും ഒക്കെ എനിക്ക് തോന്നുന്നു ആൻ്റെ കൃതികളൊക്കെ വായിച്ചിട്ടുള്ളവരും പഠിച്ചിട്ടുള്ളവരും ഒക്കെ ഉണ്ടാകാം. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു അത്ര ഫെമിലിയർ ആയിട്ടുള്ളൊരു ഓദർ അല്ല. പക്ഷേ ഇനിയും കൂടുതൽ പ്രശസ്തയാകും, പ്രത്യേകിച്ചും നോബൽ പ്രൈസ് കിട്ടിയത് കൊണ്ട്. അതുകൊണ്ട് അവരുടെ കൃതികളൊക്കെ പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെയുള്ള അവസരം കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഒക്കെ ഉണ്ടാകും. അപ്പോൾ കൂടുതലായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു പ്രത്യേകത, ഒരു ശൈലിയാണ് ആൻ ഉപയോഗിച്ചിരിക്കുന്നത് അവരുടെ കൃതികളിലെല്ലാം. അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് പ്രസൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇതുപോലെ ഉന്നതമായിട്ടുള്ള ഒരു പുരസ്കാരത്തിന് അർഹയാവാനും ഒക്കെ സാധിച്ചത് തീർച്ചയായിട്ടും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അവരുടെ ഒരു വലിയൊരു എഫേർട്ട് അതിൻ്റെ പുറകിൽ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഓർക്കുന്നു, ആദരിക്കുന്നു. എല്ലാവിധ ആശംസകളും ഇന്നത്തെ ഈ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാന ജേതാവായിട്ടുള്ള ആൻ കേസൺ നമ്മൾ അർപ്പിക്കുകയാണ് ഇന്ന് അല്ലേ.
1: അതായത് സാഹിത്യ നോബൽ ആരംഭിച്ചതിന് ശേഷം പുരസ്കാരം നേടുന്ന 19-ാമത്തെ വനിതയാണ് കാഴ്സൺ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ വളരെയധികം നമ്മൾ UPSC PSC
0: പഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഓർത്തു
1: വെക്കാണ്.
0: അല്ല, ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മറ്റുള്ള സയൻസിന്റെ ഒക്കെ നോബൽ പ്രൈസ് വിന്നേഴ്സിനെ ഒക്കെ ഓരോന്നോരോന്നായിട്ട് ഡിക്ലയർ ചെയ്തിരുന്നു. അപ്പൊ ഇനി സാഹിത്യത്തിന്റെ പുരസ്കാരം ഇന്ന് വന്നു, ഇനിയിപ്പോൾ സമാധാനത്തിൻ്റെ നോബൽ പ്രൈസ് എനിക്ക് തോന്നുന്നു അടുത്ത ദിവസങ്ങളിൽ അത് ഡിക്ലയർ ചെയ്യും. അപ്പം ഇതെല്ലാം ഈ വർഷം കുട്ടികൾ പഠിക്കേണ്ടുള്ളതാണ്, പഠിച്ചു വെക്കേണ്ടുള്ളതാണ് ഈ മത്സര പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ. അപ്പോൾ ഇന്ന് ഇതെല്ലാവരും ഇന്ന് പഠിക്കുക, സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം അല്ലേ ലഭിച്ചത് ആർക്കാണ് എന്നുള്ളത് ഇന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് അതങ്ങ് പഠിച്ചു വെക്കാവുന്നതേ ഉള്ളൂ. ആ പേരും ഏത് രാജ്യക്കാരിയാണ് എന്നുള്ള കാര്യവും അവരുടെ ഒരു എഴുത്തിൻ്റെ ഒരു പ്രത്യേകതയും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ തീർച്ചയായിട്ടും മനസ്സിലിരിക്കും.
1: അപ്പോൾ നമ്മളുടെ സമയം 11:28 ആയിരിക്കുന്നു, കാരണം സാധാരണ രീതിയിൽ നമ്മളൊരു പാട്ടോടെ കേൾക്കേണ്ട ഒരു സമയം കഴിഞ്ഞു പോയി. അപ്പം നമുക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്, മാത്രമല്ല പ്രീത ടീച്ചറിൻ്റെ ആൻസറും നമുക്കിങ്ങനെ നമ്മുടെ ശ്രോതാക്കൾ കട്ട വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ GK ആൻസർ ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നമ്മളുടെ കറക്റ്റ് കുസൃത ചോദ്യത്തിൻ്റെ ആൻസർ എന്താണെന്നുള്ളതിന് എല്ലാവരും നല്ല വെയിറ്റിങ്ങിലാണ്. അപ്പം നമുക്ക് എന്തായാലും ഇന്ന് ബാക്കിയുള്ള നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ അയച്ച മെസ്സേജുകളൊക്കെ നമുക്ക് വായിക്കാം. അപ്പോൾ നമ്മുടെ രേഖ രാജീവൻ അരിപ്പാട് നിന്നാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. റേഡിയോ സാന്ത്വന 90.4 FM ഫാമിലി, റേഡിയോ സാന്ത്വന ഫാമിലിക്ക് നല്ലൊരു ദിവസം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊരുവനും ഒരു നല്ല ദിവസമുണ്ട്, ഇന്നലെ പട്ടത്തിനെ കുറിച്ച് കേട്ടപ്പോൾ തോന്നിയതാണ്.

0: പട്ടം നിസ്സാരക്കാരനല്ല എന്നറിവ്. പലതരത്തിലുള്ള പട്ടം, തിരുവനന്തപുരം പട്ടം, കൊല്ലം പട്ടത്താനം എന്നുള്ള സ്ഥലനാമങ്ങളൊക്കെ കേട്ടു. അപ്പൊ ഒത്തിരി കാര്യങ്ങൾ അറിഞ്ഞു. ഒരു നല്ല പരിപാടി ആയിരുന്നു എന്നുള്ളത്, നമ്മുടെ രഘുനാഥ് സാറിന്റെ പട്ടത്തെ കുറിച്ചുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മന്നൻ മൂവിയിലെ അമ്മ എൻ റലയിക്കാതെ എന്നൊരു പാട്ടുണ്ടല്ലോ, ആ പാട്ടൊക്കെ കേൾപ്പിക്കണേന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കുസൃതി ചോദ്യത്തിന്റെ ഉത്തരം വളരെ രസകരമായിട്ടാണ് ചേച്ചി അയച്ചിരിക്കുന്നത്. വായിക്കോട്ടെ ഇടുന്നത് കണ്ടാൽ അടുത്തുള്ളവർക്ക് കിട്ടില്ലേ, അതാണ്. പക്ഷെ അതല്ല
1: രേഖ, നമുക്ക് ഉത്തരം അതല്ല. രേഖയുടെ ഒരു കണ്ടുപിടുത്തമൊക്കെ കൊള്ളാം, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ഉത്തരം അതല്ല. അപ്പൊ ശ്രീലക്ഷ്മി, എനിക്ക് തോന്നുന്നു നമുക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ സമയം
0: പറഞ്ഞു കൊടുക്കാം. പക്ഷെ കുറച്ച് മെസ്സേജ് കൂടി ഉണ്ട്, നമുക്ക് അതൊന്ന് വായിച്ചിട്ട് നമുക്ക് ആൻസറിലോട്ടൊക്കെ പോകാം. അപ്പൊ അതേപോലെ തന്നെ ഏഷ്യൻ ഗെയിംസിന്റെ കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. അപ്പൊ ചേച്ചി പറയാണ്, എന്റെ ചെറുപ്പത്തില് ഇംഗ്ലണ്ട് പോസ്റ്റ്മാൻ, പോസ്റ്റ് ഓഫീസ് ഇതൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു, സത്യമാണെന്നുള്ളത്. ഞാൻ ആകാശവാണിയിൽ ഓർമ്മച്ചിപ്പിലാണ് ലാസ്റ്റ് കത്ത് എഴുതിയത്, ഓർമ്മച്ചിപ്പ് ആകാശവാണി. അപ്പോൾ ബഹുമാനപ്പെട്ട, പ്രിയപ്പെട്ട, സ്നേഹത്തോടെ, സ്നേഹാന്വേഷണം, ഈ വാക്കുകൾ ഓർമ്മയിൽ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂട്ടുകാർക്ക്, കസിൻസ്, ബന്ധുക്കൾക്ക് കല്യാണം വിളി, നിശ്ചയം, അറിയിപ്പൊക്കെ ഇതൊക്കെ കത്തിലൂടെ ആയിരുന്നു. കയ്യക്ഷരം നല്ലതായതുകൊണ്ട് എന്നെ കൊണ്ട് എഴുതിക്കുമായിരുന്നു എന്നൊരു ഗമ എനിക്കുണ്ട്. അപ്പൊ അന്ന് പോസ്റ്റ്മാൻ ചെയ്തിരുന്ന ജോലി ഒത്തിരി കഷ്ടപ്പാടായിരുന്നു. സൈക്കിളിലായിരുന്നു അവരുടെ ഒരു യാത്ര എന്ന് പറയുന്നത്. പോസ്റ്റ്മാന്റെ സൈക്കിളിന്റെ ബെൽ ശബ്ദം കേൾക്കുമ്പോൾ എന്ത് സന്തോഷമായിരുന്നു എന്ന് ചേച്ചി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ രാജമുഖത്തല കുസൃത ചോദ്യത്തിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ജി കെ. അതേപോലെ തന്നെ നമ്മളുടെ ബാബുരാജൻ സാറ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അക്ഷരങ്ങൾ മറന്നു പോകാതിരിക്കാനും കയ്യക്ഷരം നന്നാവാനും കാത്തിരുന്ന് കത്ത് കയ്യിൽ കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അതേപോലെ ആൻസർ വായു ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്, ഓക്സിജൻ അതല്ല. പിന്നെ അതേപോലെ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, കുസൃതി ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ജോബി ചേട്ടൻ പറഞ്ഞിരിക്കുന്നു, മൊബൈൽ എടുക്കും, മെസ്സേജ് മറുപടി കൊടുക്കും എന്നുള്ളത് കുസൃതി ചോദ്യത്തിന്റെ ആൻസർ. പക്ഷെ അതല്ല കേട്ടോ, ഏകദേശം അടുത്ത് വന്നു, പക്ഷെ അതല്ല. പിന്നെ അതേപോലെ ആരണ്യകം എന്ന ചിത്രത്തിലെ ഒളിച്ചിരിക്കാൻ എന്നുള്ള പാട്ട് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കുസൃതി ചോദ്യം നമ്മുടെ ചിത്രം അയച്ചിരിക്കുന്നു, പ്ലെയിങ് കിസ് ആണോ ചോദിച്ചിട്ടുണ്ട്, തെറ്റാണെങ്കിൽ കളിയാക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ കളിയാക്കത്തൊന്നുമില്ല, നമ്മൾ ഒരുപാട് മെസ്സേജുകൾ നമുക്ക് തെറ്റായിട്ടൊക്കെ വരാറുണ്ട്, പക്ഷെ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ കുറച്ചും കൂടി രസകരമായിട്ട് നമുക്ക് ഒരുപാട്
1: അതെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുസൃതി ചോദ്യം ചോദിക്കുന്നത് തന്നെ അല്ലേ, രസകരമായ ഉത്തരങ്ങൾക്ക് വേണ്ടിയിട്ട്.
0: അപ്പൊ അതേപോലെ തന്നെ മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിലെ മലമേലെ തിരി വെച്ച് എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഈ ഗാനം അടിമാലയിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന കുട്ടിക്ക് സമർപ്പിക്കുന്നു, അജേഷിന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ആ പാട്ടൊക്കെ ലൈവിന് ശേഷം പ്ലേ ചെയ്യുന്നതാണ്, കാരണം ഇപ്പൊ നമ്മളുടെ ഏകദേശം സമയം കഴിഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇനിയിപ്പോ നമ്മളുടെ അബിക്കും നമ്മുടെ ഒരു മുഹമ്മദ് സലീഖിന് വേണ്ടിയിട്ട് ഒരു പാട്ട് നമ്മൾ സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആ പാട്ടൊക്കെ നമ്മൾ ഈ ലൈവിന് ശേഷം പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ എല്ലാം സെറ്റാക്കി നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ചോദിച്ച ഒരുപാട് പാട്ടുകളൊക്കെ പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ ടീച്ചർ നമുക്ക് ആ ഒരു കുസൃതി ചോദ്യത്തിൻ്റെ ആൻസറും.
1: അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുസൃതി ചോദ്യം വളരെ സിമ്പിളായിരുന്നു, ആദ്യം നമ്മൾ എടുക്കും പിന്നീട് കൊടുക്കും എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഫോട്ടോയാണ്. ആദ്യം നമ്മൾ ഫോട്ടോ എടുക്കുകയല്ലേ ചെയ്യുന്നത്, അതിനുശേഷമാണ് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ വേറെയുള്ളവർക്കൊക്കെ നമ്മളത് കൊടുക്കുന്നത് അല്ലേ.
0: അപ്പൊ
1: വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു കുറേ പേര് ആൻസറൊക്കെ കണ്ടുപിടിച്ച് അയച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അല്ലേ, ഇന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അറിയിച്ചവർക്ക്. അതുപോലെ നമ്മൾ ജി കെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, ഈ വർഷത്തെ ഏഷ്യൻ ഗെയിംസ് നടന്നത് ജപ്പാനിലായിരുന്നു, 2030 ഏഷ്യൻ ഗെയിംസ് എവിടെ വെച്ചിട്ടാണ് നടക്കും എന്നുള്ളത്. അന്നത്തെ ദിവസം, അതായത് ഏഷ്യൻ ഗെയിംസ് അവസാനിച്ച ദിവസം ഡിക്ലെയർ ചെയ്തിരുന്നു. അപ്പം അത് ഖത്തറിലെ ദോഹയിൽ വെച്ചിട്ടാണ് അടുത്ത ഏഷ്യൻ ഗെയിംസ് 2030 നടക്കാൻ പോകുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു 30 ആണോ 31 ആണോ എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പം അത് എന്തായാലും സ്ഥിരീകരിക്കും വരുന്ന ദിവസങ്ങളിൽ, പക്ഷേ സ്ഥലം ഇത് തന്നെയാണ്. അപ്പം ഇന്ന് നമ്മൾ ഒരുപാട്, എനിക്ക് തോന്നുന്നു ശ്രീലക്ഷ്മി, ഇന്ന് നമ്മുടെ ശ്രോതാക്കൾ ഇന്ന് കുറേ ജനറൽ നോളജിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇന്നിപ്പോൾ ലോക തപാൽ ദിനമാണ് ഒക്ടോബർ 9. അപ്പം ഒന്നും കൂടി ഓർമ്മിപ്പിക്കാം നമുക്ക് എല്ലാവരെയും അല്ലേ.
0: ലോക തപാൽ ദിനം ഒക്ടോബർ 9, ദേശീയ തപാൽ ദിനം ഒക്ടോബർ 10.
1: അപ്പം അത് നമ്മൾ ഓർമ്മിപ്പിച്ചു. അതുപോലെ തന്നെ സാഹിത്യത്തിനുള്ള 2026 നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്ന ആൻ കാഴ്സൺ ആണ് നോബൽ പ്രൈസ് ജേതാവായിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകുന്നത് നമ്മള് ദോഹയിൽ വെച്ചിട്ടാണ്, ഖത്തറിലെ ദോഹയിൽ വെച്ചിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇന്ന് എല്ലാരും പഠിച്ചു അല്ലേ.
0: അപ്പൊ ഒരു കാര്യം കൂടെ ഉണ്ട് ടീച്ചറെ, അപ്പൊ നമ്മുടെ സനോജ് ചോദിച്ചിരിക്കുന്നത് സെൽഫി ആണോ എന്നാണ്. അപ്പൊ അതിങ്ങനെ ഒന്നുകൂടി ചോദിച്ചിട്ടുണ്ട്, കാരണം നമ്മൾ ഫോട്ടോ എന്നാണ്.
1: സനോജ് അല്ലേ, അതുകൊണ്ട് നമുക്ക് ശരിയായിട്ട് കൊടുക്കാം അല്ലേ. എന്ന് ഒരുവിധം

0: നമ്മള് ചില പിള്ളേർക്കൊക്കെ നമ്മള് ചില കൺസെഷൻ ഒക്കെ
1: കൊടുക്കാറുണ്ട്,
0: അരയല്ല മുക്കാൽ മാർക്ക് കൊടുക്കും ഞാൻ.
1: ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ സനോജ് പറഞ്ഞതിന്റെ ഒരു മുക്കാൽ ഭാഗം ശരിയായതുകൊണ്ട്.
0: അതെ അതെ അതെ, അതാ ഞാൻ പറഞ്ഞത്, സനോജ് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒക്കെ നീന്തി എങ്ങനെയെങ്കിലും നമ്മളുടെ ആൻസറിന്റെ അടുത്തേക്കൊക്കെ ഇങ്ങനെ എത്തും. അപ്പൊ സനോജിന്റെ ആ ഒരു എഫേർട്ടിനെ തീർച്ചയായിട്ടും നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. അപ്പൊ ഒരുപാട് പേര് ഫോട്ടോ നമുക്ക് മെസ്സേജ് കൃത്യമായിട്ട് ആൻസേഴ്സ് അയച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് ആൻസർ അയച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി പറയുന്നു. വീണ്ടും ഇതുപോലെ തന്നെ നമ്മളുമായിട്ട് ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് നിൽക്കൂ. നമ്മളെ റേഡിയോ സാന്ത്വനത്തിൻ്റെ നമ്മളുടെ ഈ ലൈവ് പ്രോഗ്രാമിൽ എല്ലാ ദിവസവും നിങ്ങൾ ജോയിൻ ചെയ്യണം. ഇതുപോലെയുള്ള ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ, ഓരോ ദിവസത്തിൻ്റെയും പ്രത്യേകതകൾ, അന്നന്നത്തെ വാർത്തകൾ ഒക്കെ നമ്മൾ. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ നമ്മളെ വിട്ടുപിരിഞ്ഞ ഇന്നലെ നമ്മളെ വിട്ടുപിരിഞ്ഞ നാനാ പട്ടേക്കറിന് ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതുപോലെ നോബൽ പ്രൈസ് വിന്നറായിട്ടുള്ള ആൻ കാഴ്സണിന് നമ്മൾ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളോട് കണക്ട് ചെയ്ത് നിന്നവർ, ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തവരെല്ലാവരും ഇന്ന് നമ്മൾ ഒരുപാട് അല്ലെ സന്തോഷത്തോടുകൂടി ഓർക്കുന്നു. അപ്പോൾ ശ്രീലക്ഷ്മി, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി തോന്നുന്നു
1: അല്ലേ. ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഒരു സോങ് ആണ് നമ്മൾ അടുത്തത് കേൾക്കാനായിട്ട് പോകുന്നത്.
0: അപ്പോൾ ഇന്ന് നമ്മളുമായിട്ട് ജോയിൻ ചെയ്ത് നിന്ന എല്ലാവർക്കും നമുക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇത്തിരി നേരം ഒത്തിരി കാര്യം നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ, സന്തോഷമായിട്ടിരിക്കൂ. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ട്യൂൺ ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: വീട്ടിലെ തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെ നീതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ബീമാ സഖി. LIC ബീമാ സഖിയോ, അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ബീമാ സഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയോ? തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവും ഉണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ബീമാ സഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശ യാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്ക് അനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്. വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ബീമാ സഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
4: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
5: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
6: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
7: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
6: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ ന്യൂനട്രോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
7: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
6: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
7: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
6: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
7: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
6: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
7: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
6: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
7: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
6: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ.
7: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
6: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 8547025367.
7: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
8: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
9: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
8: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
9: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
6: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.

0: വിവാഹം കഴിഞ്ഞാൽ അടുത്ത ചോദ്യം എന്തായിരിക്കും? വിശേഷം വല്ലതുമായോ? ഇത് ഒരു സാധാരണ ചോദ്യം പോലെ തോന്നാം, പക്ഷേ ആ ചോദ്യം കേൾക്കുന്ന ഒരാളുടെ ഉള്ളിൽ അത് എത്ര വലിയ വേദന ഉണ്ടാക്കുന്നുണ്ടാകുമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തത് ഒരു ദമ്പതികളുടെ കുറവല്ല, വന്ധ്യത ഒരു കുറ്റവുമല്ല. പക്ഷേ സമൂഹത്തിന്റെ ചോദ്യങ്ങളും പരിഹാസങ്ങളും പലപ്പോഴും അതിനെ ഒരു കുറ്റം പോലെ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. വിവാഹം കഴിഞ്ഞ് ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ തന്നെ ചോദ്യങ്ങൾ തുടങ്ങും. പിന്നെ വർഷങ്ങൾ കഴിയും തോറും ആ ചോദ്യങ്ങൾ കൂടുതൽ മൂർച്ചയുള്ളതാകും. ഒടുവിൽ സമൂഹത്തിന്റെ വാക്കുകൾ തന്നെ ഒരു ദമ്പതികളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയായി മാറും. ഈ ഒരു സാമൂഹിക യാഥാർത്ഥ്യത്തെ വളരെ ശക്തമായി പറയുകയാണ് കൊല്ലം ചൈതന്യയുടെ 46-ാമത് നാടകം അതിജീവനത്തിന്റെ മാധുര്യം. പ്രദീപ് ആശ്രാമം രചനയും ഉഷ ഉദയൻ ചൈതന്യ സംവിധാനവും നിർവഹിക്കുന്ന ഈ നാടകം വന്ധ്യതയുടെ വേദനയിലൂടെ കടന്നുപോകുന്ന ദമ്പതികളുടെ ജീവിതവും അവർ നേരിടുന്ന സാമൂഹിക സമ്മർദ്ദങ്ങളും നമ്മിലേക്ക് എത്തിക്കുന്നു. കുട്ടികളുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് ആ ചോദ്യം ഒരാളുടെ മനസ്സിലുണ്ടാക്കുന്ന മുറിവിനെ കുറിച്ചുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ? അങ്ങനെയൊരു ചിന്ത നമ്മളിലേക്ക് പകരുന്ന നാടകമാണ് അതിജീവനത്തിന്റെ മാധുര്യം. കൊല്ലം ഫാസ് കലാ സംയുക്ത പരിപാടിയുടെ ഭാഗമായി 11 ഞായറാഴ്ച വൈകിട്ട് 6:30 സോപാനം ഓഡിറ്റോറിയത്തിൽ ഈ നാടകം അരങ്ങേറുകയാണ്. ചില നാടകങ്ങൾ നമ്മളെ ചിരിപ്പിക്കും, ചിലത് കരയിക്കും, പക്ഷേ ചില നാടകങ്ങൾ നമ്മളെ കുറച്ചുകൂടി നല്ല മനുഷ്യരായി ചിന്തിക്കാൻ പഠിപ്പിക്കും. അതിജീവനത്തിന്റെ മാധുര്യം അത്തരമൊരു അനുഭവമാകട്ടെ. മറക്കരുത്, 11 വൈകിട്ട് 6:30 സോപാനം ഓഡിറ്റോറിയത്തിൽ. കൂടുതൽ വിവരങ്ങൾക്കായി 9447014825 നമ്പർ ഒരിക്കൽ കൂടി 9447014825.
1: നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10:00. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.

കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്തനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്തനം 90.4 FM.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റ് October 7 മുതൽ 11 വരെ കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ അരങ്ങേറുന്നു. രാജ്യത്തെ വിവിധയിടങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും സംസ്ഥാനത്തിനകത്തു നിന്നുമുള്ള കലാകാരന്മാരും പങ്കെടുക്കുന്നു. 7ാം തീയതി രാജസ്ഥാനിൽ നിന്നുള്ള ദ മംഗനിയാർ സെഡക്ഷൻ, 8ാം തീയതി അരകവ്യൂഹം, 9ന് ഹംസി ആൻഡ് ബാൻഡ്, 10ന് ശംഖ ട്രൈബ്, 11ന് ഇൻഡോറിൽ നിന്നുള്ള ഇന്ത്യൻ ഓഷ്യൻ എന്നീ ബാൻഡുകളുടെ പരിപാടികളാണ് നടക്കുക. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ദിവസവും രാത്രി 7 മുതൽ 8:30 വരെയാണ് പരിപാടികൾ. ഏവരെയും ഈ സംഗീത നിശയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരവസരം വേറെയില്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ.

പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. CMRL എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മകൾ വീണ മരുമകൾക്ക് നിർദ്ദേശം. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കും. സമ്മേളനം 9 ദിവസം. കേരള പോലീസിന്റെ അന്താരാഷ്ട്ര സൈബർ സുരക്ഷാ സമ്മേളനത്തിന് കൊച്ചിയിൽ തുടക്കമായി. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ ദിവസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം ഇന്ന് റാഞ്ചിയിൽ. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വനിതാ ശിശു വികസന മേഖലയിലെ പ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. ദേശീയ മുൻഗണനകളിൽ കൂട്ടായ ഉത്തരവാദിത്തം ഉറപ്പാക്കുക, കേന്ദ്ര സംസ്ഥാന സഹകരണം കൂടുതൽ ശക്തമാക്കി ലക്ഷ്യങ്ങൾ വേഗത്തിൽ കൈവരിക്കുക എന്നിവ ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന വകുപ്പുതല ഉച്ചകോടികളുടെ പരമ്പരയിലെ 2nd ഇത്. CMRL എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മകൾ വീണ, മരുമകൻ മുഹമ്മദ് റിയാസ് എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം കൂടാതെ തന്നെ സംസ്ഥാന പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ ബാധ്യസ്ഥരാണോ എന്ന നിയമവശമാണ് കോടതി പ്രധാനമായും പരിഗണിച്ചത്. അതേസമയം കോടതി വിധി പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്ന ED നടപടിയുടെ ഭാഗമാണ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P. ജയരാജൻ. കൃത്രിമമായ മൊഴിയാണ് നൽകിയതെന്ന് CMRL പ്രതിനിധികൾ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. കേസിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേരള പോലീസിന്റെ അന്താരാഷ്ട്ര സൈബർ സുരക്ഷാ സമ്മേളനമായ കൊക്കൂൺ 2026 കൊച്ചിയിൽ തുടക്കമായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. 20 സാങ്കേതിക സെഷനുകളിലായി 200 വിദഗ്ധർ 2 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴിയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ തടയുക, കുട്ടികൾക്കെതിരെയുള്ള ഓൺലൈൻ ചൂഷണങ്ങൾക്കെതിരെ പോരാടുക, ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കുക എന്നിവയാണ് ഈ വർഷത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഈ മാസം 29 വരെയാണ് സമ്മേളനം. ഒക്ടോബർ 19 മുതൽ 23 വരെ 5 ദിവസം അവധിയായിരിക്കും. ഒക്ടോബർ 29 ഉച്ചയ്ക്ക് 1 മുതൽ 2 വരെ ധനവിനിയോഗ ബില്ലുകൾ സഭ പരിഗണിക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 3 സംസ്ഥാനങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ മധുരാന്തകം, ധാരാപുരം നിയമസഭാ മണ്ഡലങ്ങളിൽ ഭരണകക്ഷിയായ TVKയുടെ മുന്നേറ്റം. പുതുച്ചേരിയിൽ തട്ടാഞ്ചാവടി സീറ്റ് ഭരണകക്ഷിയായ ഓൾ ഇന്ത്യ NR കോൺഗ്രസ് നിലനിർത്തി. കോൺഗ്രസ് 2nd സ്ഥാനത്തും DMK 3rd സ്ഥാനത്തുമായി. പശ്ചിമബംഗാളിലെ റജിനഗർ, നന്ദിഗ്രാം നിയമസഭാ മണ്ഡലങ്ങളിൽ BJP വൻ ലീഡ് നേടി വിജയത്തിലേക്ക് നീങ്ങുകയാണ്. അസമിലെ ഗാഗോൻ ലോക്സഭാ സീറ്റിൽ BJP സ്ഥാനാർത്ഥി ദേവാശിഷ് ശർമ്മ ലീഡ് ചെയ്യുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണനേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ബഹിരാകാശ രംഗത്ത് രാജ്യം കൈവരിച്ച സുപ്രധാന നേട്ടങ്ങളെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സ്വയം പര്യാപ്തതയും ശേഷി വികസനവും ലക്ഷ്യമിട്ടുള്ള നിരവധി പരിപാടികളാണ് ഈ മേഖലയിൽ നടപ്പാക്കുന്നത്. ബഹിരാകാശ രംഗത്ത് 440 സ്റ്റാർട്ടപ്പുകളാണ് നിലവിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. TB മുക്ത് ഭാരത് അഭിയാൻ

0: ഭാഗമായി കണ്ണൂർ ജില്ലയിൽ ജോയിന്റ് സ്ക്വാഡ് ഫോർ ഹെൽത്ത് ജോഷ് ടീം സജ്ജമായി. ക്ഷയരോഗത്തെ ചെറുക്കുകയും സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തുകയുമാണ് ജോഷ് ടീമിന്റെ ലക്ഷ്യം. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഗാർഹിക സന്ദർശനം, രോഗവ്യാപനം തടയാനുള്ള സാമൂഹിക ഇടപെടൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ സജീവമാകുന്നതാണ് യുവജന പങ്കാളിത്തമുള്ള ജോഷ് ടീം. ക്ഷയരോഗ നിർണയം വേഗത്തിലാക്കുന്നതിന് AI ടൂൾ ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങളും ജില്ലയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ജില്ലാ TB സെന്ററിന്റെ കണക്കുകൾ പ്രകാരം ഈ വർഷം August 30 വരെ 840 രോഗികളാണ് ജില്ലയിൽ ക്ഷയരോഗം ബാധിച്ച് ചികിത്സയിലുള്ളത്. പലപ്പോഴും രോഗലക്ഷണങ്ങളെ അവഗണിക്കുന്നതാണ് ചികിത്സയെ സങ്കീർണമാക്കുന്നതെന്നും ജില്ലാ TB ഓഫീസർ ഡോക്ടർ രശ്മി മാത്യു പറഞ്ഞു.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ഇന്ന് റാഞ്ചിയിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 6-ാം പാദ മത്സരങ്ങളും ഇന്ദിരാഗാന്ധി വള്ളംകളിയും നാളെ എറണാകുളം മറൈൻ ഡ്രൈവിൽ നടക്കും. വിനോദസഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ നെഹ്റു ട്രോഫിയിൽ മികച്ച പ്രകടനം നടത്തിയ 9 ചുണ്ടൻ വള്ളങ്ങൾ CBL മത്സരത്തിൽ മാറ്റുരയ്ക്കും. ഇതോടൊപ്പം ചെറുവള്ളങ്ങളുടെ പ്രാദേശിക മത്സരവും വിവിധ ജില്ലകളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്ന ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ മത്സരവും നടക്കും. ഇന്ത്യൻ നേവിയുടെയും ഫയർഫോഴ്സിന്റെയും അഭ്യാസ പ്രകടനങ്ങൾ, സംഗീത കലാപരിപാടികൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. വള്ളംകളി മത്സരത്തോടനുബന്ധിച്ച് കൊച്ചി വേമ്പനാട്ട് കായലിൽ വാട്ടർ മെട്രോ ബോട്ട് ഗതാഗതത്തിന് ഭാഗിക നിയന്ത്രണം ഏർപ്പെടുത്തി.
0: വ്യാജ ഒപ്പ് ആരോപണം ഉന്നയിക്കപ്പെട്ട ദിവസങ്ങളിൽ കൌൺസിലർ സുഗതൻ കോർപ്പറേഷനിൽ എത്തിയിരുന്നു എന്നതിന് മാധ്യമദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകളുണ്ടെന്ന് തിരുവനന്തപുരം മേയർ VV രാജേഷ്. CPM കോൺഗ്രസ് കൂട്ടുകെട്ടിന്റെ ഭാഗമായാണ് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പരാതിയിൽ പോലീസ് കേസെടുത്തതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചതിനാണ് മാനനഷ്ടക്കേസ് നൽകിയതെന്നും മേയർ വ്യക്തമാക്കി. സുഗന്ധ വ്യഞ്ജന കയറ്റുമതി സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് റിഫോം ഉത്സവ് സെമിനാർ കൊച്ചിയിൽ നടന്നു. കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറി ജ്ഞാനേന്ദ്ര D3 ഉദ്ഘാടനം ചെയ്തു. ഈ മേഖലയിൽ 2030 $10 ബില്യൺ കയറ്റുമതി കൈവരിക്കുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായ വിഗ്രഹ ഘോഷയാത്ര പത്മനാഭപുരത്തുനിന്ന് പുറപ്പെട്ടു. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ഉടവാൾ കൈമാറ്റം നടന്നതോടെയാണ് വിഗ്രഹ ഘോഷയാത്രയ്ക്ക് തുടക്കമായത്. തേവാരക്കെട്ടിൽ സരസ്വതി വിഗ്രഹം ആനപ്പുറത്തും വേളിമല കുമാരസ്വാമി ശുചീന്ദ്രം 300 അംഗ വിഗ്രഹങ്ങൾ പല്ലക്കിലുമാണ് എഴുന്നള്ളിച്ചത്. ഇന്ന് രാത്രി തമിഴ്നാട് കുഴിത്തുറ മഹാദേവ ക്ഷേത്രത്തിലെത്തി അവിടെ വിഗ്രഹങ്ങളെ ഇറക്കി പൂജ നടത്തും. നാളെ കേരളം തമിഴ്നാട് അതിർത്തിയായ കളിയിക്കാവിളയിലെത്തുമ്പോൾ സംസ്ഥാന സർക്കാർ ഔദ്യോഗിക സ്വീകരണം നൽകും. ഇന്ന് ലോക തപാൽ ദിനം. സേവിംഗ്സ് ബാങ്ക്, ഇൻഷുറൻസ്, ഇ കൊമേഴ്സ്, ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ സാമ്പത്തിക സേവനങ്ങൾ എന്നിവയിലൂടെ തപാൽ മേഖല കൈവരിച്ച ആധുനിക മാറ്റങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ലോക തപാൽ ദിനാഘോഷങ്ങളുടെയും ദേശീയ തപാൽ വാരാഘോഷത്തിന്റെയും ഭാഗമായി കേരള പോസ്റ്റൽ സർക്കിൾ തിരുവനന്തപുരം സംഘടിപ്പിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ചീഫ് പോസ്റ്റ്മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ് നിർവഹിച്ചു. ഫ്ലൈ ദുബായ് പൈലറ്റ് സ്മിത്ത് മച്ചാറിനെ ആദരിക്കാനായുള്ള പ്രത്യേക തപാൽ കവർ അദ്ദേഹം മേയർ VV രാജേഷിന് നൽകി പ്രകാശനം ചെയ്തു. UGC നെറ്റ് ഡിസംബർ സെഷനിലേക്കുള്ള രജിസ്ട്രേഷൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആരംഭിച്ചു. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ്, PhD എന്നിവയ്ക്ക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് UGCnet.NTA.NIC.IN എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. ഈ മാസം 28 അവസാന തീയതി. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. CMRL എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മകൾ വീണ, മരുമകൻ മുഹമ്മദ് റിയാസ് എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശം. 16 കേരള നിയമസഭയുടെ 2 സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കും. സമ്മേളനം 9 ദിവസം. കേരള പോലീസിന്റെ അന്താരാഷ്ട്ര സൈബർ സുരക്ഷാ സമ്മേളനത്തിന് കൊച്ചിയിൽ തുടക്കമായി. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് റാഞ്ചിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: ഫേസ് പാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആയുർവേദിക് കോസ്മറ്റോളജിസ്റ്റും കല്ലിയൂർ ആയുഷ് ആയുർവേദ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ
5: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
6: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

0: സർക്കാർ സംഘടിപ്പിക്കുന്ന അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റ് ഒക്ടോബർ 7 മുതൽ 11 വരെ കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ അരങ്ങേറുന്നു. രാജ്യത്തെ വിവിധയിടങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും സംസ്ഥാനത്തിനകത്തു നിന്നുമുള്ള കലാകാരന്മാരും പങ്കെടുക്കുന്നു. 7 തീയതി രാജസ്ഥാനിൽ നിന്നുള്ള ദ മംഗനിയാർ സെഡക്ഷൻ, 8 തീയതി അരകവ്യൂഹം, 9 ഹംസി ആൻഡ് ബാൻഡ്, 10 ശംഖ ട്രൈബ്, 11 ഇൻഡോറിൽ നിന്നുള്ള ഇന്ത്യൻ ഓഷ്യൻ എന്നീ ബാൻഡുകളുടെ പരിപാടികളാണ് നടക്കുക. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ദിവസവും രാത്രി 7 മുതൽ 8:30 വരെയാണ് പരിപാടികൾ. ഏവരെയും ഈ സംഗീത നിശയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: നൽകുന്നു ഇവ. ജലാംശം കൂടുതലുള്ള ഫുഡുകളായ വെള്ളരിക്ക, തണ്ണിമത്തൻ, ഓറഞ്ച്, പൈനാപ്പിൾ, തക്കാളി എന്നിവ ഉപയോഗിക്കുക. വെള്ളം കുടിക്കുന്നതും പ്രധാനമാണ്. അമിതമായ ഷുഗർ ഡ്രിങ്ക്സ്, സ്വീറ്റ്സ്, അൾട്രാ പ്രോസസ്ഡ് ഫുഡ് എന്നിവ പരമാവധി കുറയ്ക്കുന്നത് നല്ലതാണ്. സ്കിൻ കെയർ.
1: പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശുവികസന വകുപ്പ് തല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത അർബുദ മരുന്നുകളുടെ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ TVKയും പശ്ചിമബംഗാളിൽ BJPയും മുന്നിൽ. പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി മണ്ഡലത്തിൽ ഓൾ ഇന്ത്യ NR കോൺഗ്രസിന് വിജയം. ലോക തപാൽ ദിനത്തിൽ ആശംസകൾ നേർന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. കേരളത്തിലെ 6 കോർപ്പറേഷനുകളെ ബന്ധിപ്പിച്ച് നടപ്പാക്കുന്ന അഷ്യൂർഡ് നെക്സ്റ്റ് ഡേ ഡെലിവറി സേവനത്തിന് ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാബ് സിംഗ് തുടക്കം കുറിച്ചു. 16 കേരള നിയമസഭയുടെ 2 സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശുവികസന വകുപ്പ് തല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സഹകരണ ഫെഡറലിസം ശക്തിപ്പെടുത്തുക, ദേശീയ മുൻഗണനകളിൽ കൂട്ടായ ഉത്തരവാദിത്വ ബോധം വളർത്തുക, കേന്ദ്ര സംസ്ഥാന സഹകരണം മെച്ചപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത വകുപ്പ് തല ഉച്ചകോടികളുടെ പരമ്പരയിലെ 2-ാമത്തേതാണിത്. ഇന്നലെ ആരംഭിച്ച ദ്വിദിന ഉച്ചകോടിയിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. അംഗൻവാടി കേന്ദ്രങ്ങളെ പുനർവിഭാവനം ചെയ്യൽ, കുട്ടികളുടെ സംരക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തൽ, സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കൽ തുടങ്ങിയവ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളാണ് ഉച്ചകോടിയിൽ നടക്കുന്നത്. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത അർബുദ പ്രതിരോധ മരുന്നുകൾക്ക് ഈടാക്കാവുന്ന ലാഭവിഹിതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. പരമാവധി വിൽപ്പന വിലയുടെ 30% ലാഭവിഹിതം പരിമിതപ്പെടുത്താനാണ് നിർദ്ദേശം. ഇതുവഴി മരുന്നുകളുടെ വില 70% വരെ കുറയും. അർബുദ ചികിത്സാ ചെലവ് രോഗബാധിതർക്കുണ്ടാക്കുന്ന ഭീമമായ ബാധ്യത കണക്കിലെടുത്താണ് നടപടി. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസിന്റെ കീഴിലുള്ള വിദഗ്ധ സമിതി മരുന്നുകളുടെ പട്ടിക അന്തിമമാക്കുന്നതോടെ നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിക്കും. ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ 3 സിംഗപ്പൂർ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ സിംഗപ്പൂർ സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതും നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതും ലക്ഷ്യമിട്ടാണ് സന്ദർശനം. സിംഗപ്പൂർ പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവരുമായി ധനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, നൈപുണ്യ വികസനം തുടങ്ങിയവ കേന്ദ്രീകരിച്ചായിരിക്കും ചർച്ചകൾ. ഇന്ത്യയിലെ നിക്ഷേപക സാധ്യതകൾ വിശദമാക്കുന്നതിനായി ആഗോള നിക്ഷേപകരുമായും വ്യവസായ പ്രമുഖരുമായും ധനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. നിസ്വാർത്ഥ സേവനങ്ങളാണ് തപാൽ വകുപ്പ് രാജ്യത്ത് നൽകിവരുന്നതെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ലോക തപാൽ ദിനത്തിൽ എല്ലാ ഡാക് സേവക്മാർക്കും അദ്ദേഹം ആശംസകൾ നേർന്നു. തപാൽ സേവനം എന്നത് ജനസേവനം തന്നെയാണെന്നും ഡിജിറ്റൽ ആശയവിനിമയത്തിന്റെ കാലഘട്ടത്തിൽ തപാൽ വകുപ്പും മാറ്റങ്ങളിലേക്ക് കടന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: Dark Seva is a Jana Seva. And with our new postal apps, Dark Mitra and Seva Mitra, both of these applications reach out on the one hand to our Dakya community, on the other hand to our customers. In an age of digital communication, India Post is also endeavoring to fulfill each one of your aspirations. An organization that selflessly serves us day and night.
1: ലോക തപാൽ ദിനാഘോഷങ്ങളുടെയും ദേശീയ തപാൽ വാരാഘോഷത്തിന്റെയും ഭാഗമായി കേരളത്തിലെ 6 കോർപ്പറേഷനുകളെ ബന്ധിപ്പിച്ച് നടപ്പാക്കുന്ന അഷ്യൂർഡ് നെക്സ്റ്റ് ഡേ ഡെലിവറി സേവനത്തിന് ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാബ് സിംഗ് തുടക്കം കുറിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലെ പോസ്റ്റ് ഓഫീസുകൾക്കിടയിൽ ബുക്ക് ചെയ്ത സ്പീഡ് പോസ്റ്റ് പാഴ്സലുകളും സ്പീഡ് പോസ്റ്റ് രേഖകളും അടുത്ത പ്രവൃത്തി ദിവസം ലഭ്യമാക്കുന്നതാണ് പദ്ധതി. തപാൽ വകുപ്പ് ഏറ്റവും കൂടുതൽ പാഴ്സൽ കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളമെന്ന് ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ചടങ്ങിൽ പറഞ്ഞു. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി മണ്ഡലത്തിൽ ഭരണകക്ഷിയായ ഓൾ ഇന്ത്യ NR കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അശോക് ആനന്ദ് എന്ന 8,482 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധരാപുരം മണ്ഡലങ്ങളിൽ TVKയാണ് ലീഡ് ചെയ്യുന്നത്. പശ്ചിമബംഗാളിലെ റെജിനഗർ, നന്ദിഗ്രാം മണ്ഡലങ്ങളിൽ BJPയാണ് മുന്നിലെത്തിയിരിക്കുന്നത്. അസമിലെ നാഗോൺ മണ്ഡലത്തിലും BJP ലീഡ് ചെയ്യുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഈ മാസം 29 വരെ നീളുന്ന സമ്മേളനത്തിൽ 9 ദിവസമാണ് സഭ ചേരുകയെന്നും സ്പീക്കർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉപധനാഭ്യർത്ഥനകൾ, ധനവിനിയോഗ ബില്ലുകൾ തുടങ്ങിയവ സമ്മേളന കാലയളവിൽ സഭ പരിഗണിക്കും.
4: കേരള നിയമസഭയുടെ അടുത്ത സമ്മേളനം ഈ 12th തീയതി മുതൽ ആരംഭിക്കുകയാണ്. 12th തീയതി ആരംഭിച്ച് ഒക്ടോബർ മാസം 29 ആണ് ഏറ്റവും അവസാനത്തെ ദിവസത്തെ സമ്മേളനം. 12, 13, 14, 15, 16, 27, 28, 29 ഇങ്ങനെയാണ് നമ്മളിത് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്.
1: CMRL എക്സാലോജിക് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മകൾ വീണ, മരുമകനും മുൻമന്ത്രിയുമായ മുഹമ്മദ് റിയാസ് എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം കൂടാതെ തന്നെ സംസ്ഥാന പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ ബാധ്യസ്ഥരാണോ എന്ന നിയമവശമാണ് കോടതി പ്രധാനമായും പരിഗണിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ പ്രാഥമിക അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും FIR രജിസ്റ്റർ ചെയ്യണമെന്നുമാണ് ഇഡിയും ഹർജിക്കാരനും വാദിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ബഹിരാകാശ രംഗത്ത് രാജ്യം കൈവരിച്ച സുപ്രധാന നേട്ടങ്ങളെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
5: ബഹിരാകാശ രംഗത്ത് ആഗോള സ്വീകാര്യതയുള്ള സാങ്കേതിക മുന്നേറ്റത്തിലൂടെ ശ്രദ്ധേയമായ നേട്ടങ്ങളാണ് ഇന്ത്യ കൈവരിച്ചിട്ടുള്ളത്. സാറ്റലൈറ്റ്, ചാന്ദ്ര ദൌത്യങ്ങൾക്ക് പുറമെ ചൊവ്വ, സൌരമണ്ഡലം എന്നിവ കേന്ദ്രീകരിച്ചുള്ള ദൌത്യങ്ങളും ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. സ്വയം പര്യാപ്തതയും ശേഷി വികസനവും ലക്ഷ്യമിട്ടുള്ള നിരവധി പരിപാടികളാണ് ഈ മേഖലയിൽ നടപ്പാക്കുന്നത്. ബഹിരാകാശ രംഗത്ത് 440 സ്റ്റാർട്ടപ്പുകളാണ് നിലവിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. ബഹിരാകാശ മേഖലയിലെ സ്വകാര്യ നിക്ഷേപം കഴിഞ്ഞ 5 വർഷത്തിനിടെ 6 മടങ്ങ് വർദ്ധിച്ചതും ഏറെ ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ടെറിട്ടോറിയൽ ആർമി സ്ഥാപക ദിനത്തിൽ ആശംസകൾ നേർന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അർപ്പണബോധത്തോടെ രാജ്യത്തെ സേവിക്കാനുള്ള പൌരന്മാരുടെ ദൃഢനിശ്ചയത്തെ ടെറിട്ടോറിയൽ ആർമി അന്വർത്ഥമാക്കുന്നുവെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം ഇന്ന്. റാഞ്ചിയിൽ വൈകിട്ട് 7 കളി ആരംഭിക്കുക. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. സൌദി അറേബ്യയിലെ വിമാനത്താവളങ്ങളും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് വീണ്ടും മിസൈൽ ആക്രമണം നടത്തി യമനിലെ ഹൂതി വിമതർ. റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം, നജ്റാൻ വിമാനത്താവളം, ഖമീസ് മുഷെയ്ത്തിലെ വ്യോമസേനാ താവളം എന്നിവിടങ്ങളിലാണ് ഇന്നലെ ആക്രമണമുണ്ടായത്. 3 ബാലിസ്റ്റിക് മിസൈലുകൾ സൌദി വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. എയർ ഇന്ത്യ, ഇൻഡിഗോ, ആകാശ എയർ ഉൾപ്പെടെ പ്രമുഖ വിമാന കമ്പനികൾ റിയാദിലേക്കുള്ള സർവീസ് താൽക്കാലികമായി നിർത്തിവച്ചു. സൌദിയിലെ വിമാനത്താവളങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. സൌദിയിലെ ഇന്ത്യൻ പൌരന്മാർക്ക് റിയാദ് എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകി. അധികൃതരുടെ നിർദ്ദേശങ്ങൾ പ്രവാസികൾ കൃത്യമായി പാലിക്കണമെന്നും ആവശ്യമെങ്കിൽ വീടുകളിൽ തന്നെ തുടരണമെന്നും എംബസി വ്യക്തമാക്കി. ഇന്ത്യൻ കമ്പനികളായ ഇൻഫോസിസ്, TCS, വിപ്രോ, HCL എന്നിവയുൾപ്പെടെ 8 പ്രമുഖ സാങ്കേതിക വിദ്യ ഔട്ട്സോഴ്സിംഗ് കമ്പനികളുടെ തൊഴിലധിഷ്ഠിത ഗ്രീൻ കാർഡ് നടപടികൾക്ക് വിലക്കേർപ്പെടുത്തി അമേരിക്ക. കോഗ്നിസെന്റ്, ക്യാബ് ജെമിനി, മൈക്രോസോഫ്റ്റ്, അഡോബ് എന്നീ കമ്പനികളും ഇതിൽ ഉൾപ്പെടുന്നു. കമ്പനികൾക്കെതിരെ ഫെഡറൽ അന്വേഷണങ്ങൾ തുടരുന്നതിനിടെയാണ് നടപടി. കുറഞ്ഞ വേതനത്തിൽ വിദേശ തൊഴിലാളികളെ നിയമിച്ച് അമേരിക്കൻ തൊഴിലാളികളെ മാറ്റി നിർത്താൻ കമ്പനികൾ പെർമനന്റ് ലേബർ സർട്ടിഫിക്കേഷൻ സംവിധാനം ഉപയോഗിക്കുന്നതായി വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. അതേസമയം ആരോപണങ്ങൾ മൈക്രോസോഫ്റ്റ് നിഷേധിച്ചു. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ, വ്യാപാരം തുടരുന്നു. സെൻസെക്സ് 802 പോയിന്റും നിഫ്റ്റി 262 പോയിന്റും നേട്ടത്തിലാണ് വ്യാപാരം തുടരുന്നത്. സ്വർണവിലയിൽ വർധന, പവന് 840 രൂപ കൂടി, 1,10,520 രൂപയും ഗ്രാമിന് 13,815 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ നടക്കുന്ന വനിതാ ശിശു വികസന വകുപ്പ് തല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഷെഡ്യൂൾഡ് പട്ടികയിൽ ഉൾപ്പെടാത്ത അർബുദ മരുന്നുകളുടെ ലാഭവിഹിതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. 3 സംസ്ഥാനങ്ങളിലെ 5 മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ TVKയും പശ്ചിമബംഗാളിൽ BJPയും മുന്നിൽ. പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി മണ്ഡലത്തിൽ ഓൾ ഇന്ത്യ NR കോൺഗ്രസ്.

0: വിജയം. ലോക തപാൽ ദിനത്തിൽ ആശംസകൾ നേർന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. കേരളത്തിലെ 6 കോർപ്പറേഷനുകളെ ബന്ധിപ്പിച്ച് നടപ്പാക്കുന്ന അഷ്വർഡ് നെക്സ്റ്റ് ഡേ ഡെലിവറി സേവനത്തിന് ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ് തുടക്കം കുറിച്ചു. 16 കേരള നിയമസഭയുടെ 2 സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഹേ നിഷ, എവിടേക്ക് എത്ര തിരക്കിട്ട്?
2: ഒരു ഫംഗ്ഷൻ ഉണ്ട് നേഹ, അതിന്റെ ഓട്ടത്തിലാ.
1: നിന്റെ മുടി കാണാൻ എന്തൊരു ഭംഗിയാ, നല്ല നീളവും നല്ല ഓളിയോ. എന്തെങ്കിലും സീക്രട്ട് കാണാതിരിക്കില്ല?
2: ആ, അതൊക്കെ ഒരു സീക്രട്ടാ.
1: എന്റെ മുടി ഒന്ന് നോക്കി നിഷ, നീളവും കുറവ് പഴയ പോലെ ഉള്ളൂല്ല. ഇതായപ്പോ സ്കാൽപ്പും കാണാം. എന്തൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ല.
2: നീ എലഗന്റ് നാച്ചുറൽ ഹെയറിനെ പരിചയപ്പെടേണ്ട സമയം എന്നെ കഴിഞ്ഞിരിക്കുന്നു.
1: എലഗന്റ് നാച്ചുറൽ ഹെയറോ?
2: ആ, നമ്മുടെ കൊല്ലം തിരുമുല്ലവാരത്തുള്ള എലഗന്റ് നാച്ചുറൽ ഹെയർ. അവിടെ നമ്മുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനും യോജിക്കുന്ന രീതിയിൽ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ കൊണ്ടുള്ള ഹെയർ എക്സ്റ്റൻഷൻ, വിഗുകൾ, പാച്ചസ്, ടോപ്പേഴ്സ്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇനി ഹെയറിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട.
1: ആ നമ്പർ ഒന്ന് പറഞ്ഞേഹ.
2: 6282529527. എങ്ങനെ?
1: 6282529527.
2: പിന്നെ ആ അഡ്രസ്സോട് സേവ് ചെയ്തോ. എലഗന്റ് നാച്ചുറൽ ഹെയർ, കുന്നേമുക്ക്, തിരുമുല്ലവാരം, കൊല്ലം.
1: എലഗന്റ് നാച്ചുറൽ ഹെയർ, നിങ്ങളുടെ മുടിയുടെ ഭംഗിക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തിനും. ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
3: അതെയോ? വല്ല ലോട്ടറി അടിച്ച് കാണും?
1: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really? We can grow together.
5: ഇത്തവണ ജോയ് വാലി ദീപാവലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
6: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
5: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
6: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
5: ഏവർക്കും ദീപാവലി ആശംസകൾ.
7: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ, ഗാനമ

चित्त

0: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി നിനക്കൊരു വിഷമം?
1: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
0: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
1: അർച്ചന ഫൈനാൻസോ?
0: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
1: വിശ്വസിക്കാവുന്നതാണോ?
0: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
2: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
0: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
2: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
3: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മാച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മാച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മാച്ചിൽ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
0: വീട്ടിലെ തിരക്കുകൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെ നീ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ഭീമാസഖി. LIC ഭീമാസഖിയോ? അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ഭീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ഭീമാസഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്ക് അനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്. വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാസഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
2: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686. ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
0: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
2: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ ന്യൂനട്രോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
0: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
2: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
0: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
2: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
0: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
2: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
0: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
2: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
0: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
2: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
0: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
2: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 8547025367.
0: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.

0: കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.
1: எனக்கு மியூசிக்க பத்தி என்ன தெரியுமா? பீட்டர் அக்காக்கு நம்மளை பத்தி தெரியல. அபி தேக்கோ சூப்பிஸ்தானு.

0: ഇത് പാട്ട്
1: കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്. ഡോക്ടർ പാർവതി ജീവൻ. Modi is scheduled to inaugurate the 10th edition of India Mobile Congress at Yashobhoomi, showcasing India's telecommunications and digital technology progress. Andhra Pradesh declares drought in 21 districts.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡിഫറൻലി ഏബിൾഡ് ആയ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
2: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ള്ളി പാലസ് നഗർ കൊയിലോൺ ലേക്കിൽ വച്ച് നടക്കും. രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന പരിപാടി ആദരണീയനായ റോട്ടറി ഡിസ്ട്രിക്ട് 32-11 മുൻ ഗവർണർ KP രാമചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്യും. ആദരണീയരായ അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുക്കും. 25 വർഷത്തെ വിവാഹ ജീവിതം പൂർത്തിയാക്കിയ 1989 ബാച്ചിലെ ദമ്പതികൾക്കായി വിവാഹ പുനരാവിഷ്കരണം നടത്തും. കൂടാതെ കുട്ടികളുടെ നേട്ടങ്ങൾക്കായുള്ള ആദരം, ലക്കി ടിപ്പ് തുടങ്ങിയ വിവിധ പരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. സാലിഹ 1989 സൗഹൃദ കൂട്ടായ്മയുടെ 7th വാർഷികാഘോഷത്തിന് കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാവിധ ആശംസകളും നേരുന്നു.
1: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. ക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ഭീമാസഖി. LIC ഭീമാസഖിയോ, അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ഭീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ഭീമാസഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശ യാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്ക് അനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്. വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാസഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
1: കോൺടാക്ട് സുബ്രായുലു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ.

പുതുതായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
1: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
0: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
1: അർച്ചന ഫൈനാൻസോ?
0: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
1: വിശ്വസിക്കാവുന്നതാണോ?
0: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
2: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
0: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
2: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറോ അങ്ങേന്നേ?
4: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
3: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
3: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
3: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.

0: really we can grow together.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലുമോട് കൊല്ലം.
2: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
3: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
4: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്ടോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
3: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
4: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
3: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
4: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
3: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
4: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
3: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
4: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
3: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
4: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
3: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
2: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര, കോൺടാക്ട് 8547025367.
3: 34 വർഷങ്ങളുടെ വിശ്വാസം, ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.

0: കുരീപ്പുഴ സാലിഹ ഹൈസ്കൂളിലെ 1989 ബാച്ച് സൗഹൃദ കൂട്ടായ്മയുടെ 7th വാർഷികാഘോഷം ഒക്ടോബർ 11 ഞായറാഴ്ച തേവള്ളി പാലസ് നഗർ കൊയിലോൺ ലേക്കിൽ വച്ച് നടക്കും. രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന പരിപാടി ആദരണീയനായ റോട്ടറി ഡിസ്ട്രിക്ട് 32-11 മുൻ ഗവർണർ KP രാമചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്യും. ആദരണീയരായ അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുക്കും. 25 വർഷത്തെ വിവാഹ ജീവിതം പൂർത്തിയാക്കിയ 1989 ബാച്ചിലെ ദമ്പതികൾക്കായി വിവാഹ പുനരാവിഷ്കരണം നടത്തും. കൂടാതെ കുട്ടികളുടെ നേട്ടങ്ങൾക്കായുള്ള ആദരം, ലക്കി ടിപ്പ് തുടങ്ങിയ വിവിധ പരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. സാലിഹ 1989 സൗഹൃദ കൂട്ടായ്മയുടെ 7th വാർഷികാഘോഷത്തിന് കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാവിധ ആശംസകളും നേരുന്നു.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
4: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട്

0: പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്ക് ഓവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്ക പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
4: സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
5: ഏവർക്കും ദീപാവലി ആശംസകൾ.

ഗസ്റ്റ് ഓഫ് ദി ഡേ നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: കുരീപ്പുഴ സാലിഹ ഹൈസ്കൂളിലെ 1989 ബാച്ച് സൗഹൃദ കൂട്ടായ്മയുടെ 7th വാർഷികാഘോഷം ഒക്ടോബർ 11 ഞായറാഴ്ച തേവള്ളി പാലസ് നഗർ കൊയിലോൺ ലേക്കിൽ വച്ച് നടക്കും. രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന പരിപാടി ആദരണീയനായ റോട്ടറി ഡിസ്ട്രിക്ട് 32-11 മുൻ ഗവർണർ KP രാമചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്യും. ആദരണീയരായ അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുക്കും. 25 വർഷത്തെ വിവാഹ ജീവിതം പൂർത്തിയാക്കിയ 1989 ബാച്ചിലെ ദമ്പതികൾക്കായി വിവാഹ പുനരാവിഷ്കരണം നടത്തും. കൂടാതെ കുട്ടികളുടെ നേട്ടങ്ങൾക്കായുള്ള ആദരം, ലക്കി ടിപ്പ് തുടങ്ങിയ വിവിധ പരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. സാലിഹ 1989 സൗഹൃദ കൂട്ടായ്മയുടെ 7th വാർഷികാഘോഷത്തിന് കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാവിധ ആശംസകളും നേരുന്നു.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം 9:30 മുതൽ 8:00 വരെ.

0: ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ൾക്കിടയിലും സ്വന്തമായ ഒരു കരിയർ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? അതിന് ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് LIC ഭീമാസഖി. LIC ഭീമാസഖിയോ, അതെന്താണ്? വനിതകൾക്കായി കേന്ദ്ര സർക്കാരും LIC ചേർന്നൊരുക്കുന്ന മികച്ച കരിയർ അവസരമാണിത്. ഭീമാസഖിയിൽ ജോയിൻ ചെയ്യാൻ പ്രായപരിധി ഉണ്ടോ? SSLC യോഗ്യതയുള്ള 18 മുതൽ 65 വയസ്സ് വരെയുള്ള വനിതകൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാം. പ്രതിമാസം 100,000+ രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അതുപോലെ ആദ്യ വർഷം 7,000 രൂപ, രണ്ടാം വർഷം 6,000 രൂപ, മൂന്നാം വർഷം 5,000 രൂപ വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡും ഉറപ്പായും ലഭിക്കും. ഭീമാസഖിക്ക് മറ്റാനുകൂല്യങ്ങൾ എന്തെങ്കിലും? തീർച്ചയായും. പലിശരഹിത വാഹന വായ്പ, ഹൗസിംഗ് ലോൺ, മെഡിക്കൽ ഇൻഷുറൻസ്, വിദേശയാത്രകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടാതെ പ്രവർത്തന കാലാവധിക്ക് അനുസരിച്ച് ജീവിതകാല വരുമാനവും മരണശേഷം അവകാശികൾക്ക് പ്രതിമാസ വരുമാനവും ലഭിക്കുന്നതിനുള്ള അവസരവും ഇതിലുണ്ട്. വീടിനൊപ്പം ഇനി സ്വന്തം കരിയറിനും ഒരിടം. LIC ഭീമാസഖി, വനിതകൾക്കായി ഒരു പുതിയ കരിയർ ഓപ്പർച്യൂണിറ്റി.
2: കോൺടാക്ട് സുബ്രായുരു ജി, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് അഡ്വൈസർ, 9846011686.
3: സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

0: വിവാഹം കഴിഞ്ഞാൽ അടുത്ത ചോദ്യം എന്തായിരിക്കും? വിശേഷം വല്ലതുമായോ? ഇത് ഒരു സാധാരണ ചോദ്യം പോലെ തോന്നാം. പക്ഷേ ആ ചോദ്യം കേൾക്കുന്ന ഒരാളുടെ ഉള്ളിൽ അത് എത്ര വലിയ വേദന ഉണ്ടാക്കുന്നുണ്ടാകുമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തത് ഒരു ദമ്പതികളുടെ കുറവല്ല, വന്ധ്യത ഒരു കുറ്റവുമല്ല. പക്ഷേ സമൂഹത്തിന്റെ ചോദ്യങ്ങളും പരിഹാസങ്ങളും പലപ്പോഴും അതിനെ ഒരു കുറ്റം പോലെ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. വിവാഹം കഴിഞ്ഞ് ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ തന്നെ ചോദ്യങ്ങൾ തുടങ്ങും. പിന്നെ വർഷങ്ങൾ കഴിയും തോറും ആ ചോദ്യങ്ങൾ കൂടുതൽ മൂർച്ചയുള്ളതാകും. ഒടുവിൽ സമൂഹത്തിന്റെ വാക്കുകൾ തന്നെ ഒരു ദമ്പതികളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയായി മാറും. ഈ ഒരു സാമൂഹിക യാഥാർത്ഥ്യത്തെ വളരെ ശക്തമായി പറയുകയാണ് കൊല്ലം ചൈതന്യയുടെ 46-ാമത് നാടകം അതിജീവനത്തിന്റെ മാധുര്യം. പ്രദീപ് ആശ്രാമം രചനയും ഉഷ ഉദയൻ ചൈതന്യ സംവിധാനവും നിർവഹിക്കുന്ന ഈ നാടകം വന്ധ്യതയുടെ വേദനയിലൂടെ കടന്നുപോകുന്ന ദമ്പതികളുടെ ജീവിതവും അവർ നേരിടുന്ന സാമൂഹിക സമ്മർദ്ദങ്ങളും നമ്മിലേക്ക് എത്തിക്കുന്നു. കുട്ടികളുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് ആ ചോദ്യം ഒരാളുടെ മനസ്സിലുണ്ടാക്കുന്ന മുറിവിനെ കുറിച്ചുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ? അങ്ങനെയൊരു ചിന്ത നമ്മളിലേക്ക് പകരുന്ന നാടകമാണ് അതിജീവനത്തിന്റെ മാധുര്യം. കൊല്ലം ഫാസ് കലാ സംയുക്ത പരിപാടിയുടെ ഭാഗമായി 11 ഞായറാഴ്ച വൈകിട്ട് 6:30 സോപാനം ഓഡിറ്റോറിയത്തിൽ ഈ നാടകം അരങ്ങേറുകയാണ്. ചില നാടകങ്ങൾ നമ്മളെ ചിരിപ്പിക്കും, ചിലത് കരയിക്കും. പക്ഷേ ചില നാടകങ്ങൾ നമ്മളെ കുറച്ചുകൂടി നല്ല മനുഷ്യരായി ചിന്തിക്കാൻ പഠിപ്പിക്കും. അതിജീവനത്തിന്റെ മാധുര്യം അത്തരമൊരു അനുഭവമാകട്ടെ. മറക്കരുത്, 11 വൈകിട്ട് 6:30 സോപാനം ഓഡിറ്റോറിയത്തിൽ. കൂടുതൽ വിവരങ്ങൾക്കായി 9447014825 നമ്പർ ഒരിക്കൽ കൂടി 9447014825.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തുപിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡിഫറൻ്റ്ലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻതെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
2: ഹേ നിഷ, എവിടേക്ക് എത്ര തിരക്കിട്ട്?
3: ഒരു ഫംഗ്ഷൻ ഉണ്ട് നേഹ, അതിന്റെ ഓട്ടത്തിലാ.
2: നിന്റെ മുടി കാണാൻ എന്തൊരു ഭംഗിയാ, നല്ല നീളവും നല്ല ഓളിയോ. എന്തെങ്കിലും സീക്രട്ട് കാണാതിരിക്കില്ല?
3: ആ, അതൊക്കെ ഒരു സീക്രട്ടാ.
2: എന്റെ മുടി ഒന്ന് നോക്കി നിഷ, നീളവും കുറവ് പഴയ പോലെ ഉള്ളൂല്ല. ഇതായപ്പോ സ്കാൽപ്പും കാണാം. എന്തൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ല.
3: നീ എലഗന്റ് നാച്ചുറൽ ഹെയറിനെ പരിചയപ്പെടേണ്ട സമയം എന്നെ കഴിഞ്ഞിരിക്കുന്നു.
2: എലഗന്റ് നാച്ചുറൽ ഹെയറോ?
3: ആ, നമ്മുടെ കൊല്ലം തിരുമുല്ലവാരത്തുള്ള എലഗന്റ് നാച്ചുറൽ ഹെയർ. അവിടെ നമ്മുടെ

0: ആവശ്യത്തിനും ഇഷ്ടത്തിനും യോജിക്കുന്ന രീതിയിൽ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ കൊണ്ടുള്ള ഹെയർ എക്സ്റ്റെൻഷൻസ്, വിഗുകൾ, പാച്ചസ്, ടോപ്പേഴ്സ്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇനി ഹെയറിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട.
1: ആ നമ്പർ ഒന്ന് പറഞ്ഞേഹ,
0: 6282529527. എങ്ങനെ?
1: 6282529527.
0: പിന്നെ ആ അഡ്രസ്സോട് സേവ് ചെയ്തു. എലഗൻ നാച്ചുറൽ ഹെയർ, കുന്നേമുക്ക്, തിരുമുലവാരം, കൊല്ലം.
2: എലഗൻ നാച്ചുറൽ ഹെയർ, നിങ്ങളുടെ മുടിയുടെ ഭംഗിക്കും നിങ്ങളുടെ ആത്മവിശ്വാസത്തിനും.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
4: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
4: ഏവർക്കും ദീപാവലി ആശംസകൾ.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

വേൾഡ് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

0: രാത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. 1 വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അതുമാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
5: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.
6: ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
7: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
6: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
7: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
6: ഏവർക്കും ദീപാവലി ആശംസകൾ.
8: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: കുരീപ്പുഴ സാലിഹ ഹൈസ്കൂളിലെ 1989 ബാച്ച് സൗഹൃദ കൂട്ടായ്മയുടെ 7th വാർഷികാഘോഷം ഒക്ടോബർ 11 ഞായറാഴ്ച തേവള്ളി പാലസ് നഗർ കൊയിലോൺ ലേക്കിൽ വച്ച് നടക്കും. രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന പരിപാടി ആദരണീയനായ റോട്ടറി ഡിസ്ട്രിക്ട് 32-11 മുൻ ഗവർണർ KP രാമചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്യും. ആദരണീയരായ അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുക്കും. 25 വർഷത്തെ വിവാഹ ജീവിതം പൂർത്തിയാക്കിയ 1989 ബാച്ചിലെ ദമ്പതികൾക്കായി വിവാഹ പുനരാവിഷ്കരണം നടത്തും. കൂടാതെ കുട്ടികളുടെ നേട്ടങ്ങൾക്കായുള്ള ആദരം, ലക്കി ടിപ്പ് തുടങ്ങിയ വിവിധ പരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. സാലിഹ 1989 സൗഹൃദ കൂട്ടായ്മയുടെ 7th വാർഷികാഘോഷത്തിന് കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാവിധ ആശംസകളും നേരുന്നു.
1: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു പാർവതി. വായനയെ മനുഷ്യനെയും സമൂഹത്തെയും കൃത്യമായി മാറ്റിനിർത്തുന്നത് കൊണ്ടാണ് ലോകം പുരോഗമിച്ചതെന്ന് എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോക്ടർ സുനിൽ പി ഇളയിടം പറഞ്ഞു. ജില്ലാ ലൈബ്രറി വികസന സമിതിയുടെ കൊല്ലം പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആശ്രാമം AVK ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ ലൈബ്രറി കൌൺസിലർ പ്രസിഡന്റ് KB മുരളീകൃഷ്ണൻ അധ്യക്ഷനായി, മേയർ AK ഹഫീസ്, കൌൺസിൽ സെക്രട്ടറി M സലീം, ഡോക്ടർ PK ഗോപൻ, D സുകേശൻ, KP സജിന, C സന്തോഷ്, P ഉഷാകുമാരി എന്നിവർ സംസാരിച്ചു. കുരിയാട്ടുമല അയ്യങ്കാളി മെമ്മോറിയൽ കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. ബയോഡേറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം 15 October രാവിലെ 11 അഭിമുഖത്തിന് ഹാജരാകണം. നെറ്റ് യോഗ്യതയുള്ളവരുടെ അഭാവത്തിൽ ബന്ധപ്പെട്ട വിഷയത്തിൽ 55% മാർക്കോടുകൂടി ബിരുദാനന്തര ബിരുദം നേടിയവരെ പരിഗണിക്കും. വിശദവിവരങ്ങൾക്ക് 8089710564 നമ്പർ ഒരിക്കൽ കൂടി 8089710564. ജില്ലയിലെ 41 CBC സ്കൂളുകളുടെ കൂട്ടായ്മയായ വേണാട് സഹോദയ കോംപ്ലക്സ് കലോത്സവം 10, 16, 17 തീയതികളിലായി നടക്കും. 5 വിഭാഗങ്ങളിലായി 3000 കലാപ്രതിഭകൾ വിവിധ ഇനത്തിൽ മാറ്റുരയ്ക്കും. 10 October രാവിലെ 9:30 കാവനാട് ലേക്ക് ഫോർഡ് സ്കൂളിൽ ഓഫ് സ്റ്റേജ് ഇനങ്ങൾ നടത്തും. മുൻ ഡെപ്യൂട്ടി കളക്ടർ രാജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. 16 October രാവിലെ 9 നാന്തിരിക്കൽ ട്രിനിറ്റി ലൈസിയം സ്കൂളിൽ ഓൺ സ്റ്റേജ് മത്സരങ്ങൾ കൊല്ലം ബിഷപ്പ് പോൾ ആന്റണി മുല്ലശ്ശേരി ഉദ്ഘാടനം ചെയ്യും. 17 October സമാപന സമ്മേളനം നടക്കുമെന്ന് വേണാട് സഹോദയ പ്രസിഡന്റ് ഡോക്ടർ KK ഷാജഹാൻ, ജനറൽ സെക്രട്ടറി മൈക്കിൾ ഷിനോ ജസ്റ്റിസ്, വെന്യൂ ഡയറക്ടർ ഫാദർ വിമൽ എന്നിവർ അറിയിച്ചു. മയ്യനാട് ഗവൺമെന്റ് IT മെക്കാനിക്കൽ ഡീസൽ ട്രേഡിലെ ഇൻസ്ട്രക്ടർ തസ്തികയിലെ താൽക്കാലിക ഒഴിവിലേക്കുള്ള അഭിമുഖം 13 November രാവിലെ 11 നടത്തും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകൾ, പ്രവൃത്തി പരിചയം തെളിയിക്കാനുള്ള രേഖകൾ സഹിതം മയ്യനാട് ശാസ്താംകോവിൽ ജംഗ്ഷനിലുള്ള ITI ഓഫീസിൽ എത്തിച്ചേരുക. ഗവൺമെന്റ് VHSS ഇരവിപുരം സ്കൂളിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾ സ്കിൽ ഫെസ്റ്റും വൊക്കേഷണൽ എക്സ്പോയും സംഘടിപ്പിച്ചു. SMC ചെയർമാൻ നഹാസ് കുരണ്ടിപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ V ലിജി അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ KC ദീപ, മുഹമ്മദ് സാലിഖ്, NSS പ്രോഗ്രാം ഓഫീസർ R നിഷ എന്നിവർ പ്രസംഗിച്ചു. UGC നെറ്റ് ഡിസംബർ സെക്ഷൻ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു. ഈ മാസം 28 രാത്രി 11:50 വരെ രജിസ്റ്റർ ചെയ്യാം. പിഴയോടെ 31 October വരെയും അപേക്ഷിക്കാം. തിരുത്തലുകൾ വരുത്താൻ 2 November to 4 വരെ സമയം അനുവദിക്കും. December 14 to 19 വരെയാണ് പരീക്ഷ. പൊതുവിഭാഗത്തിൽ 1250 രൂപയും സാമ്പത്തിക പിന്നോക്ക OBC വിഭാഗക്കാർക്ക് 600 രൂപയുമാണ് ഫീസ്. പട്ടികജാതി പട്ടികവർഗ ഭിന്നശേഷി വിഭാഗക്കാർക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും 325 രൂപയാണ് ഫീസ്. ക്ഷയരോഗ നിവാരണം ലക്ഷ്യമിട്ട് ആവിഷ്കരിച്ച DP മുക്ത് ഭാരത് അഭിയാൻ പദ്ധതിയുടെ ഭാഗമായുള്ള ജോഷ് ക്യാമ്പയിനിന്റെ ജില്ലാതല ഉദ്ഘാടനം സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് കളക്ടർ ഡോക്ടർ മോഹനപ്രിയ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ജില്ലയിലെ TB മുക്ത് പഞ്ചായത്ത് അവാർഡിനർഹരായ പഞ്ചായത്ത് പ്രസിഡന്റ്മാർ, മുനിസിപ്പാലിറ്റി ചെയർമാൻമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷീജായിൽ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ജില്ലാ DP ഓഫീസർ ഡോക്ടർ സാജൻ മാത്യൂസ് M സ്വാഗതം ആശംസിക്കുകയും ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ എൽവിൻ ജോസ് ക്ഷയരോഗ വിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലി. ഡോക്ടർ അപർണ മുഖ്യ വിഷയാവതരണം നടത്തുകയും DP ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകുകയും ചെയ്തു. തുടർന്ന് DP മുക്ത പഞ്ചായത്ത് അവാർഡ് കരസ്ഥമാക്കിയ 35 പഞ്ചായത്തുകളെ സബ് കളക്ടർ പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ചെയ്തു. കാലാവസ്ഥ മുന്നറിയിപ്പ്. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. തിരുവനന്തപുരം ജില്ലയിലെ കാപ്പിൽ മുതൽ പുഴയൂർ വരെയുള്ള തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തമായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ്

0: ടി കേട്രസ്റ്റ് സംരംഭം.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
2: കോട്ടയം അങ്കമാലി.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
5: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
4: ലോട്ടറി ഒന്നും അല്ല,
5: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
6: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
6: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
7: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
6: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
7: 9446340979.
6: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
6: Really, we can grow together.

0: നേടാം, ആഘോഷമാക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: ഡിഫറന്റ്ലി ഏബിൾഡ് ആയ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
4: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
4: ഏവർക്കും ദീപാവലി ആശംസകൾ.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
5: രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ രാജി, നിനക്കൊരു വിഷമം?
6: എന്റെ മോൻ വിദേശത്ത് പഠിക്കാൻ പോവുകയാണ്. അഡ്മിഷൻ ഫീസ്, യാത്രാ ചെലവ്, താമസ ചെലവ് തുടങ്ങി വിചാരിച്ചതിനേക്കാൾ ചെലവ് കൂടി വരികയാണ്. അതിനുള്ള പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാൻ.
5: അതിനാണോ ഈ വിഷമം? നിനക്ക് അർച്ചന ഫൈനാൻസിനെ കുറിച്ച് അറിയില്ലേ?
6: അർച്ചന ഫൈനാൻസോ?
5: അതെ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ സ്വർണ്ണ പണയത്തിന് കൂടിയ തുക ലഭിക്കുന്ന സ്ഥാപനമാണ് അർച്ചന ഫൈനാൻസ്.
6: വിശ്വസിക്കാവുന്നതാണോ?
5: പിന്നല്ലാതെ, സ്വർണ്ണ വ്യാപാര മേഖലയിലും സ്വർണ്ണ പണയ രംഗത്തും വിശ്വസ്തത അർപ്പിച്ചെടുത്ത കൊല്ലം അർച്ചന ജ്വല്ലറിയുടെയും കുണ്ടറ മുക്കടയിലെ അർച്ചന ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിന്റെയും സഹോദര സ്ഥാപനമാണിത്. തീർച്ചയായും നിനക്കിത് വിശ്വസിക്കാം.
7: സ്വർണത്തിന്റെ വിശ്വാസം ഇനി സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഒരു കൈത്താങ്ങായി. നിങ്ങളുടെ പ്രിയപ്പെട്ട അർച്ചന ജ്വല്ലറിയുടെ പുതിയ സംരംഭം.
5: നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈത്താങ്ങ്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ
7: അർച്ചന ഫൈനാൻസ്, അർച്ചന ടവർ, കൊല്ലം വ്യവസായ കേന്ദ്രത്തിന് സമീപം, ആശ്രമം. കോൺടാക്ട് 9947708997.
2: എല്ലാ
1: ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം.
3: അദ്യദിനം തൃതീയ ഭക്തി പുല്ലിംഗേ ഏകവചന വാക്യാനി പശ്യാമ. ഇന്നത്തെ ദിവസം തൃതീയ ഭക്തി മൂന്നാമത്തെ ഭക്തിയിലെ പുല്ലിംഗത്തിലുള്ള ഏകവചന വാക്യങ്ങളെ നോക്കാം. രമേശ സന്തോഷേണ യാത്രാം കരോതി. രമേശൻ സന്തോഷത്തോടെ യാത്ര ചെയ്യുന്നു. രമേശ സന്തോഷേണ യാത്രാം കരോതി. രമേശൻ സന്തോഷത്തോടെ യാത്ര ചെയ്യുന്നു. രമേശൻ സന്തോഷത്തോടെ യാത്ര ചെയ്യുന്നു. രമേശ സന്തോഷേണ യാത്രാം കരോതി. സീത രാമേണ സഹ വനം ഗച്ഛതി. സീത രാമനോടുകൂടി വനത്തിൽ പോകുന്നു. സീത രാമേണ സഹ വനം ഗച്ഛതി. സീത രാമനോടുകൂടി വനത്തിൽ പോകുന്നു. സീത രാമനോടുകൂടി വനത്തിൽ പോകുന്നു. സീത രാമേണ സഹ വനം ഗച്ഛതി. പുത്ര ജനകേന സഹ വിദ്യാലയം ഗച്ഛതി. പുത്രൻ പിതാവിനോടുകൂടി വിദ്യാലയത്തിലേക്ക് പോകുന്നു. പുത്ര ജനകേന സഹ വിദ്യാലയം ഗച്ഛതി. പുത്രൻ പിതാവിനോടുകൂടി വിദ്യാലയത്തിലേക്ക് പോകുന്നു. പുത്രൻ പിതാവിനോടുകൂടി വിദ്യാലയത്തിലേക്ക് പോകുന്നു. പുത്ര ജനകേന സഹ വിദ്യാലയം ഗച്ഛതി. രോഗീ വൈദ്യേന സഹ സംഭാഷണം കരോതി. രോഗി വൈദ്യനോട് സംഭാഷണം ചെയ്യുന്നു. രോഗി വൈദ്യേന സഹ സംഭാഷണം കരോതി. രോഗി വൈദ്യനോട് സംഭാഷണം ചെയ്യുന്നു. രോഗി വൈദ്യനോട് സംഭാഷണം ചെയ്യുന്നു. രോഗി വൈദ്യേന സഹ സംഭാഷണം കരോതി. അലം കലഹേന, കലഹിക്കുന്നത് നിർത്തൂ, നിങ്ങൾ കലഹം മതി. അലം കലഹേന, കലഹിക്കുന്നത് നിർത്തൂ, കലഹിക്കുന്നത് നിർത്തൂ. അലം കലഹേന, അതിവേഗേന അലം, അമിതവേഗം മതിയാക്കൂ. അതിവേഗേന അലം, അമിതവേഗം മതിയാക്കൂ. അമിതവേഗം മതിയാക്കൂ. അതിവേഗേന അലം. കോലാഹലേന അലം, കോലാഹലം മതിയാക്കൂ. കോലാഹലേന അലം, കോലാഹലം മതിയാക്കൂ. കോലാഹലം മതിയാക്കൂ. കോലാഹലേന അലം. സൂര്യേണ വിനാ പ്രകാശഃ നാസ്തി. സൂര്യനില്ലാതെ പ്രകാശം ഇല്ല. സൂര്യേണ വിനാ പ്രകാശഃ നാസ്തി. സൂര്യൻ ഇല്ലാതെ പ്രകാശം ഇല്ല. സൂര്യേണ വിനാ പ്രകാശഃ നാസ്തി. സൂര്യനില്ലാതെ പ്രകാശം ഇല്ല. ശ്വസനേന വിനാ, ശ്വസനേന വിനാ മനുഷ്യഃ ന ജീവതി. ശ്വാസേന വിനാ മനുഷ്യഃ ന ജീവതി. ശ്വസനം ഇല്ലാതെ മനുഷ്യൻ ജീവിക്കുന്നില്ല. ശ്വാസേന വിനാ മനുഷ്യഃ ന ജീവതി. ശ്വസനമില്ലാതെ മനുഷ്യൻ ജീവിക്കുന്നില്ല. ശ്വസനം വിനാ, ശ്വസനമില്ലാതെ മനുഷ്യൻ ജീവിക്കുന്നില്ല. ശ്വാസേന വിനാ മനുഷ്യഃ ന ജീവതി. ഈശ്വരാനുഗ്രഹേണ വിനാ കിമപി ന സിദ്ധ്യതി. ഈശ്വരാനുഗ്രഹം ഇല്ലാതെ ഒന്നും സാധിക്കുകയില്ല. ഈശ്വരാനുഗ്രഹേണ വിനാ കിമപി ന സിദ്ധ്യതി. ഈശ്വരാനുഗ്രഹം ഇല്ലാതെ ഒന്നും സാധിക്കുകയില്ല. ഈശ്വര അനുഗ്രഹം

0: ഇല്ലാതെ ഒന്നും സാധിക്കുന്നില്ല. ഈശ്വരാനുഗ്രഹേണ വിനാ കിമപി ന സദ്യതി. മധുരം സംസ്കൃതം പ്രതി മംഗളവാസരെ ശുക്രവാസരെ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരെ സായം പാദോന സപ്തവാദനെ, ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം ശാർദ പഞ്ചവാദനെ, വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജേതു സംസ്കൃതം ജേതു ഭാരതം.
1: പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം. ജേതു സംസ്കൃതം ജേതു ഭാരതം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ഡിഫറൻ്റ്ലി ഏബിൾഡായ കുട്ടികളുടെ വളർച്ചയ്ക്കും മികച്ച ഭാവിക്കും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന സ്പെക്ട്രം ഹാർട്സിലേക്ക് പുതിയ സ്റ്റാഫുകളെ ക്ഷണിക്കുന്നു. ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൊമേഴ്ഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കമ്പ്യൂട്ടർ നോളജുമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പുതിയ അവസരം, കരിയറിന് ഒരു പുതിയ തുടക്കം. സ്പെക്ട്രം ഹാർട്സ്, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൊല്ലം.

0: ഓഫറുണ്ട്,
1: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽക്സില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ വൺ പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
4: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
5: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
4: ലോട്ടറി ഒന്നും അല്ല,
5: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
7: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
7: 9446340979.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
6: Really, we can grow together.
4: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
8: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
4: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
8: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
6: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684.

0: ഒരിക്കൽ കൂടി 8547944684. ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
1: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
0: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ ന്യൂനട്രോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
1: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
0: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
1: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
0: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
1: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
0: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
1: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
0: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
1: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
0: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ,
1: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
0: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര, കോൺടാക്ട് 8547025367.
1: 34 വർഷങ്ങളുടെ വിശ്വാസം ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.
2: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
3: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
2: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
3: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: ചരിത്രത്തിൽ ഇന്ന് ഒക്ടോബർ 9. ഇന്ന് ഒക്ടോബർ 9 ലോക തപാൽ ദിനം. 1874 സ്വിറ്റ്സർലൻഡിലെ ബേൺ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ സ്ഥാപിതമായതിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും ഒക്ടോബർ 9 ലോക തപാൽ ദിനം ആചരിക്കുന്നു. ഇതിൽ ഇന്ത്യ ഒരു വലിയ പങ്ക് വഹിച്ചിരുന്നു. അതിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും ഒക്ടോബർ 10 ഇന്ത്യയുടെ ദേശീയ തപാൽ ദിനം ആഘോഷിക്കുന്നത്. ദക്ഷിണേന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി മഹാത്മാഗാന്ധി 3 കേരള സന്ദർശനം നടത്തിയത് 1927 ഒക്ടോബർ 9. വർഷത്തോളം ബ്രിട്ടീഷ് അധീനതയിൽ ആയിരുന്ന ഉഗാണ്ട സ്വതന്ത്രമായത് 1962 ഒക്ടോബർ എന്നീ ദിവസമായിരുന്നു. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കെ കാമരാജ് മലമ്പുഴ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തത് 1955 ഒക്ടോബർ 9. വിദ്യാഭ്യാസത്തിനായി ശബ്ദമുയർത്തിയ മലാല ഭീകരരുടെ വെടിയേറ്റത് 2012 ഒക്ടോബർ 9. രോഹിണി റോക്കറ്റ് വിക്ഷേപണത്തോടെ ശ്രീഹരിക്കോട്ടിൽ നിന്ന് റോക്കറ്റ് വിക്ഷേപണത്തിന് തുടക്കമായത് 1971 ഒക്ടോബർ 9. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ കാലാവസ്ഥാ പഠനത്തിനും അന്തരീക്ഷ പഠനത്തിനുമായി വികസിപ്പിച്ച സൗണ്ടിംഗ് റോക്കറ്റുകളുടെ ഒരു പരമ്പരയാണ് രോഹിണി. ക്യാൻസർ ചികിത്സാരംഗത്തെ ആണവ റിയാക്ടറായ ഭാബ ഡ്രോൺ 2 പ്രവർത്തനം ആരംഭിച്ചത് 2007 ഒക്ടോബർ ഇന്നേ ദിവസമായിരുന്നു. കേരളത്തിലെ ആദ്യ ആരോഗ്യമന്ത്രിയായിരുന്ന ഡോക്ടർ AR മേനോൻ അന്തരിച്ചത് 1920 ഒക്ടോബർ 9. ജനകീയാരോഗ്യ നയത്തിന്റെ സൃഷ്ടാവായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ആദ്യ ആരോഗ്യമന്ത്രിയായ ഡോക്ടർ AR മേനോന്റെ ചരമദിനമാണ് ഇന്ന്. 1960 ഒക്ടോബർ 9 അദ്ദേഹം അന്തരിച്ചത്. ജനകീയാരോഗ്യ നയത്തിന്റെ സൃഷ്ടാവായിരുന്നു അദ്ദേഹം. കേരള നടനത്തിന്റെ ഉപജ്ഞാതാവായ ഗുരു ഗോപിനാഥിന്റെ ചരമദിനമാണ് ഇന്ന്. 1980

0: 1 ഒക്ടോബർ 9 അദ്ദേഹം അന്തരിച്ചത്. ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

വാഗീഷാദ്യാസു മനസ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാസ്യഹു തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാഭാസമാനാസമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

0: नमः। हरि ओम।
1: दण्डोदमयतामस्मि नीतिरस्मि जिगीषताम् मौनम् चैवास्मि गुह्यानाम् ज्ञानम् ज्ञानवतामहम्। दमयताम् अस्मि दण्डः, ദമനം ചെയ്യുന്നവരുടെ. ദമനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക, ഭരിക്കുക എന്നൊക്കെ അർത്ഥം. ഭരിക്കുന്നവരുടെ ദണ്ഡഹ, ധർമ്മദണ്ഡം, അത് ഞാനാകുന്നു. രാജാക്കന്മാര് പണ്ട് ധർമ്മത്തെ മുൻനിർത്തി, ധർമ്മത്തെ പുരസ്കരിച്ച് അങ്ങനെയായിരുന്നു ഭരണം നിർവഹിച്ച് പോന്നത്. അതുകൊണ്ട് ധർമ്മദണ്ഡം ഈ അഭിഷേക ചടങ്ങിൽ ഒരു പ്രത്യേകതയുള്ളതാക്കി ആയിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. മഹാരാജാവ് ഇതിന് ചുറ്റും അഭിഷേക ചടങ്ങുകൾക്കൊക്കെ ഹോമകുണ്ടൊക്കെ തയ്യാറാക്കി ഉണ്ടാവുമല്ലോ, അതിന്റെ ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ട് എന്നെ ആരും ശിക്ഷിക്കുന്നില്ല, ഞാൻ ശിക്ഷാതീതനാണ് എന്നിങ്ങനെ പ്രഖ്യാപിക്കും അത്രേ. അപ്പൊ രാജഗുരു ഒരു ദണ്ഡം പിടിച്ചിട്ട് ഇങ്ങനെ തലയിൽ ഓരോ മേട്ടം വെച്ചു കൊടുക്കുന്ന, എന്നിട്ട് പറയും ധർമ്മോ ദണ്ഡോസി, ധർമ്മോ ദണ്ഡോസി, നിന്നെ ധർമ്മം നിന്നെ ശിക്ഷിക്കും. ആശയം എന്താണ്? ഭരണാധിപന്മാർ ധർമ്മത്തെ അവലംബിച്ചാണ് ഭരണം നടത്തേണ്ടത്. ആ ധർമ്മദണ്ഡം ഞാനാകുന്നു. ദണ്ഡഹ ദമയതാം അസ്മി നീതിരസ്മി ജിഗീഷതാം. ജിഗീഷതാം, വിജയം വരിക്കാൻ ആഗ്രഹിക്കുന്നവർ നീതിയെ ആശ്രയിക്കേണ്ടതുണ്ട്. വിജയച്ഛുക്കൾ, ജിഗീഷുക്കൾ എന്ന് പറഞ്ഞാൽ വിജയച്ഛുക്കൾ, വിജയം ആഗ്രഹിക്കുന്നവർ, അവര് നീതിയെ അവലംബിച്ചിട്ട് വേണം വിജയത്തെ കൊൽക്കാൻ. നീതി വീണ്ടും ധർമാധിഷ്ഠിതമാണ്. ജയം എവിടെയാണ് ഉണ്ടാവുക? യതോ ധർമ്മഹ തതോ ജയഹ. ധർമ്മമുള്ളയിടത്താണ് ജയം ഉണ്ടാവുക. ധർമ്മത്തിൽ നിന്നാണ് ജയം സംഭവിക്കുന്നത്. ധർമ്മം എന്ന് പറഞ്ഞാല് പ്രാണിനാമ അഭ്യുദയ നിശ്രേയ സഹേതു, സകല പ്രാണിജാലങ്ങളുടെയും ഭൗതിക പുരോഗതിയും അതുപോലെ തന്നെ ആത്യന്തിക ജ്ഞാനനിഷ്ഠയുടെ, സ്വാതന്ത്ര്യത്തിന്റെ, നിർഭയത്വത്തിന്റെ, ആനന്ദത്തിന്റെ തലവും ഉറപ്പാക്കുന്നു. അതാണ് ധർമ്മത്തിന്റെ പ്രത്യേകത. അങ്ങനെയുള്ള ധർമ്മത്തെ അവലംബിച്ചുകൊണ്ട് വേണം എന്തും ചെയ്യാൻ, ഏതും ചെയ്യാൻ. അങ്ങനെയുള്ളവർക്കാണ് വിജയമുണ്ടാവുക. വീണ്ടും മറ്റൊരു ഉപനിഷത് വാക്യം ശ്രദ്ധേയമാണ്, സത്യമേവ ജയതേ. സത്യമാണ് ജയിക്കുക. മുണ്ടകോപനിഷത് വാക്യം സത്യമേവ ജയതേ. സത്യത്തിന്റെ പടവുകൾ, സത്യത്തിലേക്കുള്ള മാർഗം, സത്യത്തിന്റെ പടവുകളെ കൊണ്ടാണ് മോക്ഷമാർഗം, ആത്മബോധത്തിന്റെ മാർഗം, ജ്ഞാനത്തിന്റെ മാർഗം ഒക്കെ സത്യത്തിന്റെ പടവുകളെ കൊണ്ടാണ് പടുത്തുയർത്തിയിട്ടുള്ളത് എന്നൊക്കെ ആലങ്കാരികമായിട്ട് പറയും. ദേവയാനഹ സത്യേന, സത്യത്താലാണ് ദേവയാനം പണിതിട്ടുള്ളത് എന്ന് പറയാം. അതുകൊണ്ട് സത്യത്തെ ആശ്രയിക്കുക എന്നുള്ളത് മുഖ്യമാവുന്നു. നീതി എന്ന് പറഞ്ഞാൽ അവിടെ സത്യം, ധർമ്മം എന്നൊക്കെ അർത്ഥം, അതൊക്കെ അണ്ടർസ്റ്റുഡ് ആണ് എന്ന് പറയും. മൗനം ചൈവാസ്മി ഗുഹ്യാനാം, ഗുഹ്യങ്ങളുടെ കൂട്ടത്തിൽ മൗനമാകുന്നു. മൗനം അതാണ് ഏറ്റവും വലിയ

0: अहम अर्जुन न ततस्ति विनायत स्यात् मया भूतं चराचरम् यच्चापि सर्वभूतानां बीजं तत् अहम् अर्जुन सर्वभूतानां बीजं यत् സകലഭൂതജാലങ്ങളുടെ ബീജം യാതൊന്നോ. ഇത് ഭഗവാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണല്ലോ അല്ലെ. ഏഴാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒമ്പതാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, സനാതനമായ ബീജം ഞാനാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. സകല ഭൂതജാലങ്ങളുടെയും ബീജം, ബീജം എന്ന് പറഞ്ഞാൽ അൺമാനിഫെസ്റ്റഡ് ആയിട്ടുള്ള അവസ്ഥ, അതിൽ നിന്നാണ് എല്ലാം മാനിഫെസ്റ്റഡ് ആയിട്ടുള്ളത് എന്ന് പറയാം. അവ്യക്തം, അവ്യക്തം അണ്ടം, അണ്ടരൂപത്തിലുള്ള അണ്ടരൂപത്തിലാണ് അവ്യക്തത്തെ കൽപ്പിച്ചിരിക്കുന്നത്. അത് പൊട്ടി വിടർന്നതാണ് ഈ പ്രപഞ്ചം എന്ന സങ്കല്പം. അങ്ങനെ സകല ഭൂതജാലങ്ങളുടെയും ബീജം ഞാനാകുന്നു. ന തതസ്തി വിനാ യത് സ്യാത് പ്രകരണ ഉപസംഹാരാർത്ഥം വിഭൂതി സംക്ഷേപം ആഹ. വിഭൂതിയെ സംക്ഷേപിച്ച് പറയുകയാണ്, ഈ പ്രകരണത്തെ കൺക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട്. ന തതസ്തി വിനാ യത് സ്യാത് മയാഭൂതം ചരാചരം. ന തദസ്തി ഭൂതം ചരം അചരം വാ. ചരം എന്ന് പറഞ്ഞാൽ ചലിക്കുന്ന, അചരം ചലിക്കാത്തത്. ചരാചര ഭൂതങ്ങളൊക്കെയും മയാ വിനാ യത് സ്യാത്, മയാ അപകൃഷ്ട, എന്നെ കൂടാതെ അവ നിലനിൽക്കുമോ എന്ന് ചോദിക്കുക. എന്നെ കൂടാതെ മയാ വിനാ അപകൃഷ്ട, അതായത് എന്നാൽ ഉപേക്ഷിക്കപ്പെട്ടത്, എന്നാൽ പരിത്യക്തമാക്കപ്പെട്ടതിന് നിലനിൽപ്പില്ല. നിരാത്മകം ശൂന്യം ഹി തത്, അത് നിരാത്മകമാകുന്നു, ശൂന്യമാകുന്നു, അങ്ങനെ ഒന്നും ഇല്ല എന്നർത്ഥം. കേട്ടില്ലേ, സർവേശ്വരനാൽ പരിത്യജിക്കപ്പെട്ടത് ഇല്ല തന്നെ, അങ്ങനെ ഒന്ന് അഭാവം മാത്രമേ ഉള്ളൂ. അഭാവം ഭാവസ്വല. ഇപ്പൊ വേണമെങ്കിൽ പറയാം, ഭഗവാനാൽ പരിത്യക്തമാക്കപ്പെട്ടത് അഭാവം മാത്രമേ ഉള്ളൂ. അതഹ മതാത്മകം സർവം ഇത്യർത്ഥ. ഇപ്പൊ ഇവിടെ എന്താ ഭഗവാൻ പറയണത്? ഞാനാണ് അർജുന എല്ലാം. അപ്പൊ എല്ലാറ്റിലെയും ഭഗവാനെ ശ്രദ്ധിക്കാൻ, പരിഗണിക്കാൻ, അംഗീകരിക്കാൻ, ആദരിക്കാൻ ലോകവ്യവഹാരത്തിലുടനീളം നമുക്ക് സാധിക്കണം. ഈ ഒരു ഓർമ്മയോടുകൂടി നമ്മൾ വ്യാപാരത്തിൽ ഏർപ്പെടുമ്പോൾ, വ്യവഹാരത്തിൽ ഏർപ്പെടുമ്പോൾ, വെൻ വി ഇന്ററാക്ട് വിത്ത് ദി വേൾഡ്, ലോകവുമായിട്ട് ഇന്ററാക്ഷനിൽ ഏർപ്പെടുന്ന സമയത്ത്, അവിടെ നമ്മുടെ സങ്കുചിതമായ ഒരുപാട് ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാൻ നമുക്ക് സാധിക്കും. ഈ ഒരു ആശയം നമ്മൾ മോക്ഷം എന്നുള്ളത് ലക്ഷ്യമായിരിക്കട്ടെ, അതുപോലെ ജീവിതത്തിൽ വിജയവും ശാന്തിയും സന്തോഷ നൈരന്തര്യവും ഒക്കെ ലക്ഷ്യമായിരിക്കട്ടെ, ഏതിനും എല്ലാവരും അടിസ്ഥാനപരമായിട്ട്, ഇപ്പൊ വലിയ തത്വചിന്തയുടെ കാര്യത്തിലൊന്നും ഉത്സാഹം ഇല്ലാത്തവര് പോലും ഇത്തിരി സമാധാനമായിട്ടിരിക്കാൻ പറ്റണം എന്ന് പറയില്ലേ. അത് സാധിക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് എന്താ വേണ്ടത്? വൈവിധ്യങ്ങൾക്കൊക്കെ ആധാരമായി പരിലസിക്കുന്നത് ഏകമായ ഈശ്വര തത്വമാണ് എന്ന് ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുമ്പോ വീണ്ടും ഓർമ്മിക്കാം. ഓക്കെ, പക്ഷേ മകനെ വിളിച്ച് ഒരു കാര്യം പറയാൻ വേണ്ടി അച്ഛൻ ഇങ്ങനെ തയ്യാറെടുക്കും. അവൻ ഇങ്ങനെ പറഞ്ഞ അങ്ങനെ പറയണം, ഇങ്ങനെ പറഞ്ഞ അങ്ങനെ എന്നിങ്ങനെയൊക്കെ തയ്യാറെടുക്കും എന്ന് പറയുക. ചിലപ്പോ അങ്ങനെയൊന്നും ആവില്ല പറയുക. ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം.

0: അവതരണം സമ്പൂത്ത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ എൻ എം പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 down പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
2: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.

0: ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
3: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
2: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
3: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. സാങ്കേതിക രംഗത്തെ നൂതന മാറ്റങ്ങൾക്കനുസരിച്ച് യുവജനങ്ങൾ നൈപുണ്യം മെച്ചപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പശ്ചിമബംഗാളിലെ 2 സീറ്റുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJP വിജയം. തമിഴ്നാട്ടിലെ 2 മണ്ഡലങ്ങളിൽ TVK ലീഡ് ചെയ്യുന്നു. സമാധാനത്തിനുള്ള 2026 നൊബേൽ സമ്മാനം ഇന്ത്യൻ വംശജയായ ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞ നവനീതം നവിപിള്ളയ്ക്ക്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. സാങ്കേതിക രംഗത്തെ നൂതന മാറ്റങ്ങൾക്കനുസരിച്ച് യുവജനങ്ങൾ നൈപുണ്യം മെച്ചപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷാങ്ഹായിൽ നടന്ന 48th വേൾഡ് സ്കിൽസ് മത്സരത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ ടീമിലെ പ്രതിനിധികളുമായി ന്യൂഡൽഹിയിലെ വസതിയോട് ആഹ്വാനം ചെയ്തു. മാനവ വിഭവശേഷിയുടെ ആഗോള കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുന്നതിന് യുവജനങ്ങൾ, പരിശീലന സ്ഥാപനങ്ങൾ, സർക്കാരുകൾ എന്നിവയുടെ ഏകോപിതമായ ശ്രമങ്ങൾ ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി 568 പദ്ധതികൾ ഫലപ്രദമായി പൂർത്തിയാക്കിയതായി മുഖ്യമന്ത്രി VD സതീശൻ. അടുത്ത പദ്ധതിയായ ജനസ്പർശം ഈ മാസം 15 ആരംഭിക്കുമെന്നും മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. December 31 വരെ നീളുന്ന പദ്ധതിയിലൂടെ ഫയലുകൾ പെട്ടെന്ന് തീർപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാന നിയമസഭയുടെ അടുത്ത സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കും. 9 ദിവസമായിരിക്കും സഭ സമ്മേളിക്കുകയെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവയാണ് സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ ഇതുവരെ തീരുമാനിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: 2 ബില്ലുകൾ കൂടി ഇത്തവണത്തെ സമ്മേളനത്തിൽ പരിഗണിക്കാനാണ് സാധ്യതയെന്ന് സ്പീക്കർ സൂചിപ്പിച്ചു. അവതരിപ്പിക്കുന്ന മറ്റ് ബില്ലുകൾ സംബന്ധിച്ച് തിങ്കളാഴ്ച ചേരുന്ന കാര്യോപദേശക സമിതി യോഗം തീരുമാനം കൈക്കൊള്ളും. കേരളപ്പിറവി ദിനത്തിൽ മുൻ നിയമസഭാംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങ് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. നിയമസഭാ പുസ്തകോത്സവം പുതിയ മുഖത്തോടുകൂടി തുടരും എന്നും സ്പീക്കർ അറിയിച്ചു. സാംസ്കാരികോത്സവം എന്ന പേരിലായിരിക്കും ഇത് നടത്തുക. ചെലവ് ചുരുക്കി ഗുണം മെച്ചപ്പെടുത്തി നടത്തുക എന്നതായിരിക്കും ഇവിടെ പിന്തുടരുന്ന രീതി എന്നും സ്പീക്കർ പറഞ്ഞു. കേരള നിയമസഭ എന്ന പേര് അതേപടി തുടരുന്നതാണ് ഉചിതം എന്നും ഏതെല്ലാം ബില്ലുകൾ അവതരിപ്പിക്കണം എന്നത് സർക്കാരാണ് തീരുമാനിക്കുന്നതെന്നും ചോദ്യങ്ങൾക്ക് മറുപടിയായി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു.
0: കേരളത്തിലെ 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളെ ബന്ധിപ്പിച്ച് കേരള തപാൽ സർക്കിൾ നടപ്പിലാക്കുന്ന അഷ്വേർഡ് നെക്സ്റ്റ് ഡേ ഡെലിവറി സേവനത്തിന് തുടക്കമായി. ലോക തപാൽ ദിനാഘോഷങ്ങളുടെയും ദേശീയ തപാൽ വാരാഘോഷത്തിന്റെയും ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ കേരള സർക്കിൾ ചീഫ് പോസ്റ്റ്മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ് മേയർക്ക് കത്ത് പോസ്റ്റ് ചെയ്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലെ പോസ്റ്റ് ഓഫീസുകൾക്കിടയിൽ ബുക്ക് ചെയ്ത സ്പീഡ് പോസ്റ്റ് പാഴ്സലുകളും സ്പീഡ് പോസ്റ്റ് രേഖകളും അടുത്ത പ്രവൃത്തി ദിവസം തന്നെ ലഭ്യമാക്കുന്നതാണ് പദ്ധതി. അധിക ചാർജില്ലാതെയാണ് ഇത് നടപ്പിലാക്കുന്നത്. 3 സംസ്ഥാനങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന് നടന്നു. പശ്ചിമബംഗാളിലെ റിജിനഗർ, നന്ദിഗ്രാം മണ്ഡലങ്ങളിൽ BJP വിജയം നേടി. തമിഴ്നാട്ടിലെ ധാരാപുരം മണ്ഡലത്തിൽ TVK വിജയിച്ചു. മധുരാന്തകം മണ്ഡലത്തിലും TVK ലീഡ് ചെയ്യുകയാണ്. പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി മണ്ഡലത്തിൽ ഭരണകക്ഷിയായ ഓൾ ഇന്ത്യ NR കോൺഗ്രസ് സ്ഥാനാർത്ഥി അശോക് ആനന്ദ് 8482 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അസമിലെ നാഗോൺ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJP മുന്നിലെത്തിയത്. സമാധാനത്തിനുള്ള 2026 നൊബേൽ സമ്മാനം ഇന്ത്യൻ വംശജയായ ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞ നവനീതം നവിപിള്ളയ്ക്ക്. സമാധാനവും അന്താരാഷ്ട്ര നിയമവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സംഭാവനകൾ പരിഗണിച്ചാണ് ബഹുമതി. പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തകയായ നവനീതം നവിപിള്ള ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ വിഭാഗം മുൻ മേധാവിയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിയുമായിരുന്നു. തമിഴ് വംശജരായ മാതാപിതാക്കളുടെ മകളായി 1941 ഡർബനിൽ ജനിച്ച അവർ വർണ്ണവിവേചനത്തിനെതിരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി നടപ്പാക്കിയ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. പെൺകുട്ടികളുടെ സുരക്ഷയും വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നതിനും തുല്യ അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി 2015 കേന്ദ്ര സർക്കാർ ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പെൺകുട്ടികളുടെ സുരക്ഷ, വിദ്യാഭ്യാസം, സമഗ്ര വികസനം എന്നിവയിലാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നാളത്തെ CJP പ്രതിഷേധം കണക്കിലെടുത്ത് ന്യൂഡൽഹിയിൽ ഡൽഹി മെട്രോ റെയിൽവേ സേവനങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കേന്ദ്രത്തോടും ബന്ധപ്പെട്ട അധികൃതരോടും നിർദ്ദേശിച്ച് സുപ്രീംകോടതി. യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരമാവധി കുറയ്ക്കുന്നതിനായി പൊതുഗതാഗത സേവനങ്ങൾ നിയന്ത്രിതമായ രീതിയിൽ തുടരണമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കുമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിക്ക് ഉറപ്പ് നൽകി. ജന്തർ മന്ദിറിൽ നാളെ നടക്കാനിരിക്കുന്ന പ്രതിഷേധം കണക്കിലെടുത്ത് ഇന്ന് രാത്രി 9 മുതൽ 57 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടാൻ ഡൽഹി പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. CMRL എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മകൾ വീണ, മരുമകനും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് എന്നിവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശം. വിധിന്യായം പരിശോധിച്ച ശേഷം നടപടി സ്വീകരിക്കുമെന്നും ഹൈക്കോടതി ഉത്തരവ് സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയല്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. നവരാത്രി പൂജയുമായി ബന്ധപ്പെട്ട നവരാത്രി വിഗ്രഹങ്ങളുടെ എഴുന്നള്ളത്തിന് മുന്നോടിയായുള്ള ഉടവാൾ കൈമാറ്റം പത്മനാഭപുരം കൊട്ടാരത്തിലെ ഉപ്പിരിക്ക മാളികയിൽ ഇന്ന് നടന്നു. ദേവസ്വം മന്ത്രി കെ മുരളീധരൻ ഉടവാൾ സ്വീകരിച്ചു. നാളെ ഉച്ചയോടെ കേരളം തമിഴ്നാട് അതിർത്തിയായ കളിയിക്കവിളയിലെത്തുന്ന ഘോഷയാത്രയ്ക്ക് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക സ്വീകരണം നൽകും. കോട്ടയം താഴത്തങ്ങാടിയിൽ പൈതൃക ടൂറിസത്തിനുണർവായി ഷിക്കാര ബോട്ട് സർവീസുകൾ. മീനച്ചിലാറിന്റെ ഓളപ്പരപ്പിലൂടെ ഇനി സഞ്ചാരികൾക്ക് ഷിക്കാര ബോട്ട് യാത്ര ആസ്വദിക്കാം. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ചരിത്രവും പ്രകൃതി ഭംഗിയും ഒത്തുചേരുന്ന താഴ്ത്തങ്ങാടിയിൽ ഇനി ടൂറിസത്തിന്റെ പുതിയ തരംഗം. കുളപ്പുരക്കടവ് കേന്ദ്രീകരിച്ചാണ് പുതിയ ഷിക്കാര സ്പീഡ് ബോട്ട് സർവീസുകൾ ആരംഭിച്ചിരിക്കുന്നത്. താഴ്ത്തങ്ങാടിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഇനി കുടുംബസമേതം ഉൾനാടൻ ജലഗതാഗത യാത്രകൾ നടത്താം. താഴ്ത്തങ്ങാടി പൈതൃക ടൂറിസം എന്ന വലിയ സ്വപ്നങ്ങളിലേക്കുള്ള മികച്ച ചുവടുവയ്പ്പാണ് ഈ ബോട്ട് സർവീസുകൾ. ഇവിടുത്തെ പൈതൃക സംസ്കാരം ലോകത്തിനു മുന്നിലെത്തിക്കാനും പ്രദേശത്തെ ടൂറിസം സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്താനും ഈ പുതിയ പദ്ധതി സഹായിക്കും.
0: അയ്യപ്പ പണിക്കർ ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നാളെ അയ്യപ്പ പണിക്കർ അനുസ്മരണം സംഘടിപ്പിക്കും. വെള്ളയമ്പലം വിസ്മയ മാക്സിൽ നടക്കുന്ന ചടങ്ങിൽ കവി സച്ചിദാനന്ദന് ആദരം നൽകും. കവിയരങ്ങുൾപ്പെടെ വിവിധ പരിപാടികളും ഇതിന്റെ ഭാഗമായി നടക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്നും 4 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. വരും മണിക്കൂറിൽ മിക്ക ജില്ലകളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര, നെയ്യാർ അണക്കെട്ടുകളുടെ ഷട്ടറുകൾ ഉയർത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. പലയിടത്തും വൈദ്യുത പോസ്റ്റുകളും മരങ്ങളും മറ്റും ഒടിഞ്ഞു വീണ് വൈദ്യുതി മുടങ്ങി. കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലും ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ഇന്ന് റാഞ്ചിയിൽ വൈകിട്ട് 7 മണിക്കാണ്.

0: കളി ആരംഭിക്കുക. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. പ്രധാന വാർത്തകൾ വീണ്ടും. സാങ്കേതിക രംഗത്തെ നൂതന മാറ്റങ്ങൾക്കനുസരിച്ച് യുവജനങ്ങൾ നൈപുണ്യം മെച്ചപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പശ്ചിമബംഗാളിലെ 2 സീറ്റുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വിജയം. തമിഴ്നാട്ടിലെ 2 മണ്ഡലങ്ങളിൽ മുന്നിലെത്തി ടിവികെ. സമാധാനത്തിനുള്ള 2026 നൊബൽ സമ്മാനം ഇന്ത്യൻ വംശജയായ ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞ നവനീതം നവി പിള്ളയ്ക്ക്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം അല്പസമയത്തിനകം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. മാനസികാരോഗ്യ മേഖല നേരിടുന്ന വെല്ലുവിളികളും സമൂഹത്തിന്റെ ജാഗ്രതയും. തയ്യാറാക്കിയത് സി വി ശ്രീജിത്. മാധ്യമപ്രവർത്തകൻ തിരുവനന്തപുരം. അവതരണം ആമിന നജുമ. ലോകത്ത് കൌമാരക്കാരിൽ 7-ൽ 1 മാനസികാരോഗ്യമില്ലാത്ത അവസ്ഥയിലാണ് കഴിയുന്നതെന്ന് ആശങ്കപ്പെടുത്തുന്ന കണക്കുകളുടെ പശ്ചാത്തലത്തിലാണ് ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനം കടന്നുവരുന്നത്. 10 മുതൽ 19 വയസ്സ് വരെ പ്രായമുള്ളവരുടെ കണക്കെടുത്താൽ ആഗോള ജനസംഖ്യയിൽ 15% പേർ മാനസികാരോഗ്യ വെല്ലുവിളി നേരിടുന്നവരാണ്. 2023 കണക്കുകൾ പ്രകാരം ഏകദേശം 120 കോടി ആളുകൾ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ നേരിടുന്നതായാണ് പഠന റിപ്പോർട്ടുകൾ
2: വ്യക്തമാക്കുന്നത്. An initiative of Pain and Palliative Care Trust, Kollam.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. 1 വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച്

0: ഇൻട്രസ്റ്റ് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അതുമാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0% down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.
2: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
3: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: റേഡിയോ സാന്ദ്രം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം റീഡിംഗ് റൂം. ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
4: ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റീഡിംഗ് റൂം വിത്ത് യു ടുഡേ. ഐ എം പ്രീത. റീഡിംഗ് റൂം ഇസ് എ പ്രോഗ്രാം ഫോർ ദോസ് ഹു ലവ് റീഡിംഗ്. ആസ് റീഡേഴ്സ് we all are different. Some of us love light-hearted stories that simply make us smile. Some prefer books that reflect our own lives, stories in which we suddenly recognize ourselves, our relationships, our fears and our dreams. Some of us are drawn to the classics, while others are always looking for new voices and new perspectives. And I believe Reading Room have space for all of them. So in every episode, I try to bring you something different, sometimes a poem, sometimes a story, sometimes a novel, and hopefully something that stays with you even after the program ends. As a woman, I have always been particularly interested in literature that explores women's lives. Not just their happiness and achievements, but also their unspoken fears, their choices, their disappointments, and the silent struggles that often remain hidden behind ordinary lives. And today, the book I have chosen for you takes us exactly into that world. It's a story about a woman, but at the same time, it's a story about many women. It's about marriage, identity, expectations, relationships, and most importantly, the things women often learn to keep inside. Today in Reading Room, we are going to talk about That Long Silence, the celebrated novel by the Indian writer Shashi Deshpande. Shashi Deshpande is one of the important voices in Indian writing in English. Born in Dharwad, Karnataka in 1938, she is the daughter of a well-known Kannada dramatist and Sanskrit scholar, Adya Rangacharya, also known as Sri Ranga. She studied economics and law and also worked briefly as a journalist before beginning her literary career. Deshpande began writing short stories in the 1970s and went on to write novels, children's books and essays. Her writing is particularly known for exploring the inner lives of women and the complexities of family and relationships. Some of her well-known novels include The Dark Holds No Terrors, Roots and Shadows, That Long Silence, The Binding Vine, Shadow Play, and Strangers to Ourselves. Among these, That Long Silence holds a special place in her literary journey. The novel received the Sahitya Academy Award in 1990, and it is widely regarded as one of her landmark works. So what is this long silence that Shashi Deshpande is talking about? Dear friends, today in Reading Room, let us enter the world of that long silence and get to know a little more about this remarkable novel. Now I will share with you a short glimpse of the

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന വിവരങ്ങൾ നീക്കം ചെയ്യുക എന്നിവ ഉറപ്പാക്കണം. ഐടി ചട്ടങ്ങൾ പ്രകാരം സർക്കാർ ഏജൻസികളുടെ പരാതികൾക്ക് മുൻഗണന നൽകാനും പരാതി പരിഹാര സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും പ്ലാറ്റ്ഫോമുകളോട് മന്ത്രാലയം ആവശ്യപ്പെട്ടു. ലോക ബഹിരാകാശ വാരാഘോഷങ്ങളുടെ ഭാഗമായി തുമ്പയിലെ റോക്കറ്റ് വിക്ഷേപണ
1: ലോക ബഹിരാകാശ വാരാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് തുമ്പയിൽ നടത്തിയ രോഹിണി സൌണ്ടിംഗ് റോക്കറ്റ് വിക്ഷേപണം കാണാൻ 2000-ലേറെ പേരാണ് എത്തിയത്. വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും പൊതുജനങ്ങളും റോക്കറ്റ് വിക്ഷേപണം കാണാൻ തുമ്പയിലെ വിക്രം സാരാഭായി സ്പേസ് സെന്ററിൽ എത്തിയിരുന്നു. RH-200 എന്ന റോക്കറ്റാണ് തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ചത്. റോക്കറ്റ് വിപ്ലവം എന്നതാണ് ഇത്തവണത്തെ ലോക ബഹിരാകാശ വാരത്തിന്റെ പ്രമേയം.
0: സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞയും മനുഷ്യാവകാശ പ്രവർത്തകയും ഇന്ത്യൻ വംശജയുമായ നവനീതം നവി പിള്ളയ്ക്ക്. സമാധാനവും അന്താരാഷ്ട്ര നിയമവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സംഭാവനകൾ പരിഗണിച്ചാണ് ബഹുമതി. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ വിഭാഗം മുൻ മേധാവിയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിയുമായിരുന്നു. വർണ്ണവിവേചനത്തിനെതിരെ പോരാടുകയും മനുഷ്യാവകാശങ്ങളും സമത്വവും സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. 1941 ഡർബനിൽ ജനിച്ച നവനീതം പിള്ളയുടെ മാതാപിതാക്കൾ തമിഴ് വംശജരായിരുന്നു. സംസ്ഥാനത്ത് 100-ദിന കർമ്മ പദ്ധതികളുടെ ഭാഗമായി 568 പദ്ധതികൾ ഫലപ്രദമായി പൂർത്തിയാക്കി 96.6% നേട്ടം കൈവരിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ ജനസ്പർശം എന്ന പേരിൽ ഒക്ടോബർ 15 മുതൽ ഡിസംബർ 31 വരെ ഫയൽ അദാലത്ത് നടത്തും. വയോജനക്ഷേമ ബില്ലിനും മന്ത്രിസഭ അംഗീകാരം നൽകി. ഈ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സഭ സമ്മേളിക്കുകയെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോർട്ട് ഫീസ് ഭേദഗതി ബില്ല്, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ഭേദഗതി ബില്ല് എന്നിവ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നാളെ ജന്തർ മന്ദറിൽ CJP നടത്താൻ തീരുമാനിച്ച പ്രതിഷേധ പരിപാടിക്ക് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചു. മുൻധാരണകൾ ലംഘിച്ചതും അപേക്ഷ നൽകാൻ 10 ദിവസത്തെ സമയപരിധി പാലിക്കാത്ത

0: ഇല്ലാത്തതുമാണ് കാരണമെന്ന് ജോയിന്റ് കമ്മീഷണർ അറിയിച്ചു. സുരക്ഷയും ഗതാഗത നിയന്ത്രണവും മുൻനിർത്തി മേഖലയിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും നിയമലംഘകർക്കെതിരെ കടുത്ത നിയമ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹിയിലെ 57 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് രാത്രി 9 മണി മുതൽ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. രാജീവ് ചൌക്ക്, ലോക് കല്യാൺ മാർഗ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, ജൻപത്ത്, പട്ടേൽ ചൌക്ക്, ന്യൂഡൽഹി, സേവാതീർത്ത്, മണ്ഡി ഹൌസ് തുടങ്ങിയ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. നാളത്തെ CJP പ്രതിഷേധം കണക്കിലെടുത്ത് ന്യൂഡൽഹിയിൽ ഡൽഹി മെട്രോ റെയിൽവേ സേവനങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കേന്ദ്രത്തോടും ബന്ധപ്പെട്ട അധികൃതരോടും നിർദ്ദേശിച്ച് സുപ്രീംകോടതി. യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരമാവധി കുറയ്ക്കുന്നതിനായി പൊതുഗതാഗത സേവനങ്ങൾ നിയന്ത്രിതമായ രീതിയിൽ തുടരണമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കുമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി നടപ്പാക്കിയ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് ഒരു റിപ്പോർട്ട്.
1: പെൺകുട്ടികളുടെ സുരക്ഷയും വിദ്യാഭ്യാസവും അതിജീവനവും ഉറപ്പാക്കുന്നതിനും തുല്യാവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭ്രൂണഹത്യ തടയുന്നതിനുമായാണ് 2015 കേന്ദ്ര സർക്കാർ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പെൺകുട്ടികളോടുള്ള സാമൂഹിക മനോഭാവത്തിൽ ക്രിയാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനോടൊപ്പം സ്കൂൾ പ്രവേശനം, സുരക്ഷിതമായ മാതൃത്വം, ആർത്തവ ശുചിത്വം, സമഗ്ര വികസനം എന്നിവയും ഈ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. കണക്കുകൾ പ്രകാരം 2014-15 1000 ആൺകുട്ടികൾക്ക് 918 പെൺകുട്ടികൾ എന്നതിൽ നിന്ന് 2023-24 929 വർദ്ധിച്ചു. ആശുപത്രികളിലെ പ്രസവ നിരക്കും 61% നിന്ന് 98% വർദ്ധിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരത്തിൽ ടോസ് നേടിയ വെസ്റ്റ് ഇൻഡീസ് ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 6 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 79 റൺ എടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്നും 4 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. CMRL എക്സാലോജിക് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മകൾ വീണ, മരുമകനും മുൻമന്ത്രിയുമായ മുഹമ്മദ് റിയാസ് എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം കൂടാതെ തന്നെ സംസ്ഥാന പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ ബാധ്യസ്ഥരാണോ എന്ന നിയമവശമാണ് കോടതി പ്രധാനമായും പരിഗണിച്ചത്. വാഹനാപകട നഷ്ടപരിഹാര നടപടികൾ വേഗത്തിലാക്കാൻ വാഹൻ, സാരഥി, ഈഡാർ, ഇൻഷുറൻസ് ഇൻഫർമേഷൻ ബ്യൂറോ ഡേറ്റാബേസുകൾ 4 ആഴ്ചയ്ക്കുള്ളിൽ പരസ്പരം ബന്ധിപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് സുപ്രീംകോടതി ഉത്തരവിട്ടു. അപകട വിവരങ്ങൾ ഉടൻ തന്നെ ഇഡാർ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാനും ഹിറ്റ് ആൻഡ് റൺ കേസുകളിലും PM രാഹത് പദ്ധതിയിലും ഇൻഷുറൻസ് കമ്പനികൾക്ക് വേഗത്തിൽ വിവരങ്ങൾ ലഭ്യമാക്കാനും കോടതി നിർദ്ദേശിച്ചു. ജുവനൈൽ ജസ്റ്റിസ് നിയമത്തിന്റെ 10th വാർഷികത്തോടനുബന്ധിച്ച് സുപ്രീംകോടതിയുടെ ജുവനൈൽ ജസ്റ്റിസ് കമ്മിറ്റിയും യുണിസെഫും ചേർന്ന് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ദേശീയ സമ്മേളനം നാളെ ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പരിപാടി ഉദ്ഘാടനം ചെയ്യും. കുട്ടികളുടെ അവകാശങ്ങൾ, നിയമലംഘനങ്ങൾ നടത്തുന്ന പ്രായപൂർത്തിയാകാത്തവരുടെ വിവരശേഖരണം, പുനരധിവാസം, നിയമ സംവിധാനങ്ങളിലെ ഏകോപനം തുടങ്ങിയവ ചർച്ച ചെയ്യും. സൌദിയിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം ലക്ഷ്യമിട്ട് യമനിലെ ഹൂതി വിമതർ നടത്തിയ ആക്രമണത്തിൽ പൈലറ്റ് ഉൾപ്പെടെ 3 സൌദി പൌരന്മാർ കൊല്ലപ്പെട്ടു. വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരുന്ന ഒരു വിമാനത്തിന് കേടുപാട് പറ്റി. സൌദിയിലെ ഇന്ത്യൻ പൌരന്മാർക്ക് റിയാദ് എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ആവശ്യമെങ്കിൽ വീടുകളിൽ തുടരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ഝാർഖണ്ഡിലെത്തും. ദിയോഗർ എയിംസിന്റെ 2nd ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. രാജ്യത്ത് ഒരു മേഖലയിലും ഏകാധിപത്യം അനുവദിക്കില്ലെന്നും സ്വതന്ത്ര വിപണിയിൽ സേവനം തിരഞ്ഞെടുക്കാൻ ഉപഭോക്താക്കൾക്ക് അവകാശമുണ്ടെന്നും കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. വ്യാജ സന്ദേശങ്ങളും ക്രമസമാധാന നില തകരാറിലാക്കുന്ന ഉള്ളടക്കങ്ങളും തടയാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞയും മനുഷ്യാവകാശ പ്രവർത്തകയും ഇന്ത്യൻ വംശജയുമായ നവനീതം നവി പിള്ളയ്ക്ക്. കേരളത്തിൽ 100-ദിന കർമ്മ പദ്ധതികളുടെ ഭാഗമായി 568 പദ്ധതികൾ ഫലപ്രദമായി പൂർത്തിയാക്കി 96.6% നേട്ടം കൈവരിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം റാഞ്ചിയിൽ പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: യുവവാണി
3: നമസ്കാരം. യുവവാണിയിലേക്ക് സ്വാഗതം. യുവസാഹിത്യം.

0: സാഹിതിയിൽ ഇന്നാദ്യം നമുക്കൊരു കഥ കേൾക്കാം. എഴുതി അവതരിപ്പിക്കുന്നത് അഞ്ജന ഹരീഷ്. ആദ്യം നമുക്ക് കഥയെക്കുറിച്ച് അഞ്ജന പറയുന്നത് കേൾക്കാം.
1: എന്റെ പേര് അഞ്ജന ഹരീഷ്. വാട്ടർ ബോട്ടിൽ എന്ന കഥ എന്റെ ബാല്യമാണ്. അനുഭവങ്ങളുടെ തീക്ഷ്ണതയ്ക്ക് വ്യത്യാസമുണ്ട് എന്ന് മാത്രം. സംഭവിച്ചത് ആർക്ക് എന്നതിനപ്പുറം അനുഭവിച്ചത് എന്ത് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. കുട്ടികൾ പല ചൂഷണങ്ങൾക്ക് ഇരയാവുന്ന ഇന്നത്തെ കാലത്ത് ഇതെനിക്ക് പറയണമെന്ന് തോന്നി. അത്രമാത്രം.
0: ഇനി അഞ്ജനയുടെ കഥ കേൾക്കാം.
1: വാട്ടർ ബോട്ടിൽ. അധ്യാപകന്റെ വിരലുകൾ തിരഞ്ഞു പോകുന്ന രഹസ്യഭാഗം കാലപ്പഴക്കത്താൽ കരുവാളിച്ച വാട്ടർ ബോട്ടിൽ കൊണ്ട് മറയ്ക്കാൻ പ്രയാസപ്പെട്ട് ശ്രമിക്കുന്ന ഒരു ബാല്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ചിന്തിക്കണം. ചിന്തിച്ച് കാട് കയറണം, ചുണ്ടുകൾ വക്രിക്കണം, വെറുതെയാവുമെന്ന് പുച്ഛിക്കണം, അല്ലെങ്കിൽ ഇതിനേക്കാൾ വലുത് സഹിച്ചവളാണ് താനെന്ന് പറഞ്ഞ് അതിനെ നിസ്സാരവൽക്കരിക്കണം. അതുമല്ലെങ്കിൽ മുന്നിലിരിക്കുന്ന കണ്ണുകളിൽ ചെറിയൊരു അത്ഭുതമെങ്കിലും. ഈ അമ്മ ഞങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം തരില്ല. ജെൻഡർ ഇക്വാലിറ്റിയെ പറ്റി അമ്മയ്ക്കറിയില്ലേ? വെറും വീട്ടമ്മ മാത്രമല്ലല്ലോ, വിദ്യാഭ്യാസവും ബോധവും ഒക്കെയുള്ള വ്യക്തിയല്ലേ. പരാതി പ്ലസ് ടുവിന് പഠിക്കുന്ന ഇളയ മകളുടേതാണ്. പറയുന്നത് അച്ഛനോടും. അടുക്കളയിൽ പാത്രം കഴുകലിനിടയിൽ വീണ് കിട്ടിയതാണ്. ഓ, വലിയ കാര്യം എന്ന രീതിയിൽ ചുണ്ടുകളും കണ്ണുകളും ചലിച്ചു. പിന്നെ കേൾക്കണോ അച്ഛാ? അവളുടെ പരിഭവം കഴിഞ്ഞിട്ടില്ല. തുറന്നിട്ട പൈപ്പ് വേഗം കുറച്ച് ചെവി ഹാളിലെ ചുരൽ കസേരയിലേക്ക് നീക്കിവെച്ചു. ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ ചോദ്യങ്ങളാണ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448 40. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
4: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
4: ഏവർക്കും ദീപാവലി ആശംസകൾ.
5: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: അഞ്ജന മോഹനും നന്ദന മോഹനുമായിട്ടുള്ള സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയുടെ രണ്ടാം ഭാഗത്തിലേക്ക് വീണ്ടും തിരികെ വരാം. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. വിശേഷങ്ങളൊക്കെ കേട്ടുകൊണ്ട്, വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദന മോഹനും അഞ്ജന മോഹനുമാണ് ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വിശേഷങ്ങളും പാട്ടുകളും നന്ദനയും അഞ്ജനയൊക്കെ അസാധ്യമായിട്ട് പാടുകയാണ്. ഇനി എനിക്ക് പാടാൻ പറ്റുമോ എന്നാണ് ഒരു ഡൗട്ട്. എന്ത് രസമായിട്ടാണ് പാടുന്നത്! ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് രസിച്ചിരിക്കുമ്പോൾ അങ്ങനെ അവർ മെൽറ്റായിട്ട് പോവാണ്. നല്ല വോയിസാണ് രണ്ടുപേരുടേതും. അപ്പൊ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, രണ്ടുപേരും സിസ്റ്റേഴ്സ് ആണ്, ഒരു വീട്ടിലെയാണ്. അപ്പൊ അറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ട് എനിക്ക് നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണെന്നുള്ള. അപ്പൊ കുറച്ച് ഫൺ ചോദ്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ്. വീട്ടിലെ ഏറ്റവും കൂടുതൽ കുസൃതി ഒപ്പിക്കുന്നത് ആരാണ്? അഞ്ജനയാണ്. അതെ അതെ, അത് മൂത്ത കുട്ടികൾക്ക് കുറച്ച് കുസൃതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ടാമത് കൂടി കുറച്ച് ബോൾഡ് ആയിട്ട് വെൽ എന്ന രീതിയിൽ ചിന്തിക്കുക. അങ്ങനെയാണോ? അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ നോട്ടി ആയിട്ടുള്ളത്
6: ഭയങ്കര കുസൃതിയാണ്. വീട്ടിൽ സഹിക്കാൻ വയ്യ ആർക്കും.
7: ഞങ്ങളെക്കാൾ കുസൃതിയുള്ള ഒരാൾ വീട്ടിലുണ്ട്, അച്ഛൻ.
2: അപ്പൊ പിന്നെ കുഴപ്പമില്ല, ഏജിന്റെ ഒരു പ്രശ്നം വരുന്നില്ല. അതെ. അപ്പൊ രണ്ടുപേരും ഇപ്പൊ എന്തായാലും സിസ്റ്റേഴ്സ് ആണ്, വഴക്കിടാൻ സാധ്യതയുണ്ട്, വഴക്കിടാറുണ്ട്, അത് നോർമൽ ആയിട്ടോ. ആദ്യം സോറി പറയുന്ന ആരായിരിക്കും?
7: അതെ,
2: ചേച്ചിയോ? അതിലൊരു കോംപ്രമൈസ് ഇല്ല. ആദ്യം
7: സോറി, പിണങ്ങിയിരിക്കാനൊന്നും പറ്റില്ല, എല്ലാരോടും അങ്ങനെ തന്നെ.
2: അതെ അല്ലേ? അപ്പൊ അങ്ങനെ അപ്പൊ ആദ്യം തന്നെ സോറി പറയാം. അപ്പൊ ഒരു വട്ടമെങ്കിലും തിരിച്ചൊന്ന് പറഞ്ഞുകൂടെ നന്ദന? ഒരു വട്ടം ഇനി വഴക്കിടുമ്പോ ഒരു സോറി പറയില്ലേ?
6: പറയാൻ പറയാം,
2: ശ്രമിക്കാം.
7: ഈ പ്രായത്തിലൊക്കെ ഇവള് വഴക്കിടുമ്പോ പറയുമായിരുന്നു, എനിക്ക് ഈഗോ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ആദ്യം വന്ന് മിണ്ടില്ല. 3rd class പഠിക്കുമ്പോ ഞാൻ ഈഗോ ഒക്കെ അറിയും.
2: ഈഗോ എന്താണെന്നറിയോ? അതെ. അപ്പൊ എന്തായാലും നന്ദന, എന്തായാലും എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, ഇനി വഴക്കിടുമ്പോ ആദ്യം ചെന്ന് സോറി പറയണം. പാവം അല്ലേ? അതെ, ശ്രമിക്കാം. എങ്കിലും ഈഗോ ചിലപ്പോ ഹേർട്ട് ആവും. അതെ. അപ്പൊ വീട്ടില് പാട്ട് രണ്ടുപേരും അസാധ്യമായിട്ട് പാടുന്ന രണ്ട് നല്ല സിംഗേഴ്സ് ആണ്. പക്ഷെ എങ്കിലും കൂടുതൽ ഇങ്ങനെ പാട്ട് പാടി പാട്ട് പാടി വീട്ടില് അയ്യോ ഒന്ന് നിർത്താവോ എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? നിർത്താവോ എന്ന് പറയാറില്ലല്ലേ.
6: ചേച്ചി പാടും. ചേച്ചി എന്ത് ചെയ്യുവാണെങ്കിലും, കുക്ക് ചെയ്യുകയാണെങ്കിലും ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും ഒക്കെ പാടും.
2: അപ്പൊ അതിങ്ങനെ എപ്പോഴും പാടിക്കൊണ്ടിരിക്കും. വീട്ടിൽ ആരെങ്കിലും പറയും ഒന്ന് നിർത്താവോ എന്ന് പറഞ്ഞിട്ടുണ്ടോ?
7: അടുക്കളയിലൊക്കെ നിൽക്കുമ്പോ ഞാൻ ചിലപ്പോ ഇയർഫോൺ ഒക്കെ വെച്ച് ഉറക്ക പാട്ടൊക്കെ പാടി, അപ്പൊ അമ്മ എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കുമ്പോ ഞാൻ കേൾക്കാത്തതായിരിക്കും, ഇതൊന്ന് നിർത്തോ.
2: പക്ഷെ എന്നാലും ഇത്രയും സ്വീറ്റ് വോയിസിന് നിർത്താവെന്ന് പറയുന്നത് എനിക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ട്. എന്നാലും പോട്ടെ, എന്നാലും അത്ര അപ്പൊ കഠിനമായിട്ടായിരിക്കും അത് പാടുന്നത്
6: അല്ലേ?
2: ഹെഡ്സെറ്റിൽ പാടുമ്പോ പുറത്തു നിൽക്കുന്നവർക്ക് അതെ ആ ഭയങ്കര ഓളിയായിരിക്കും. അപ്പൊ അതുകൊണ്ടാണായിരിക്കും അല്ലെ? അപ്പോ രണ്ടുപേരും രണ്ട് റൂമുകളിലോ അല്ലെങ്കിൽ ഒരു റൂമിലൊക്കെ ആയിരിക്കും കിടക്കുന്നത്. അപ്പൊ സാധനങ്ങൾ അടുക്കി വെക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള നീറ്റ്നെസ് ഒക്കെ കൂടുതൽ ആർക്കാണ്?
6: എനിക്ക്.
2: അതെ അല്ലേ?
6: എനിക്ക് ഇടയ്ക്ക് പെട്ടെന്ന് ഒരു റിയലൈസേഷൻ വന്നിട്ട് പെട്ടെന്നെല്ലാം അങ്ങ് അടുക്കി പുറകെ കുളിക്കുക ആ ഒരു ഇതുണ്ട്. ചേച്ചിക്ക് പിന്നെ അങ്ങനെ
7: എനിക്ക് പഠിക്കുമ്പോഴായപ്പോലും എനിക്കിങ്ങനെ നോട്ടൊക്കെ കൃത്യമായിട്ട് എഴുതി എനിക്ക് പഠിക്കാൻ പാടാം. എനിക്കിങ്ങനെ എല്ലാ ബുക്കുകളൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ കിടക്കണം. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി ഒന്നും പഠിക്കാം.
8: സത്യം പറഞ്ഞത് കേൾക്കുമ്പോ നന്ദനക്ക് ഇറങ്ങി ഓടിയാലോ തോന്നുന്നു.
6: റൂമിലോട്ട് വരുമ്പോ എല്ലാം ഇങ്ങനെ കിടക്കണം, അത് കാണുമ്പോ ഒരു സംതൃപ്തി പോലെ.
8: അപ്പൊ അഞ്ജന രണ്ടുപേരും യഥാർത്ഥത്തിൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള പിന്നെ ക്യാരക്ടർ ആണെന്ന് തോന്നുന്നു. ഒരാൾക്ക് ഇഷ്ടം ഒരാൾക്ക് ഇഷ്ടമല്ല, പക്ഷെ എന്നാലും അത് രസമായിട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ എനിക്കും ഇങ്ങനെ ഇച്ചിരി അടുക്കി പറക്കല് പ്രശ്നമുള്ള ആളാണ്. ഇപ്പൊ എന്റെ കൂടെ ഉള്ള ആള് അങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. അപ്പൊ അങ്ങനെ ദേഷ്യപ്പെട്ട് വഴക്ക് പറയാറുണ്ടോ?
6: ഒതുക്കി വെച്ച സാധനം പിന്നെ നമ്മൾ വരുമ്പോ വീണ്ടും അപ്പൊ അങ്ങനെ വഴക്ക് കൂടാറുണ്ട്.
8: അപ്പൊ അഞ്ജന അപ്പൊ എന്ത് ചെയ്യും? സോറി പറയോ?
6: പിന്നെ ഞാൻ തന്നെ ഒതുക്കും വീണ്ടും.
8: അതെ. അപ്പൊ എന്തായാലും വീട്ടിലൊരു അടി ഉണ്ട് എന്നുള്ളത് മസ്റ്റ് ആണല്ലേ. അപ്പൊ ഏറ്റവും കൂടുതൽ ഫോണില് എപ്പോഴും ഫോണിൽ ഇങ്ങനെ ഒന്നെങ്കിൽ റീല് കാണുക, സ്ക്രോൾ ചെയ്യുക, അങ്ങനത്തെ ചെയ്യുന്ന ആരാണ്? ഇളയാളാണ് അല്ലെ. അതെ. അപ്പോ രണ്ടുപേരില് കൂടുതൽ ദേഷ്യം ഉള്ളത് ആർക്കാണ്?
7: നന്ദു.
8: ഭയങ്കര ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റും.
6: ആ ഒരു ടൈമില് ദേഷ്യം ഉള്ളു, പക്ഷെ ആ ടൈമില് ദേഷ്യം ഇത്തിരി കഠിനാണ്.
8: കഠിനാണ്. അപ്പൊ ചേച്ചിയോട് ദേഷ്യപ്പെടും
6: ഇടയ്ക്ക്? പക്ഷെ അങ്ങനെ
7: ഞാനാണ് കൂടുതൽ അവളോട് ദേഷ്യപ്പെടുന്നത്. ഞാൻ
6: അങ്ങനെ
7: എന്നോട് അങ്ങനെ അധികം ദേഷ്യപ്പെടാത്തില്ല.
8: അതെ.
7: അല്ലാതെ ഉള്ള ദേഷ്യങ്ങളൊക്കെ ഉള്ളു.
8: അതെ. അപ്പൊ നന്ദു ആണ് ദേഷ്യം, നന്ദന മോഹനാണ് ദേഷ്യക്കാര്യം. അപ്പൊ സത്യമാണ്, എല്ലാം സത്യമാണല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്. കേക്കും ഇത്.
6: നല്ല കുട്ടിയാ,
8: നല്ല കുട്ടിയാ. അപ്പോ നിങ്ങള് സിസ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരാളുടെ രഹസ്യം ഒരാളിലേക്ക് പറയും. അപ്പൊ അച്ഛനും അമ്മയും അറിയാത്ത രഹസ്യങ്ങൾ, ഇന്ന കാര്യങ്ങൾ എന്തായാലും രണ്ടുപേരും ഷെയർ ചെയ്യല്ല. അപ്പൊ ഈ രഹസ്യങ്ങള് അച്ഛനും അമ്മയെടുത്തും പോയി പറയുന്നത് ആരാണ്?
7: ഞാനാണ്. ഞാൻ തന്നെയായിരിക്കും എന്റെ രഹസ്യങ്ങളൊക്കെ കൊടുത്ത് പറയുന്നത്.
6: ആരോടും പറയരുത് പറഞ്ഞിട്ട് നേരെ പോയി അച്ഛനമ്മയുടെ അടുത്തും പറയും.
7: എനിക്കെല്ലാം ഒന്നും മനസ്സിലിരിക്കില്ല. എല്ലാരോടും എന്റെ ഏറ്റവും അടുത്ത ആൾക്കാരോട് ഞാൻ അങ്ങ് പറയും.
8: അതെ. അപ്പൊ ഒരു സിനിമയില് രസതന്ത്രം എന്ന് പറഞ്ഞ ചിത്രമാണെന്ന് തോന്നുന്നു, അതില് ഈ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പറ്റാതെ ചെന്ന് ഓടിപ്പോയി. അപ്പൊ നമ്മുടെ അഞ്ജന സത്യത്തിൽ ഒരു നിഷ്കളങ്കയാണെന്ന് തോന്നുന്നു. രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പറ്റിയാളല്ല. അപ്പൊ അതുകൊണ്ട് നന്ദന ശ്രദ്ധിക്കുക, രഹസ്യങ്ങൾ പറയുമ്പോ സൂക്ഷിച്ചു പറയാം, പറയും സൂക്ഷിക്കാച്ചൊരു ബുദ്ധി. പക്ഷെ നന്ദന എനിക്ക് തോന്നുന്നു അങ്ങനെ കുറച്ച് ഒതുങ്ങി സൂക്ഷിക്കാൻ പറ്റിയ ഒരാളാണ്. അപ്പൊ അഞ്ജനക്ക് ധൈര്യമായിട്ട് പറയാം. ഇളയ
7: കുട്ടികളെ എന്റെ രഹസ്യം മറ്റൊരാളുടെ കാര്യങ്ങൾ പറയാറില്ല,
6: നമ്മളെ വിശ്വസിച്ചല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ അത് പറയില്ല അങ്ങനെ.
8: അതെ. അപ്പൊ എന്തായാലും അടുത്തായിട്ട് ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ ഒരു ഉത്തരവാദിത്വം ഉള്ളത് ആർക്കാണ് നിങ്ങളുടെ മുമ്പില്, നിങ്ങൾക്ക് തോന്നുന്നതിൽ ആർക്കാണ്? നിങ്ങൾ രണ്ടുപേരില്
6: ചേച്ചിക്കാണ്.
8: അതെ. അപ്പൊ ക്യൂട്ട്നെസ്സും കാര്യങ്ങളും കുസൃതി എല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ അഞ്ജനയാണ് ആ കാര്യത്തിലൊക്കെ.
6: കാര്യത്തോടടുക്കുമ്പോ ഭയങ്കര സീരിയസ് ആണ്.
8: സീരിയസ് ആണ്. അതെ അതെ അതെ. അപ്പൊ അത് അത് അതൊരു നല്ലൊരു പോയിന്റ് ആണല്ലേ. കുസൃതിയും കാര്യങ്ങളും ആളുകളെ എൻഗേജ് ചെയ്യിപ്പിച്ച് നിർത്താനും ആ ഒരു എനർജി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനും ശ്രമിച്ച് കുസൃതി കാണിച്ചാലും ഉത്തരവാദിത്തത്തിലോട്ട് അടുക്കുമ്പോ ആള് പുലിയാണല്ലേ.
6: ഞാൻ ഇടയ്ക്ക് കളിയാക്കി വിളിക്കാം, അമ്മച്ചി സ്വഭാവമാണ്.
8: അതെ. അപ്പൊ അങ്ങനെ. അപ്പൊ അടുത്തത് രണ്ടുപേരും ഉറങ്ങുന്നത് ഇപ്പൊ ഏറ്റവും കൂടുതൽ താമസിച്ച് ഉറങ്ങുമ്പോ അടുത്ത ആള് ഒന്ന് കിടന്നുറങ്ങാവുന്ന രീതിയിൽ ആരാണ് ഏറ്റവും കൂടുതൽ താമസിച്ച് ഉറങ്ങുന്നത്?
6: ഞാനാണ്.
8: ഇപ്പൊ ഞാനാണ്. പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ടാണ്, ഫോൺ
6: നോക്കിയിരിക്കും.
8: പഠിക്കാനുള്ളതുകൊണ്ടാണ്. അപ്പൊ അത് എന്തായാലും അയാളാണ് അല്ലെ. ഒരാള് മറ്റൊരാളെ ഇപ്പൊ നന്ദു പറഞ്ഞിരുന്നു, നന്ദന പറഞ്ഞിരുന്നു, ചേച്ചിയെ കണ്ടാണ് ഞാൻ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ കുറച്ചും കൂടെ ആയപ്പോ തന്റേതായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ട്. പക്ഷെ എങ്കിലും ഒരു അനുകരണ ശീലം ഉണ്ടോ നന്ദനക്ക് ചേച്ചിയിൽ നിന്ന്? ഉണ്ട്. ചേച്ചിയെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് അങ്ങനെ തോന്നാറുണ്ട്?
6: ഫുഡ് കഴിക്കുന്നതിലെ പോലെ ഇടയ്ക്ക് അമ്മ വഴക്കുറയും, ചേച്ചിയെ കണ്ടു പഠിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്.
7: ഞാൻ എന്തൊക്കെ കറി എടുക്കുന്നു ആദ്യം എന്റെ പാത്രത്തിൽ നോക്കും, എന്നിട്ട് അതേ കറികളെ എടുക്കും. അപ്പൊ അമ്മ പറയും, നീ കാരണം അവള് പച്ചക്കറി ഒന്നും കഴിക്കില്ല.
8: അതെ അല്ലെ. അപ്പൊ അങ്ങനെ അഞ്ജന അങ്ങനെ നന്ദനയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ?
7: ഉണ്ട്. അതായത് ഇപ്പൊ ആളുകളായിട്ട് ഇടപെടുന്നതായാലും പിന്നെ ഞാൻ പെട്ടെന്ന് ആൾക്കാരെ വിശ്വസിക്കും. ഇപ്പൊ എനിക്കിങ്ങനെ ക്ലാസ്സൊക്കെ എടുത്തു തരും, അങ്ങനെ ആരെയും വിശ്വസിക്കരുത്, കണ്ണി നോക്കി സംസാരിക്കണം. അത് ചെറിയ പ്രായത്തിൽ അങ്ങനെയൊക്കെ പറയും. അപ്പൊ ഞാൻ
6: എനിക്ക് ആള് വിഷമിക്കുമ്പോ എനിക്ക് അങ്ങ് വിഷമം വരും. ഞാൻ പറയും അങ്ങനെ കൂടുതൽ അങ്ങനെ ഇതാവരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞ് അങ്ങനെ മനസ്സിലാക്കി കൊടുക്കും.
7: പിന്നെ അബദ്ധം പറ്റും, അതെല്ലാം ചെന്ന് പറയും.
8: അതെ. അപ്പൊ അത് ചെറുതിലെ തന്നെ അത് അത് നല്ലൊരു ശീലമാണ് അല്ലെ, അങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നല്ല രസമായിട്ട് ആ ചോദ്യത്തിനൊക്കെ ഇങ്ങനെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കാണ്. ഏറ്റവും കൂടുതൽ ശ്രുതിയൊക്കെ തിരിച്ചു പാടുന്ന ആരാണ്?
6: ഞാൻ.
8: നന്ദുവാണ്. ഞാൻ തന്നെ.

0: പാട്ടില് വലിയ അങ്ങനെ പറ്റാറില്ല.
1: പാട്ടിൽ എന്തായാലും പുലി നമ്മുടെ ചേച്ചിയാണല്ലേ. യെസ്, അപ്പൊ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നന്ദന. എങ്ങനെയാണ് ഏറ്റവും ബെറ്റർ ആക്കാൻ അത് ഹെൽപ്പ് ചെയ്തുകൊണ്ട് തൊട്ടടുത്ത് തന്നെ നമ്മുടെ ചേച്ചി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം അല്ലെ. അപ്പൊ അങ്ങനെ നമ്മള് നമ്മുടെ സിസ്റ്റേഴ്സിന്റെ അപ്പൊ ആ ഒരു മായ മോഹനം അല്ലെ, അപ്പൊ ആ ഒരു പേരിലൊക്കെ ഒരു ബാൻഡ് ആണെങ്കിലും ഒരു ഷോസ് നടത്താനും ഒക്കെ പറ്റട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഈ ഒരു രസമായിട്ടുള്ളൊരു കോംബോ ആണ് നിങ്ങളുടെ. അപ്പൊ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളും ഇൻട്രസ്റ്റിംഗ് ായിട്ട് അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർ ആഗ്രഹിക്കുകയാണ്, അവർ എന്നോട് ഇതാ വന്ന് പറഞ്ഞിരിക്കുകയാണ് രണ്ടുപേരും ചേർന്നിട്ട് ഒരു പാട്ട് പാടാമോ എന്ന്. ഞാനും ആഗ്രഹിക്കുന്ന ഒരു പാട്ട് പാടാമോ രണ്ടുപേരും ചേർന്ന്.
0: ഉറപ്പായിട്ടും.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. എൻ്റെ കൂടെ എന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട നന്ദന മോഹനും അഞ്ജന മോഹനുമാണ്, സിസ്റ്റേഴ്സാണ്, സാധ്യമായിട്ട് പാടുന്ന രണ്ട് സിംഗേഴ്സാണ്. അതുപോലെ ഡാൻസറാണ് നമ്മുടെ നന്ദന, വയലിനിസ്റ്റ് ആണ് നമ്മുടെ അഞ്ജനക്കുട്ടി. അങ്ങനെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കഴിവുകളോട് കൂടി നിൽക്കുന്ന മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള രണ്ട് കുട്ടികളാണ് ഇന്ന് എനിക്ക് കിട്ടിയത്. ഞാനതൊരു ഭാഗ്യമായിട്ട് ാണ്. ഓരോ അധ്യായത്തിലും എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ഓരോ കുഞ്ഞുങ്ങളിൽ നിന്ന് ഞാൻ ഓരോന്നും പഠിക്കുകയാണ്. അവരുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എനിക്ക് എന്റെ ഒരു ചിന്താഗതിയിൽ എന്റെ ഒരു 15 വയസ്സ് 16 വയസ്സിലേക്ക് ഞാൻ ചിന്തിക്കുന്നത് എന്തൊക്കെയാണ്, അപ്പുറത്തെ വീട്ടില് ഇന്ന സാധനം അല്ലെങ്കിൽ ഇന്ന മാങ്ങ വെച്ചണം അങ്ങനെ ഇങ്ങനെ. പക്ഷെ ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല, വളരെ ഇന്റലിജന്റ് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്നു, ഭയങ്കര ഡ്രീം ആണ് അവർക്കൊക്കെ. അത് കാണുമ്പോൾ ഞാൻ അയ്യോ എന്റെ കാലമൊക്കെ എന്തുമായിരുന്നു എന്ന് ചിന്തിക്കും. അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടല്ലേ, അപ്പൊ അതിനുവേണ്ടി ചെറുതിലെ തന്നെ അവരിങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെനിക്ക് സന്തോഷമാണ്. അപ്പൊ ഞാനും ഇങ്ങനെ കുട്ടികളിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളിൽ നിന്ന് ഞാൻ പഠിക്കുകയാണ് ഇങ്ങനെ ഒരുപാട്. നന്ദൻ ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ടൊക്കെ ഒരുപാട് കാര്യമൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഇനിയും ഒരുപാട് വളരേണ്ടിയിരിക്കുന്നു എന്നെനിക്ക് തോന്നി. അപ്പൊ
1: ഞാനും അങ്ങനെ ചിന്തിക്കാറുണ്ട് ഇപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോ, ശരിക്കും ഞാനാണോ
0: ഇയാളാണോ
1: സംശയം തോന്നാറ്.
0: അതെ അതെ. അപ്പൊ ഈ അതായത് ഇപ്പൊ ഈ ചെറിയ കുട്ടികൾ അങ്ങനെയാണ് കൂടുതലും വളരെ എന്താ പറയാ വ്യത്യസ്തമായിട്ടൊക്കെ ചിന്തിക്കും, വ്യത്യസ്ത ആംഗിളിൽ നിന്നാണ് കുട്ടികൾ ചിന്തിക്കുന്നത്. അപ്പൊ ബ്രില്യന്റ് ആണ് എല്ലാരും. അതെ. അപ്പൊ അങ്ങനെ നമ്മുടെ നന്ദന സാധ്യ ഒരു ഡാൻസറാണ്. അപ്പൊ ഒരു ഡാൻസിനെ പറ്റിയൊക്കെ എന്തൊക്കെയാണ് നന്ദനക്ക് പറയാനുള്ളത്? നിങ്ങൾക്ക് ഒരുമിച്ചൊരു ഇൻസ്റ്റഗ്രാം പേജ് ഒക്കെ ഉണ്ടല്ലേ?
1: അതെ അതെ. ഡാൻസ് ഞാൻ പഠിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് കൂടുതൽ സ്റ്റെപ്സ് പറഞ്ഞു തരുന്നതും ആ സ്റ്റൈലിൽ കളിക്കണം ഈ സ്റ്റൈലിൽ കളിക്കണം. അപ്പൊ എനിക്ക് കോൺഫിഡൻസ് കുറച്ച് കുറവാണ്, പഠിച്ചിട്ടില്ലല്ലോ എന്നുള്ളത് കൊണ്ട്. അപ്പൊ അങ്ങനെ ഇല്ല, ഇയാൾ നന്നായിട്ട് കളിക്കും എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് ചെയ്യ് എന്നിട്ട് എനിക്ക് സ്റ്റെപ്സ് ഒക്കെ പറഞ്ഞു തരും. അപ്പൊ എന്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് ഡാൻസ് ഒക്കെ ചെയ്യാറുണ്ട്. അതൊക്കെയാണ് ഞങ്ങൾ പേജിൽ ഇടുന്നത്.
0: എന്താണ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ്?
1: ട്രൈ ഡാൻസിംഗ് എന്ന് പറഞ്ഞിട്ട്.
0: അതെ അതെ. അപ്പൊ നമ്മുടെ ശ്രോതാക്കൾ കേട്ടോളൂ, നമ്മുടെ മിടുക്കി കുട്ടികളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മിടുക്കികളുടെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ, നമ്മുടെ നന്ദനയാണ് ഏറ്റവും മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത ഡാൻസ് ഒക്കെ ചേച്ചി പഠിപ്പിച്ചു കൊണ്ടുവരുന്നത് അല്ലേ? യെസ്. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ ഡാൻസിലും അടിപൊളിയായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ പല രീതിയിലുള്ള കഴിവുകളുള്ള കുട്ടികളാണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ ഞാൻ കേട്ടോണ്ടിരിക്കുമ്പോൾ ചെറിയൊരു അസൂയുണ്ടോന്ന് വെച്ചാൽ, പക്ഷെ ഇല്ല, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. അപ്പൊ പൊയംസ് ഒക്കെ എഴുതാറുണ്ട്. എഴുത്തിന്റെ മേഖലയിൽ എങ്ങനെയാണ് നിങ്ങൾ എത്തിയത്?
1: അമ്മയിലൂടെയാണ് ഞാൻ എഴുത്തിന്റെ മേഖലയിലേക്ക് എത്തുന്നത്. കാരണം അമ്മ കവയിത്രിയാണ്, അമ്മ പുസ്തകമൊക്കെ പ്രകാശനം ചെയ്തിട്ടുണ്ട്, പിന്നെ നല്ല വായനയുള്ള കൂട്ടത്തില്. അപ്പൊ അമ്മ വായിക്കുന്ന പുസ്തകങ്ങളെ പരിചയപ്പെടുകയും അപ്പൊ ആ രീതിയിൽ ഇതെല്ലാം പരിചയപ്പെട്ട്. അപ്പൊ എനിക്കും സ്വന്തമായിട്ട് എന്തെങ്കിലും ഐഡിയ ഒക്കെ തോന്നിയാൽ ഇപ്പൊ രാത്രിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും രണ്ടുപേര് ഓർമ്മ വന്ന് അപ്പോഴേ എഴുതി വെക്കും എവിടെയെങ്കിലും. പിന്നീട് എപ്പോഴെങ്കിലും അത് മുഴിച്ച് അതൊരു വലിയൊരു അത്യാവശ്യം വലിയൊരു കവിതയായിട്ടൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്.
0: അപ്പൊ നന്ദനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എഴുത്തില്?
2: അത് അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, കാരണം ഇവർക്കൊരു ഐഡിയ ഇല്ല ഞാൻ എഴുതുന്നുള്ളതല്ലേ. 10th class പരീക്ഷയുടെ സമയത്ത് മലയാളം ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഓർക്കിഡ് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് പെട്ടെന്ന് കണ്ടിട്ട് ഈ ബുക്കിന്റെ ബാക്കിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. അമ്മ ഒരു ദിവസം ഇതെടുത്ത് വായിച്ചു, എന്നിട്ട് അമ്മ പറഞ്ഞു ഇത്രയും നന്നായിട്ട് എഴുതിട്ട് പറഞ്ഞില്ലല്ലോ ഇതുവരെ. അങ്ങനെ തുടങ്ങിയതായിരുന്നു.
0: പിന്നെ ഹിഡൻ ടാലന്റുകളാണ് ഇതല്ലേ. അപ്പൊ നമ്മുടെ നന്ദനയും എഴുത്തിന്റെ ആ ഒരു വഴിയിൽ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ജനറ്റിക് ആയിട്ട് കിട്ടിയ ഒരുപാട് കഴിവുകളുണ്ട്. ഇപ്പോ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ തുടക്ക കാലത്ത് അപ്പൂപ്പനൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടി തന്നാണ് അഞ്ജന ഈ ഒരു വഴിയിലേക്ക് വന്നത്. അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ആയാണ് നന്ദന എത്തുന്നത്. എഴുത്തിലും അമ്മയുടെ ഒരു സ്വാധീനം ഉണ്ട് എന്നുള്ളതാണ്. അച്ഛൻ അസാധ്യമായിട്ട് കടുകട്ടിയൊക്കെ ഉള്ള വാക്കുകളൊക്കെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ വാക്കുകളുടെ ആ ഒരു സാമർഥ്യം എന്ന് പറയില്ല, നമ്മളിപ്പോ ഏത് സദസ്സിൽ പോകുമ്പോഴും നമുക്ക് വാക്കുകളുടെ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ നന്നായിട്ട് പറ്റുമെന്നുള്ളത്. അപ്പൊ അത് അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ജനറ്റിക് ആയിട്ടും അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ ഒരു വീടിന്റെ ഒരു രീതി അനുസരിച്ചൊക്കെ കിട്ടിയ പല കഴിവുകളും ഉണ്ട്, നിങ്ങൾ അറിയാതെ നിങ്ങളിലേക്ക് എത്തപ്പെട്ട പല കഴിവുകളും അല്ലെ. അതുകൊണ്ട് ആ ഒരു ഭാഗ്യം ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേരാണ് സിസ്റ്റേഴ്സ് ആണ്, അതുകൊണ്ട് തന്നെ യാത്രകളൊക്കെ

0: നമ്മുടെ കുട്ടികൾ ഇങ്ങനെ പോവാണ്. സംസ്കൃതത്തിലും നല്ല രീതിയിൽ എന്താ പറയാ ഒരുപാട് പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടുള്ള കുട്ടികൾ കൂടിയാണ്. സംസ്കൃതത്തിലുള്ള ഒരു കവിത നമുക്ക് കേൾക്കാം അല്ലേ?
1: നമസ്തേ. വി കൃഷ്ണ ശർമ്മണ ലിഖിത് മഹാത്മജി നാമ കവിത കിഞ്ചിത് വക്തും ഇച്ഛാമേ.

0: ധന്യവാദ്.
1: യെസ്. അപ്പോ ഞാനിങ്ങനെ നിങ്ങളിങ്ങനെ പാടിക്കൊണ്ടിരുന്നപ്പോ, പണ്ടൊക്കെ നമ്മൾ യൂത്ത് ഹോസ്റ്റലിനൊക്കെ ഇങ്ങനെ പല വേദികളിലും പല രീതിയിലുള്ള മത്സരങ്ങൾ നടക്കണം. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലേക്ക് എന്നെ ഇങ്ങനെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് അല്ലെ. സംസ്കൃതം എന്ന് പറയുമ്പോ തന്നെ അതിന്റെ വാക്കുകളുടെ ആ ഒരു ഷാർപ്നെസ് ആണെങ്കിൽ, അത് പറയുന്ന ആ ഒരു പ്രൊനൗൺസിയേഷൻ എല്ലാം വളരെ ഭംഗിയായിട്ടും വൃത്തിയായിട്ടും പറയണം. അതിന്റെ കൂടെ നിങ്ങളുടെ ആ ഒരു ശബ്ദ മാധുര്യം കൂടെ ആയപ്പോ സാധ്യമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നു. എന്നെ എവിടെയൊക്കെയോ കൊണ്ടുപോയ പോലെ തോന്നുകയാണ് അല്ലെ. യെസ്. അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ ശ്രോതാക്കൾ ഇങ്ങനെ അതിമനോഹരമായിട്ട് ഇപ്പോൾ നോർമൽ ഒരു മെലഡി എന്നതിനപ്പുറം മറ്റൊരു ഒരു ആത്മാവിലേക്ക് ചേർന്നു എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു അവതരണമായിരുന്നു. യെസ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഈ സംസ്കൃത പാരായണം അല്ലെങ്കിൽ കവിതകളിലേക്ക് ആകർഷിക്കുന്നത് എങ്ങനെയാണ്? കുറച്ച് ടഫാണ്. സംസ്കൃതം എന്ന് പറയുന്നത് ഇപ്പൊ മലയാളവും ഇംഗ്ലീഷ് ഹിന്ദി എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്, പക്ഷെ സംസ്കൃതം കുറച്ച് ഡിഫറെന്റ് ആണ്. പഠിക്കാൻ കുറച്ചും കൂടെ മനസ്സിലാക്കി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സിമ്പിൾ ആണ്. പക്ഷെ എങ്കിലും നമ്മുടെ ഏറ്റവും എന്താ പറയുക പാരമ്പര്യമായിട്ടൊക്കെ ഇങ്ങനെ പ്രധാനപ്പെട്ട് കിടക്കുന്ന ഒരു ഭാഷയായതുകൊണ്ട് ഇതിലേക്ക് ആകർഷിച്ചത് എങ്ങനെയായിരിക്കും, സംസ്കൃത പാരായണത്തിലേക്കും കവിതകളിലേക്കും?
0: അത് സ്കൂൾ കലോത്സവത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഐറ്റത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ സ്കൂളിന് ഒരു പോയിന്റ് കിട്ടും. അങ്ങനെയാണ് എന്നെ, ഞാൻ മലയാളം കവിത അത്യാവശ്യം നന്നായിട്ട് ചൊല്ലുന്നത് കൊണ്ട് സംസ്കൃതത്തിലേക്കും കൂടെ ടീച്ചർ വിട്ടതാണ്. സീഡ് കേട്ട് ഞാൻ അത് കേട്ട് പഠിക്കുകയാണ് ചെയ്തത്. പിന്നെ കൂട്ടത്തിൽ കുറെ കവിതകൾ ഉണ്ടായിരുന്നു, മേഘസന്ദേശം കാളിദാസിന്റെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മഹാത്മജി ആ സമയത്ത്

0: അത്യാവശ്യം സി ഡിയിൽ വന്ന ഒരു കവിതയായിരുന്നു. അപ്പോൾ ഒരു വ്യത്യസ്തമായ സാധാരണ സംസ്കൃത ശ്ലോകങ്ങളിൽ നിന്നും ഒരു വ്യത്യസ്ത മഹാത്മജിയെ പറ്റിയും ഇപ്പൊ കൂടുതൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളായതുകൊണ്ട് ഞാനിത് പഠിച്ചത്. പിന്നീട് അത് നന്ദുവിനെ പഠിപ്പിക്കുകയും അങ്ങനെ പിന്നീട് സ്കൂൾ കലോത്സവങ്ങളിലും കോളേജ് കലോത്സവങ്ങളിലൊക്കെ ഞങ്ങളത് ഇപ്പോഴും.
1: അപ്പൊ ഈ കലോത്സവത്തിന്റെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നല്ലോ, നമ്മുടെ ഒരു ലൈഫിൽ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള ഒരു ടൈമാണത്. അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന എക്സ്പീരിയൻസ് ഒക്കെ എന്തൊക്കെയായിരിക്കും?
0: സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചെറിയ ക്ലാസ് മുതലേ പോകുമായിരുന്നു. എന്നാലും ഒരു യു പി ലെവല് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ സി ബി എസ് ഇ ആയതുകൊണ്ട് തന്നെ പുറമേയുള്ള മറ്റ് കലോത്സവ വേദികളിലൊക്കെ പോകാൻ പറ്റിയിട്ടുള്ളത്. അതിനുശേഷം 10ാം ക്ലാസ്സിൽ സ്റ്റേറ്റ് കലോത്സവത്തിന് പോയപ്പോൾ സംസ്കൃത കവിതാ പാരായണത്തിന് സെക്കൻഡ് പ്രൈസ് കിട്ടിയായിരുന്നു സ്റ്റേറ്റ് ലെവലില്. അത് പിന്നെ തിരുവാതിര, ഗ്രൂപ്പ് സോങ്, പേട്രിയോട്ടിക് സോങ് അങ്ങനെ പല പാട്ടിന്റെ മേഖലയിലായിരുന്നു കൂടുതലും പോയിട്ടുള്ളത്. പിന്നെ എക്സ്റ്റംബർ എലക്കേഷൻ അങ്ങനെയും ഒന്ന് രണ്ട്, സ്റ്റേറ്റ് ലെവലൊന്നും പോയിട്ടില്ലെങ്കിലും പോയിട്ടുണ്ട്.
1: നന്ദനക്ക് എന്തൊക്കെയാണ് യൂത്ത് ഫെസ്റ്റിവൽ എന്നൊക്കെ കേൾക്കും, എന്താണ് ആദ്യം മനസ്സിലേക്കൊക്കെ എത്തുന്നത്?
2: സംഗീതം അറിയാവുന്നവരും നന്നായിട്ട് പാടുന്നവരെയൊക്കെ കുറെ പരിചയപ്പെടാനൊക്കെ പറ്റിയിട്ടുണ്ട്.
1: അപ്പൊ ഡാൻസിലൊക്കെ, നൃത്തത്തിലൊക്കെ അങ്ങനെ മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ?
2: പോയിട്ടുണ്ട്, ഗ്രൂപ്പ് ഡാൻസിന് പോയിട്ടുണ്ടായിരുന്നത്. തെയ്യത്തിന്റെ തീമിൽ ഒരു ഡാൻസിന് ഉണ്ടായിരുന്നു. അത് ഫിസിക്കലി നല്ല ടാസ്ക് ഉള്ള ഒരു ഡാൻസ്, അത് നല്ല മെമ്മറീസ് ആണ്, അതിന് നല്ല ഓർമ്മകളൊക്കെ.
1: തീർച്ചയായിട്ടും. അപ്പൊ ഈ സംസ്കൃത ആലാപനം അല്ലെങ്കിൽ കവിതകളിലേക്ക് വരുമ്പോ മലയാളം ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ഇത് സംസ്കൃതം നമുക്ക് അറിഞ്ഞ് മനസ്സിലാക്കിയൊക്കെ പഠിക്കാൻ കുറച്ച് ടഫ് ആണല്ലോ. അപ്പൊ അതെങ്ങനെയാണ് പെട്ടെന്ന് പഠിക്കാൻ, എന്തെങ്കിലും ഒരു ടിപ്പൊക്കെ ഉണ്ടോ അഞ്ജന?
0: ടിപ്പുണ്ടോന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ ചൊല്ലിയ കവിത മഹാത്മജി, അപ്പൊ അതിന്റെ ടൈറ്റിൽ തന്നെ നമുക്ക് മഹാത്മാഗാന്ധിയെ പറ്റിയിട്ടുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ഹരിജനങ്ങളെ പറ്റിയും അവർക്ക് കൊടുക്കാനുള്ള, അവരെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതും. ഇപ്പൊ കുറെയൊക്കെ നമുക്ക് മലയാള വാക്കുകളോട് സിമിലാരിറ്റി ഉള്ളത് വരുമ്പോൾ ആ ഭാവം കൊടുത്ത് ചൊല്ലുവാൻ കഴിയും. പക്ഷെ മറ്റ് ഏതെങ്കിലും ഇപ്പൊ കാളിദാസിന്റെ കവിതകളൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കി എടുക്കുവാൻ. ഞാനതുകൊണ്ടാണ്
1: മനസ്സിലാക്കാൻ കുറച്ച് ഈസി ഉള്ളത് നോക്കിയിട്ട്
0: മത്സരത്തിന് വേണ്ടി ചൊല്ലുക. കാരണം നമ്മൾ വെറുതെ ഒരു കവിത ചൊല്ലുന്നതിനേക്കാൾ നമ്മൾ അതിൽ ഭാവം കൊണ്ടുവരുമ്പോഴാണ് അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തി, ആ കവിതയ്ക്ക് ഒരു ഭംഗി വരുന്നത് അപ്പോഴാണ്.
1: തീർച്ചയായിട്ടും. അപ്പൊ അത് ഇപ്പൊ ഒരു കവിതാലാപനം എന്ന് പറയുമ്പോൾ ആ ഒരു വാക്കുകൾ കറക്റ്റ് ആ ഒരു വ്യക്തിയിലേക്ക് എത്തുന്നത് ആ ഒരു മാധുര്യം കൊണ്ട് തന്നെയാണല്ലോ. അപ്പൊ നിങ്ങളിപ്പോ പാടിയപ്പോ അതിന്റെ ആ ഒരു മാധുര്യം കൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണ് വരികൾ എന്നുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെ ഇപ്പൊ സംസ്കൃതത്തിന്റെ കാര്യത്തില് ഏറ്റവും കൂടുതൽ വീട്ടിൽ അച്ഛനും അമ്മയും ഒക്കെ അത്യാവശ്യം ഇതിൽ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്, ഏറ്റവും കൂടുതൽ സംസ്കൃത ആലാപനത്തിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആരായിരിക്കും?
0: അമ്മയാണ്. അമ്മ ഇതൊക്കെ പഠിച്ചിട്ടുള്ളത് കൊണ്ട്, അമ്മയ്ക്ക് കുറച്ചും കൂടെ അറിവുള്ളത് കൊണ്ട് അമ്മ പറഞ്ഞുതരും. ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് തെറ്റ വേറെന്തെങ്കിലും അർത്ഥമാണെങ്കിൽ അമ്മ പറഞ്ഞുതരും. അങ്ങനെയല്ല, ഒരുപക്ഷെ മലയാളം വാക്കോട് സിമിലാരിറ്റി ഇതാണെങ്കിലും സംസ്കൃതത്തിൽ വരുമ്പോൾ അതിന്റെ അർത്ഥം മറ്റൊന്നാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു തരാം.
1: അപ്പൊ അങ്ങനെ വീട്ടിൽ തന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ആണ്. അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാണ്, അയ്യോ ഇത് ഈ ലാംഗ്വേജ് എങ്ങനെ നമ്മൾ അത് മനസ്സിലാക്കും, അല്ലെങ്കിൽ നമുക്കൊരു ടെൻഷൻ ഇല്ല. ഇപ്പൊ അമ്മ കൂടെ ഉള്ളത് കൊണ്ട് ആ ഒരു ടെൻഷൻ കൂടെ ഇല്ല എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം, ഇപ്പൊ ഈ സ്കൂൾ യൂത്ത് ഹോസ്റ്റലിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ പല ഐറ്റത്തിന് നമ്മൾ ഇങ്ങനെ ഓടി നടന്ന് ചേരുന്ന ഒരു പരിപാടിയാണല്ലേ. അപ്പൊ അതിനെ പറ്റി എന്താണ് അഞ്ജന പറയാനുള്ളത്? ഒത്തിരി പ്രോഗ്രാംസ് നമ്മൾ ആ ഒരു ടൈമിൽ,
0: നമ്മളിപ്പോ മൾട്ടിപ്പിൾ പ്രോഗ്രാംസിന് പോകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു സ്റ്റേജിൽ ഒരേ ടൈമിൽ തന്നെ മൾട്ടിപ്പിൾ സ്റ്റേജിൽ പ്രോഗ്രാം നടക്കുന്ന, അത് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി ഓടുന്ന ഒരു ഓട്ടോ ഒക്കെ ഉണ്ട്.
1: അതെ, ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇന്ന് ഇപ്പൊ ചെസ് നമ്പർ ഇവിടെ വിളിക്കുന്ന സമയത്ത് ചിലപ്പോ അവിടെ തുടങ്ങിയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചില കൺഫ്യൂഷൻസ് വരും, ടെൻഷൻ വരും.
0: ലോട്ട് നമ്മൾ സി ബി എസ് ഇ ലോട്ട് എടുത്തിട്ട് അപ്പൊ ക്ലാഷ് വരും എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് മാറ്റും. അപ്പൊ വേറെ ടീമുകൾ മാറ്റാൻ വരുവാണെങ്കിൽ ആദ്യമേ ഓടാനും അതൊക്കെ ഒരു രസമായിരുന്നു.
1: അന്നത്തെ ഒരു ടെൻഷൻ നമുക്ക് ഏറ്റവും ടെൻഷൻ ഉള്ള അത് ആ ഒരു കാര്യത്തിൽ
0: സമയത്തായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ആലോചിക്കുമ്പോ ഭയങ്കര അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്.
1: അതെ, അപ്പൊ ആ സംസാരത്തിലുണ്ടല്ലോ നന്ദനിക്ക് ഇനി കുറച്ചുകൂടെ സമയം കൂടെ
2: ഉണ്ടായിരുന്നു.
1: അപ്പൊ അങ്ങനെ രണ്ടുപേരും ആ ഒരു കലോത്സവത്തിന്റെ അനുഭവങ്ങളൊക്കെ പറയുമ്പോ ശ്രോതാക്കളും ഇങ്ങനെ ആലോചിക്കായിരുന്നു, അതെ ആ ഒരു കാലഘട്ടം എന്ത് രസമായിരുന്നു. ഇപ്പൊ നമ്മുടെ ഒരു കലാലയ ജീവിതം അല്ലെങ്കിൽ ഒരു 10th അല്ലെങ്കിൽ അത് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു പിന്നീട് നമ്മൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു തൊഴിൽ എന്നതിൽ ആ ഒരു പഠനത്തിലേക്ക് കടക്കുകയാണ് അല്ലെ. അപ്പൊ അതുവരെ അത് അവിടെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അടിപൊളിയാണ്. അതിനെ മാക്സിമം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാന്ന് തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. അവർ പറയുന്ന ഒരു രാവിലെ എണീക്കണം, സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞാൽ അവർക്ക് ടെൻഷനാണ്. അവർ ചിന്തിക്കുന്നത് എന്താണ്, എന്നൊരു ജോലി കിട്ടി, എവിടെയെങ്കിലും പോയെങ്കിൽ ഒന്ന് കല്യാണം കഴിക്കാൻ പറ്റിയെങ്കിൽ എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന അയ്യോ അങ്ങനല്ല, ആ ഒരു ലൈഫാണ് അടിപൊളി എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലെ. യെസ്. അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാട്ടുകളൊക്കെ പാടി എന്നെ ഇങ്ങനെ നമ്മുടെ ശ്രോതാക്കളെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും. അപ്പൊ ഞാൻ നേരത്തെ നമ്മുടെ മായാമോഹനത്തിന്റെ കാര്യം ഒരിക്കലും മറക്കരുത് കേട്ടോ. അത് സത്യത്തിൽ ക്ലിക്ക് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ പേരിൽ രണ്ടുപേരും കൂടെ ഒരു കോംബോ സൃഷ്ടിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അത്. അത് ചിലപ്പോൾ ഇനിയിപ്പോ ഒരു തുടക്കം എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാം.

0: മോഹനം എന്ന രീതിയിൽ. അപ്പൊ അങ്ങനെ ഒരു ഐഡിയ അടിപൊളിയായിട്ട് പോട്ടെ എന്നൊക്കെ ആഗ്രഹിക്കണം. അപ്പൊ രണ്ടുപേരുടെ ഒരു പാട്ട് റീസെന്റ് ആയിട്ട് നിങ്ങൾക്ക്, ഇപ്പോ നമുക്കിപ്പോ ട്രെൻഡിങ് ലിസ്റ്റുകളൊക്കെ ഒരുപാടുണ്ടല്ലോ പാട്ടുകളുടെ, പുതിയ പാട്ടുകളിൽ ഏറ്റവും കൂടുതൽ എപ്പോഴും പാടിക്കൊണ്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് ഏതായിരിക്കും? പുതിയ പാട്ട് ഇഷ്ടമല്ലേ
1: കൂടുതലും? പഴയ പാട്ടുകളൊക്കെ
0: റീസെന്റ് ഒരു പാട്ടും
1: യവന കഥയിലെ, ഇപ്പൊ ഈ റീസെന്റ്ലി ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമയിൽ വന്നായിരുന്നു. പക്ഷെ ഈ പാട്ട് കൊറേ നാള് മുമ്പ് എന്റെ പ്ലേലിസ്റ്റിൽ ഉള്ളതായിരുന്നു. ഈ അടുത്ത് ഞാൻ സിനിമ കാണുന്ന ഈ പാട്ട് ട്രെൻഡിങ് ആയപ്പോ ഞാൻ വെച്ചത് എന്താ എല്ലാവരും ഈ പാട്ട് ഇങ്ങനെ കേൾക്കുന്നത്, പിന്നെ സിനിമ കണ്ടപ്പോഴാണ് അതിൽ യൂസ് ചെയ്തു
0: എന്നുള്ളതാണ്.
1: അത് അന്ന് റിലീസ് ആയില്ല ആ സിനിമ എന്നെങ്കിലും ആ പാട്ടിന് പിന്നെ ഒരു ഒരു റീബത്ത് കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം.
0: അതൊരു നല്ലൊരു കാര്യമാണ്, പിന്നീട് ആൾക്കാർ അവസാനിപ്പിച്ച സാറിന്റെ മ്യൂസിക് ആണ്. അപ്പൊ അത് തീർച്ചയായിട്ടും ആളുകൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് കാണുന്നു. പിന്നീട് ഈ ഒരു സിനിമ ഹിറ്റ് ആയതുകൊണ്ട് തന്നെ റീലിലും സ്റ്റോറീസിലും എല്ലാത്തിലും ഈ ഒരു പാട്ടാണ്. പക്ഷെ ഒരിക്കലും മടുക്കുന്നില്ല എന്നുള്ളതാണല്ലേ, നല്ല നല്ല രീതിയിലുള്ള സംഗീതങ്ങൾ ഒരിക്കലും ആർക്കും മടുക്കില്ല എന്നുള്ളത്.
1: റീസെന്റ് ഇപ്പൊ കുറെ സിനിമകൾ ഇപ്പൊ പഴയ പാട്ടുകള് പിന്നെയും അവരെ റീയൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം.
0: അതെ, അപ്പൊ
1: അത് പഴയ പാട്ടുകളത് അത് നഷ്ടപ്പെട്ടു പോവാതെ അത് പിന്നെയും ആൾക്കാരിലേക്ക് എത്തുന്നു എന്നുള്ളത്, അതുപോലെ ഈ പാട്ട്
0: നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അത് വീണ്ടും അത് റീയൂസ് ചെയ്തു എന്നുള്ളത് വീണ്ടും ആളുകൾ ശ്രദ്ധിച്ചു. പക്ഷെ എനിക്ക് കുറച്ച് അതിശയം എന്ന് വെച്ചാല് അഞ്ജനയുടെ പ്ലേലിസ്റ്റിൽ ആ പാട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെ. അഞ്ജന അത് പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്റെ പ്ലേലിസ്റ്റിൽ ഇല്ലായിരുന്നു, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടുമായിരുന്നു ഈ പാട്ട്. എവിടേക്കോ കേട്ടൊരു പാട്ട്, പക്ഷെ പിന്നീട് ഇപ്പൊ കേട്ടപ്പോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, നല്ലൊരു മ്യൂസിക് ആണ് എന്നുള്ളത്. അപ്പൊ ആ പാട്ട് നമ്മുടെ അഞ്ജനയും നന്ദന കുട്ടിയും കൂടെ പാടാൻ പോവാണ് അല്ലെ. യെസ്,
1: ചേച്ചിയും കൂടെ നമ്മളോട്
0: പാടാം, ശ്രമിക്കാം. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പ് എനിക്ക് പാടാൻ ഒരു ചെറിയ നാണക്കേട് പോലെ. യെസ്, അപ്പൊ നമുക്ക് മൂന്നുപേർക്കും കൂടെ ഒന്ന് ശ്രമിക്കുകയാണ് ആ മനോഹരമായിട്ടുള്ള ഗാനം അല്ലെ. യെസ്.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. എന്നോടൊപ്പം നന്ദന മോഹനും അഞ്ജന മോഹനും ആണ്. അസാധ്യ സിംഗേഴ്സ് ആണ്. അതുപോലെ ഒരുപാട് കഴിവുകളിലൂടെ കടന്നു പോകുന്ന രണ്ട് കുട്ടികളാണ്. അപ്പൊ ഇങ്ങനെ സത്യം പറഞ്ഞാല് ഇതെനിക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നില്ല. പക്ഷെ നമ്മുടെ സമയപരിമിതികൾ കൊണ്ട് അവസാനിപ്പിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇനി ഇരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ നിങ്ങളുടെ കഥകൾ കേട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളിലൂടെ ഒക്കെ പോകുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണ്. അത് ലൈഫ് ലോങ് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റട്ടെ. എന്തായാലും അപ്പൊ നന്ദനയോടും അഞ്ജനയോടായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഒരു സഹോദരി എന്ന രീതിയിൽ, ഒരു സിസ്റ്റർ എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കില് നന്ദൻ എങ്ങനെയായിരിക്കും അഞ്ജനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒറ്റ വാക്കില്?
2: എന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരാൾ.
1: എന്ത് വേണം അഞ്ജന, അതെ സന്തോഷായില്ലേ? അഞ്ജന എങ്ങനെയായിരിക്കും നന്ദനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒറ്റ വാക്കില്?
2: എന്റെ സ്വന്തം കുഞ്ഞാവ.
1: കുഞ്ഞാവാ,
2: ഹൗസ് എല്ലാം ഉണ്ട്.
1: അതെ അതെ. അപ്പൊ അങ്ങനെ എന്നോട് പറയുന്ന മാത്രം ആവാതെ അത് ലൈഫ് ലോങ് അങ്ങനെ തന്നെ ആവട്ടെ അല്ലെ? യെസ്. എപ്പോഴും വിജയത്തിലാണെങ്കിലും നമ്മുടെ പരാജയത്തിലാണെങ്കിലും എപ്പോഴും ഒരാൾ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് നിങ്ങൾക്ക് അല്ലെ? യെസ്. അങ്ങനെ തന്നെ പോകട്ടെ. അപ്പൊ നമുക്ക് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോകുമ്പോൾ, നിങ്ങൾ വീട്ടിൽ ഒരുപാട് കലാപരമായിട്ടുള്ള വൈഭവമുള്ള കുട്ടികളാണ്. അപ്പൊ പരസ്പരം അത് മനസ്സിലാക്കി തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഭാവിയിൽ ചിലപ്പോൾ പല രീതിയിലുള്ള കരിയർ ഓപ്ഷൻസിലേക്ക് പോയെന്നിരിക്കാം. അപ്പൊ ഇതിനെ പരസ്പരം ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ ആയിരിക്കും എടുക്കുന്നത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന്? കലാപരമായിട്ടുള്ള വൈഭവം കൊണ്ടുപോകണം, ഏത് രീതിയിലാണെങ്കിലും കലാപരമായിട്ടുള്ള കാര്യം ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ളതിന് എന്തൊക്കെ ആയിരിക്കും നിങ്ങൾ ഇനി എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ?
2: ഞാൻ പാട്ട് എന്തിന്റെ കൂടെയും പാട്ടിനെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ ഒരാളെ കണ്ടാൽ തന്നെ ആ സമയത്ത് ഞാൻ കേട്ടോണ്ടിരുന്ന പാട്ടുകളുമായിട്ടായിരിക്കും അസോസിയേറ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഇന്നത്തെ ഇന്റർവ്യൂ ചേച്ചി എനിക്ക് യവന കഥയിലെ ആയിരിക്കും എന്റെ പാട്ട്. ആ പാട്ട് കേൾക്കുമ്പോഴൊക്കെ ഞാൻ ഇതായിരിക്കും
1: ഓർക്കും.
2: എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഞാൻ ആ സമയത്ത്. അപ്പൊ പഠിക്കുമ്പോഴും ഞാൻ പാട്ട് കേട്ട് തന്നെ, ഇപ്പൊ കണക്ക് ചെയ്യുമ്പോഴായാലും ഞാൻ പാട്ട് കേൾക്കും. എന്തെങ്കിലും വായിക്കുമ്പോഴായാലും ചിലപ്പോൾ ഞാൻ ലൈറ്റ് മ്യൂസിക് എന്തെങ്കിലും പ്ലേ ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ വണ്ടി ഓടിക്കുമ്പോഴും കുക്ക് ചെയ്യുമ്പോഴും എന്ത് ചെയ്താലും ചെടിക്ക് വെള്ളൊടിക്കാനും തൂക്കുമ്പോഴായാലും എപ്പോഴും എനിക്ക് പാട്ട് വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്താലും അതിലൊരു ഘടകം സംഗീതം എന്ന് ഉണ്ടായിരിക്കും.
1: തീർച്ചയായിട്ടും. അപ്പൊ നന്ദൻ എങ്ങനെയായിരിക്കും ലൈഫ് ലോങ് ഒരു ഒരു കലാപരമായിട്ടുള്ള കാര്യം കൂടെ എനിക്ക് കൊണ്ടുപോകണം

0: എങ്ങനെയായിരിക്കും അത് കൊണ്ടുപോകുന്നത്?
1: ഇടയ്ക്ക് അമ്മയുടെ കൂടെ ഇരിക്കുമ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ പാട്ടൊക്കെ പാടിക്കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം. അമ്മ ഉറങ്ങാൻ കിടക്കുമ്പോൾ അമ്മ വിളിക്കും, പാട്ട് പാടിത്തരുമോ മോളെ എന്നൊക്കെ. അപ്പൊ അമ്മ അങ്ങനെ സുഖമായിട്ട് ഉറങ്ങുന്നത് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷം തോന്നും. അത് മാത്രമല്ല, ചേച്ചിയുടെ കൂടെ പാടാൻ കിട്ടുന്ന സമയം അത് നഷ്ടപ്പെടുത്താൻ ഒരിക്കലും തോന്നില്ല. അത് ഇനിയും തുടർന്ന് കൊണ്ടുപോകണം എന്നൊരു ഭയങ്കര ആഗ്രഹമുണ്ട്.
0: തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവട്ടെ. അപ്പോ സംഗീതത്തിലും എല്ലാ രീതിയിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് അച്ഛൻ അമ്മ തന്നെയാണ്, അല്ലാതെ ആരൊക്കെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്? നല്ല പോലെ ഈ രീതിയിലൊക്കെ മോൾഡ് ചെയ്യുന്നതിൽ മറ്റാരെങ്കിലും ഹെൽപ്പ് ചെയ്യാറുണ്ടോ?
2: ഞങ്ങൾ എം ജി രാധാകൃഷ്ണൻ ഫോറത്തിലുണ്ട്. അപ്പൊ ചെറിയ പ്രായം മുതലേ ഞങ്ങൾ അതിൽ പാടാനൊക്കെ പോകും. അപ്പൊ ഈ കരോക്കി ഇട്ട് പാടാൻ അല്ലെങ്കിൽ ഓർക്കസ്ട്രയുടെ കൂടെ പാടാനൊക്കെ ആയിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു ട്രെയിനിങ് കിട്ടിയത് അവിടെ നിന്നാണ്. അതുപോലെ അവിടെ ഉള്ള ഓരോരുത്തരും നമുക്ക് നല്ല രീതിയിൽ അതാണ് അതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ പഠിച്ചിരുന്ന സ്ഥലങ്ങളിലെ എല്ലാ ടീച്ചേഴ്സായാലും എല്ലാവരും നമ്മളെ പാട്ടും നമ്മൾ എന്തൊക്കെ മറ്റ് കലാകായിക കാര്യങ്ങളുണ്ടെങ്കിലും അതിനെ പഠിത്തത്തോടൊപ്പം കൊണ്ടുപോകാനായിട്ടുള്ള പ്രോത്സാഹനം ഒക്കെ തന്നിട്ടുണ്ട്.
0: അതെ, അപ്പൊ അങ്ങനെയും ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട്, മോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ ഒരുപാട് ഇനി ഒരുപാട് വേദികളിൽ പെർഫോം ചെയ്യാൻ പറ്റട്ടെ. നേരത്തെ പറഞ്ഞ പോലെ മായാമോഹനമായിട്ട് അല്ലെങ്കിൽ സാധിക്കട്ടെ, ഒരു പെർഫോമർ ആയിട്ട് മാറാൻ സാധിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിലും എന്താ പറയാ, പഠനത്തിലെല്ലാം മികച്ച രീതിയിൽ നല്ല കുട്ടികളായിട്ട് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ നമ്മുടെ ഒരുപാട് കുട്ടി ശ്രോതാക്കൾ കാണും. അപ്പൊ നിങ്ങളെ രണ്ട് ചേച്ചിമാരാക്കുള്ള അവർ പറയുന്നെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ കേട്ടിരിക്കുകയാണ്, അവരുടെ ഇപ്പൊ ഈ ഭാവി തലമുറയോട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ ഒരു ആർട്ടിസ്റ്റ് ആവുക അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആയി മാറുക എന്നുള്ളത് ചിലപ്പോ ചിലർക്ക് നല്ല സ്ട്രഗിൾ ഉള്ള ഒരു കാര്യമായിരിക്കും. ചിലപ്പോ ഹെൽപ്പിന് ആരും കാണില്ല, ചിലപ്പോ അവർക്ക് ആഗ്രഹം കാണും, ഒരു പേടി കൊണ്ട് അവര് ചെയ്യാൻ പറ്റാതെ പോകുന്നു. ഒരു പെർഫോമർ ആയിരിക്കാം, പക്ഷെ സ്റ്റേജിൽ കയറുമ്പോഴുണ്ടാവുന്ന പേടി. അപ്പൊ ഒരു വലിയ ചേച്ചിമാരെന്ന രീതിയിൽ രണ്ടുപേർക്ക് എന്താണ് നമ്മുടെ കുഞ്ഞു ശ്രോതാക്കൾക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ്?
2: നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അതിനെ പിന്തുടർന്ന് അതിന് പറ്റാവുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്യണം. പിന്നെ നമ്മുടെ ചുറ്റിനും ഒത്തിരി പേരുണ്ടെങ്കിലും നമ്മൾക്ക് വേണ്ടി നമ്മൾ തന്നെ കുറച്ച് സമയം കണ്ടെത്തി നമ്മുടെ ആഗ്രഹങ്ങൾക്ക് നമ്മൾ തന്നെ മുന്നോട്ടിറങ്ങിയില്ലെങ്കിൽ ആ ആഗ്രഹങ്ങൾ അവിടെ ഇരിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് കൊച്ചു കുട്ടികളാണെങ്കിലും വലിയ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ സ്വയം ജീവിക്കാൻ ശ്രമിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്.
0: പിന്നെ ആരെ ലവ് കൊടുക്കുക,
2: അതെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ദ്രോഹം വരാത്ത രീതിയിലുള്ള കാര്യങ്ങളും കൂടെ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
0: നന്ദനക്ക് എന്താണ്? എനിക്ക് നന്ദന കുറച്ചും കൂടെ ഇവിടെ ഒരു ക്യൂട്ട്നെസ്സും ചെറിയ രീതിയിലാണ്, പക്ഷെ നന്ദന ഭയങ്കര മെച്ചൂർഡ് ആയിട്ടാണ്. അപ്പൊ എന്താണ് നന്ദനക്ക് പറയാനുള്ളത്?
1: എനിക്ക് പറയാനുള്ളത്, ഒരു ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ എപ്പോഴും കിട്ടുന്നതല്ല, പക്ഷെ കിട്ടുമ്പോൾ പിന്നീട് നമുക്കത് കിട്ടിയില്ല അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്തില്ല എന്നാലോചിച്ച് വിഷമിക്കാതെ അപ്പൊ കിട്ടുമ്പോൾ അപ്പോഴങ്ങ് ചെയ്യുക, രണ്ടാമതൊന്നും ആലോചിക്കാതെ എന്ത് ആകും അതിന്റെ ഔട്ട് എന്തായിരിക്കും എന്ന് ആലോചിക്കാതെ അപ്പോഴേ അങ്ങ് ചെയ്യുക, ചെയ്തുകഴിഞ്ഞാൽ അത് നമുക്കൊരു സന്തോഷം തരുന്നുള്ളത്.
0: കോൺഫിഡന്റോട് കൂടി ചെയ്യാൻ നിൽക്കുക എന്നുള്ളതാണ്. ഇവിടെ റേഡിയോയിലേക്ക് വിളിച്ചപ്പോ ചെയ്യണോ പോണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു രണ്ടുപേർക്കും.
1: ഇല്ല
0: ഇല്ല, അതാ എനിക്ക് തോന്നിയ ഓക്കെ എന്ന രീതിയിൽ പറഞ്ഞു. പഠനത്തിന്റെയും അല്ലെങ്കിൽ ആ ഒരു ടൈം ലിമിറ്റിന്റെയും പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ ഓക്കെ പറയാൻ നിന്നു എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു കോൺഫിഡന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇനിയും ഒരുപാട് നമുക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്ന ആ ഒരു സ്വപ്നങ്ങളുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ഈ ഒരു കലാപരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ എന്നെ ശരിക്കും സന്തോഷിപ്പിച്ചു. നമ്മുടെ ശ്രോതാക്കളും അത് ആസ്വദിച്ചു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അല്ലെ. അപ്പൊ എന്തായാലും രണ്ടുപേരുടെ പാട്ടുകൾ കേട്ടിട്ട് എനിക്ക് തീർച്ചയായിട്ടും മതിയായിട്ടില്ല, ഇനിയും കേൾക്കാൻ ആഗ്രഹമുണ്ട്. എങ്കിലും സമയപരിമിതി കൊണ്ട് നമ്മൾ ഏകദേശം ക്ലോസ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കാണ് ഇന്നത്തെ ഈ അധ്യായം. മനോഹരമായിട്ടുള്ള അധ്യായം അല്ലെ, രണ്ട് അടിപൊളിയായിട്ടുള്ള കുട്ടികളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ നന്ദന മോഹനും അഞ്ജന മോഹനും ചേർന്നിട്ട് ഒരു പാട്ട് നമുക്ക് വേണ്ടി ഇന്നത്തെ അധ്യായത്തിനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കിക്കൊണ്ട് പാടാൻ പോവാണ് അല്ലെ.

0: അങ്ങനെ നല്ല രസമായിട്ട് അഞ്ജന മോഹനും നമ്മുടെ നന്ദനക്കുട്ടിയും കൂടെ രസമായിട്ട് ആ പാട്ടൊക്കെ പാടി. അപ്പം ഇനിയും ഒരുപാട് നല്ല നല്ല പാട്ടുകളിലൂടെ മറ്റ് കലാപരമായിട്ടുള്ള വൈഭവങ്ങളിലൂടെ സ്വപ്നങ്ങളിലൂടെ തന്നെ മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ. അപ്പോൾ ഒരു വീട്ടിലെ രണ്ട് കുട്ടികളാണ്, അപ്പം അതുകൊണ്ട് തന്നെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള കഴിവുകളിലൂടെ കടന്നു പോയി സ്വപ്നങ്ങളിലൂടെ ഇങ്ങനെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് കുട്ടികളാണ്. അപ്പം എനിക്ക് എത്ര ഇങ്ങനെ സംസാരിച്ചിട്ടും നിങ്ങളോട് വർത്തമാനം പറഞ്ഞിട്ടും നിങ്ങളുടെ പാട്ടുകൾ കേട്ടിട്ട് മതിയാവുന്നില്ല. പക്ഷേ സമയപരിമിതി കൊണ്ട് ഇന്നത്തെ ഈ അധ്യായം ഇവിടെ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഇത്ര മനോഹരമായിട്ട് ഈ ഒരു നിമിഷം എനിക്കും നമ്മുടെ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് സമ്മാനിച്ചതിൽ. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ആയിട്ട് എന്താണ് നന്ദനയ്ക്കും അഞ്ജനയ്ക്കും പറയാനുള്ളത്?
1: റേഡിയോ സാന്ത്വനം 90.4 ഒരു അവസരം തന്നതിന് ഞങ്ങൾ ഒത്തിരി സന്തോഷിക്കുന്നു. അതിനൊത്തിരി നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടുത്തെ സ്റ്റേഷൻ ഡയറക്ടറിനും ഇവിടെ മറ്റ് എല്ലാവരെയും നന്ദി അറിയിക്കുന്നു.
2: പിന്നെ ഇത്രയും നേരം നമ്മുടെ കൂടെ സംസാരിച്ച് നമ്മളെ ഒരുപാട് അഭിനന്ദിച്ച ചേച്ചിക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു.
0: യെസ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഈ ഒരു ടൈം എന്റെ ഏറ്റവും നല്ലൊരു ടൈം ആയിട്ട് തന്നെ ഒരു നല്ല നിമിഷങ്ങളാണ് രണ്ട് കുട്ടികളെ സംബന്ധിച്ചത്. താങ്ക് യു സോ മച്ച്.
2: യെസ്,
0: അപ്പോൾ ഇതുവരെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നതും വിശേഷങ്ങൾ കേട്ടത് നമ്മുടെ സിംഗറായിട്ടുള്ള നർത്തകിയും കൂടെ ആയിട്ടുള്ള നന്ദനയും അഞ്ജനയുമായിരുന്നു. അവരുടെ കലാപരമായിട്ടുള്ള വിശേഷങ്ങളിലൂടെയാണ് നമ്മൾ ഇങ്ങനെ കടന്നു പോയത്. എല്ലാ പ്രിയപ്പെട്ടവരും അത് മനോഹരമായിട്ട് തന്നെ ആസ്വദിച്ചു എന്ന് തന്നെ വിശ്വസിക്കുന്നു. മറ്റൊരു മനോഹര അധ്യായവുമായി നിങ്ങളിലേക്ക് എത്തുന്നതുവരെ തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM സൈനിങ് ഓഫ്. ദിസ് ഇസ് RJ ആതിര.
3: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
4: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ജനങ്ങളുടെ വിശ്വാസത്തിൽ 34 വർഷങ്ങൾ പിന്നിട്ട് സമഗ്ര ആരോഗ്യ പരിചരണവുമായി RCPM ഹോസ്പിറ്റൽ ചങ്ങംകുളങ്ങര.
4: ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീറാം, ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഹസി എം ഹനീഫ് തുടങ്ങിയ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഗൈനക്കോളജി വിഭാഗം,
3: ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഞ്ജു മാധവൻ, കൂടാതെ നിയോനട്ടോളജിസ്റ്റ് ഡോക്ടർ ശ്രീകാന്ത്,
4: പീഡിയാട്രിഷ്യൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്,
3: കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ ജി കൈമൾ, എമർജൻസി മെഡിസിൻ ഡോക്ടർ ഗൗരി ഭവൻ പോത്തിനി,
4: പൾമനോളജിസ്റ്റ് അനസ് സൈനുദ്ദീൻ,
3: ഫിസിഷ്യൻ ഡോക്ടർ കെ രഘു,
4: ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മൽ,
3: ഡെന്റൽ ഡോക്ടർ നീനു നാരായണക്കുറുപ്പ്, ENT ഡോക്ടർ പാർവതി പ്രേമചന്ദ്രൻ,
4: സൈക്യാട്രിസ്റ്റ് മഞ്ജു പീതാംബരൻ,
3: യൂറോളജി ഡോക്ടർ സതീഷ് കുമാർ,
4: അനസ്തേഷ്യ ഡോക്ടർ രവികുമാർ, ഡോക്ടർ സെൻ
3: എന്നീ വിദഗ്ധരുടെ സേവനങ്ങൾ.
4: കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യങ്ങളും.
3: RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 8547025367.
4: 34 വർഷങ്ങളുടെ വിശ്വാസം ആരോഗ്യ പരിചരണത്തിൽ കരുതലിന്റെ കയ്യൊപ്പ്. RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര.
5: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
6: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.

കൈമാറിയ വാക്കുകളിൽ കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ, വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: നിമിഷവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുലം 90.4 FM.
1: കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്. ഡോക്ടർ പാർവതി ജീവൻ. Modi is scheduled to inaugurate the 10th edition of India Mobile Congress at Yashobhoomi.

0: നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തുളുമ്പുന്ന ചേല.
1: ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: ഹായ് കൊച്ചുകൂട്ടരെ, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ കൊച്ചു കഥയുടെ പേര് ഒരു സ്നേഹവാനായ കുട്ടി. ഒരിക്കൽ ഒരു രാജാവ് വളരെ കാലം ഭരിച്ച ശേഷം തന്റെ സ്വത്തെല്ലാം നാട്ടുകാർക്ക് വീതിച്ചു കൊടുത്തിട്ട് സന്യസിക്കാൻ പോകണമെന്ന് തീരുമാനിച്ചു. ഒരേ ഒരു വ്യവസ്ഥയെ രാജാവിന് ഉണ്ടായിരുന്നുള്ളൂ. ഒരാൾ ഒരു സാധനം മാത്രമേ എടുക്കാവൂ. ആ രാജ്യത്തെ ജനങ്ങൾ കൊട്ടാരത്തിൽ കയറി അടിപിടി കൂടി എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി. ഏറ്റവും വിലപിടിപ്പുള്ളത് എടുക്കാനായിരുന്നു മത്സരം. ഒടുവിൽ കൊട്ടാരത്തിൽ രാജാവ് മാത്രം ഏകനായി. നാട്ടുകാർ എല്ലാവരും പിരിഞ്ഞു പോയിട്ടും പോകാതെ ഒരു കൊച്ചു കുട്ടി നിൽക്കുന്നത് അപ്പോഴാണ് രാജാവിന്റെ ശ്രദ്ധയിൽ പെട്ടത്. നിനക്ക് എന്താണ് മോനെ ഞാൻ തരിക? നീ എന്തുകൊണ്ട് പോയില്ല? രാജാവ് ചോദിച്ചു. ഞാൻ എന്തെങ്കിലും എടുക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്, പക്ഷേ എല്ലാം തീർന്നു പോയല്ലോ. രാജാവും പറഞ്ഞു, അതെ എല്ലാം തീർന്നു പോയല്ലോ, അതിനു മുമ്പേ നീ എന്താണ് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകാഞ്ഞത്? രാജാവ് പറഞ്ഞു. രാജാവ് ഇക്കാര്യം ചോദിച്ചപ്പോൾ ആ കുട്ടി പറയുകയാണ്, രാജാവേ എനിക്ക് അങ്ങയെ മാത്രം മതി, അങ്ങയോടൊപ്പം ഞാനും സന്യസിക്കാൻ വരുന്നു, ദൈവേത് എന്നെയും കൂടി കൊണ്ടുപോകണേ. ആ കുട്ടി നിർബന്ധം പിടിച്ചു. രാജാവ് ഒടുവിൽ സമ്മതിച്ചു. ആ കുട്ടിയെ കൂടി രാജാവ് സന്യസിക്കാൻ കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാകേണ്ടത്? വെറുതെ കിട്ടുകയാണെങ്കിൽ അടിപിടി കൂടി കയ്യിൽ കിട്ടുന്നതെല്ലാം വാരിക്കൊണ്ടു പോകുക, അതാണ്. ആരെങ്കിലും നമ്മൾ വെറുതെ എന്തെങ്കിലും കൊടുക്കാൻ തീരുമാനിച്ചാൽ ഇതാണ് സംഭവിക്കുക, വിലപിടിപ്പുള്ളതെല്ലാം വാരി വലിച്ചുകൊണ്ട് പോകും. അവസാനം വിലപിടിപ്പില്ലാത്ത അതിന്റെ ഉടമസ്ഥനെ അവിടെ ഒഴിവാക്കും. ഇങ്ങനല്ലേ നടക്കുന്നത്? അപ്പോൾ ഇന്ന് ഈ കഥ ഇവിടെ തീരുന്നു. നാളെ വേറൊരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
3: യു ആർ ട്യൂൺഡ് ഇൻടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സാന്ത്വനം 90.4 FM, കീപ്പിംഗ് യു കമ്പനി

0: ഒരു നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ദ ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറിറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം സമാഗമം. ആശയം അവതരണം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: കലയുടെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരോടൊത്തുള്ള ഹൃദയം തൊട്ട വർത്തമാനം സമാഗമം.

സമാഗമത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. റേഡിയോ സാന്ത്വനം 90.4 സമാഗമത്തിലൂടെ ഞങ്ങൾ നിങ്ങളിലേക്ക് നിരവധി പ്രതിഭകളെയാണ് എത്തിച്ചത്. സാംസ്കാരിക, സാമൂഹിക, സാഹിത്യ രംഗത്തെ നിരവധി പ്രതിഭകളാണ് സമാഗമത്തിലൂടെ റേഡിയോ സാന്ത്വനം 90.4 സ്റ്റുഡിയോയിലേക്ക് എത്തുകയും അവരുടെ വ്യത്യസ്തങ്ങളായ നിരവധി കാഴ്ചപ്പാടും അനുഭവങ്ങളും ഒക്കെ തന്നെ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയും ചെയ്തു. ഞാൻ രജനി ഗിരീഷ്. ഇന്ന് റേഡിയോ സാന്ത്വനം 90.4 സ്റ്റുഡിയോയിൽ സമാഗമത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്

0: ശ്രീ ശിബു റാവുത്തറാണ്. സാമൂഹിക പ്രവർത്തകൻ, ജീവകാരുണ്യ രംഗത്തും മനുഷ്യാവകാശ സംഘടനകളുമായി ബന്ധപ്പെട്ട പൊതുസേവന രംഗത്ത് ഏകദേശം 17 വർഷത്തിലധികമായി സജീവമായി നിലകൊള്ളുന്ന വ്യക്തിത്വമാണ് ശ്രീ ശിബു റാവുത്തർ. നമസ്കാരം സാർ.
1: നമസ്കാരം
0: സർ. റേഡിയോ സാന്ത്വനത്തിലേക്ക് വന്നതിന് ആദ്യമായൊരു നന്ദി എല്ലാവർക്കും വേണ്ടി ഞാൻ പറയുകയാണ്. അപ്പം ഒരു പൊതുപ്രവർത്തകനായ ശ്രീ ശിബു റാവുത്തർ എങ്ങനെയാണ് ഈ ഒരു രംഗത്തേക്ക് കടന്നു വന്നത്? അതിൻ്റെ ഒരു പ്രചോദനം എന്താണ്, അതിനൊരു പ്രചോദനമായത് എന്നത്?
1: ശരിക്കും ജീവിതത്തിൽ ഏറെ സന്തോഷമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ഞാൻ സഞ്ചരിക്കുന്നത്. ഇപ്പോൾ 17 വർഷമായി ഈ മേഖലയിൽ, ജീവകാരുണ്യ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലേക്ക് സജീവമായി നിലനിൽക്കുന്നതിന് ഇതിനെല്ലാം കാരണമായത് 2009 വൈസ് മെൻസ് ഇൻ്റർനാഷണൽ എന്ന ഒരു ഇൻ്റർനാഷണൽ സംഘടനയിലൂടെയാണ് ഞാൻ ഈ ഒരു ജീവകാരുണ്യ മേഖലയിലേക്ക് കടന്നു വന്നത്. ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട എനിക്ക് ഇതുപോലുള്ള ഒരു അന്താരാഷ്ട്ര സംഘടനകളിൽ മെമ്പറായത് തന്നെ എൻ്റെ പ്രിയപ്പെട്ട കുറച്ച് ഒരുപാട് വ്യക്തിത്വങ്ങൾ ഉണ്ടെങ്കിൽ പോലും പ്രസന്നകുമാർ എന്ന് പറയുന്ന ഒരു ജ്യേഷ്ഠ സഹോദരനിലൂടെയാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. 2009 വൈസ് മെൻസ് ഇൻ്റർനാഷണൽ കൊല്ലം സിവിൽ സ്റ്റേഷൻ എന്ന ഒരു ക്ലബ്ബിലൂടെ വന്നെങ്കിലും ആ ക്ലബ്ബിൽ വന്ന് ആ ക്ലബിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ മനസ്സിലാക്കി, ആ ഇൻ്റർനാഷണൽ സംഘടന ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പാവപ്പെട്ടവരെ സഹായിക്കുക, അർഹരായവർക്ക് അർഹമായ സഹായങ്ങൾ, എങ്ങനെ ഈ സമസ്ത മേഖലകളിലും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും അന്നുവരെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളും, വലിയ പൊതുസമൂഹത്തിലുള്ളതുപോലെ വലിയ ലെവലിൽ ജീവിക്കണം, വലിയ ആഡംബരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയൊക്കെ പോകണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തിയാണ് ഞാനെങ്കിലും ഈ ഇങ്ങനൊരു പ്രസ്ഥാനത്തിലേക്ക് വന്നപ്പം നമ്മുടെ ജീവിതത്തോടൊപ്പം അവകാശങ്ങൾക്കൊപ്പം നമ്മളെ കടമകൾ കൂടി നിറവേറ്റുക എന്ന ഒരു ആപ്തവാക്യം എൻ്റെ മനസ്സിലേക്ക് എത്തുകയും അത് ഇന്നും ഈ നിമിഷവും ഞാനത് എല്ലാ അർത്ഥത്തിലും പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ് സത്യം.
0: അതാണൊരു പ്രചോദനമായത്. ആ ഒരു പ്രവർത്തനമാണ് ഈ 2009 വൈസ് മെൻസ് ഇന്റർനാഷണലിലൂടെ വന്ന്. അപ്പം സ്വദേശം എവിടെയാണ്
1: ഇപ്പം? ശരിക്കും സ്വദേശം കൊല്ലം പള്ളിമുക്കിലാണ്. ഇപ്പൊ താമസിക്കുന്നത് കൊട്ടിയത്താണ്.
0: കുടുംബമൊക്കെ അവിടെയാണ്?
1: അതെ, കുടുംബം എല്ലാം അവിടെയാണ്.
0: അതിലേക്കൊക്കെ നമ്മൾ ഇച്ചിരി വിശദമായി വരുന്നുണ്ട്. അപ്പം നമുക്ക് കുറേയധികം കാര്യങ്ങൾ, കാരണം ഇന്ന് വരെ സമാഗമത്തില് മനുഷ്യ അവകാശത്തിന് വേണ്ടി എത്തുന്ന ഒരു സാംസ്കാരിക സാമൂഹിക നേതാവ് ആദ്യമായിട്ടാണ് നമുക്ക് ഈ റേഡിയോ സാന്ത്വനത്തിൽ ഈ സമാഗമത്തിലേക്ക് വരുന്നത്. അപ്പം നമുക്ക് അറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട്. പ്രത്യേകിച്ച് ആദ്യം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു മനുഷ്യനാവുക എന്നുള്ളതാണ് പ്രധാനം
1: അല്ലെ?
0: ആസ് എ ഹ്യൂമൻ ബീയിങ്, നമ്മൾ എല്ലാവരിലും ആദ്യം വേണ്ടത് സഹജീവികളോട് മനുഷ്യത്വവും കരുണയും ഉണ്ടാകുക എന്നുള്ളൊരു ആപ്തവാക്യമാണ് ഇന്ന് ഈ ദിനത്തിൽ നമ്മൾ എടുത്തു പറയുന്നത്.
1: അപ്പം
0: ഇങ്ങനെ നിരന്തരമായ ചില ഇടപെടലുകളൊക്കെ ചില മേഖലകളിലൊക്കെ വേണ്ടി വരുന്നുണ്ടാവാം ഇങ്ങനെയുള്ള പ്രവർത്തനത്തില്. അപ്പം ചിലർക്കൊക്കെ ജീവിതത്തിൽ വളരെയധികം ഒരു കൈത്താങ്ങായി മാറിയിട്ടുമുണ്ട്. അത്തരം ഒരു മറക്കാനാകാത്ത ഏതെങ്കിലും ഒരു കാര്യം ആദ്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ബാക്കിയുള്ളതിലേക്കൊക്കെ ഒന്ന് പോകാം.
1: ശരിക്കും ഈ പറയുന്നതുപോലെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വൈസ് മെൻസിലൂടെ പ്രവർത്തിച്ച് 2013 റോട്ടറി ഇന്റർനാഷണൽ എന്ന പ്രസ്ഥാനത്തിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന JC ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ. അപ്പം ഇങ്ങനെ 3 ഇന്റർനാഷണൽ സംഘടനകളിലൂടെയാണ് നമ്മൾ പ്രവർത്തന മേഖലയിലൂടെ വന്നത്. പക്ഷെ നമുക്ക് ഏറ്റവും എടുത്ത് പറയത്തക്ക ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ്, കോവിഡിനൊക്കെ മുമ്പ്, കണ്ടച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത്, മങ്ങാട് കണ്ടച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത്, നമ്മുടെ കേരള സംസ്ഥാനത്തിലെ മുഴുവനും എന്താ പറയുന്നത്, സമ്പൂർണമായി വൈദ്യുതീകരണം പൂർത്തിയായെന്ന് പറഞ്ഞ പ്രഖ്യാപനത്തിന് ശേഷവും ഒരു വീട്ടിൽ എത്രയോ വർഷമായിട്ട് വീട്ടിൽ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാതെ, അപ്പം ഇതെൻ്റെ ശ്രദ്ധയിൽ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അറിവിലേക്ക് എത്തി. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ഒരു അച്ഛനും അമ്മയും 2 കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു കുടുംബം പഠിക്കുന്നത് പകലിലാണ്, രാത്രി അവർക്ക് ഇരുട്ടിലാണ്. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ അയൽപ്പക്കക്കാരുടെ ചെറിയ ഒരു ഈഗോ, അവർക്ക് ഒരു അവരെ വീട്ടിന്റെ മുന്നിലൂടെ ഒരു ഇലക്ട്രിസിറ്റി ലൈൻ വലിച്ചാൽ തീരുന്ന കേസേ ഉള്ളൂ, പക്ഷെ അവരത് ചെയ്യില്ല.
0: ചിലയിടങ്ങളിലൊക്കെ സറി പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഓർക്കേണ്ടത്, പെട്ടെന്ന് ഇടപഴകിയല്ല ഞാൻ, പക്ഷെ മനുഷ്യത്വം മരവിച്ചു പോയ ഒരുപാട് മനുഷ്യ കോലങ്ങൾ നിങ്ങൾ ഈ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതുകൊണ്ട് നമ്മുടെ ഈ സംഘടനയ്ക്ക് കാണാൻ കഴിയും.
1: തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നമ്മുടെ സംഘടന, അപ്പം ഞാൻ കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായും ഇപ്പോൾ അതിൻ്റെ സംസ്ഥാന ചീഫ് മീഡിയ കോർഡിനേറ്ററായിട്ടും പ്രവർത്തിക്കുകയാണ്. നമ്മുടെ സംഘടനയിലെന്ന് പറയുമ്പം നമ്മൾ എന്താണോ കാണുന്നത്, ആ കാണുന്നതിനെ ബേസ് ചെയ്തിട്ടാണ്

0: നമ്മൾ അവിടെ സഹായങ്ങൾ എത്തിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ മനുഷ്യാവകാശ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ നിൽക്കുമ്പം നമുക്ക് ഒരുപാട് അബദ്ധങ്ങളിൽ ചെന്ന് ചാടാനുള്ള അവസരവും നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഈ ചിലപ്പം ഗവൺമെൻറ് തലത്തിലുള്ള പ്രശ്നങ്ങൾ, ഇല്ലെങ്കിൽ ഏതെങ്കിലും, ഇപ്പോൾ ഈ കൊല്ലത്ത് തന്നെ കഴിഞ്ഞ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അബ്ദുൽ നാസർ IAS കളക്ടറായി, കൊല്ലം ജില്ലാ കളക്ടറായിട്ട് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കളക്ടറേറ്റ് ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെ ഏതോ ഒരു ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു കുടുംബത്തിൽ കോഴി മാലിന്യങ്ങൾ കഴിക്കുന്നു എന്നും പറഞ്ഞിട്ടൊരു വാർത്ത. അപ്പോൾ ഈ വാർത്ത നമ്മുടെ ശ്രദ്ധയിൽ പെട്ടപ്പോൾ അതിൻ്റെ വിഷ്വലൊക്കെ കണ്ടപ്പോൾ ഒരു ഭയങ്കര വിഷമമായി പോയി. കാരണം ഒരു കൊച്ചു കുടുംബത്തിൽ അവർ കല്യാണ വീടുകളിൽ പോയി ആഹാരം എടുക്കുന്നു, കോഴിക്കടയിൽ പോയി വേസ്റ്റ് കൊണ്ടുവന്ന് അതിനെ പാചകം ചെയ്ത് കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ മനുഷ്യാവകാശ പ്രവർത്തകൻ, ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഐതിൻ അൻസർ, അങ്ങനെ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ടീം ഉടനെ തന്നെ അവർക്കൊരു 10,000 രൂപയ്ക്ക് മുകളിലുള്ള അത്യാവശ്യമുള്ള ഭക്ഷ്യ സാധനങ്ങളുമായിട്ട് വാങ്ങിച്ച് നമ്മൾ ഈ ഒരു പറയപ്പെടുന്ന സ്ഥലത്ത് വന്നു. കൊടുത്തു കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് സംഭവം അറിയുന്നത്, ഇദ്ദേഹം ഈ പറയപ്പെടുന്ന വീട്ടുകാരനൊരു ഫ്രോഡ് ലെവലിൽ പോകുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. നമുക്കതറിയില്ല. ഉടനെ തന്നെ സംഘടന, നമ്മുടെ സംഘടനയിലെ ഇപ്പം മനുഷ്യാവകാശ സംഘടനാ പ്രവർത്തകർ ഇങ്ങനെ വന്നു എന്നൊക്കെ വാർത്തയെല്ലാം പ്രചരിപ്പിച്ചു. അപ്പോൾ അവസാനം പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഞങ്ങളെ വിളിപ്പിച്ചു, നിങ്ങൾ ഏതൊരു മനുഷ്യാവകാശ സംഘടനാ പ്രവർത്തകരാണ്, നിങ്ങൾ ഏത് കാര്യം ചെയ്താലും നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പം അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി ചെയ്യണം എന്ന് പറഞ്ഞ്, അപ്പോൾ യഥാർത്ഥ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളെ ഈ പറയപ്പെടുന്ന രീതിയിൽ കബളിപ്പിക്കപ്പെടാനും ഇതുപോലെയൊക്കെയുള്ള വാർത്ത നമ്മുടെ ശ്രദ്ധയിൽ വരും. നമ്മളറിയില്ല
1: ഇങ്ങനൊരു വാർത്ത നിങ്ങളിലേക്ക് എത്തിയാൽ വാർത്തയുടെ വ്യക്തമായ സത്യസന്ധമായ ഒരു ഉറവിടം, ഇതിന്റെ സോഴ്സ് എന്താണെന്ന് നിജസ്ഥിതി വിലയിരുത്തിയതിനു ശേഷം
0: ചെയ്യണം. അത് ഞങ്ങൾക്ക് അതൊരു പാഠമായി. കാരണം നമ്മൾ എപ്പോഴും കാണുന്നതെന്ന് പറഞ്ഞാൽ എന്താണോ അപ്പോഴും കാണുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് പിന്നെ
1: അങ്ങനെ ഇത്തരം ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്, മറക്കാനാകാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു വലിയ പാഠമാണ് ജീവിതത്തിൽ. അപ്പം ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ മുന്നില് ഇത്രയും പ്രവർത്തനങ്ങളൊക്കെ ഇത്രയും നീണ്ട വർഷത്തിൽ അധികമായി 17 വർഷത്തിലധികമായി നടത്തി വരുന്നു, മുന്നിൽ എന്തെങ്കിലും ഒരു റോൾ മോഡലായിട്ടുള്ള അങ്ങനെ ഒരാള് മുന്നിലുണ്ടോ?
0: ശരിക്കും സത്യത്തിൽ ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തു പോകുമ്പം ഇപ്പം അങ്ങനെ പ്രത്യേകിച്ചൊരു റോൾ മോഡൽ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ എന്ത് പ്രവർത്തനങ്ങൾ, അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിരിക്കാം, ഞാൻ എന്ത് കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാലും അതെല്ലാം വളരെ ഈസി ആയിട്ടാണ് അത് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് മറ്റുള്ളവർക്ക് അത് ചിന്തിക്കുമ്പം വലിയ സംഭവമായിട്ട് തോന്നുമെങ്കിലും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ എൻ്റെ ആരോഗ്യവും എൻ്റെ സാമ്പത്തികവും മനസ്സും എല്ലാം ഈ പൊതു, ഈ പറയുന്ന കണക്ക് പൊതുവായിട്ട് ജനങ്ങൾക്കായിട്ട് നൽകി. ഇപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫാണ്, എൻ്റെ ഭാര്യയാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അതൊരു വലിയ കാര്യമാണ്.
1: അത് കണ്ണുകളിൽ ഞാൻ കാണുന്നു, കാരുണ്യം ഒക്കെ നഷ്ടപ്പെടാത്തൊരു മനസ്സ്. അത് തന്നെയാണ് ചിലപ്പം ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഇതുപോലെയുള്ള ഇത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ ഒരു സംരംഭമായിട്ടാണ് റേഡിയോ സാന്ത്വനം നിലനിൽക്കുന്നത്. അപ്പം ഇതും ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഇടങ്ങളാണ്. അതുപോലെ നിങ്ങൾ അശരണരായ എത്രയോ മനുഷ്യർക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ പോയി. നമുക്കിപ്പോൾ സമ്പത്തൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ അത് ഉള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് കൂട്ടി വച്ചിട്ട് അത് അത്യാവശ്യം അർഹതപ്പെട്ടവരിലേക്ക് നമ്മൾ എത്തിക്കുന്നു. അതൊക്കെ ഒരു വലിയ പ്രവർത്തനമാണ്. അപ്പം ഒരിക്കലും നമുക്ക് ഇത്തരം ദൈവത്തിനെ നമ്മൾ വിളിക്കും, പക്ഷെ ദൈവത്തിന് വരാൻ കഴിയാത്തത് കൊണ്ട് മനുഷ്യരൂപത്തിൽ നമ്മളെയൊക്കെ ഇങ്ങനെ ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കുന്നു അല്ലേ? അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം നമുക്ക് റേഡിയോ സാന്ത്വനത്തിൽ ഇന്ന് എത്തി ഒരുപാട് കാര്യങ്ങളൊക്കെ ഇനിയും നമുക്ക് കേൾക്കാനുണ്ട്. എന്നാലും നമ്മുടെ സമാഗമത്തിലെ നമുക്കൊരു ചെറിയൊരു ഇടവേളയാണ്. അപ്പം നമുക്ക് നല്ലൊരു പാട്ടൊക്കെ, ഞാൻ ഇവിടേക്ക് വിളിച്ചപ്പോഴേ പറഞ്ഞൊരു പാട്ടൊക്കെ, പാട്ട് പാടുന്ന ആളാണെന്ന് എനിക്കറിയാം.
0: 2015 മുതൽ 2015 നവംബർ 1 മുതൽ ഞങ്ങൾ കുറച്ച് ഒരു 4-5 സുഹൃത്തുക്കൾ ചേർന്ന് ഒരു രൂപം കൊടുത്തൊരു സംഘടനയുണ്ട്, AVM ഫൗണ്ടേഷൻ. ഇന്ന് ആ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലുമുള്ള സംഗീത പ്രേമികളെയൊക്കെ ഉൾപ്പെടുത്തി എനിക്ക് AVM ഫൗണ്ടേഷൻ മ്യൂസിക് ക്ലബ്ബ് എന്നൊരു മ്യൂസിക് ക്ലബ്ബ്, അത് കൊല്ലം ബേസ് ആണ്. ഞാൻ തന്നെയാണ് അതിൻ്റെ ഗ്രൂപ്പ് അഡ്മിൻ. പക്ഷെ അതൊക്കെ ഒരു അങ്ങനെ നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് തീർച്ചയായിട്ടും അപ്പം അത്യാവശ്യം തീർച്ചയായിട്ടും ഞാൻ പാട്ട് പാടാം. പക്ഷേ ശരിക്കും ഞാനൊരു പാട്ടുകാരനായത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സംഘടന വൈസ്മെൻസ് ക്ലബിന്റെ ആ ഒരു ടൂറ് പോയപ്പം, ഞങ്ങൾ ടൂറിൽ ബസ്സിൽ വെച്ച് ഞങ്ങൾ പലരും പല ജീവിത അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കും. ഇങ്ങനെ പല അനുഭവങ്ങളും പങ്കുവെച്ചപ്പോൾ പല ടേണായിട്ട് വന്നപ്പോൾ അവസാനം പാട്ട് പാടണോ എന്നുള്ളൊരു ടാസ്ക്കായി. അപ്പൊ എനിക്ക് പാട്ട് പാടിയേ പറ്റൂ. അപ്പൊ അങ്ങനെ ഞാൻ ശരിക്കും അല്ല, ഞാനൊരു പാട്ടുകാരനാണെന്ന് ഞാൻ എനിക്ക് തിരിച്ചറിവില്ല അന്ന്. അപ്പം ഞാൻ ആദ്യമായിട്ട് മൂളിയ ഒരു പാട്ടുണ്ട് ഞാൻ,
1: അതൊന്നും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി കുഴപ്പമില്ല സർ, പാടൂ
0: തീർച്ചയായും.

മനോഹരമായിട്ടാണ് പാടിയത്. അപ്പം പാട്ടിലൊരു സംശയമൊന്നും വേണ്ട, ഗായകൻ തന്നെയാണ്, ഞങ്ങൾ ഉറപ്പിച്ചു. എന്തായിരുന്നു, നല്ലൊരു പാട്ടാണ്. അപ്പം സമാഗമത്തിൽ ഇനി ചെറിയൊരിടവേളയാണ്.

0: బై బై కేల్కు రేడియో శాంతనం 90.4 FM.
1: സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ ഷിബു റാവുത്തറാണ്. സാമൂഹിക പ്രവർത്തകൻ, ജീവകാരുണ്യ രംഗത്തും മനുഷ്യാവകാശ സംഘടനകളുമൊക്കെയായി ബന്ധപ്പെട്ട് പൊതുസേവന രംഗത്ത് ഇങ്ങനെ സാമൂഹ്യ രംഗത്തുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ ഷിബു റാവുത്തർ. അദ്ദേഹം തന്റെ ഒരുപാട് അനുഭവങ്ങളാണ് പങ്കുവെച്ചുകൊണ്ടിരുന്നത്. സർ, നിരന്തരമായ ഒരുപാട് ഇടപെടലുകൾ നടത്തി ഇങ്ങനെ ജീവകാരുണ്യ രംഗത്ത് ഒരുപാട് ജീവിതങ്ങൾക്ക് കൈത്താങ്ങായി നിലകൊള്ളുന്നു. അപ്പം സ്വന്തം ജീവിതത്തിലെ ഏതെങ്കിലും ഒരു അനുഭവം ഈ രംഗത്തേക്ക് കടന്നു വരാൻ അങ്ങനെ ചില വ്യക്തിത്വങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ഒരുപക്ഷെ പിന്നീട് അവരൊരുപാട് ഉയരങ്ങളിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം പറയും, എന്റെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് അതാണ് എനിക്ക് പ്രചോദനമായെന്നൊക്കെ. അങ്ങനെ എന്തെങ്കിലും ഒരു
2: ഇല്ല? അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് പ്രചോദനം, നമുക്ക് അങ്ങനെ ഒന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞാൻ ഈ ഒരു പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷമാണ് ഇതെല്ലാം, ഈ പ്രസ്ഥാനം ചെയ്യുന്ന നല്ല വശങ്ങൾ പഠിച്ചിട്ട് ഞാനത് പ്രാവർത്തികമാക്കുന്നു മാത്രമേ.
1: അപ്പം പിന്നെ അതുപോലെ ഈ സംഘടന, സംഘടനയുടെ പേരൊന്നു പറയാമോ?
2: ഞാൻ പ്രവർത്തിക്കുന്ന സംഘടനകളാണ്,
1: ഞാൻ
2: ഇപ്പം ഈ പറയപ്പെടുന്ന സംഘടന കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി. കഴിഞ്ഞ 30 വർഷമായിട്ട് കേരളത്തില് എല്ലാ ജില്ലകളിലും സജീവമായ ഇടപെടലുകൾ നടത്തി ഒരു ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ്. അപ്പൊ ആ ഒരു സംഘടനയിൽ എല്ലാ മേഖല, ഈ വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന, ഇപ്പൊ ഞങ്ങളുടെ 13-ാമത്തെ വീടിന്റെ ഉദ്ഘാടനം ഏകദേശം ഈ 2 മാസത്തിനകത്ത് തൃശൂർ ജില്ലയിൽ നടക്കും. അങ്ങനെ പിന്നെ ഞാൻ കുട്ടികളുടെ സംരക്ഷണത്തിനായിട്ട് ചൈൽഡ് പ്രൊട്ടക്ട് ടീമിന്റെ സംസ്ഥാന പ്രസിഡന്റ് വരെ ആയിരുന്നു, ഇപ്പം എന്റെ സംസ്ഥാന ഒരു മെമ്പർ ആണെന്ന് മാത്രമേ ഉള്ളൂ.
1: ഈ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ഏകദേശം 30 വർഷമായി കേരളത്തിലുണ്ട്, രജിസ്റ്റേർഡ് ആയിട്ടുള്ള
2: സംഘടന.
1: അപ്പം ഇതില് ഒരുപാട് സന്നദ്ധ പ്രവർത്തകരുണ്ട്. പിന്നീട് മനസ്സറിഞ്ഞ് നമ്മിലേക്ക് സഹായമൊക്കെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് തരുന്ന ഇങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവങ്ങൾ ഉണ്ടോ? അതോ
2: നമുക്ക് ഈ പറയുന്ന ഇങ്ങോട്ട് വരുന്നൊന്നുമില്ല, നമ്മളെ ഓരോരുത്തരുടെയും കയ്യിലുള്ള പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ചെയ്യുന്നത് തന്നെയാണ്. അല്ലാതെ നമുക്ക് ഇങ്ങോട്ട് ആരും സംഭാവന ചെയ്ത് ചെയ്യുന്നൊരു സംഭവം നമ്മളെ ഈ സംഘടനകളിൽ
1: ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചത്, ചിലരൊക്കെ ഒരുപാട് പേർക്ക് കൈത്താങ്ങാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനോ ഒരു കൂട്ടായ്മയൊക്കെ രൂപീകരിക്കാറുണ്ട്, അങ്ങനെയൊന്നുമില്ല അല്ലെ? സജീവമായി എന്നിട്ടും നമ്മുടെ തന്നെ സാമ്പത്തിക സ്രോതസ് ഉപയോഗിച്ച് പൊതുരംഗത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയൊരു
2: സത്യം.
1: അതാണ് ഒരു പ്രത്യേകതയും എന്നാണെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ നമുക്ക് ഈ ഒരു പ്രവർത്തനത്തില് വെല്ലുവിളികൾ എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടോ?
2: അത് തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങളിൽ, കാരണം ഇവിടുത്തെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഇടപെടാറുണ്ട്. അതുപോലെ തന്നെ ജില്ലയിലെ ഹോസ്പിറ്റലുകളിൽ പല വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടപെടാറുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് തിക്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും അത് സത്യസന്ധമായ ഇടപെടലുകൾ ആകുന്നത് കൊണ്ട് അത് നമുക്ക് ഒരു വലിയ ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ അതിനെ തരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്.
1: അങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് തോന്നിയതാണ്, ഈ സത്യസന്ധമായി നമ്മൾ ഇടപെടുമ്പോൾ ഫോഴ്സും, അതായത് ഗവൺമെന്റിന്റെ പോലീസ് സേന, പിന്നെ എല്ലാവരും നമ്മുടെ തലപ്പത്തിരിക്കുന്ന ഇങ്ങനത്തെ കളക്ടർ മുതൽ താഴോട്ടുള്ള എല്ലാവരും നമ്മുടെ ഈ ഒരു ജീവകാരുണ്യ രംഗത്ത് നമ്മൾ സത്യസന്ധമായി നിലകൊള്ളുന്നതുകൊണ്ട് അതിനോടൊക്കെ സഹകരിക്കാറും ഉണ്ടല്ലേ?
2: തീർച്ചയായിട്ടും.
1: അതൊരു വലിയ ഒരു കാര്യം തന്നെയാണ്, കാരണം നമുക്ക് നമ്മളൊരു എൻ ജി ഒ പോലെ പ്രവർത്തിക്കുന്നു. അപ്പൊ അതിന്റെ കൂടെ അവരുടെയും കൂടെ ഒരു ജോയിന്റ് വന്നാൽ മാത്രമേ നമുക്കിതിന് പൂർണ്ണതയിലെത്താൻ കഴിയൂല്ലേ?
2: അതെ, ഈ എൻ ജി ഒ ആയിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റാത്തതിലെ പരിഹരിക്കപ്പെടാം.

0: പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളത് ഗവൺമെന്റ് ഓർഗനൈസേഷനിൽ നമ്മൾ അറിയിച്ച് അങ്ങനെയാണ് ഒരു 99% പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത്.
1: അതെ, എനിക്ക് തോന്നുന്നത് ഇപ്പം നമുക്കിപ്പോ നമ്മുടെ ഗവൺമെന്റ് ഇപ്പം അല്ലെങ്കിൽ ഒരു ഭരണസമിതി, വാർഡ് കൗൺസിലർ, ഒരുപക്ഷെ ഒരു കൗൺസിലറിന് പോലും പരിഹരിക്കാനാകാത്ത, എത്താൻ പറ്റാത്ത ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളും മേഖലകളും, പിന്നെ അതിലൊരു വലിയ പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ആ ഒരു ഇടപെടലുകൾ, ഒരുപക്ഷെ അത് രണ്ടുപേരെയും കേട്ട് തർക്കത്തിൽ
0: തീർച്ചയായിട്ടും ഇപ്പം മാഡം പറഞ്ഞതുപോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊല്ലം കോർപ്പറേഷനിലെ തന്നെ ഇതിന്റെ ചെയർമാൻ അടക്കമുള്ള ഒന്ന് രണ്ട് വ്യക്തികൾ തന്നെ ഈ കൊല്ലത്ത് തന്നെ പല ബുദ്ധിമുട്ടായിട്ടുള്ള അഭയ കേന്ദ്രങ്ങളിൽ പ്രവേശിപ്പിക്കേണ്ടവരായിട്ടുള്ള ആൾക്കാർ, ഇല്ലെങ്കിൽ റോഡിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാർ. ഇപ്പൊ ഞാൻ ഗാന്ധിഭവന്റെ PR കൂടിയാണ്, ഗാന്ധിഭവൻ പത്തനാപുരം ശാഖ നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിന്റെ PR കഴിഞ്ഞ 6 വർഷമായിട്ട്. അപ്പൊ അതിന്റെ ഇടപെടലിലൂടെ നമുക്ക് കൊല്ലം ജില്ലയിലെ ഒട്ടനവധി അഭയ കേന്ദ്രങ്ങളുമായിട്ട് എനിക്ക് നല്ല അടുപ്പമാണ്. അപ്പൊ ഈ പറയുന്നത് പോലെ കൊല്ലം കോർപ്പറേഷനിലെ തന്നെ അവരുടെ കൗൺസിലർമാരുടെ നിർദ്ദേശപ്രകാരം ഏകദേശം കൊല്ലത്തുനിന്ന് തന്നെ ഒരു 10-12 ആൾക്കാരെ മയ്യനാട് SS സമിതിയിലും ഗാന്ധി ഫോൺ സ്നേഹാലയത്തിലും സമുദ്രതീരം കല്ലുവാതുകൾ സമുദ്രതീരത്തിലും ഇങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പ്രവേശിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഒരു വലിയ, അതും നമുക്ക് പോലും അറിഞ്ഞുകൂടാത്ത മാനസിക നില തെറ്റി ശരിക്കും പറഞ്ഞാൽ അർദ്ധനഗ്നായി നടക്കുന്ന മാനസിക രോഗികളെ ഉൾപ്പെടെയുള്ളവരെ നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ജീവിതത്തിൽ ഒരു സുഹൃതമായിട്ട് കരുതുകയാണ്.
1: സത്യം സാറേ, അതാ ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഇടങ്ങളിൽ എത്താൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ തന്നെ ഇപ്പൊ നമുക്ക് സാധാരണക്കാർക്ക് പെട്ടെന്ന് കൗൺസിലർ അവൈലബിൾ ആയിരിക്കത്തില്ല, വാർഡ് മെമ്പറെ കാണാനായിട്ട് ചിലപ്പോൾ ചെന്നാൽ പറ്റത്തില്ല. പക്ഷെ നിങ്ങളുടെ ഇത്തരം പ്രവർത്തകരുടെ നമ്പരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്നൊരു രക്ഷയ്ക്ക് വിളിക്കാം, ഞങ്ങൾ പെട്ടെന്നൊന്ന് വായോ, ഇവിടെ ഒരു സഹായം വേണം. എനിക്ക് തോന്നുന്നു സമൂഹത്തിന്റെ നാനാ തുറകളില് സത്യസന്ധമായി നിലകൊള്ളുന്ന ഇത്തരം സംഘടനകൾ ഉണ്ടാകണം, എങ്കിൽ മാത്രമേ നാളെ ഇനി അങ്ങോട്ട്, കാരണം കലുഷിതമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വളരെ പ്രശ്നബാധിതമായ ഒരു മനസ്സും മനുഷ്യനും മാറിക്കൊണ്ടിരിക്കുകയാണ്, ലഹരിയുടെ ഉപയോഗം അല്ലെ, അങ്ങനെയൊക്കെ വരുമ്പോഴേ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കൂടി വരുന്നതേ ഉള്ളൂ.
0: ഇപ്പൊ തന്നെ നമ്മുടെ കേരള സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഓപ്പറേഷൻ തൂഫാന്റെ ബാഡ്ജ് വാങ്ങിക്കുന്നത് നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല സാറാണ് എനിക്ക് ആ ബാഡ്ജ് അണിയിച്ചു തന്നത്. നമുക്ക് ഈ ഓപ്പറേഷൻ തൂഫാൻ വരുന്നതിന് മുമ്പും നമ്മൾ ഈ ലഹരിയുമായി ബന്ധപ്പെടുന്ന ആൾക്കാർക്ക്, കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് നമ്മൾ കൗൺസിലിങ്ങും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ശരിക്കും ഇപ്പോഴത്തെ ഈ ഗവൺമെന്റ് ചെയ്യുന്ന ഈ തൂഫാൻ എന്തുകൊണ്ടും സാധാരണ വീട്ടമ്മമാർക്കൊക്കെയാണ് ഏറ്റവും വലിയ ആശ്വാസമാകുന്നത്. കാരണം അവരുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഇപ്പം ഈ ഒരു സർക്കാരിന്റെ ഈ ഒരു ഇത് വന്നത് വളരെ.
1: ഇപ്പൊ സപ്പോസ് നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ, ഞാൻ ഇപ്പൊ പറയണത് നമ്മുടെ പോലീസ് സ്റ്റേഷൻ കൊട്ടിയമാണ്. ഇപ്പൊ കൊട്ടിയം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്ന ഇത്രയധികം സ്ഥലങ്ങളിൽ ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ കാരണവശാല് ഈ പോലീസിനും മേധാവികൾക്കും ഒന്നും കണ്ടെത്താത്ത ഒരുപാട് കാര്യങ്ങൾ പ്രാദേശികമായിട്ട് ആ പ്രദേശത്തുള്ള ഒരു വ്യക്തിക്ക്, ഒരു കവലയിലുള്ള വ്യക്തിയോട് ചോദിച്ചാൽ നമുക്കിവിടെ എവിടെയാണ് അല്ലെ, എവിടെ നിന്നാണ് ഇതിന്റെ സോഴ്സ്, എവിടെയാണ് മയക്കുമരുന്ന്. അപ്പം ഒരുപാട് പേര് പറയാൻ, പോലീസിനോട് പറയാൻ മടിക്കുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ നിങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകരോട് രഹസ്യമായി അവർ പറയും.
0: അപ്പം
1: എപ്പോഴും നമ്മുടെ ഏതൊരു പദ്ധതി നടപ്പിലാക്കിയാലും അത് ജനകീയമായി നിലനിൽക്കുന്നത് ഇങ്ങനെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരെയും കൂടെ. സാറ് വന്നപ്പോഴേ പറഞ്ഞു, സാറിന് പിന്നെ രാഷ്ട്രീയമില്ല, ജാതിയില്ല, അങ്ങനെ ഒന്നും മത അങ്ങനെ ഒരു അടിസ്ഥാനത്തിലൊന്നും അല്ല, ഞങ്ങൾ സത്യസന്ധമായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് സത്യം. അതായിരിക്കാം ഒരുപക്ഷെ സാറ് മുന്നോട്ട് പറഞ്ഞില്ലേ, എനിക്ക് ദൈവം, ഞാൻ വിചാരിക്കുന്നതൊക്കെ ഇങ്ങ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞത്
0: സത്യമാണ്.
1: അതായിരിക്കും, അത് വലിയൊരു കാര്യമാണ്
0: ശരിക്കും. അത് ഇപ്പൊ പറഞ്ഞതുപോലെ, ഞാൻ ആമുഖമായിട്ട് പറഞ്ഞതുപോലെ, ഈ മതപരം, രാഷ്ട്രീയം, വർഗീയം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ സൈഡ് ലൈൻ ചെയ്യപ്പെടും, മനസ്സിലായില്ലേ? അതാണ് തീർച്ചയായിട്ടും. അപ്പൊ ഞാനിതെല്ലാം വളരെ ദീർഘവിഷമത്തോടെ മനസ്സിലാക്കി, എന്നാൽ ആർക്കും ഒരു പരിക്കില്ലാത്ത രീതിയിൽ എന്നാൽ എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ സഹായ സേവനങ്ങൾ എത്തണമെന്നുള്ള ഒരൊറ്റ ഒരു ഇതിലാണ് മുമ്പോട്ട്.
1: അതായത് ഒരിക്കൽ ഇടപെട്ടാൽ അവരാരും നമ്മളെ പിന്നെ മറക്കില്ല. രണ്ടാമത് പരിസരത്ത് എന്തെങ്കിലും ഒരു വിഷയം വന്നാലും അവർ നിങ്ങളെ ആയിരിക്കും ആദ്യം. മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിലൂടെയാണ് ഈ സാമൂഹ്യ രംഗത്ത് ഇങ്ങനെ ഇത്ര വർഷമായിട്ട് നിലകൊള്ളുന്നത്, അല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അതൊരു വലിയ ഒരു കാര്യമാണ്. അപ്പം പിന്നെ ഈ വെല്ലുവിളികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മള് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഇതുവരെയുള്ള ഒരു 17 വർഷത്തെ ഈ പ്രവർത്തനത്തിൽ നമുക്കായിട്ട് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് അഭിമാനം തോന്നിയ ഒരു നിമിഷം ഉണ്ടോ?
0: തീർച്ചയായിട്ടും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പണ്ടൊക്കെ ഞാൻ ഈ പറഞ്ഞില്ലേ, ഈ വൈസ് മെൻസ് ക്ലബിന്റെ പ്രവർത്തനങ്ങളിലൂടെ ഇങ്ങോട്ട് വരുമ്പം ആ ക്ലബിൽ തന്നെ എല്ലാ വർഷങ്ങളിലും കായിക കലാകായിക മേളയുണ്ട്, പിന്നെ കൾച്ചറൽ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ട്രോഫികളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ട്

0: ചെറിയ ചെറിയ ഒരുപാട് ട്രോഫികളൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം. പക്ഷെ നമ്മളെ ഈ ശരിക്കും നമ്മുടെ ജീവകാരുണ്യ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ എനിക്ക് ആദ്യമായിട്ടൊരു പുരസ്കാരം കിട്ടുന്നത് സാമൂഹ്യ സേവന പുരസ്കാരം ഏകദേശം ഒരു 10 വർഷത്തിന് മുമ്പ് നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ട്, അജി എന്ന് പറയും, പുള്ളി കരോട്ടയുടെ ഒരു ഒരു അസോസിയേഷൻ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു അംഗീകാരമാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടും. അതിനുശേഷം ഒരുപാട്, കാരണം പുരസ്കാരങ്ങൾ ഞാൻ പറഞ്ഞ ഇപ്പം ഒരുപാട് കിട്ടുന്നുണ്ട്. പക്ഷെ എങ്കിലും എടുത്തു പറയപ്പെടേണ്ട പുരസ്കാരങ്ങൾ ആചാര്യ ഫിലിം സൊസൈറ്റിയുടെ പുരസ്കാരങ്ങളുണ്ട്, പിന്നെ അതുപോലെ തന്നെ മികച്ച സോഷ്യൽ വർക്കർ അവാർഡ്, അങ്ങനെ ഒട്ടനവധി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ കോവിഡ് സമയത്തൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.
1: ആ സമയത്താണല്ലോ നമ്മൾ ഒരുപാട് പൊതുരംഗത്ത് നിൽക്കുന്നവർ മറ്റുള്ളവർക്ക് കൈത്താങ്ങായി മാറിയ, കാരണം ഒരുപാടിടങ്ങളിൽ അത്യാവശ്യ സഹായം വേണ്ടിടത്തൊക്കെ ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ പോലും മടിക്കുന്ന സമയത്ത് നിങ്ങളെ പോലുള്ള വ്യക്തികൾ കടന്നു വരിക,
0: അല്ലെ,
1: അവരെ വേണ്ട പരിചരണം കൊടുത്തവരെ ആ സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളത്. അപ്പം ആ സമയത്ത് തിരിച്ചറിഞ്ഞ ഒരുപാട് മനുഷ്യത്വത്തിന്റെ കരങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊരു വലിയ കാര്യം തന്നെ. അപ്പം നമുക്ക് ഈ ഒരു വെല്ലുവിളികളെ കുറിച്ചും പിന്നെ അഭിമാനം തോന്നിയ നിമിഷത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഈ അവാർഡുകൾ ഒരുപാട് അങ്ങനെ കിട്ടിയല്ലേ, ഈ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നത് കൊണ്ട് ഒരു വലിയ കാര്യമാണ്. നമുക്ക് പറയാം അടുത്തത്, ഇത്തരം ഒരു പ്രവർത്തനങ്ങൾക്കൊക്കെ ആവശ്യമായി വരുന്ന സാമ്പത്തിക സ്രോതസ് നമ്മുടെ അടുത്ത് നിന്ന് തന്നെ ആണെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ കൊല്ലം ജില്ലയിൽ ഉള്ളൊരു വിങ് ശക്തമായി പ്രവർത്തിക്കുന്നത് ഈ കൊല്ലം ടൗണിലാണോ അതോ ഏത് ഭാഗത്താണത്?
0: ഇപ്പം നമ്മുടെ ഈ ഞാനിപ്പോൾ നമ്മൾ സംസാരിച്ച് വരുന്നതിൻ്റെ പ്രധാന ഒരു സംഘടന കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ പേരിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മറ്റ് പല സംഘടനകളുണ്ടെങ്കിൽ പോലും, അപ്പം ഇത് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് കൊല്ലമാണ്. ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ തൃശ്ശൂർ, കാസർഗോഡ്, തിരുവനന്തപുരം മേഖലകളിലൊക്കെ നമ്മുടെ
1: സംഘടന.
0: ഡോക്ടർ ആയിത്തിരൻ സർ,
1: അദ്ദേഹമാണ് ഇതിന്റെ സംസ്ഥാന പ്രസിഡന്റ്.
0: സംസ്ഥാന പ്രസിഡന്റ്
1: സ്വദേശം
0: കൊല്ലം ആയിത്തിലാണ്.
1: അദ്ദേഹത്തിന്റെ പിന്നെ ആ ഒരു അദ്ദേഹമാണ് ഈ ഓർഗനൈസേഷൻ ഇങ്ങനെ കൊണ്ടുപോകുന്നത്.
0: അതെ, ഈ സംഘടന, ഈ പറയപ്പെടുന്ന
1: സംഘടന ഒരുപാട് പേരുണ്ട് അതിനകത്ത്.
0: ആ ശരിക്കും ഇവിടെ തന്നെ കൊല്ലത്ത് തന്നെ ഏകദേശം 10-180 ആൾക്കാരുണ്ട്. അങ്ങനെ പല
1: പലയിടത്തും പ്രൊഫഷണൽസ് ആണോ അതോ ഇതിന് വേണ്ടി ഇങ്ങനെ?
0: അല്ല, പ്രൊഫഷണൽസ് ഉണ്ട്, സാധാരണക്കാരുണ്ട്, എല്ലാം സമസ്ത മേഖലകളിലുള്ളവരുണ്ട്. കാരണം ഈ ജീവകാരുണ്യ പ്രവർത്തകർ എന്ന് പറയുമ്പം അങ്ങനെയാണല്ലോ, നമുക്ക് ഓട്ടോ ഓടിക്കുന്ന ആളും നമ്മുടെ മെമ്പറാണ്, അതേസമയം ഡോക്ടറും നമ്മുടെ മെമ്പറാണ്, അതായത് ലീഗൽ അഡ്വൈസർ, അഡ്വക്കേറ്റ്, അങ്ങനെ എല്ലാ മേഖലയിലുള്ളത്.
1: മാസം തോറുമാണ് അതിന്റെ പ്രവർത്തനം വിലയിരുത്തി വരുന്നത്? എങ്ങനെ?
0: അല്ലല്ല, നമുക്ക് മാസം തോറും അല്ല, നമുക്ക് എല്ലാ ദിവസങ്ങളിലും നമ്മള് പറ്റുന്ന കണക്കൊക്കെയുള്ള പ്രോഗ്രാംസ് ചെയ്തു പോകും.
1: അല്ല, ഞാൻ ചോദിച്ചത് നമുക്കായിട്ടൊരു ഒരിടത്തിരുന്ന് നമ്മളെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ആ സഹായം വേണ്ടിടത്തേക്ക് അത് വിനിയോഗിക്കുന്നു, അങ്ങനെ അത് പ്രസിഡന്റ് ആണ് അതിന്റെ?
0: അല്ല, അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ നമ്മുടെ ഈ സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കലണ്ടർ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടല്ലോ, മിക്ക പ്രോഗ്രാമുകളും നമ്മൾ നടത്തും,
1: മിക്ക ദിവസങ്ങളിലെ
0: പ്രത്യേകതകൾ അനുസരിച്ച് നടത്തും, പിന്നെ എന്തെങ്കിലും ഈ പറയപ്പെടുന്ന സഹായം അനുസരിച്ച്. അപ്പം ഒരുപാട് പരാതികൾ നമുക്ക് വരും. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ വസ്തു തർക്കങ്ങൾ വരും, ഇല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും, പിന്നെ സ്വത്ത് അറിയാമല്ലോ എല്ലാം. അപ്പൊ അങ്ങനെയൊക്കെ അതാണ് നമ്മുടെ സംഘടനയുടെ പ്രധാനപ്പെട്ട കാര്യം.
1: നമ്മൾ പൊതുവെ ഒരു തർക്കം ഉണ്ടായാൽ ആൾക്കാർ പെട്ടെന്ന് പറയും, ഇപ്പൊ സഹോദരങ്ങളായാൽ തന്നെ എന്തോ നീതിക്ക് വേണ്ടിയായിരിക്കും ഒരു പക്ഷേ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്. പക്ഷേ ഈ ചില ഇടങ്ങളിൽ നമ്മളിപ്പം നമ്മളെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന സാധാരണ മനുഷ്യരാണ്, അവരും ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ഈ പറയുന്നത് പെട്ടെന്ന് നമ്മളൊരു തർക്കം ഉണ്ടാകുമ്പോൾ പോലീസിൽ കൊണ്ടൊരു കേസ് കൊടുത്താൽ പറയും, നീ എനിക്കെതിരെ പോലീസ് കേസ് എന്ന് വെച്ചാൽ എന്തോ വലിയൊരു അപരാധം, നീ എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയില്ലേന്ന്,
0: അല്ലെ,
1: അങ്ങനെ ഒരു പറച്ചിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളെ പോലുള്ള സംഘടനകളിലെ ആൾക്കാരാണെങ്കിൽ അത് നിങ്ങൾക്ക് ആ ഒഫീഷ്യൽസിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ ആ വീട്ടിൽ
0: അവരുമായിട്ട്
1: അടുത്തിടപഴകാനും അവരുടെ കാര്യങ്ങൾ നല്ല ആഴത്തിലൊന്ന് അറിഞ്ഞ് എന്താണ് ഇതിന്റെ വസ്തുതയെന്ന് പഠിച്ചിട്ട് അത് പരിഹരിക്കാനൊക്കെ പറ്റൂലേ?
0: ശരിക്കും നമ്മളിപ്പോ ഒരു പരാതി നമുക്ക് കിട്ടുമ്പോൾ ചിലപ്പോ ഈ പറഞ്ഞതുപോലെ പോലീസ് സ്റ്റേഷനിൽ പോയി ആകെ കുഴപ്പ കേസായിരിക്കും നമ്മളെ അടുത്ത് വരുന്നത്. പക്ഷെ നമ്മൾ അതിനെ പഠിക്കുമ്പോൾ നമുക്കറിയാം എവിടെയെങ്കിലും ഒരു ചെറിയ ഒരു പോയിന്റ് കുറവായിരിക്കും, പക്ഷെ അതിനെ നമ്മൾ ബേസ് ചെയ്തിട്ട് അവർക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകി ഈ എതിർ പാർട്ടികളെയും കൂടെ കണക്ട് ചെയ്തിട്ട് രണ്ടും കൂടി ഫേവർ ചെയ്ത് പോകുന്ന രീതിയിലൊക്കെ
1: പരിഹരിച്ചു
0: വിട്ടിട്ട് നമ്മൾ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി അവരെ കേസ് വിഡ്രോ ചെയ്യുന്ന കാര്യം, അതാണ് നമ്മൾ നടക്കുന്നത്.
1: ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. പുതിയ തലമുറയിലേക്ക് വരുമ്പം കുറെ പറയാനുണ്ടാവും. അപ്പം ഈ പുതിയ ആളുകൾ ഈ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുക, അതിന് ആ ക്വസ്റ്റ്യനിലേക്കൊക്കെ നമുക്ക് വരാം. എന്നാലും നമുക്ക് ഒരു ഇടവേളയ്ക്കുള്ള സമയമായിരിക്കുകയാണ്. അപ്പം സമാഗമത്തിൽ ചെറിയൊരു ഇടവേള.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. തിരികെ വരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ ഞാൻ രജനി ഗിരീഷാണ്. ഇന്ന് സമാഗമത്തിൽ നമ്മോടൊപ്പം ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ ഷിബു റാവത്തറാണ്. മനുഷ്യ അവകാശ സംഘടനകളുമായി ബന്ധപ്പെട്ട് പൊതുസേവന രംഗത്ത് വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് പറയാൻ നിരവധി കാര്യങ്ങളാണ് നമ്മോടുള്ളത്. കാരണം മനുഷ്യത്വം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മളൊക്കെ മുറവിളി കൂട്ടുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഒരു മനുഷ്യനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ആ ഒരു അവകാശ സംരക്ഷണത്തിന് വേണ്ടി നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് സ്റ്റുഡിയോയിലുള്ളത്. സാർ, നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചും അത്തരം മേഖലകളിൽ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചൊക്കെയാണ്. അപ്പം ഇനി ഒരു ചോദിക്കാനുള്ളത്, നമ്മുടെ യുവതലമുറയുടെ പങ്കാളിത്തത്തെക്കുറിച്ച് അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്?
1: ശരിക്കും നമ്മുടെയൊക്കെ കാലഘട്ടമല്ല ഇപ്പോഴത്തെ കാലഘട്ടം. ശരിക്കും നമ്മളൊക്കെ മാതാപിതാക്കളെയൊക്കെ വളരെയേറെ അനുസരിച്ചും ബഹുമാനിച്ചും പോകുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഇപ്പം നമ്മുടെ കുട്ടികളെ, ഇപ്പം ശരിക്കും എൻ്റെ മക്കളെയാണെങ്കിൽ പോലും ഒരു ലിമിറ്റിന് അപ്പുറം നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ മക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ എൻ്റെ ഈ ഒരു പോക്കും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു പരിധിവരെ അവർ എന്നോടൊപ്പം സഹകരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അവര് പുറത്തെന്താണെന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല.
0: എന്നാലും പറയും, നമ്മുടെ ആ ബ്ലഡിന്റെ ഒരു സ്വഭാവം എത്രയായാലും ഉണ്ടാവും.
1: അതെ അതെ അതെ,
0: അങ്ങനെയാണ് പുതിയ തലമുറയുടെ. കാരണം നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റാത്ത, അവരെ കുറ്റപ്പെടുത്താനും നമുക്ക് പറ്റില്ല. നമ്മളെയൊക്കെ കാട്ടിലും ഒരുപാട് ദീർഘവീക്ഷണമുള്ള കുട്ടികളാണ് നമ്മുടെ ഈ പുതിയ തലമുറയിലെ കുട്ടികൾ. അപ്പൊ നമുക്ക് അവരെ കോർണർ ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ മനുഷ്യത്വത്തോടെ ഇടപെടുക എന്നുള്ളതാണ് പ്രധാനം, അല്ലെ? നമ്മളിപ്പം സഹജീവികളോട്, നമ്മുടെ പൊതുസമൂഹത്തിൽ നമ്മൾ പലയിടത്തും പ്രവർത്തിക്കുമ്പോഴും പലയിടത്ത് പോകുമ്പോഴും അത്യാവശ്യം കരുണയും സ്നേഹവും മനുഷ്യത്വവും ഒക്കെ വേണ്ടുന്ന ചില സന്ദർഭങ്ങളുണ്ട്, ഒരു റോഡിൽ തന്നെ ആയാലും. പക്ഷെ നമ്മൾ ചിലപ്പോഴൊക്കെ സാറേ പറഞ്ഞ പോലെ നമ്മൾ ചിന്തിക്കും, എവിടെയാണ് നമ്മൾക്ക് ചിന്തിച്ചു പോകുന്നില്ല, എവിടെയൊക്കെയോ ഈ യുവതലമുറയ്ക്ക് ലക്ഷ്യബോധം നഷ്ടപ്പെട്ടോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന ഒരുപാട്
1: ഒരുപാട് സാഹചര്യങ്ങൾ എനിക്കുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പല വീട്ടമ്മമാരും അവരെ മക്കളെ കുറിച്ച് തന്നെ, ഇപ്പൊ ഈ അടുത്ത സമയത്ത് വർക്കലയിലുള്ള ഒരു പാവം ഒരു അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അനുജത്തിയുടെ മകള് 19 വയസ്സേ ഉള്ളൂ, വീട്ടുകാര് പറഞ്ഞ് എന്തു പറഞ്ഞാലും പ്രശ്നമാണ്, കാരണം ഈ പെൺകുട്ടിക്ക് വേറൊരു പയ്യനുമായിട്ട് ചെറിയൊരു അഫയർ. പക്ഷെ അത് ഇപ്പം ലാസ്റ്റ് എന്നെ വിളിച്ചെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഒരു കൗൺസിലിംഗ് കൊടുത്തെങ്കിലും അതിനെ ഒന്ന് മാറ്റാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ അതിനെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വേറെ ഒന്ന് രണ്ട് ആൾക്കാരെ വെച്ചിട്ടൊക്കെ സംസാരിച്ചെങ്കിലും ഇപ്പം കുറച്ച് ഭേദമായിട്ട് നിൽക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതലായിട്ട് നമുക്ക് ആ ഒരു കുടുംബമായിട്ട് നമുക്ക് അങ്ങനെ ഒന്ന് ഫോഴ്സ് ചെയ്ത് സംസാരിക്കാനും പറ്റില്ല.
0: നമുക്കിപ്പം ഇടപെടലുകൾ വേണ്ടി വരുന്ന നമുക്ക് പ്രണയം ഓക്കെ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ അത് അതിരുകൾ വിടുമ്പോഴോ അത് വീട്ടിൽ കുടുംബ വഴക്കുകളൊക്കെ ആകുമ്പോഴാണ് ഇത്തരം ഇടപെടലുകളൊക്കെ വേണ്ടി വരുന്നത്. ശരിയാണ്. അപ്പം നമുക്ക് നമ്മുടെ തന്നെ കുട്ടി, ഇപ്പം വേറൊരു കാര്യം ഞാൻ സാറിനോട് കേട്ടു, നമ്മൾ മനുഷ്യത്വപരമായ ഒരിടത്ത് ഇടപെട്ടു, നമ്മൾ അവർക്ക് സഹായം കൊടുത്തു. പക്ഷെ ചിലർ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അത് കേൾക്കുമ്പോഴാണ് നമുക്ക് വിഷമം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും?
1: തീർച്ചയായും അത് ഞാനൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പറയുകയാണ്, നമ്മൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് പ്രവർത്തനം ചെയ്താലും അതിൽ നമ്മളെ സംശയിക്കുന്നവരുണ്ടാകും. അതങ്ങനെയാണ്. ഇപ്പൊ ഞാൻ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഏതെങ്കിലും ഒരു 100-ൽ 90% പേരും ചിലപ്പോൾ നമ്മളെ അംഗീകരിക്കണമെന്നില്ല, ചിലപ്പോൾ നമ്മളെ കുറിച്ച് നെഗറ്റീവ് ആയിരിക്കും പറയുന്നത്. പക്ഷെ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്നെ കുറിച്ച് നെഗറ്റീവ് പറയുന്നവരെ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തിട്ട് ആ നെഗറ്റീവാണ് ഞാൻ എൻ്റെ പോസിറ്റീവായിട്ട് എടുക്കുന്നത്. പക്ഷെ ഇപ്പം 10 പേര് നല്ലത് പറഞ്ഞാൽ ആ 10 പേരെ പിറകെ എനിക്ക് പോകേണ്ട കാര്യമില്ല. ബാക്കി ആരാണോ എന്നെ വിഷമപ്പെടുത്തുന്നത് ഞാൻ അവരെ പിറകെ പോയി അവരെ നേരെയാക്കി അങ്ങ് കൊണ്ടു. അതാണ്,
0: അതെ അതെ, അവരുടെ ഒരു പിന്നെ ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ ബോധമണ്ഡലത്തിലേക്ക് വരുന്നത് എന്തെങ്കിലുമൊക്കെ ഇത് കിട്ടിയിട്ടായി, പ്രയോജനം കിട്ടിയിട്ടായിരിക്കും ഇവരിതിൻ്റെ പുറകെയൊക്കെ നടക്കുന്നത്. അപ്പം ചിലവരൊക്കെ നമ്മളോട് ഇങ്ങനെ ചോദിക്കും, നല്ല രീതിയിൽ പ്രവർത്തിക്കും, നമ്മൾ വിചാരിക്കും മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹം. പക്ഷെ അങ്ങനെയൊന്നും അല്ല, ഒരുപാട് മനുഷ്യത്വം ഉള്ള നല്ല മനസ്സുള്ള വ്യക്തികൾ ഉള്ളൊരു നാട്ടിൽ തന്നെയാണ് നമ്മൾ പിറന്നിരിക്കുന്നത്. കാരണം അത് നമുക്ക് നല്ല രീതിയിൽ, നമ്മളൊരു ഇന്ത്യക്കാരനാണെന്ന് പറയും, പ്രത്യേകിച്ച് ഒരു കേരളീയനാണ് കടന്നു പറയുമ്പോൾ ഒരുപാട് ഇടങ്ങളിൽ നമ്മളിപ്പോ കണ്ടിട്ടുണ്ട്, അത്യാവശ്യം സഹായം വേണ്ട ഒരു സ്ഥലത്ത് പെട്ടെന്ന് ഒരാൾ സഹായം അഭ്യർത്ഥിക്കുമ്പോൾ നമ്മൾ കേരളം കണ്ട ഒരു കാഴ്ചയൊക്കെ ഉണ്ട്, കോടിക്കണക്കിന് രൂപ വളരെ പെട്ടെന്ന് പിരിഞ്ഞു കിട്ടി അതിന് പോകും. അപ്പം നമുക്ക് ഇപ്പം തീർത്തും മനുഷ്യത്വം ഇല്ലാത്ത മനുഷ്യരാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ സംഘടനകളിലേക്കൊക്കെ അത്യാവശ്യം മനസ്സോടെ കടന്നു വരുന്നൊരു

0: ചുമതലമുറയ്ക്ക് നമ്മളൊരു വാം വെൽക്കം കൊടുത്ത് അല്ലെ പ്രോത്സാഹിപ്പിക്കുന്നത്, അതിന് നിങ്ങളൊക്കെ ചെയ്യുന്ന പ്രവർത്തനം വലിയൊരു വഴികാട്ടിയാകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പുതിയ തലമുറയ്ക്ക് എന്തെങ്കിലും ഒരു സന്ദേശം അങ്ങനെ എന്തെങ്കിലും?
1: തീർച്ചയായിട്ടും നമുക്ക് പ്രതിഫലം ആഗ്രഹിക്കാതെ നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാവണം. അതാണ് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടാ. ഞാൻ കുറേ സംഘടനകളിൽ പ്രവർത്തിക്കുന്നെങ്കിലും ആ സംഘടനകളുടെ പേരും പ്രശസ്തിയും പൊതുസമൂഹത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ഞാൻ ഇന്ന് ഓരോ സംഘടനകളുടെയും തലപ്പത്തുനിന്ന് തന്നെ പറയാം അവിടെ എത്തുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളും ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പൊ പുതിയതായി വരുന്നവരും ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞാനൊരു ജില്ലാ ലീഗൽ സർവീസിന്റെ ഒരു ഓഫീസിൽ എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ജില്ലാ ഈ കൗൺസിലിംഗ് മീഡിയേറ്ററായിട്ട്. ഞാൻ ചെന്നപ്പോൾ അവിടെ നിന്ന് ഒരു ഇൻ്റർവ്യൂവിൽ മാഡം ചോദിച്ചെന്ന് പറഞ്ഞാൽ യാതൊരുവിധ സഹായ സഹകരണങ്ങളൊന്നും ഇവിടുന്ന് കിട്ടത്തില്ല, സാമ്പത്തികമായിട്ടൊരു നേട്ടവും ഇല്ല, നിങ്ങൾ ചെയ്യാൻ തയ്യാറാണോ എന്നാണ് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചത്. എന്നോടെന്നല്ല, അവിടെ വന്ന് പലരോടും ചോദിച്ചാൽ അങ്ങനെ ആയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ 2009 മുതൽ പ്രതിഫലം ആഗ്രഹിക്കാതെ ഒട്ടനവധി കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നൊരു വ്യക്തിയായതുകൊണ്ട് ആ സർവീസിനോടൊപ്പം ഈ സർവീസും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞ് എന്നെ വിട്ടു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പരീക്ഷണ അടിസ്ഥാനത്തിലായിരിക്കും ചിലപ്പോൾ നമ്മളോട് ചോദിച്ചത്, ഒരാളുടെ മനസ്സറിയാൻ വേണ്ടിയിട്ട്.
0: അതെ അതെ, നമുക്കിപ്പം ഇവിടെ ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു ആപ്തവാക്യം എന്ന് വെച്ചാൽ മാ ഭലേഷു കഥാജന എന്നൊരു വാക്യം നമുക്കിവിടെ ചേർത്ത് വയ്ക്കാം. കാരണം ഒരു ഒന്നും ഇച്ഛിക്കാതെ ആഗ്രഹിക്കാതെ നമ്മൾ സത്യസന്ധമായ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നു, വളരെ പെട്ടെന്ന് ഇറങ്ങുന്നു. പിന്നെ നീണ്ട ഇത്രയും വർഷങ്ങൾ നിൽക്കുമ്പോൾ ഒരുപാട് സംഘടനകളുമായിട്ട് പൊതുരംഗത്ത് നിൽക്കുന്നതുകൊണ്ട് പരിചയം വരുന്നു, പ്രവർത്തിക്കുന്നു. അപ്പം അത്യാവശ്യ സഹായം മനുഷ്യർക്ക് പല രംഗങ്ങളിൽ നിന്ന് വേണ്ടി വരും. അവിടെയൊക്കെ നിങ്ങൾക്കൊക്കെ ഓടിയെത്താനും രാഷ്ട്രീയമായും പിന്നെ പല വ്യക്തിത്വങ്ങളെ ഇതിൽ ഇടപെടുത്താനും ഒക്കെ കഴിഞ്ഞ് മന്ത്രിതലത്തിലും അങ്ങനെയൊക്കെ ഇടപെടുത്തി പ്രശ്ന പരിഹാരത്തിന്. അപ്പൊ ഇത്തരം സംഘടനകള് സത്യസന്ധമായി നിലനിൽക്കുന്ന സംഘടനകൾ ഉണ്ടാവണം എന്ന് തന്നെയാണ്. നമ്മൾ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ റേഡിയോ ആണ്. അപ്പം ഇന്ന് സാറിന് ഒരുപക്ഷെ ഈ പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ ഭാഗമായി നിൽക്കുന്ന റേഡിയോ സാന്ത്വനത്തിലെത്താൻ പറ്റിയതും അത്തരം ഒരു ദൈവത്തിന്റെ
1: നിയോഗം മാത്രമാണ്. അത് വളരെ സന്തോഷിക്കുന്നു.
0: അതെ അതെ, സത്യസന്ധമായ ഒരു കാര്യമാണ്. അപ്പം അത്തരത്തിലെല്ലാവിധ ഈ ഒരു യാത്രയിൽ പുതിയ ആ ഒരു പിന്നെ മുന്നോട്ടുള്ള പാതയിൽ ജഗദീശ്വരന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളിൽ നിന്നും ഉണ്ടാകും. ഇപ്പൊ കുടുംബത്തെ കുറിച്ച് പറഞ്ഞില്ല, ഭാര്യയുടെ പേര്, കുട്ടികൾ?
1: ശരിക്കും എന്റെ ഭാര്യയുടെ പേര് റജീന ഷിബു എന്നാണ്. എനിക്ക് രണ്ട് മക്കളാണ്, മൂത്ത മകൾ ഫാത്തിമ ഷിബു, മകൻ അബു താഹിർ. മകളിപ്പം എറണാകുളത്ത് ഏവിയേഷൻ കോഴ്സിൽ പഠിക്കുകയാണ്. മകനിപ്പം പ്ലസ് വൺ സ്റ്റുഡന്റ് ആണ്. ഇത് മൈലാപ്പൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളാണ്.
0: നല്ല സ്കൂളാണ്.
1: മകള് പഠിച്ചത് ചെറുപുഷ്പം ഹയർ സെക്കൻഡറി സ്കൂളിൽ. ആ രണ്ട് സ്കൂളും അവരുടെ ആ സ്കൂളുകളിലെല്ലാം ഞാൻ എന്റെ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തു വരുന്നുണ്ട്. പിന്നെ എനിക്ക് എന്റെ മദർ ഒസീല ബീവി അമ്മ, എന്റെ ഫാദർ മൈദീൻ സാർ റാവുത്തർ മരണപ്പെട്ടു പോയി. ആ ഉമ്മയുടെ ഒറ്റ ബലം കൊണ്ടാണ് ഞാൻ ഇന്നും ഇവിടെ നിൽക്കുന്നത്.
0: ഉമ്മ കൂടെയുണ്ട്,
1: ഉമ്മ കൂടെയുണ്ട്. എനിക്ക് ഞാൻ ഒറ്റ മകനാണ്, സഹോദരങ്ങൾ മറ്റാരും ഇല്ലെങ്കിലും ഈ സമൂഹം മുഴുവൻ എന്റെ സഹോദരി സഹോദരന്മാരാണ്.
0: എനിക്ക് തോന്നുന്നു സമാഗമത്തിൽ എത്തുന്ന കഴിഞ്ഞ ആഴ്ചയിൽ മുൻപത്തെത്തിയ ഒരു ഫിലിമിൽ ഒരു സംവിധായകനുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹവും പറഞ്ഞത് അമ്മ, അമ്മയെ കുറിച്ചാണ് പറഞ്ഞത്. അമ്മയുടെ കുറച്ച് പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. സത്യം പറഞ്ഞാൽ ഒരു വ്യക്തിയെ ഏറ്റവും അധികം പൂർണ്ണനാക്കുന്നത് അമ്മയോടൊപ്പം ചിലവഴിച്ച കാലഘട്ടവും ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പം നമുക്ക് അതൊക്കെ പറയുമ്പോൾ നമ്മുടെ വാക്കുകള് ഇടമുറിഞ്ഞു പോകും, കണ്ണു നിറയും. പക്ഷെ അമ്മ ഇന്നില്ലാത്തവർക്കൊക്കെ കേട്ടുകൊണ്ട് അമ്മയുടെ ആ മണവും അമ്മയുടെ കറിയുടെ രുചിയും ഒന്നും തന്നെ വേറെ ആര് വിളമ്പി തന്നാലും ഈ ലോകത്തൊന്നിനും കോംപ്രമൈസ് ഇല്ല എന്നുള്ളത് ഒരു കാര്യമാണ്. അപ്പം അതൊക്കെ ആയിരിക്കാം സാറിനും ഒരു വലിയൊരു അനുഗ്രഹമായി കിട്ടിയത്. അതൊക്കെ ജഗദീശ്വരന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും ഈ റേഡിയോ സാന്ത്വനത്തിൽ എത്താനും ഇവിടെ വന്ന് ഇത്തരം അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കാനും. കാരണം ഇത്തരം ഒരു റേഡിയോയിലൂടെ മാത്രമേ ഇത് നമ്മുടെ സാധാരണക്കാരിലേക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ എത്തേണ്ടതാണ്. കാരണം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികൾക്കും ഒരു പക്ഷേ മനസ്സിലുണ്ടാവാം, പക്ഷേ സമയം കിട്ടാത്ത വ്യക്തികളും ഉണ്ടാവാം. എനിക്കും എന്തെങ്കിലും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തേക്ക് വരണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ റേഡിയോ സാന്ത്വനത്തിലൊക്കെ വരിക, വന്നിട്ട് ഞങ്ങളോടൊക്കെ സഹകരിക്കാനും എല്ലാവർക്കും താല്പര്യം കാണും. കാരണം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ റേഡിയോ കൂടിയാണത്. ആയിരക്കണക്കിന് ക്യാൻസർ പേഷ്യന്റിനെ ലാഭേച്ഛയില്ലാതെ നമ്മൾ ഇന്നും പരിചരിച്ചു പോരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രത്യേകത അല്ലേ സാറേ? അപ്പം നമുക്ക് സാറ് നന്നായിട്ടൊരു പാട്ടൊക്കെ ആദ്യത്തെ

0: അപ്പൊ ഞാൻ എന്നെ അവളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചപ്പം ആദ്യമായിട്ട് ചെല്ലുമ്പം എന്നെ കൊണ്ടൊരു
1: പാട്ട്
0: പാടിച്ചു.
1: എങ്ങനെയാണ്
0: ആ പാട്ടെന്ന് പറഞ്ഞാൽ? പണ്ട് ബോംബെ സിനിമയിലെ
2: ഉയരേ വന്ന് എന്നോട് കളിന്ത് വീട്,
0: ആ പാട്ടുണ്ടല്ലോ. അപ്പൊ അതില് പാടിയപ്പോഴാണ് നീ നല്ലൊരു പാട്ടുകാരനാണെന്നൊക്കെ അമ്മ അന്ന് പറയുമായിരുന്നു. 1995 ഏകദേശം 31 വർഷമായി. ഇല്ല ആ പാട്ട് പാടുന്നില്ല. അത് ഞാൻ വേറെ, പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്, ഞാൻ ഒരുപാട് വേദികളിൽ പാടുന്നൊരു പാട്ടുണ്ട്, അത് പാടാം.

0: നല്ല പ്രൊഫഷണൽ സിംഗറെ പോലെ തന്നെയാണ് പാടുന്നത്. ഒരിക്കലും അപ്പം പാട്ട് പുറകോട്ട് കൊണ്ടുപോകണ്ട, പാട്ട് മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു റിക്വസ്റ്റ്. നന്നായിട്ട് പാടുന്നു, നല്ലതായിട്ട് പാടാൻ പറ്റും, നല്ല സൗണ്ട്. അപ്പം നമുക്കിന്ന് റേഡിയോ സാന്ത്വനത്തിലെത്തി സമാഗമത്തിൽ പങ്കെടുത്തു, ഒരുപാട് അനുഭവങ്ങൾ പങ്കുവച്ചു. അപ്പം ഈ ഒരു സാമൂഹിക രംഗത്തും നമ്മുടെ കാരുണ്യ പ്രവർത്തനത്തിലുമൊക്കെ മുന്നിട്ട് നിന്ന് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായ താങ്കൾ ഞങ്ങളുടെ ഒരു ക്ഷണം സ്വീകരിച്ച്. ഞാൻ വിളിച്ച ഉടനെ വളരെ പെട്ടെന്ന് ഞാൻ വന്നോളാം, തിരക്കുകളൊക്കെ മാറ്റി വെച്ചു. ഇപ്പോഴും നല്ല തിരക്കിലാണ് എന്നറിയാം, എന്നാലും എത്തിയതിന് ഒത്തിരി നന്ദിയുണ്ട്. അതിനോടൊപ്പം തന്നെ നാളെയുടെ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഇടങ്ങളാകട്ടെ എന്നുള്ളൊരു ആശംസകളും റേഡിയോ സാന്ത്വനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഞാൻ ആശംസിക്കുകയാണ്. പിന്നെ സാറിന് എന്തെങ്കിലും നമ്മുടെ പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിനെ കുറിച്ചൊക്കെ പറയാനായിട്ട് ഉണ്ടോ?
1: തീർച്ചയായിട്ടും, ഞാനിപ്പം ഇവിടെ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ ഭാഗമായിട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ, ക്യാൻസർ രോഗികളടക്കമുള്ളവർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ റേഡിയോ സാന്ത്വനം 90.4 പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് എൻ്റെ പ്രവർത്തന മണ്ഡലത്തിലൂടെ ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിനെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഒരു സാന്നിധ്യവും സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഈ റേഡിയോ സാന്ത്വനം 90.4 എന്ന ഈ ഒരു സമാഗമം പരിപാടിയിലേക്ക് എന്നെ അതിഥിയായിട്ട് ക്ഷണിച്ചതിനുള്ള നന്ദിയും കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.
0: നന്ദി സാർ. ഞാൻ രജനി ഗിരീഷാണ്. സമാഗമം ഇന്ന് ഇവിടെ പൂർണ്ണമാകുകയാണ്.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം ഇൻ മിസൈ ആശയം അവതരണം ഉമാനന്ദിനി ശിവപ്രകാശം MK സാങ്കേതിക സഹായം ശ്യാംദാസ്.

ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ദൂരം 90.4 FM-നോടൊപ്പം. നേയർകളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും റേഡിയോ സാന്ത്വനം 90.4 അലവരിസയിൽ ഒലിപരപ്പും ഇന്നിസൈ നികഴ്ചിയും അടുത്ത പാടൽ. മനതെ അമേദിപ്പെടുത്തും മെന്മയാണ് ഇസൈ മറ്റും ഇനിയ കുറൽ കലവി മികുന്ന പാടൽ. എന്തൻ നെഞ്ചിൽ നീങ്കാതെ തെണ്ടിൽ നീതാനാ, എണ്ണം എങ്കും നീ പാടും തിരുതിരു തില്ലാനാ, ഇസയിൻ സ്വരങ്ങൾ തേനാ, ഇസയ്ക്കും കുയിൽ നീതാനാ. വാ കലൈഞൻ എന്ന തിരപ്പടത്തിൽ കവിഞർ വാലിയൻ വരികൾക്ക് ഇസൈഞാനി ഇളയരാജ ഇസയമൈത്ത് കെ ജെ യേശുദാസ് മറ്റും എസ് ജാനകി പാടിയ പാടൽ. ഇളയരാജാവിൻ മയക്കം ഇസയിൽ ഉരുവാണ് ഇപ്പാടൽ കാതലിൻ ആഴത്തെയും രമ്യമാന സൂഴ്നിലയും എടുത്തു കാട്ടുകിറത്. പാടലെ കേട്ടു മഹിളുങ്ങൾ.

മാത്തോനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848555 875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: जिया चले जा चले

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്തരം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്തരം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

യാത്രയെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. പ്രവാസി വെൽഫെയർ സംഘടിപ്പിക്കുന്ന സതേൺ കണക്ട് സൗത്ത് കേരള കാർണിവലിന്റെ പോസ്റ്റർ പ്രകാശനം സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രമോഹൻ നിർവഹിച്ചു. ഖത്തറിലെ തെക്കൻ ജില്ലകളിലെ പ്രവാസികൾക്കായി സംഘടിപ്പിക്കുന്ന പരിപാടി ഒക്ടോബർ 23 വെള്ളിയാഴ്ചയാണ് നടക്കുക. കലാ സാംസ്കാരിക പരിപാടികൾ, പ്രവാസികൾക്ക് ആവശ്യമായ വിവിധ സേവനങ്ങൾ ലഭ്യമാകുന്ന കൌണ്ടറുകൾ, ആരോഗ്യ പരിശോധന, കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമായി വിനോദ പരിപാടികൾ, ഭക്ഷ്യകരകൗശല സ്റ്റാളുകൾ, പൊതുസമ്മേളനം തുടങ്ങിയവ പരിപാടിയുടെ ഭാഗമായി ഉണ്ടാകും. മെറ്റയുടെ പ്ലാറ്റ്ഫോമുകളിൽ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതിനെതിരെയുള്ള പോരാട്ടം കൂടുതൽ ശക്തമാക്കുന്നതിനായി മെറ്റ പുതിയതും ശക്തവുമായ അധിക നടപടികൾ പ്രഖ്യാപിച്ചു. ഓൺലൈൻ കുറ്റവാളികളുടെ മാറുന്ന തന്ത്രങ്ങളെയും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെയും മുൻകൂട്ടി പ്രതിരോധിക്കുന്നതിനായി നൂതന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ, ലാർജ് ലാംഗ്വേജ് മോഡലുകൾ, റെഡ് ടീമിംഗ്, AI ഏജന്റുകൾ എന്നിവ കമ്പനി വിന്യസിച്ചിട്ടുണ്ട്. പരസ്യങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ദോഷകരമായ ലിങ്കുകളും സൂചനകളും കണ്ടെത്താനും അതുവഴി അത്തരം അക്കൗണ്ടുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും പുതിയ സംവിധാനങ്ങൾക്ക് സാധിക്കും. കാഴ്ച പരിമിതരായ വനിതകളുടെ ഇൻവെസ്റ്റ്നെറ്റ് സെനറ്റ് ട്രോഫി 2026 അഖിലേന്ത്യാ ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഗുജറാത്ത് ചാമ്പ്യന്മാർ. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ 9 wicketsനാണ് ഗുജറാത്ത് കേരളത്തെ പരാജയപ്പെടുത്തിയത്. ചരമാറിയിപ്പ്. ഡാളസ് സയോൺ AG സഭാംഗം, പിറവം പാലച്ചുവട് കവണാട്ടേൽ തോമസ് കെ പോളിന്റെ ഭാര്യ ആനി പോൾ അന്തരിച്ചു. സംസ്കാരം ശനിയാഴ്ച. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
3: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

തലമുറകൾ കൈമാറിയ വാക്കുകളിൽ കാലം ഒളിപ്പിച്ചു വെച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30 ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ, വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

0: ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.
1: ൂടിയ വാടല ചൂടിയ വാക്കളവാടിയ ചിന്തയ്ക്കൊരുമ്പത്ത പൂതകിയാക പണിത്തിടുവായ പാപൈവിറകം പരികിടുവായ ആയർദ്ദമായ നീവ.

രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.